0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, varum AED 99.99 matram, adum prati varsham. TNC apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 എഫ്എമ്മിന്റെ ആദ്യത്തെ ഷോ ഒരു ദിവസം തുടങ്ങുന്നത് 6 മണി കഴിഞ്ഞ് വരുന്ന ഈ ഒരു മോർണിംഗ് ഷോ, ദിസ് ഇസ് ഓൾ അബൌട്ട് മോട്ടിവേഷൻ ടോക്ക്. 9 കാര്യങ്ങളിലൂടെയാണ് ഇന്ന് കണ്ണോടിച്ചു പോകാം എന്ന് വിചാരിക്കുന്നത്. ഹൗ ടു ഇംപ്രൂവ് യുവർ ലൈഫ്. ഓരോ ദിവസമായാലും ഒരു സ്റ്റെപ്പെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങളും അത് ചെയ്തെങ്കിൽ ഐ ആം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. സ്റ്റേ പോസിറ്റീവ്. ഏതൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും മനസ്സ് ചാഞ്ചല്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴങ്ങനെയാണ് നമുക്ക് തെറ്റായ ദിശയിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ടിലേക്ക് മനസ്സ് വഴുതി പോകുന്ന സന്ദർഭങ്ങളാണ് എല്ലാ, അത് മനുഷ്യ സഹജമായ ഒരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നതിലാണ് നമ്മുടെ ഒരു എന്താ പറയുന്നത്, ആ ഒരു നമ്മുടെ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നത്. അതുപോലെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാനുള്ള ഒരു പ്ലാൻ. അതുപോലെ കൺസിസ്റ്റന്റ് ആകുക. മടിയാണ് നമ്മുടെ മെയിൻ പ്രശ്നം. പ്രൊക്കാസ്റ്റിനേഷൻ, അത് മാറ്റിവെക്കുക, നീട്ടിവെക്കുക. നാളെയാകട്ടെ എന്ന് പറയുന്ന ഒരു തോട്ടുണ്ടല്ലോ, അത് വെല്ലാൻ, അത് ജയിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനും പറ്റും. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു നുറുങ്ങെങ്കിലും, ഒരു ചെറിയ കാര്യം, ചുമ്മാ വെറുതെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് പോലും പുതിയ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചെറിയ കുട്ടികളുടെ വീഡിയോസ് കണ്ടിട്ടില്ലേ, അവർ പണ്ടത്തെ ജനറൽ നോളജ് ക്വിസ് ചോദിക്കുന്നത് ഞാൻ മുടങ്ങാതെ കാണുന്നതാണ്. അത് അതിൽ കൂടെ പോലും നമ്മൾ റിഫ്രഷ് ചെയ്തെടുക്കും പണ്ട് പഠിച്ച കാര്യങ്ങൾ. വെറുതെ ഈ നമ്മൾ എന്തു പറയുന്നത്, അർത്ഥമില്ലാത്ത വീഡിയോസ് നോക്കി കണ്ടിട്ട് കാര്യമില്ല. ആരോഗ്യം, അത് തന്നെയാണ് ഹെൽത്ത് ഈസ് വെൽത്ത്. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് മറ്റൊരാളെ നമുക്ക് പഴിചാരിയിട്ട് കാര്യമില്ല. മാനേജ് യുവർ ടൈം. സമയം എല്ലാവർക്കും തുല്യമാണ്. പാവപ്പെട്ടവനോ പണക്കാരനൊന്നോ ഇല്ല. 24 മണിക്കൂർ എല്ലാവർക്കും, ലോകത്തെ എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ്. അത് കൃത്യമായി വിഭജിച്ച് ചെയ്യേണ്ട, ആദ്യം ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടത് റിലാക്സ് ചെയ്യേണ്ട ടൈം എല്ലാം ചേർത്ത് വരുന്ന ആ ഒരു സമയം പാലിക്കാൻ, മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നും നമുക്ക് വെളിയിലേക്ക് വരാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. എപ്പോഴും നമുക്ക് ലേസിനെസ് കൂടെ ഉണ്ടാവും. അത് നമുക്ക് ഒരു എവിടെയെങ്കിലും ഇരുന്നാൽ തന്നെ ഒന്ന് എണീക്കാം, ഫാൻ ഇടാൻ മടിയാ, വെള്ളം കൊടുക്കാൻ മടിയാ, നമ്മളൊരു അസിസ്റ്റന്റിനെ എപ്പോഴും വെക്കാൻ തോന്നും അല്ലെ. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ മുന്നേറാൻ തുടങ്ങുമ്പോൾ, യു സ്റ്റാർട്ട് യുവർ ഡേ ബൈ ഫോൾഡിങ് യുവർ ബെഡ്ഷീറ്റ് എന്നാണ് പറയുന്നത്. അതുപോലും ബെഡ്ഷീറ്റ് പോലും വൈകിട്ട് വരുമ്പോൾ അവിടെ കിടപ്പുണ്ടാവും. അത് ഒന്ന് ചിട്ടയായിട്ട് പറഞ്ഞതല്ലേ, ഇങ്ങനെ രാവിലെ ഒന്ന് കേട്ടതല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചാൽ പോലും മടി വിചാരിക്കേണ്ട ഒരു കാര്യം പോലുമില്ല. ബിലീവ് ഇൻ യുവർ സെൽഫ്. നത്തിങ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദാറ്റ്. വിത്ത് ദാറ്റ് നോട്ട്, ലെറ്റ് സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: പൊതുവെ ഉപദേശം നമുക്ക് ആർക്കും ഇഷ്ടമില്ല. അങ്ങോട്ട് കൊടുക്കാൻ ഇഷ്ടമുണ്ടാവും, പക്ഷെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ആരെങ്കിലും ഉപദേശം വന്നോ, എന്നെ ഉപദേശിക്കണ്ട, ഞാൻ നല്ലതാണ്, അല്ലെങ്കിൽ ഞാൻ നന്നായിക്കോളാം, നിന്റെ ഉപദേശം എനിക്ക് വേണ്ട എന്ന് നമ്മൾ പറയും.
0: ഇനി നിങ്ങൾക്കും സ്വന്തം.
1: പൊതുവെ ഉപദേശം നമുക്ക് ആർക്കും ഇഷ്ടമില്ല. അങ്ങോട്ട് കൊടുക്കാൻ ഇഷ്ടമുണ്ടാവും, പക്ഷെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ആരെങ്കിലും ഉപദേശം വന്നോ, എന്നെ ഉപദേശിക്കണ്ട, ഞാൻ

0: അച്ഛൻ യാത്ര പോവുകയാണ്. അപ്പം മകൻ ഇനി ഒറ്റയ്ക്കാണ് താമസിക്കേണ്ടത്. അപ്പൊ അവൻ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്ത് പിന്നെ ജീവിതത്തിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മകനെ ഉപദേശിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു, മകനെ, നീ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. എന്നാൽ പിന്നെ ലൈഫ് കുറച്ചുകൂടെ ഒന്ന് സുഗമമായി മുന്നോട്ട് പോകാൻ സാധിച്ചേക്കാം. ആ ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്ന് മകൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഏറ്റവും രുചികരമായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം ഒന്ന്. ഇനി രണ്ടെന്ന് പറയുന്നത്, നീ ഏറ്റവും സുഖപ്രദമായ കിടക്കയിൽ ഉറങ്ങാൻ ശ്രമിക്കണം. ഇനി മൂന്ന്, ഏറ്റവും മികച്ച വസതിയിൽ താമസിക്കണം. ഇത് കേട്ടപ്പോ മകൻ പറഞ്ഞു, അച്ഛാ, നമ്മൾ ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ളവരാണ്, ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും എനിക്ക് ലഭിക്കുന്നില്ല. എന്താണ് സുഖസമൃദ്ധമായ ഉറക്കമോ അല്ലെങ്കിൽ സുഭിക്ഷമായ ഭക്ഷണമോ അല്ലെങ്കിൽ ഒരു മികച്ച ഭംഗിയുള്ള വസതിയോ, ഇത് മൂന്നും നമുക്കില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് മൂന്നും കരസ്ഥമാക്കുക എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, നമ്മൾ ദരിദ്രരായിരിക്കാം, പണം നമ്മുടെ കൈവശം വിചാരിക്കുന്ന അത്ര ഉണ്ടാകില്ല, പക്ഷെ എന്നിരുന്നാലും ഈ മൂന്ന് കാര്യങ്ങളും സാധിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അച്ഛൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ആദ്യം ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്, ഏറ്റവും രുചികരമായ ഭക്ഷണം നീ എന്നും കഴിക്കണം. എങ്ങനെയാണത്? ശരിക്കും വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം വിശക്കുന്നവൻ കഴിക്കുന്ന ഭക്ഷണമാണ്. രണ്ടാമത്തേത്, ഏറ്റവും സുഖപ്രദമായ കിടക്കയിൽ നീ കിടന്നുറങ്ങണം. അതെങ്ങനെ സാധിക്കും? നീ സത്യസന്ധനാണോ? നീ ആത്മാർത്ഥതയുള്ളവനാണോ? സത്യസന്ധമായും ആത്മാർത്ഥതയുള്ളവനായി കഠിനാധ്വാനം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ക്ഷീണിച്ച് അവശനായി കിടന്നാൽ ഏത് കിടക്കയും പൂമെത്ത പോലെ അനുഭവപ്പെട്ടേക്കാം. ഇനി മൂന്നാമത്തെ കാര്യം, നീ ഏറ്റവും ഭംഗിയുള്ള മികച്ച വസതിയിൽ പാർക്കണം. വസതി വീട് അല്ലേ? അപ്പോ അതെങ്ങനെ സാധിക്കും? നീ നിന്റെ എല്ലാ ചുറ്റുപാടുമുള്ളവരോട് മര്യാദയോടുകൂടി പെരുമാറുകയും ആദരവോടുകൂടി പെരുമാറുകയും മാന്യതയോടുകൂടിയും അന്തസ്സായിട്ടും പെരുമാറുകയും ചെയ്താൽ നീ അവരുടെ ഹൃദയത്തിൽ വസിക്കും. അതാണ് ഏറ്റവും മികച്ച വസതി. വിവേകത്തിന്റെ എത്ര മനോഹരമായ വാക്കുകൾ അല്ലേ?
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കലപില കൂടാത്ത ഭാര്യ ഭർത്താക്കന്മാരുണ്ടോ? സാധ്യത വളരെ കുറവാണ് അല്ലേ? ആ ചെറിയ ചെറിയ ആർഗ്യുമെന്റ്സ് എല്ലാ ദിവസവും ഉണ്ടാവും, അത് വലിയ ആർഗ്യുമെന്റ്സിലേക്ക് പോകാതെ നോക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യം. അപ്പോ വാക് തർക്കങ്ങൾ ദാമ്പത്യത്തിൽ തീർച്ചയായിട്ടും ഒരു നാച്ചുറൽ പ്രോസസ് എന്ന് വേണമെങ്കിൽ പറയുന്ന രീതിയിലാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. നോ വൺ ഇസ് പെർഫെക്റ്റ്. എന്റെ അഭിപ്രായമായിരിക്കില്ല അത് കേൾക്കുന്ന ആൾക്കുള്ളത്. അവിടെ ക്ലാഷസ് വരാം, ആർഗ്യുമെന്റ്സ് വരാം, അപ്പോ സ്നേഹം കുറച്ച് കുറഞ്ഞു പോയതായിട്ട് തോന്നാം, പിണക്കം തോന്നാം, മാറിയിരിക്കാം, മിണ്ടില്ല, മെസ്സേജുകൾ അയച്ച് പിണക്കം അറിയിക്കാം. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോലും നമുക്ക് ഹൈടെക് പിണക്കങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരല്പം വിവേകപരമായി പെരുമാറിയാൽ നമുക്ക് ഇതൊക്കെ നിസ്സാരമായി കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണ് ഈ വിവേകപരമായി പെരുമാറുന്നത്? നമുക്ക് ഈ ഒരു ഉപദേശം കേട്ടു നോക്കിയാലോ. Let's listen to this audio.
2: കപ്പിൾസിന് പരസ്പരം ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുന്നതിനായിട്ട് ഒരു ചെറിയ ടിപ്പ് പറയാം. എന്നും വൈകിട്ട് ശാന്തമായി സ്വസ്ഥമായി ഒരു സ്ഥലത്തിരുന്നിട്ട് അവിടെ ഫോണില്ല, ടി വി ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ മാത്രം അവിടെ ചേർന്നിരുന്ന് കൈ ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് കണ്ണിൽ മുഖത്തോട്ട് കണ്ണിലോട്ട് നോക്കി ഒരു ചെറിയ പുഞ്ചിരിയോട്ടൂടി നോക്കിയിരിക്കുക. ആ ഒരു കണക്ഷനിരുന്നിട്ട് നിങ്ങള് അന്നത്തെ ദിവസത്തെ വിശേഷം ഒരു 10 മിനിറ്റെങ്കിലും പരസ്പരം ഒന്ന് പറയാം. എങ്ങനെയുണ്ടായിരുന്നു, ഹാപ്പി ആയിരുന്നോ, എന്തെന്ത് വിശേഷങ്ങൾ എന്ന് പരസ്പരം രണ്ടുപേരും അന്നത്തെ കാര്യം ഒന്ന് പറയാം. ഇത് കേൾക്കുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് ഇതൊരു യാന്ത്രികമായിട്ടും വെറും സിമ്പിളായിട്ടും ഇതിനൊക്കെ എന്തിരിക്കുന്നു എന്നൊന്ന് തോന്നാം. എന്നാൽ ഇത് നിങ്ങൾ കുറച്ച് ദിവസം എന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു 30 ദിവസമെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. നിങ്ങൾ പിന്നീട് ഈ ഒരു സമയത്തിന് വേണ്ടി എന്നും കാത്തിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അത്രയ്ക്ക് മനസ്സിന് അടുപ്പം ഉണ്ടാക്കുന്ന ഒരു ടിപ്പാണിത്.
1: കേൾക്കുമ്പോൾ യാന്ത്രികമായി തോന്നിയേക്കാം അല്ലേ? എന്നും വൈകിട്ട് ഒരു 10 മിനിറ്റാണ് ആവശ്യപ്പെടുന്നത്. ആ ഒരു 10 മിനിറ്റ് നമുക്ക് കിട്ടില്ലേ? അതായത് മേ ബി ഡിന്നർ കഴിക്കുന്ന സമയത്താകാം, അല്ലെങ്കിൽ കിടക്കുന്ന സമയത്താവാം, കിടക്കുന്നതിന് തൊട്ട് മുന്നാകാം. ഒരു 10 മിനിറ്റ് പരസ്പരം രണ്ട് കാര്യങ്ങൾ എന്തായാലും വേണ്ട. ഫോണും വേണ്ട, ടെലിവിഷനും വേണ്ട, അത് ഡിസ്ട്രാക്ഷൻസ് വേണ്ട. മറ്റാരും ഇല്ലാതെ തന്നെ, കുട്ടികളുടെ ശല്യം പോലും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആവാൻ കഴിയാൻ സാധിച്ചാൽ അത് അത്ര ആർട്ടിഫിഷ്യൽ ഒന്നുമല്ല. തുടക്കത്തിലോ ഭയങ്കര ജാടയാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ പോലും പതിയെ പതിയെ ഒരു 30 ഡേയ്സ് കൊണ്ട് നാം അറിയാതെ ഒരു ആത്മബന്ധം സുദൃഢമാകും എന്നുള്ള ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കേട്ടത്. വൈ നോട്ട് വി ട്രൈ ദാറ്റ്? എന്തുകൊണ്ട് പാടില്ല? ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ആ ഒരു ദാമ്പത്യത്തിന്റെ ബോണ്ടിങ് മാത്രമല്ല, നമ്മൾക്ക് ഈവൻ ലവേഴ്സിന്റെ ഇടയിൽ പോലും അകൽച്ച പാലിക്കുന്ന ഏത് ബന്ധങ്ങൾക്കിടയിൽ നിന്നും അടുത്തു വരാൻ തുറന്നുള്ള സംസാരം ഒരുപാട് ഗുണം ചെയ്യുമെന്ന് അറിയാലോ. അതിലൊരു എക്സാമ്പിളാണ് ദാമ്പത്യത്തിൽ ഏറ്റവും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് പലപ്പോഴും മാറാമെന്നുള്ളത്. നമുക്ക് പരസ്പരം സംസാരിക്കാൻ നേരമില്ല, മുഖത്തോട് മുഖം നോക്കി കാര്യങ്ങൾ പറയാൻ നേരമില്ല, മേ ബി മെസ്സേജ് അയച്ചായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. അതൊന്ന് മാറ്റിപ്പിടിച്ചു നോക്കാൻ ഒരു 5 മിനിറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ്സ് ഡെയിലി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. ഫോണും വേണ്ട, ടി വിയും വേണ്ട, ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ. ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു, ബോറായിരുന്നെങ്കിൽ ബോറായിരുന്നു എന്ന് തന്നെ പറയാ, ക്ലേശകരമായിരുന്നെങ്കിൽ അത് തന്നെ പറയാം. പക്ഷെ തുറന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, വി ഫീൽ റിലാക്സ്ഡ്. മനസ്സിന്റെ ഏറ്റവും ഭാരം ഇറക്കി വെച്ചതുപോലെ നമുക്ക് അനുഭവപ്പെടും. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫീല് കിട്ടുന്നത് പോലും. മാധവിക്കുട്ടിയുടെ മനോഹരമായ ഒരു വരികളിലൂടെ ഒന്ന് പോകാം. നീ എന്റേതാകണം എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല, പക്ഷേ ഞാൻ നിന്റേത് മാത്രമാണ് എന്ന് പറയുന്നതിലാണ് എന്റെ സന്തോഷം. വാട്ട് എ ബ്യൂട്ടിഫുൾ ലൈൻ. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: You are listening to Home 92.2 FM. Home is a feeling.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
10: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's 055-666-5859.
15: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കിരീടമില്ലാതെ റോണോയുടെ മടക്കം. ലോകകപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്ത്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റ് പോർച്ചുഗൽ പുറത്തായി. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. പകരക്കാരനായി ഇറങ്ങിയ മിഖൽ മെറീനോ ഇഞ്ചുറി സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനെ ക്വാർട്ടറിലെത്തിച്ചത്. കളിയുടെ 91 മിനിറ്റിലാണ് മിഖൽ മെറീനോ സ്പെയിനിന് ജയം സമ്മാനിച്ചത്. ബോക്സിനുള്ളിൽ നിന്ന് മെറീനോ തൊടുത്ത മനോഹരമായ ഇടംകാലൻ ഷോട്ട് പോർച്ചുഗൽ വലയിൽ പതിക്കുകയായിരുന്നു. വിരസമായ 90 മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു വിജയ ഗോൾ പിറന്നത്. കളിയിൽ വ്യക്തമായ ആധിപത്യം പുലർത്താൻ ശ്രമിച്ച സ്പെയിന് ആദ്യ പകുതിയിൽ തന്നെ ഗോൾ നേടാൻ സുവർണ അവസരം ലഭിച്ചിരുന്നു. എന്നാൽ സ്ട്രൈക്കർ മൈക്കൽ ഒയർസബാലിന് ഇത് മുതലാക്കാനായില്ല. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം ന്യൂനോ മെൻഡിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗൽ നിരയ്ക്ക് വലിയ തിരിച്ചടിയായി. എതിർ ടീമിന്റെ പ്രതിരോധ ഘടനയെ ദുർബലപ്പെടുത്തി വിജയത്തോടെ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ലോകകപ്പ് സ്വപ്നം അസ്തമിച്ചെങ്കിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വിരമിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പ്രതികരണം. ലോകകപ്പിൽ US 4-1 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ചാർജ് ടി കെറ്റ്ലാർ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ റൊമേലു ലുക്കാക്കുവും ഒരു ഗോൾ സ്വന്തമാക്കി. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടം. മറ്റു വാർത്തകളിലേക്ക്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3764 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ പ്രതിപക്ഷ MLA മാരുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ചെലവ് തുക വിശദീകരിക്കുന്നത്. സർക്കാർ 5370 കോടി രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയെന്നത് ശ്രദ്ധേയം. ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 817 കോടി രൂപയും അദാനി ഗ്രൂപ്പ് 2454 കോടിയും ചെലവ് ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിക്കുന്നു. ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോയേഴ്സ് കോൺഗ്രസ്. UDF ഇതര കക്ഷികളുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെ നിയമിച്ചെന്നാണ് ആരോപണം. പാഠപുസ്തകത്തിന്റെ ഭാരം കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. ഭാരം കുറയ്ക്കുന്നതിനെപ്പറ്റി ചർച്ചകൾ നടന്നു വരികയാണ്. ക്വാർട്ടർലിയായി പുസ്തകത്തിന്റെ കട്ടി കുറയ്ക്കും, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് എല്ലാ വിഷയങ്ങളും ഒരു പുസ്തകത്തിൽ ബൈൻഡ് ചെയ്തിറക്കുമെന്നും മന്ത്രി. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ വിവാദമായ ബ്ലീച്ചിംഗ് പൌഡർ ഇടപാട് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രി K. മുരളീധരന്റെ നിർദ്ദേശം. മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഇന്നും മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണിപ്പൂരിലെ ഉക്രൂലിൽ ഭീകരാക്രമണം. 2 സൈനികർക്ക് വീരമൃത്യു. 40 SM റൈഫിൾസിന്റെ വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ല. പണമെണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള വിലാപയാത്രയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ജനക്കൂട്ടത്തിനൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കാൽനടയായി വിലാപയാത്രയിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച മെഷഹദിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ഇറാനിയൻ ജനതയും അവരുടെ ഐക്യദാർഢ്യവുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയെന്ന് അയത്തുള്ള അലി ഖാംനെ പഠിപ്പിച്ചെന്ന് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിച്ചുവെന്ന് US. ഇന്നലെ രാത്രിയിലാണ് ആക്രമണമുണ്ടായത്. ഒമാൻ തീരത്തുകൂടി പോവുകയായിരുന്ന എണ്ണ ടാങ്കറും ചരക്ക് കപ്പലുമാണ് ഇറാൻ സൈന്യം ആക്രമിച്ചത്. കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണമാണ് ഉണ്ടായതെന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ. 2 കപ്പലുകൾക്ക് വലിയ നാശനഷ്ടമുണ്ടായതായി US. ഇറാന് നേരെ അമേരിക്ക പ്രത്യാക്രമണം നടത്തുമെന്ന റിപ്പോർട്ട്. എന്നാൽ ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് വില കുറച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 7:05.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 62%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico! United States! Canada!
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.

0: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. സുപ്രഭാതം എല്ലാവർക്കും. ജൂലൈ 7 ചൊവ്വാഴ്ചയിലാണ് നിൽക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. ബ്യൂട്ടിഫുൾ മോർണിംഗ്. നല്ല അടിപൊളി കാലാവസ്ഥ. അത്ര വലിയ ചൂട് എനിക്ക് രാവിലെ അനുഭവപ്പെട്ടിട്ടില്ല. പലർക്കും പല രീതിയിലായിരിക്കും എങ്ങനെയാണ്. പക്ഷേ ടെമ്പറേച്ചർ നല്ല രീതിയിൽ ഉയർന്നു വരുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ലേറ്റ് ആയിട്ട് നമ്മൾ കളി കണ്ട് കിടന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. എന്താണെങ്കിലും അതിലേക്കൊക്കെ പോവാം. പത്രവാർത്തകൾ എന്താണെന്ന് അറിയാനുള്ള സമയം കൂടെയാണ്. വെരി ഗുഡ് മോർണിംഗ് വിനി പത്മ.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. പലർക്കും ഇന്ന് വെരി ഗുഡ് മോർണിംഗ് ആയിരിക്കില്ല. ഇന്നലെ ഞങ്ങൾക്കായിരുന്നില്ല, ഇന്നും ഞങ്ങൾക്കല്ല. കാരണം ഞങ്ങളുടെ CR7 ഉണ്ട്. പക്ഷേ ആ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു ദിവസം. ഇന്ന് ഈ വാർത്ത കേട്ടിട്ട് നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇന്ന് ആഗോള മാപ്പ് നൽകൽ ദിനമാണ്. എല്ലാ വർഷവും ജൂലൈ 7 ആഗോള മാപ്പ് നൽകൽ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എതിർപ്പുകളും സംഘർഷങ്ങളും മാറ്റിവെച്ച് പരമാവധി ക്ഷമയുടെ വഴി സ്വീകരിച്ച് ആശ്വാസം കൊള്ളുക എന്ന ലക്ഷ്യത്തോടെ 94 കാനഡയിലാണ് ഇങ്ങനെ ആഗോള മാപ്പാക്കൽ ദിനാചരണം തുടങ്ങിയത്. പിന്നീട് ലോകമാകെ അത് വ്യാപിച്ചു. ക്ഷമയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയും പകയും നീരസവും പിണക്കങ്ങളും വെടിയാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദിവസമായിട്ടാണ് ആഗോള മാപ്പാക്കൽ ദിനം. ഈ മാപ്പ് നൽകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആരോഗ്യ വിഷയം എന്ന് പറഞ്ഞാൽ ശത്രുതയും വിദ്വേഷവും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരെക്കാൾ ആയുസ് കൂടുതൽ അതെല്ലാം ക്ഷമിക്കാനുള്ള മനസ്സ് സ്വതന്ത്രമാക്കുന്നവർക്കാണെന്ന് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നതിലൂടെ നമ്മളിൽ തന്നെ ഒരു ആന്തരിക സമാധാനം വരും, സന്തോഷം വരും. അതോടൊപ്പം തന്നെ ആയുസ്സും കൂടും. ക്ഷമാ സ്വഭാവമുള്ളവരായി തീരുക എന്നത് ഒരു അനുഗ്രഹം കൂടിയാണ്. ഈ മാനുഷിക ഗുണം വ്യക്തികൾക്കിടയിലും സമൂഹങ്ങൾക്കിടയിലും വളർത്തിയെടുക്കുക എന്നതാണ് ദിനാചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആരോടെങ്കിലും ഗ്രഡ്ജുണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ചിട്ട് ഒരു ഫേക്കായിട്ട് അവരോട് മാപ്പ് കൊടുക്കുക എന്നല്ല. നമുക്കുള്ള വിദ്വേഷങ്ങളോ ദേഷ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തിട്ട് അതിനൊടുവിൽ നമ്മൾ മാപ്പ് കൊടുക്കുന്നതായിരിക്കും കുറച്ച്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ സംഘർഷങ്ങൾ നമ്മുടെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ശ്വാസം മുട്ടിയിട്ടോ ഹൃദയാഘാതം കൊണ്ടോ വടിയാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ക്ഷമിക്കുന്നത് പങ്കാളികൾ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവരുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. തെറ്റുകൾ ക്ഷമിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്നത് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നു. ക്ഷമിക്കുന്നത് മനസ്സിന് സമാധാനം നൽകുന്നു. പ്രതികാര ചിന്തകൾ ഒഴിവാക്കുന്നതിലൂടെ മനസ്സിൽ സന്തോഷം നിറയുന്നു. ക്ഷമിക്കുന്നത് ഭൂതകാലത്തെ തെറ്റുകളെ മറികടന്ന് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ക്ഷമയുടെ പ്രാധാന്യം മനസ്സിലാക്കി ക്ഷമിക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നത്. എന്തായാലും രാവിലെ തന്നെ ഒരു വലിയ മോട്ടിവേഷണൽ സംഭവമാണ്.
0: ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നാരായണൻകുട്ടി ഫിലോമന ചോദിക്കുന്നു.
1: എന്തായാലും നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു കുന്നംകുളം മാപ്പെങ്കിലും കൊടുക്കണം. മാപ്പ് ഇന്ന് പലരും ഒരാൾക്ക് കൊടുക്കാൻ സാധ്യതയില്ല. ആർക്കാണ് CR7? പക്ഷെ ഒരു ഒറ്റ മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ സാധിക്കും എന്നതാണ്.
0: അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കഴിഞ്ഞ ദിവസത്തെ കളി കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം വളരെ നിരാശകരമായിട്ടുള്ള. കാരണം എന്തിനോ വേണ്ടി CR7 അവിടെ നിൽക്കുന്നു, ആരും തന്നെ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തിക്കുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടത്. എല്ലാവരും എത്രയോ ഗോളുകൾ വന്നു. ഒരു പക്ഷേ പോർച്ചുഗലിന്റെ ഗോളി ഇല്ലായിരുന്നു ണ്ടെങ്കിൽ ആ വല നിറച്ചും
1: ഗോളാക്കിയിട്ട്
0: അവര് പോയേനെ. പക്ഷേ ഒരുപക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് കണ്ടത് എതിർ ടീമിലെ വ്യക്തമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ
1: ഇറക്കലായിരുന്നു.
0: 90th മിനിറ്റിൽ ആ ഗോൾ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നില്ല എന്ന് ഒരിക്കലും ഇറങ്ങാൻ
1: പോകുന്നില്ല. വരുന്നു 6th മിനിറ്റിൽ, അതൊരു വലിയ സംഭവം. സൂപ്പർ സബായിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ അദ്ദേഹം ഗോൾ അടിച്ചിട്ട് സ്പെയിൻ ഞാൻ എങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. സ്പെയിൻ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടീമാണ്. ഇപ്രാവശ്യം ലോകകപ്പ് നേടിയില്ലെങ്കിൽ നമുക്ക് ആശ്ചര്യമായിരിക്കും, സങ്കടമായിരിക്കും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം എങ്ങനെയാണ് പോർച്ചുഗലിനെതിരെ ഗോൾ അടിക്കാതിരിക്കുന്നത്? ചുരുങ്ങിയത് ഒരു 2-3 ഗോളെങ്കിലും അടിക്കും പോർച്ചുഗൽ തിരിച്ചടിക്കും. അങ്ങനെ ഒരു 3-2, 4-3 ആ രീതിയിൽ ഗോൾമഴ പെയ്യും എന്ന് കരുതിയ ഒരു മത്സരത്തിൽ എന്തായാലും എക്സ്ട്രാ ടൈമിലേക്കോ അല്ലെങ്കിൽ ഷൂട്ടൌട്ടിലേക്കോ പോവില്ല. കളി നിശ്ചിത സമയത്ത് ഒരു തീരുമാനമാകുന്നു നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ഗോൾ എന്താ വരാത്തത്? വിരസമായിട്ടൊരു ഗോൾ പോലും വരാതൊരു മത്സരത്തിൽ 90th മിനിറ്റ് കഴിഞ്ഞിട്ട് പകരക്കാരനായിട്ട് ഇറങ്ങിയിട്ട് ഇതാണ് കളിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോഴും ലോകകപ്പിന്റെ ഫുട്ബോളിൽ ഇനി ആ സ്യൂ മുഴക്കം ഉണ്ടാകില്ല. ഗോൾ അടിച്ചതിന് ശേഷം പാഞ്ഞ് ഓടി വായുവിൽ ഉയർന്ന് ചാടിയിട്ട് ഇരുവശങ്ങളിലേക്കും കൈകൾ വീശിയുള്ള വിഖ്യാതമായിട്ടുള്ള ആ സെലിബ്രേഷൻ നമ്മുടെയൊക്കെ ഒരു തലമുറയുടെ മുഴുവൻ ആഘോഷമായിരുന്നു. 2006 ജർമ്മനിയിൽ തുടങ്ങി 6 ലോകകപ്പുകളിൽ ഗോൾ അടിച്ച മനുഷ്യൻ, പങ്കെടുത്തൊരു മനുഷ്യൻ എന്ന ഒരേ ഒരു റെക്കോർഡ് അപ്പോഴും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ CR7 ആണ്. പറങ്കിപ്പടയുടെ നട്ടലായ 7th നമ്പർ ജേഴ്സിക്കാരനെ ഇനി ലോകകപ്പിന്റെ വേദിയിൽ കാണില്ല എന്ന് പറയുമ്പോൾ ഓരോരുത്തരായിട്ട് പടിയിറങ്ങി പോവുകയാണ്. നെയ്മർ കഴിഞ്ഞ ദിവസം, ഈ ദിവസത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഇനി എത്ര വിഖ്യാതമായിട്ടുള്ള താരങ്ങൾ കളിക്കാരാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് കരിയറിനാണ് ഒടുവിൽ വികാര നിർഭരമായിട്ടുള്ള അന്ത്യം. ഇന്നലെ നെയ്മർ വിരമിച്ചതുപോലെ തന്നെ ഇന്ന് ഇനി ക്രിസ്റ്റ്യാനോ ഇല്ല എന്ന് പറയുമ്പോഴും നമുക്ക് വിഷമമുണ്ട്. നമ്മളെ കളി കാണാൻ പഠിപ്പിച്ച, കളിയുടെ സൗന്ദര്യം പഠിപ്പിച്ച, ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും എതിരിട്ടുകൊണ്ട് നല്ല മുഹൂർത്തങ്ങൾ ജീവിതത്തിലും തൻ്റെ സഹപ്രവർത്തകർക്കും തൻ്റെ ചുറ്റുമുള്ളവർക്കും കളി ആരാധകർക്കും ഒരു കാർണിവൽ സമ്മാനിച്ച ഒരു വലിയ വസന്തമാണ് ഇനി ലോകകപ്പിൽ. അടുത്ത ലോകകപ്പ് വരുമ്പോൾ നമുക്ക് CR7 ഇല്ല അവിടെ, നമുക്കവിടെ നെയ്മർ ഇല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി അവിടെ മെസ്സിയും ഇല്ല എന്നതാണ് സത്യം.
0: എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ പോർച്ചുഗൽ ടീമിന് വലിയ രീതിയിലുള്ള വിമർശനം നേരിടേണ്ടി വരും, കോച്ചിന് ഉൾപ്പെടെ. ഇത് അങ്ങനെ ഞാൻ
1: പലരും വിളിക്കാം, ഈവൻ റൊണാൾഡോയെ
0: അവിടെ പ്രയോജനമില്ലെങ്കിൽ വേറെ ആളെ വിളിക്കുക, ഗാലറിയിൽ ഇരിപ്പുണ്ട്. അവർ ഓപ്പോസിറ്റ് എന്തിനാണ് നിങ്ങൾ ടാബ് എടുത്ത് കുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് എല്ലാ ടീമുകാരും കണ്ടുകൊണ്ടിരിക്കല്ലേ. പക്ഷെ സത്യം പറഞ്ഞല്ലേ, ഞാനൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മള് തലേ കൈ വെച്ച് രണ്ട് ദിവസം നമുക്ക് ഭയങ്കര നിരാശയായിരുന്നു. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരൊക്കെയാണ് സത്യം പറഞ്ഞാൽ, അതാണ് ഈ വേൾഡ് കപ്പിന്റെ ഭംഗി എന്നും പറയുന്നത്.
1: നാല് കൊല്ലം കൂടുമ്പോ മാത്രം നിങ്ങൾ കൂടുന്നവരല്ലേ നമ്മളെ കളിയാക്കും പലരും. പക്ഷെ ആ നാല് കൊല്ലത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. 2006 ജർമ്മനിയിൽ റൊണാൾഡോയുടെ ഒരു യാത്ര നോക്കുകയാണെങ്കിൽ, 2006 ജർമ്മനി ലോകകപ്പിലാണ് 21 വയസ്സുകാരനായിട്ടുള്ള റൊണാൾഡോ ആദ്യ ലോകകപ്പ് മത്സരം കളിക്കുന്നത്. ഇതിഹാസ താരം ലൂയി ഫിഗോ, നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്ന് ഇറങ്ങിയ പോർച്ചുഗീസ് പടയുടെ റൊണാൾഡോ ഒരു പ്രധാന കുന്തമുന തന്നെയായിരുന്നു. പിന്നീട് 2010 വന്നു, 2014 വന്നു, 18 വന്നു, 22 വന്നു, 26 വരെ 6 ലോകകപ്പുകളിൽ അദ്ദേഹം പോർച്ചുഗീസിന്റെ നട്ടല്ലായിരുന്നു, പറങ്കിപ്പടയുടെ നട്ടല്. 2010 ലോകകപ്പ് മുതൽ ടീമിന്റെ നായക സ്ഥാനം ഏറ്റെടുത്ത ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ലോകകപ്പ് വേദികളിൽ അവിസ്മരണീയമായിട്ടുള്ള ഒട്ടേറെ റെക്കോർഡുകൾ, തുടർച്ചയായിട്ട് 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ ഫുട്ബോൾ താരം ആരാണ്? മെസ്സിയല്ല, റൊണാൾഡോയാണ്. റൊണാൾഡോയ്ക്കൊപ്പം 6 ലോകകപ്പുകളിൽ കളിച്ച അർജന്റീനയുടെ സൂപ്പർ താരം മെസ്സിക്ക് 2010 ഒരു ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. ലോകകപ്പിൽ 11 ഗോൾ റൊണാൾഡോ നേടിയിട്ടുണ്ട്. ഇത്തവണ 3 ക്രൊയേഷ്യക്കെതിരായിട്ടുള്ള റൗണ്ട് ഓഫ് 32 മത്സരത്തിലാണ് റൊണാൾഡോ നോക്കൌട്ട് മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയത്. 2006 പോർച്ചുഗൽ സെമി ഫൈനൽ വരെ എത്തി 4 സ്ഥാനം സ്വന്തമാക്കിയായിരുന്നു. ഇതാണ് ലോകകപ്പ് കരിയറിൽ താരത്തിന്റെ ഏറ്റവും മികച്ച ടീം നേട്ടം എന്ന് പറയുന്നത്. 6 തമ്പുരാൻ എന്നാണ് CR7 വിളിക്കുന്നത്. കാരണം 6 ലോകകപ്പുകളിൽ ഗോളടിച്ച മറ്റൊരാളില്ല. 24 ഗോളടി വർഷങ്ങൾ, റെക്കോർഡുകളെല്ലാം മായാതെ കിടക്കുന്ന ഒരുപാട് വർഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. 41 വയസ്സിൽ 20 വയസ്സിന്റെ ശരീരവുമായിട്ട് റൊണാൾഡോ നിറയുന്നു. പക്ഷേ വലിയ വേദിയിൽ തിരിച്ചു വിളിക്കേണ്ട സമയത്ത് തിരിച്ചു വിളിക്കേണ്ട തന്നെക്കാൾ മറ്റൻ മികച്ചവൻ മറ്റാരുമില്ല എന്ന് ലോകത്തിനെ പഠിപ്പിച്ച CR7. റോണോയെ ഇഷ്ടമുള്ളവരുണ്ട്, അയാളെ പേടിച്ചവരുണ്ട്. ലോകത്ത് അങ്ങനെ രണ്ടുപേരേ ഉള്ളൂ. റോണോയെ ഇഷ്ടമില്ലാത്തവരില്ല, റോണോയെ ഇഷ്ടമുള്ളവരും അദ്ദേഹത്തെ പേടിച്ചവരും മാത്രമേ ഈ ലോകത്തുള്ളൂ. എന്തായാലും കിരീടമില്ലാതെ മടക്കും. അപ്പോൾ കിരീടമാണോ ഒരാളുടെ കരിയറിലെല്ലാം നിർണയിക്കുന്നത്, ഒരു ലോക കിരീടം കിട്ടുന്നതും ആണോ അയാളുടെ ഒരു പൂർണ്ണത അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത്? അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് ഒരു പൊന്തൂവലായിട്ട് അതിലില്ലാതെ ടങ്ങുന്നതാരാണ് CR7 നെയ്മറും. മെസ്സിക്ക് ആ ഭാഗ്യം ഉണ്ടായിരിക്കുന്നു. ഇനി ആർക്കൊക്കെയാണ് എംബാപ്പയുടെ ആ ഒരു സുവർണ കിരീടം? എംബാപ്പയിലേക്കാണോ പോകുന്നത്? സ്പെയിനിലേക്കാണ്? ആ കുഞ്ഞു മനുഷ്യനിലേക്കാണോ പോകുന്നത്? അതൊക്കെയാണ് ഇനി നമ്മുടെ ഈ ലോകം കാത്തിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും എന്താണേലും ഫുട്ബോൾ എന്ന് പറയുന്നത് തികച്ചും അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് നമ്മളെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓരോരോ മാച്ചസും. പിന്നാളിൽ ഇനിയും വരും പോകുന്ന ഇനിയും അത്യാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഈ കളി നമുക്ക് ഞാൻ വിചാരിച്ചു 1-1 അടിച്ച് ഒരു പെനാൽറ്റിയിലേക്ക് പോയി കാണുന്നവർക്കൊരു രസം. നമ്മള് ഇവിടെ 2 ഷവർമ ഓർഡർ
1: കാരണം 90 മിനിറ്റ് വരെ ഒരു ഗോള് വരാതെ നമ്മൾ വിരസമായിട്ട് ഇരിക്കുമ്പോഴാണ് ഒന്നും വന്നത്. പക്ഷെ അങ്ങനെ വരാൻ പാടില്ല, 1-1 അവരും കൂടി അടിച്ച് ഈക്വൽ ആയിട്ട് ഷൂട്ടൌട്ടിലേക്ക് പോണായിരുന്നു.
0: തീർച്ചയായിട്ടും അതായിരുന്നു അതിന്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഇനിയും നമുക്ക് ഒക്കെ ഏറ്റവും ഫേവറേറ്റ് ആയ അർജന്റീന, അത് ഒരിക്കലും അതൊരു ഫൈനലിലേക്ക് വരട്ടെ, നല്ലൊരു കളി കാഴ്ചവെക്കാൻ സാധിക്കും.
1: ഫ്രാൻസ് അല്ലെങ്കിൽ അർജന്റീന സ്പെയിൻ അങ്ങനെയുള്ള ഒരു മത്സരം.
0: ഞാൻ ഇന്നലെ ഇപ്പൊ കളി കണ്ടുകൊണ്ടിരുന്നത് അർജന്റീനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാസ് കൊടുത്ത് മെസ്സിയുടെ കൈകളിലേക്ക് ഗോൾ എത്തിക്കാനാണ് അവിടുന്ന് പിന്നെ ഒരു മാന്ത്രികതയാണ്. അത് അവർക്ക് അറിയാം, അത് അവർ ചെയ്യുന്നുണ്ട്.
1: യെസ്, അതാണ് മെസ്സിക്ക് പന്തെത്തിക്കുക, മെസ്സി അടിക്കുക, ടീം ജയിക്കുക, രാജ്യത്തിന് കപ്പ്, അതാണ് അവരുടെ ഒരു പോളിസി. അതില്ലാതെ പോയതാണ് പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ പരാജയം. ഇന്ന് മറ്റൊരു തീക്കളി കുറച്ചു മുമ്പ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഇങ്ങനെ ആയിരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. നമുക്ക് US പഞ്ഞിക്കിട്ടിട്ടുണ്ട്, US നിലത്ത് നിർത്താതെ ബെൽജിയം അടിച്ചു കയറ്റിയത് 4-1 തോൽപ്പിച്ചിട്ട്. അങ്ങനെ ബെൽജിയം സ്പെയിൻ ക്വാർട്ടർ പോരാട്ടം നടക്കും. നടക്കുന്നത്. അതൊരൊന്നൊന്നര മത്സരമായിരിക്കും. അത് ആ കടമ്പ കൂടി കടന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്പെയിൻ ലോകകപ്പിന്റെ പടിവാതിൽക്ക് വലിയ സാധ്യതയുണ്ട്.
0: പിന്നെ അല്ല, തീർച്ചയായിട്ടും. കാരണം സ്പെയിൻ അത്രമാത്രം അവര് ഇന്നലത്തെ മാച്ചിൽ തന്നെ അവരുടെ പാസിംഗും അവരുടെ പ്ലേസിംഗും കോച്ചിന്റെ പ്ലേസ്മെന്റും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്.
1: തീർച്ചയായിട്ടും റൊമേലു ലുക്കാക്കു ഗോൾ അടിച്ചിട്ടുണ്ട്, ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട്. എല്ലാവരും നല്ല, അതായത് ചാൾസ് ഡേക്ക് എല്ലാവരും ഇരട്ട ഗോൾ നേടി. റൊമേലു ലുക്കാക്കു നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരമാണ്. കളിയുടെ 90 മിനിറ്റിന്റെ അധിക സമയത്താണ് ഗോൾ നേടി. അങ്ങനെ 4-1 അമേരിക്കയുടെ വല ഇങ്ങനെ കുലുക്കിയിട്ടുണ്ട്. എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിന് കൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. രാജ്യം തോറ്റതിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ലോകകപ്പ് തന്നെ പിരിച്ചുവിടുവോ? ചില സമയത്ത് അദ്ദേഹമായതുകൊണ്ട് പലരും അങ്ങനെ
0: സംശയിക്കുന്നു. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ഹോർമോസിൽ ഒരു കപ്പലിന്
1: വീണ്ടും
0: നമുക്കിപ്പോ ആരെയും ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. കേട്ടോ, പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ് മറ്റൊരു ഭാഗത്തു നിന്ന് പല വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ എന്തായാലും അത് തന്നെ വാർത്തകളിലും ഒക്കെ തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്.
1: പക്ഷേ USA ഇപ്പൊ തിരിച്ചടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അന്തരിച്ച കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖാമനേയുടെ സംസ്കാര ചടങ്ങ് ഇറാനിൽ വലിയ രീതിയിൽ 10,000 പങ്കെടുത്ത് വലിയ വിലാപയാത്ര നടക്കുന്നത് നമ്മുടെ ഇന്ത്യയും പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് നന്ദി അറിയിച്ചിട്ടുണ്ട് ഇറാൻ. അങ്ങനെ ആ സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച മാത്രമേ പൂർത്തിയാവുകയുള്ളൂ. പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇറാന് ഈ ചെയ്തതിന് തിരിച്ചടി കൊടുക്കുള്ളൂ എന്ന് US പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു തിരിച്ചടി വ്യാഴാഴ്ച കഴിഞ്ഞാൽ ഉണ്ടാവുമെന്നാണ്
0: പറയുന്നത്.
1: അടുത്ത വെടിക്കെട്ട് എന്ന് പറഞ്ഞ പോലെ, അതെ, എന്തായാലും അത് ഇറാന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രൊവോക്ക് ഉണ്ടാവാം, പ്രൊവോക്കേഷൻ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. എന്തായാലും വെടിനിർത്തൽ കരാറും സമാധാനവും ഒക്കെ പുലരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും ഇങ്ങനെയുള്ള കുഞ്ഞുകുഞ്ഞു ആക്രമണങ്ങൾ ഇതിന്റെ സ്വാഭാവികമായിട്ട്, അത് ഒരു യുദ്ധത്തിന്റെയും ഒരു വെടിനിർത്തലിന്റെയും രീതിയാണത്. അത് കാര്യമായിട്ട് എസ്കലേറ്റ് ആവില്ല എന്ന് നമുക്ക് വിചാരിക്കാം.
0: തീർച്ചയായിട്ടും നമ്മുടെ UAE-യിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ബാങ്കിനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡിസ്ട്രപ്ഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. പല ആപ്ലിക്കേഷനിലും നമുക്ക് മെസ്സേജുകൾ, പലപ്പോഴും നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് മുന്നേ അവര് വ്യക്തമായിട്ട് സമയം പറയും. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ, അതിന് മുന്നേ ട്രാൻസാക്ഷൻ ചെയ്തില്ലെങ്കിൽ പണം അവിടെ എത്തില്ല. അത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് കൊടുക്കാനും ആയിക്കോട്ടെ, ബാങ്കിന്റെ കുറ്റമല്ല. അത് അവർ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ADCP ഒക്കെ അത് വന്ന കാര്യം, അതിപ്പം റെക്ടിഫൈ ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്.
1: ഇന്നലെ തന്നെ ആ വാർത്തകൾ വന്നിട്ടുണ്ട് അല്ലെ. പലരും അത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ADCB കാര്യം തന്നെയാണ്. ബാങ്കിന്റെ പലർക്കും ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നത് ചിലർ അയച്ചു അങ്ങോട്ട് എത്തിയില്ല, കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വരുന്നത് PSC ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളാണ്. PSC കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരം ഉണ്ടായിരുന്നു. അതിൽ ജലപീരങ്കി പ്രയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയേക്കാൾ ഉയർന്ന ശമ്പളം, PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കണം. പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ശമ്പളം നമ്മൾ അത്ഭുതപ്പെടും. എന്തായാലും PSC ചെയർമാനും അംഗങ്ങൾക്കും നൽകി വരുന്ന അതിഭീമമായിട്ടുള്ള ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന് കോൺഗ്രസിന്റെ നേതാവ് ചെറിയാൻ ഫിലിപ്പ് തന്നെ പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നിവരെക്കാൾ ഉയർന്ന ശമ്പളമാണ് PSC അംഗങ്ങൾക്ക് നൽകുന്നത്. 2025 ശമ്പള പരിഷ്കരണ പ്രകാരം PSC ചെയർമാന് 400,000 രൂപ, അംഗങ്ങൾക്ക് വേറെയും ആയിട്ട് നൽകുന്നത്, അതായത് ലക്ഷക്കണക്കിന് രൂപ. പ്രധാനമന്ത്രിയുടെ ശമ്പളം എന്ന് പറയുമ്പോൾ 2.5 ലക്ഷവും മുഖ്യമന്ത്രിയുടെ ശമ്പളം എന്ന് പറയുമ്പോൾ 1.25 ലക്ഷവും ആയിരിക്കുമ്പോഴാണ് ഒരു PSC ചെയർമാന്റെ ശമ്പളം 4 ലക്ഷം ഒരു മാസം വരുന്നത്. അതൊരു ശരിയല്ലല്ലോ എന്നാണ് ആ പാർട്ടിയുടെ തന്നെ ഒരു വലിയ നേതാവ് ചോദിച്ചിരിക്കുന്നത്. ഒരു നല്ലൊരു വാർത്തയായിട്ടാണ് തോന്നിയേക്കണം അല്ലെ. ശമ്പളമൊക്കെ നിയന്ത്രിക്കണം, ഓരോരുത്തർക്ക് അർഹതപ്പെട്ട രീതിയിൽ വേണം കൊടുക്കാൻ.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ വാർത്ത വരുമ്പോഴാണ് അർഹിക്കുന്നവർക്ക് സാലറി കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യം. എത്രയോ പേര്, എത്രയോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, എത്രയോ തലത്തിലിരിക്കുന്നവർക്ക് ഒരുപക്ഷെ വേണ്ട സാലറി ഉണ്ടോ ആ സമയത്താണ് അല്ലെ. ഇതിനൊക്കെ ഇത് ആരാണ് അപ്രൂവ് ചെയ്യുന്നത്?
1: തീർച്ചയായിട്ടും അപ്രൂവ് ചെയ്തിട്ട് ഇതിനെ പാസ്സാക്കി എടുക്കുന്ന സർക്കാരുകളെ വേണം ആദ്യം കുറ്റം വേണ്ടി പറയാം. കാരണം PSC ഒരുപാട് പേര് പ്രതീക്ഷയാണ് ഒരു ജോലി എന്ന് പറഞ്ഞാൽ. ആ ജോലി കൊടുക്കുന്ന ആ പ്രസ്ഥാനത്തിൽ ഇരിക്കുന്ന ആൾക്ക് അതിഭീമമായിട്ടുള്ളൊരു ശമ്പളം എന്ന് പറയുമ്പോൾ അത് ഒരു മാച്ച് ആവുന്നില്ല. എന്തോ ഇവിടെ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട്.
0: തീർച്ചയായിട്ടും UAE-യിലെ മറ്റൊരു വാർത്ത കലിച്ചംസിൽ കൊടുത്തേക്കുന്നത്, ഫേക്ക് ഗുഡ്സ് വിൽക്കുന്ന വ്യാപാരികൾക്ക് 1,000,000 ദിർഹംസ് ആയിരിക്കും ഫൈൻ വരാൻ പോകുന്നത്. ഒപ്പം ജയിലും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഫേക്ക് ഗുഡ്സ് ഫ്രോഡ് പരിപാടി നടത്തുന്ന എല്ലാവരും, അതായത് ഫ്രോഡ് ഫേസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഇതിനെല്ലാവരും കർശനമായിട്ടുള്ള വിലക്കാണ് അവർ വീണ്ടും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പലപ്പോഴും പല ഇടങ്ങളിലും റെയ്ഡും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്, ആൾക്കാർക്ക് ഫൈൻ കിട്ടാറുണ്ട്. അപ്പം നോക്കിയും കണ്ടും ബിസിനസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്.
1: വിശ്വസനീയമായിട്ടുള്ള കടകളിൽ നിന്ന് പരിശോധിച്ച ശേഷം മാത്രമേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. 10 ലക്ഷം ദിർഹം എന്ന് പറയുമ്പോൾ വലിയൊരു പിഴയാണ് ഇടുന്നത്. വ്യാജ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഒരു മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. മറ്റൊരു വാർത്ത നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന CPM അതിന്റെ സമീപകാലത്ത് അവർ നേരിടാത്ത വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പാർട്ടി തിരുത്തുമെന്ന പ്രഖ്യാപനം, പരസ്പരം തിരുത്തി നേതാക്കൾ, വലിയ പ്രതിസന്ധിയിൽ CPM പോകുന്നു എന്നൊരു വാർത്തയാണ്. പാർട്ടി വിട്ടവരോടുള്ള സമീപനങ്ങളിൽ വരെ ഭിന്നതകൾ മറനീക്കുന്നതിന്റെ അസ്വസ്ഥതയിലാണ് പാർട്ടി. വിഭാഗീയ വർഗീയതയ്ക്ക് ശേഷമുള്ള വലിയ പ്രതിസന്ധിയിലൂടെയാണ് സി പി എം കടന്നു പോകുന്നത്. ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നിലപാടിനെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള പിണറായി വിജയനും എം വി ഗോവിന്ദനും പരസ്യമായിട്ട് നിരാകരിക്കുന്നത് ചർച്ചയാകുന്നു. അതിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം വി ജയരാജനെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം തള്ളിപ്പറയുന്നു. ഇവരെ എല്ലാവരെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ പാർട്ടി വിട്ടിട്ട് ഇപ്പോൾ എം എൽ എ ആയിട്ട് തുടരുന്ന ജി സുധാകരൻ അവരെ ചീത്ത വിളിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്ത് നടക്കുന്ന ഒരു കാഴ്ച. എനിക്കൊന്ന് ആ പാർട്ടി വലിയ അപജയം നേരിടുകയാണ് സമീപകാലത്തിൽ. അത് നിയന്ത്രിക്കാനും അതിനെ കൊണ്ടുപോകാനും പറ്റിയ ഒരു കോടിയേരി ആ ഒരു പിന്നെ പാർട്ടിക്ക് ഇപ്പോൾ ഇല്ലാത്തത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടെങ്കിൽ അദ്ദേഹം ആ പാർട്ടിയെ നിലക്ക് നിർത്തുമായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തില്ല, അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്താണ്, പി ബി അംഗമാണ്. ഇവർക്ക് തമ്മിലൊക്കെ ഒരു ഭിന്നതയുണ്ട്. എം എ ബേബിക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ലേ? ഈ ഒരു സംശയങ്ങളൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ സജീവം.
0: എനിക്ക് നല്ലൊരു പാർട്ടി സെക്രട്ടറി വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും പെട്ടെന്ന് തന്നെ സി പി എം കൊണ്ടുവന്നത് കാരണം ഒരു പ്രതിപക്ഷം സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഒരു നല്ല ഭരണം കാണിച്ചു വെക്കാൻ ഭരണപക്ഷത്തിന് പറ്റുള്ളൂ.
1: അതെ, തീർച്ചയായിട്ടും. അത് പറഞ്ഞപ്പോഴാണ് അവിടെ കെ പി സി സി അധ്യക്ഷനും വരണം. അവിടെ ഭരണപക്ഷത്ത് അവിടെ ഇപ്പോൾ ഒരാളുണ്ട്, അദ്ദേഹം സണ്ണി ജോസഫ് മന്ത്രിപ്പണി എടുക്കണോ കെ പി സി സി അധ്യക്ഷ സ്ഥാനം അതിനായിട്ടും പറ്റില്ല. ഏറ്റവും വലിയൊരു പിന്നെ ജോലിയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനം. അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ ആ സംഘടനയുടെ അധ്യക്ഷനാണ് പാർട്ടിയുടെ അധ്യക്ഷൻ. അപ്പോൾ പാർട്ടിക്കെതിരെ ഒരു പ്രതിരോധം തീർക്കുക എന്ന് പറയുന്നത് പാർട്ടി അധ്യക്ഷന്റെ ചുമതലയാണ്. മന്ത്രി കാര്യം അല്ലെ, സർക്കാരിന്റെ കാര്യം നോക്കണോ പാർട്ടിയുടെ കാര്യം നോക്കണം എന്ന് പറയുമ്പോൾ മന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്ക് ഒരു മുഴുവൻ സമയ കെ പി സി സി പ്രസിഡന്റ് ആവശ്യമാണ്. ആ രീതിയിലേക്ക് അവിടെയും കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നതാണ്. അതായത് രണ്ട് പക്ഷത്തും പാർട്ടി സെക്രട്ടറി ഇപ്പോൾ സ്ട്രോങ് അല്ല എന്നതാണ് സത്യം.
0: ഈ ഊരാളുകളുടെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഒരു 13 പെട്ടി വന്നേക്കുന്ന ഒരു കഥയൊക്കെ കേൾക്കുന്നുണ്ട്.
1: ശരിക്കും ഊരാളുകളുടെ ഒരു വലിയ ഊരാളുകളെ കുറിച്ച് ഒരിക്കലും നമ്മൾ എന്താ സംഭവം ചെയ്തിരുന്നത്? അത്രയും വലിയൊരു പ്രസ്ഥാന സഹകരണ മേഖലയിൽ ഏഷ്യയിലെ തന്നെ ഒരു വലിയ പ്രസ്ഥാനമാണ് ഊരാളുകളിന്. കരാർ രാത്രിയിൽ എത്തിയത് 13 പെട്ടികൾ അതിവേഗം പാസാക്കി, കോടികൾ വെളിപ്പെടുത്തൽ നടന്നിരിക്കുകയാണ്. നിയമസഭയിലടക്കം ഭരണപക്ഷത്തെ എം എൽ എമാരും മന്ത്രിമാരും വരെ ഊരാളുകളിനെ അഭിനന്ദിച്ചിട്ടുണ്ട് അവരുടെ പ്രവർത്തനത്തെ. സാധാരണഗതിയിൽ അഭിനന്ദിക്കാൻ പാടില്ല, ശബരിമല വിഷയങ്ങൾ ഉൾപ്പെടെ അവിടെ നിൽക്കുമ്പോൾ അവർ നടത്തിയ കരാറിലെ അഴിമതിയുണ്ട്, പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മുൻ സർക്കാരിന്റെ കാലത്ത് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയിട്ട് നിയമസഭയിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ചെലുത്തിയ സ്വാധീനത്തിന്റെയും നേടിയെടുത്ത ആനുകൂല്യത്തിന്റെയും വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നിയമസഭയുടെ സെക്രട്ടേറിയറ്റ് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ വന്നത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത്, ഏതാനും വർഷം മുൻപ് രാത്രിയിൽ ഊരാളുങ്കലിന്റെ പേരിൽ നിയമസഭയിലേക്ക് ലോറിയിലെത്തിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കാതെ കോടികളുടെ ബിൽ പാസാക്കേണ്ടി വന്നു. അത് ഊരാളുങ്കലിനെ സഹായിച്ചതല്ലേ അന്നത്തെ സർക്കാർ? 13 പെട്ടികളിലായിട്ടാണ് ഉപകരണങ്ങൾ വന്നത്. അന്ന് രാത്രി തന്നെ ഉദ്യോഗസ്ഥനെ നിയമസഭയിലേക്ക് വിളിച്ചു വരുത്തി പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്താതെ എങ്ങനെയാണ് ഉപകരണങ്ങൾ കൈപ്പറ്റിയത്? ഇതിലൊരു അഴിമതി നടന്നിട്ടുണ്ടെന്നാണ്. ആ രാത്രി വന്ന 13 പെട്ടികളിലെ ഉപകരണങ്ങളായിരുന്നു ഡിജിറ്റൽ ഉപകരണങ്ങൾ നിയമസഭയിലേക്ക് വേണ്ടത്. അതിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇതേ ഊരാളുങ്കലിനെ ഇപ്പോഴത്തെ ഭരണപക്ഷം അംഗീകരിക്കുന്നു എന്നതാണ്. അതായത് അവരുടെ പ്രവർത്തനങ്ങൾ, റോഡ് പണിയിലായാലും നിർമ്മാണ പ്രവർത്തനങ്ങളായാലും ഇങ്ങനത്തെ കാര്യത്തിലായാലും അവർ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഊരാളുങ്കൽ ഇത് നടത്തുന്നതിന്റെ കാര്യത്തിൽ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഒരു സംശയവുമില്ല.
0: അല്ല, എനിക്ക് ഈ സി അഴിമതി എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തുടച്ചു മാറ്റേണ്ട ഒരു സംഭവം. അത് ഏത് പാർട്ടിയാണെങ്കിലും അത് അത് അത് മാറ്റാതെ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എത്ര ചെയ്തെന്ന് പറഞ്ഞാൽ കാര്യമില്ല. എന്തായാലും അത് അപ്പൊ ഇതിപ്പം പ്രശ്നം വരുന്നത് വെളിപ്പെടുത്തലാണ് നടന്നത്.
1: ഉദ്യോഗസ്ഥരുടെ ഒരു വെളിപ്പെടുത്തൽ, തിരുവഞ്ചൂർ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു, അതിന്റെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ വരുന്നു. രാത്രി ഇങ്ങനെ പെട്ടി വന്നിരുന്നു, ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു, അത് കൃത്യമായിട്ട് പരിശോധിക്കാതെ അത് വാങ്ങിവെച്ചത് തെറ്റല്ലേ, അത് അഴിമതിക്ക് കുടപിടിക്കുന്നതല്ലേ എന്ന് ന്യായമായിട്ടുള്ള ചോദ്യമാണ്. ഏത് ഊരാളുങ്കിലായാലും ഏത് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നാലും അത് വിലയിരുത്തി അത് പരിശോധിച്ചിട്ട് ഉറപ്പ് വരുത്തേണ്ടത് ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെയും ഉത്തരവാദിത്വം ബാധ്യതയാണ്. അത് നടന്നിട്ടില്ല. അപ്പൊ ഒരു അഴിമതി അതിന്റെ മറവിൽ ഉണ്ടായോ എന്നൊരു സംശയം.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് ടെലികോമിന്റെ നിരക്കുകൾ കൂടാൻ സാധ്യത 15% വരെ കൂടാൻ സാധ്യത എന്നുള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഓൾറെഡി നമുക്ക് ഈ ജിയോ മറ്റു സർവീസ് പ്രൊവൈഡേഴ്സും ഒക്കെ വന്ന സമയത്ത് ഒരുപാട് കുറഞ്ഞതാണ്. പക്ഷെ ഇനിയിപ്പോ വീണ്ടും 15% കൂടാൻ പോകുന്ന പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
1: പക്ഷെ എനിക്ക് നമ്മുടെ ലോകത്ത് തന്നെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ ടെലികമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ചീപ്പായിട്ട് കിട്ടുന്നത്. നമ്മുടെ ഡേറ്റയും മറ്റു കാര്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കമ്പയർ ചെയ്തൊക്കെ നമുക്ക് കുറച്ചുകൂടി കുറവാണ്. നമ്മുടെ രാജ്യത്ത് എല്ലാം വരുമ്പോഴും ആദ്യം BSNL റിലയൻസ് ഏത് വരുമ്പോഴും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് ഈ ടെലികോം സേവനങ്ങൾ ഉണ്ടായ ഒരു രാജ്യം കൂടിയാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് കൂടാൻ വേണ്ടി
0: അതെനിക്ക് തോന്നുന്നു 2018 നമ്മുടെ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഈ ജിയോയുടെ വരവാണ് സത്യം പറഞ്ഞ ഇതെല്ലാം തകർത്തത്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ BSNL ഒക്കെ പാക്കേജിന്റെ റേറ്റ് എന്തായിരുന്നു? ഒരു നെറ്റ് എടുക്കണമെങ്കിൽ, അത് 3G നെറ്റ് എടുക്കണമെങ്കിൽ എനിക്കൊന്നും അന്നത്തെ 300 രൂപ 360 രൂപയാണ് ഇതിലൂടെ.
1: അവിടെയാണ് സ്വകാര്യ മേഖല വന്നത്.
0: സ്വകാര്യ മേഖല അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എല്ലാം. നമ്മുടെ നാട് ഡിജിറ്റലൈസ് ആവാൻ കാരണം സത്യം പറഞ്ഞാൽ ജിയോ ആണ് കേട്ടോ. ഇത്രയും പേരിലേക്ക് ഇന്റർനെറ്റ് എത്തി. എന്തായാലും 12 to 15% വരെ കൂടാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്.
1: യെസ്, ഇപ്പൊ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ചിലര് പിന്നെ വണ്ടിയിലോ യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ മറന്നു വെച്ചാൽ മൊബൈൽ ഫോൺ മറന്നു വെക്കാറില്ല എന്ന് പറയാറുണ്ട്. കൊളത്തുപുഴയിൽ നിന്ന് വന്നൊരു വാർത്ത, ബംഗളൂരു യാത്രക്കിടെ 2 വർഷം മുൻപ് നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ ഒടുവിൽ ജാർഖണ്ഡിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ട് ഉടമയ്ക്ക് കൈമാറി എന്ന് പറഞ്ഞൊരു വാർത്ത. മൈലമൂട് നൌഷാദ് മൻസലയിൽ നൌഫിയയ്ക്ക് ഫോൺ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൈമാറി. നഴ്സിംഗിന് പഠിക്കുന്ന നൌഫിയ അവധിക്ക് നാട്ടിലെത്തി തിരികെ ബംഗളൂരുവിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് ഫോൺ നഷ്ടപ്പെടുന്നു. സമീപത്തുണ്ടായിരുന്ന സഹപാഠിയുടെ ഫോണിലൂടെ വിവരം പോലീസ് നൌഷാദിനെ ഉടനെ അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഈ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് മൊബൈൽ ഫോൺ ട്രാക്കിംഗ് നടത്തിയ ശേഷം ഫോണിന്റെ IMEI നമ്പർ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ജാർഖണ്ഡിൽ നിന്നൊടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇത് തിരികെ എത്തിച്ച് മൊബൈൽ ഫോണിന്റെ ഉടമസ്ഥത ഉറപ്പാക്കിയ ശേഷമാണ് കൈമാറിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നും അങ്ങനെ നഷ്ടപ്പെടില്ല നമ്മുടെ ഇന്ത്യയിൽ. അതെങ്ങനെയെങ്കിലും ട്രാക്ക് ചെയ്ത് നമ്മുടെ UAE പറയാറില്ലേ, എവിടെ വെച്ച് നമ്മൾ സംഭവം മറന്നു കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും അത് RTIക്കോ അധികൃതർക്കോ വിട്ടിട്ട് നമ്മളിലേക്ക് എത്തും. നമ്മുടെ രാജ്യം വലിയതാണ് ഇന്ത്യ, പക്ഷെ എന്നാലും നമ്മുടെ രാജ്യത്തും ആ ഉടമയെ തേടിയിട്ട് നമ്മുടെ പോലീസ് അത് എത്തിക്കുന്നു. അതേപോലെ പറയേണ്ടതാണ് നമ്മുടെ റെയിൽവേയിലെ ആപ്പിനെ കുറിച്ചിട്ടോ. ഒരു സാധനം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത ഒരാൾ എന്നോട് പറയായിരുന്നു, കൃത്യമായിട്ട് എത്ര തവണയാണ് അവർ ഓരോ സ്റ്റേഷനുകൾ വിട്ടിട്ട് അത് നടന്നോന്ന് ആദ്യം ഒരാൾ അന്വേഷിക്കാൻ ഒരു സംഘം വരുന്നു, അടുത്തത് എന്താണ് അതിന്റെ ഫോളോ അപ്പ്, ഓക്കെ അല്ലേ. അങ്ങനെ 3 തവണയായിട്ട് 3 സ്റ്റേഷനുകളിൽ വെച്ചിട്ട് ഇതിന്റെ ഫോളോ അപ്പ് യാത്രക്കിടയിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ റെയിൽ ആപ്പ് നമ്മുടെ ആ സംവിധാനങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പോകുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു
0: CCTV
1: ഉണ്ട് എല്ലാ സ്ഥലത്തും, മെയിൻ കാണുന്ന ഭാഗത്ത് അത് വെച്ചിട്ടുണ്ട്, പ്രധാന പിന്നെ ട്രെയിനുകളിലൊക്കെ അത് വെച്ചിട്ടുണ്ട്. വേണം
0: എല്ലാം കാണാം, അത് അങ്ങനെ വേണം. കാരണം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സെക്യൂർഡ് ആണ്. നമ്മുടെ പണ്ടൊക്കെ നമ്മൾ പറയല്ലോ, ഈ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പോക്കറ്റ് അടിച്ചോണ്ട് പോകുന്നുള്ള ഒരു കാര്യം. അപ്പൊ അതൊക്കെ പഴയ കഥകള്. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ മിനിപ്പത്ത് പറഞ്ഞ പോലെ നമുക്കൊരു സെക്യൂർഡ് ആണ്. ഞാൻ പണ്ട് ഇവിടുത്തെ മെട്രോയിൽ ലാപ്ടോപ്പ് വെച്ചിട്ട് പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ ഓർത്ത് സമയത്ത് എനിക്ക് ഞാൻ എവിടെ ഇറങ്ങി ഏത് ട്രെയിൻ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്ത് എനിക്ക് ലാപ്ടോപ്പ് തിരിച്ചു തന്നു. ആ സേഫ്റ്റി
1: ആരും ആരുടെ എടുക്കാൻ നിൽക്കില്ല, അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു സംഘടനയുമായിട്ട് ബന്ധമില്ല, ഇദ്ദേഹത്തിന് സംഘപരിവാർ സംഘടനകളുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് ഇദ്ദേഹത്തെ അങ്ങനെ ആക്കരുത് എന്നാണ് കോൺഗ്രസിന്റെ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞത്. അപ്പൊ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് റിട്ടയർഡ് ജില്ലാ ജഡ്ജ് എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസ് ഉയർത്തിയ ആരോപണം വലിയ വിവാദമായിരുന്നു. പഠനകാലത്ത് SFIയിൽ പ്രവർത്തിച്ച ഇദ്ദേഹം പിന്നീട് സംഘപരിവാർ സംഘടനകളോട് ആഭിമുഖ്യം പുലർത്തി എന്നതടക്കമുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. എന്തായാലും ചൊവ്വാഴ്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേൽക്കുന്ന, അതായത് ഇന്ന് ചുമതലയേൽക്കുകയാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു സംഘപരിവാറിന്റെയും ഭാഗമല്ല, ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ പെട്ടു എന്നേ ഉള്ളൂ, പഴയ SFIക്കാരനാണ് താനെന്നാണ് പറയുന്നത്. പഴയ SFI ഇപ്പോഴത്തെ സംഘപരിവാറായിട്ട് മാറുന്നത്, അതായത് ചുവപ്പ് നിറം മാറിയിട്ട് കാവ്യ നിറമായിട്ട് മാറുന്ന ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് മുഖബലേക്ക് എടുക്കാം. എനിക്കൊരു സംഘപരിവാറിന്റെയും ഭാഗമല്ല, ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ പെട്ടു എന്നേ ഉള്ളൂ, പഴയ SFIക്കാരനാണ് താനെന്നാണ് പറയുന്നത്. പഴയ SFI ഇപ്പോഴത്തെ സംഘപരിവാറായിട്ട് മാറുന്നത്, അതായത് ചുവപ്പ് നിറം മാറിയിട്ട് കാവ്യ നിറമായിട്ട് മാറുന്ന ഒരു രാഷ്ട്രീയം.

0: ഇവിടെ കൂടിയ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ പ്രശ്നങ്ങളൊക്കെ കുറയുമ്പോൾ അതെല്ലാം കുറയുന്നു. അത് കൂടുമ്പോൾ കൂടുകയും കുറയുമ്പോൾ കുറയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അത്യപൂർവ പ്രതിഭാസം നമ്മുടെ ഇന്ത്യയിൽ മാത്രം പെട്രോൾ ഇന്ധന വിലയിൽ കാണുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ്. ശരിക്കും എത്ര തവണ വില കുറച്ചു, പിന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ എത്ര വില ഇടിഞ്ഞു, എന്നിട്ടും എന്താണ് പെട്രോൾ ഇതിന്റെ വില കുറയാത്തത്? അപ്പൊ നമ്മുടെ കേരളത്തിൽ എന്താ സെസ് കുറയ്ക്കണം മറ്റു കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ സർക്കാർ ഇരിക്കുമ്പോൾ വലിയ ബഹളം ഉണ്ടാക്കി. ഇപ്പൊ വി ഡി സതീശൻ സർക്കാർ വന്ന് കുറച്ചോ എന്താ കുറയ്ക്കാത്തത്? ശരിക്കും അതൊക്കെ വരുമാനം വരുന്ന വലിയ മേഖലയാണ്, അത് കുറയ്ക്കില്ല. അത് അതിന്റെ ഒരു സിമ്പിൾ സാമ്പത്തിക ശാസ്ത്രം അതാണ്. അത് ഒരു സർക്കാരും ചെയ്യില്ല. അതിന് പിണറായി വിജയനായാലും വി ഡി സതീശനായി കഴിഞ്ഞാലും ഒരേ എന്താ പുതിയൊരു പാതയിൽ എന്ന് പറഞ്ഞ പോലെ അവർക്ക് പുതിയൊരു പാതയില്ല, അവർക്ക് ഒരേ പാതയുള്ളൂ. അതിൽ സഞ്ചരിക്കും നമ്മൾ അങ്ങ് അനുഭവിക്കുന്നത് ജോസഫൻ പറഞ്ഞ പോലെ അനുഭവിച്ചോ അനുഭവിച്ചാലും.
1: നമ്മുടെ ഈ സിംബാബ്വേക്കെതിരെയുള്ള 20T സഞ്ജു സാംസൺ ഇല്ല
0: എന്നാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ്. സഞ്ജു ഇല്ല
1: എന്ന്
0: സൂര്യവംശി മുമ്പ് ഇപ്പൊ ഒരു പ്രത്യേക പാക്കേജ്, അച്ഛൻ അമ്മ സൂര്യവംശി, കാരണം ചെറിയ കുട്ടിയാണല്ലോ, പ്രത്യേക മുറി. അതാ പറഞ്ഞ ഇവരുടെ ICC മാനദണ്ഡം അനുസരിച്ച് കുഞ്ഞു കുട്ടിയാണ്. വാഷ്റൂം കാര്യങ്ങളൊക്കെ പ്രത്യേകമാണ് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത്, കാരണം ചെറിയ കുട്ടി എന്നുള്ള എല്ലാ പരിഗണനയും, മൈനറാണല്ലോ, ആ പരിഗണന മുഴുവനും അനുഭവിച്ചുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒരു ലാളനെ ഏറ്റുവാങ്ങിട്ട്, പക്ഷെ കളത്തിലിറങ്ങുന്നത് ഇവനാണോ കുട്ടി, ഇവനാണോ പ്രത്യേക പരിഗണന കൊടുക്കുന്നത്, ഇവനാണോ കുഞ്ഞ്, ഇവൻ കുഞ്ഞൊന്നും അല്ല എന്ന രീതിയിലാണ് കളത്തിൽ പെരുമാറുന്നത്. അങ്ങനെ വേണമല്ലേ?
1: തീർച്ചയായിട്ടും അതൊക്കെ ഇന്ത്യയുടെ ചില അമൂല്യ സ്വത്തുക്കളാണ് ഇവരൊക്കെ എന്ന് പറയുന്നത് തന്നെ. പിന്നെ മറ്റു വാർത്തകൾ എനിക്ക് തോന്നുന്നു ഒരുവിധം പത്ര വാർത്തകൾ ഇന്ന് വാർത്തകൾ കുറവായിട്ട് എനിക്ക് തോന്നുന്നു. ഡിജിറ്റൽ
0: ഇന്ന് പൊതുവേ കുറവാണ്. ആനകൾ കാട് ഇറങ്ങുന്നുണ്ടോ, മാരിമാഞ്ഞ വഴിയിൽ കാവലായിട്ട് ചന്ദ്രൻ, അദ്ദേഹത്തെ കുറിച്ചൊരു മനോഹരമായിട്ടുള്ള ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നാണ് കേട്ടോ, ചിന്നക്കനാൽ, എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം കൂടിയാണിത്. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റിലൂടെ ആനച്ചൂരും അരിച്ചെത്തി. ആ സമയം 92 കോളനിയിലെ ആളൊഴിഞ്ഞ വീടിന് മുന്നിൽ കരിങ്കല്ലിന്മേൽ ഒരു കുടയും ചൂടി ചന്ദ്രൻ ദൂരേക്ക് കണ്ണു നട്ടിരുന്നു. കാറ്റിൽ ചിതറിത്തെറിക്കുന്ന മഴത്തുള്ളികൾ ചില്ലുപൊട്ടുകൾ പോലെ വന്നിടിച്ച് മുഖം നോവുമ്പോഴും കണ്ണ് ചിമ്മാതെ മിനിറ്റുകൾ മണിക്കൂറുകൾ ആനകൾ കാടിറങ്ങുന്നുണ്ടോ എന്ന് നോക്കി കാവലിരിക്കുകയാണ് ഈ മനുഷ്യൻ വി ചന്ദ്രൻ. 60 വനംവകുപ്പിന്റെ വാച്ചറാണ്. ജൂൺ 8 മുറിവാൽപ്പടി എന്ന കാട്ടാന കൊന്ന മാരിയുടെ സ്വന്തം സഹോദരനാണ്. ആരെങ്കിലും ഈ ആന കൊല്ലുന്നുണ്ടോ, കാടിറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കാവലാളായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു ആർട്ടിക്കിൾ ഇടുക്കിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഞാൻ എങ്ങനെയോ അറിയാതെ ഉണ്ടല്ലോ, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ആനകൾ കാടിറങ്ങി, ഞാൻ കാണിച്ചു തരാം, ആനകൾ കാടിറങ്ങുന്നുണ്ടോ, ആനകൾ എവിടെ വരെ എത്തി എന്നൊക്കെ പറഞ്ഞു ആളുകൾ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ. ഞാനെങ്ങനെ പെട്ടു എന്നറിയില്ല, രാത്രിയൊക്കെ പറയും ഇന്ന സ്ഥലത്ത് ആന ഇറങ്ങിയിട്ടുണ്ട്, ആ സ്ഥലത്ത് ഇന്ന് ആ പേരൊക്കെ ഉണ്ട് കേട്ടുകഴിഞ്ഞാൽ ചിരി വരും.
1: ഇതാരും
0: ഞാനൊരു അധോലോകമായ ഞാനറിയാതെ ഇങ്ങനെ വന്നു എനിക്ക് ഒരു എത്തുമ്പോഴും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ഈ ഇടുക്കി ചിന്നക്കനാൽ കാട് ആ ഭാഗത്തൊക്കെ പോകുന്നൊരു വ്യക്തിയാണ്. കൂടുതലായിട്ട് അവിടെ ഉള്ള ആൾക്കാരുടെ സഹവാസം ഉണ്ട്. അങ്ങനെ ആരെങ്കിലും എന്റെ നമ്പർ കിട്ടിയിട്ട് എന്നാ പിന്നെ കിടക്കട്ടെ. ഞാനാണെങ്കിൽ പല ഗ്രൂപ്പിൽ അടിയിലെന്ന് ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം ഞാൻ ഇരുന്ന് കേൾക്കുമ്പോഴാണ് ഈ വാച്ച് ഇവരൊക്കെ സംസാരിക്കുന്നത് വളരെ കൃത്യമായിട്ട് വരുന്നത്. ആന ഇന്ന സ്ഥലത്തിറങ്ങി, ആ ഭാഗത്തുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ആരും പുറത്തിറങ്ങരുത്, ഞാൻ ഈ ദുബായിലിരിക്കണം, ഞാൻ ആലോചിക്കണം. എവിടെയോ ആന ഇറങ്ങിയ വാർത്തയാണ് രാത്രി 11:00 to 12:00 എന്റെ മൊബൈലിൽ എത്തുന്നത്. പക്ഷെ അതൊരു നല്ല കാര്യമാണ്, ഈ സംവിധാനത്തിലൂടെ എല്ലാവർക്കും അലേർട്ട് കൊടുക്കുന്നത്.
1: തീർച്ചയായിട്ടും ഈ ആനകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ആനക്കൊള്ളക്കാർ ഒരുപാട് പേര് നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അപ്പൊ ഈ ഒരു ഫോറസ്റ്റ് ഓഫീസറിന്റെ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കേൾക്കുന്നു. അപ്പൊ അദ്ദേഹം പറയാണ് ഈ ആനക്കൊള്ളക്കാർക്കെതിരെ ആനയെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ഞാൻ കർശനമായിട്ട് മുഖം നോക്കാതെ നടപടി എടുക്കുക. അതിന് പറഞ്ഞ ഒരു കാര്യം ഭയങ്കര സെന്റിമെന്റലാണ്. ഒരു ആനേനെ കൊല്ലാനായിട്ട് പോകുന്ന സമയത്ത് ഈ ആനയുടെ തലയ്ക്ക് ഇവർ വെടിവെക്കും. വെടിവെക്കുന്ന സമയത്തുണ്ടല്ലോ ആന നാല് കാൽ അതായത് രണ്ട് കയ്യിലും കാലിലും അവിടെ ഇരിക്കും, ആന കരയും. ആ ഒരു നിമിഷം ആനയ്ക്ക് മനസ്സിലാവും, അതായത് അതിന്റെ വാസസ്ഥലത്ത് ചെന്നിട്ട് അതിനെ വെടിവെക്കുക എന്ന് പറയുന്നത്, അതിനെ അതിനെ കൊല്ലുക എന്ന് പറയുന്നതും അത് ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു ക്രൈം തന്നെയാണ്. എന്നിട്ടാണ് ആന ചരിയുന്നതെന്ന് പറയുന്നത്. അല്ലെ, ആന എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അത് ഈ ഭൂമിയുടെ ഒരു വലിയൊരു സ്വത്താണ് അല്ലേ. എത്ര ഭംഗിയുള്ളൊരു ജീവിയാണ് ഈ പിന്നിപ്പോ ഭക്തം എന്ന് പറഞ്ഞ സമയത്ത് അത് എന്റെ മനസ്സിലൂടെ ഒരു
0: ഇമേജിലേക്ക് പോകുന്നു. വെടികൊള്ളുമ്പോ അത് ആ കാലിൽ ഇങ്ങനെ ഇരിക്കുന്നതും അത് കരയുന്നതും ആന കരയുന്നതും
1: ആന കരയുന്നതെന്ന് പറഞ്ഞ അത്രയും വലിയ സംഭവം ഉണ്ടായിട്ടാണ് ആന കരയുന്നത്.
0: വലിയ ശരീരമുള്ള ഒരു ആനയാണ്, ഒരു കുഞ്ഞു കണ്ണല്ല ഇത്രയും വലിയ ആനക്കുള്ള. അതിലൂടെ ആ കണ്ണുനീര് പൊടിഞ്ഞിട്ട് അത് എന്തിനാണ് നീ എന്നെ കൊല്ലുന്നത് എന്റെ സ്ഥലത്ത് വന്നിട്ടെന്ന് ചോദിക്കുന്നു. അത് സങ്കടം ഉണ്ടാക്കുന്ന കാഴ്ചയാണ്.
1: ആനപ്രേമികൾ ഒരുപാടുള്ള നാട്ടിൽ നിന്നാണ്, അതിലും നമുക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്.
0: ശരിക്കും ഇനി ഒരു വാർത്തയും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒരു 2-3 ഗൾഫ് വാർത്തയുണ്ട്. കോടതിയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നിൽക്കണം, 1600 പിഴ. PP ചിത്തരഞ്ജന് കോടതി നൽകിയ ഒരു ശിക്ഷയാണ് കേട്ടോ. അത് ഒരു അപൂർവമായിട്ടുള്ള ശിക്ഷയാണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെയല്ല. ഇത് കോടതികൾ വെറുതെ അവരെ ശിക്ഷിക്കാതെ, അതായത് ജയിലിലിടോ മറ്റോ ചെയ്യാതെ ഒരു നല്ല നടപ്പിന് ശിക്ഷിക്കാന്ന് പറഞ്ഞ പോലെ, മുൻ MLA യും CPM നേതാവുമായിട്ടുള്ള PP ചിത്രഞ്ജന് നിൽപ്പ് ശിക്ഷ വിധിച്ച് കോടതി, തിരുവനന്തപുരം ജില്ലാ കോടതി.

0: ാണ് ശിക്ഷ വിധിച്ചത്. 2025 വഴി തടഞ്ഞ കേസിലാണ് കോടതി പിരിയും വരെ കോടതിയുടെ മുറ്റത്ത് അവിടെ നിൽക്കുക. ചിത്തരഞ്ജൻ ഉൾപ്പെടെ 3 പേർക്കാണ് ശിക്ഷ കിട്ടിയത്. വൈകിട്ട് 5 മണിവരെ മുൻ MLA കോടതിക്ക് മുന്നിൽ നിന്നു. തിരുവനന്തപുരത്ത് ഗതാഗത തടസ്സമുണ്ടാക്കി വഴി തടഞ്ഞ കേസിലായിരുന്നു ഇങ്ങനെ ഒരു ശിക്ഷ. വഴി തടഞ്ഞ മനുഷ്യനെ കോടതിയുടെ മുന്നിൽ വഴി നടക്കാൻ അനുവദിക്കാതെ നിക്കവിടെ നിൽ അനിയാ നിൽ എന്ന് കോടതി പറഞ്ഞിട്ട് എന്ത് മുൻ MLA എന്ത് വലിയ CPM നേതാവായാലും പിന്നെ നിയമം ലംഘിച്ചോ ശിക്ഷ അനുഭവിക്കണം. അത് നല്ലതാണ്, കാരണം ജയിലിടോ മറ്റു രീതിയിലേക്കൊന്നും അല്ലല്ലോ പോയത്. സമയത്തിന്റെ വില നിങ്ങളും മനസ്സിലാക്കണം.
1: ഇതുപോലെ ഈ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഞങ്ങളുടെ നല്ല ചെങ്ങന്നൂര് ഞങ്ങളുടെ കോടതി എന്ന് പറഞ്ഞാൽ വൺ വേ ആണ് ഡയറക്ഷൻ. അപ്പൊ ഇച്ചിരി മേലിൽ നിന്ന് ഇറക്കം ഇറങ്ങിയിട്ടാണ് റൈറ്റ് സൈഡിൽ കോടതി, ലെഫ്റ്റ് സൈഡിൽ വില്ലേജ് ഓഫീസ്, അതിന് പുറകിൽ പോലീസ് സ്റ്റേഷൻ, ഇങ്ങനെയാണ്. അപ്പൊ കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഒരാൾ ഇങ്ങനെ വന്നിട്ട് അപ്പൊ ഞങ്ങൾ അവിടെ എവിടെയോ നിപ്പുണ്ട്. ഈ ഒരു കാറുകാരൻ വന്നിട്ട് ഒരു ഹോണടി, ഹോണടി എന്ന് പറഞ്ഞാൽ കോടതി നടക്കുക നമുക്കറിയാം, പരിസരത്തോട്ട് പോയാൽ പോലും നമ്മൾ വളരെ എങ്ങനെയും അവിടെ നിന്ന് ഓടിപ്പോനെ. അപ്പൊ മജിസ്ട്രേറ്റ് പറഞ്ഞ് ഇവനെ വിളിച്ചിട്ട് അപ്പൊ പോലീസ് അത് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകണ്ടല്ലോ. മജിസ്ട്രേറ്റ് പറഞ്ഞു നീ അവിടെ നിന്നോ, സൈഡിലേക്ക് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നു. ചില നമ്മളൊക്കെ അന്നേരം പഠിച്ചു ഏത് എവിടെ പോലെ കോടതിയുടെ
0: ആശുപത്രി,
1: കോടതി, സ്കൂള്
0: പരിസരത്ത് ഹോൺ അടിക്കുകയോ അല്ലെങ്കിൽ വേഗത കുറച്ച് പോകണമെന്നൊക്കെ നമുക്ക് ലൈസൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന നല്ല പാഠങ്ങളാണ്. അതൊക്കെ ലംഘിച്ച ആളുകൾക്ക് കോടതി കൊടുക്കുന്ന ചില സമയത്ത് ഇങ്ങനത്തെ കൊടുക്കണം. കാരണം ഈ സമയത്തിന് ഇനി കൊടുക്കേണ്ട ആരെന്നറിയാം, ഈ അന്നം വാങ്ങാൻ അല്ലെങ്കിൽ അരി വാങ്ങാൻ വേണ്ടിട്ട് ഓടുന്ന സ്വകാര്യ ബസ്സുകാരില്ലേ, അവരെയാണ് അടുത്തത്. അരി വാങ്ങാൻ അല്ല, അവരെ കൊണ്ട് എനിക്കൊന്ന് റേഷൻ ഓരോ മണികൾ എണ്ണിച്ചിട്ട് 2 കിലോ അരി വാങ്ങാം. വൈകിട്ട് വരെ ഇരുന്ന് ഓരോ മണികൾ എന്നിട്ട് കറക്റ്റ് ഒരു 100 ആകുമ്പോ ഓരോരോ പോയിന്റ് ഇട്ടിട്ട് എണ്ണിച്ചിട്ട് വെക്കണം. കാരണം സമയത്തിന്റെ വിലയും മറ്റുള്ളവരുടെ ജീവന്റെ വിലയും അവരും മനസ്സിലാക്കണം. പിന്നെ അവരെ മാത്രമായിട്ട് സ്വകാര്യ ബസ്സുകാരെ മാത്രമായിട്ട് ജീവനക്കാരെ കുറ്റം പറയുന്നില്ല, അവർക്ക് ഈ സമയം അനുവദിച്ചു കൊടുക്കുന്ന ഈ MBD നമ്മുടെ മോട്ടോർ വാഹന ഗതാഗത വകുപ്പൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 2 ബസ്സുകളുടെ തമ്മിലുള്ള ഇടവേള, അവരുടെ ബസ്സിന്റെ റൂട്ട്, അവരുടെ സ്റ്റോപ്പ്, അതിന്റെ സമയം, ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മത്സര ഓട്ടം ഒഴിവാക്കാം. ഒരുപാട് പേര് റോട്ടിൽ ജീവൻ പൊലിയുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ CCTV വന്നുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. നമ്മൾ റോട്ടിൽ എന്തൊക്കെ ഒരു റോഡ് കൾച്ചർ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കും. ഒരു വണ്ടി വന്ന് സൈഡിൽ പിന്നെ ലൈനും കഴിഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരെ ഇടിച്ചിട്ടിട്ട് കഴിഞ്ഞ ദിവസം ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് മാത്രം ആ മനുഷ്യൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. 2 പേര് ഒരു സഹോദരങ്ങളാന്ന് തോന്നുന്നു, 2 പേരെ ഇടിച്ചിട്ടിട്ട് കാറ് തിരിഞ്ഞ്. പക്ഷെ ആ കാറിന്റെ കുറ്റമാണെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് CCTVയുടെ ഒരു പിന്നെ വൈഡ് വിഷ്വൽ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു ഓൾട്ടോ കാറ് സിഗ്നലൊന്നും ഇടാതെ ക്രോസ് ചെയ്യാൻ നിന്നു, അവനെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ വെട്ടിച്ചതാണ് 2 പേരുടെ മേലേക്ക്. അപ്പം പറഞ്ഞ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ആരുടെയോ ജീവൻ എടുക്കുകയാണ്. അപ്പോൾ റോഡിലിറങ്ങുന്നവർ വളരെ കൃത്യമായിട്ട് ഇവിടെ നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഇനിയും വാഹനം ഓടിക്കുക, അമ്മ കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ ദുബായ് പോലീസും നമ്മുടെ ഇവിടുത്തെ RTIയും പറയുന്നത്. അമ്മ കാത്തിരിക്കുന്നുണ്ട് എന്ന തോന്നല് വാഹനം ഓടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനവും, നമ്മളൊന്ന് സ്പീഡൊക്കെ കുറച്ച് നല്ല രീതിയിൽ വാഹനം ഓടിക്കും.
1: എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഇപ്പോഴും ഏറ്റവും മെയിനായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റോഡിന് വികസനമില്ല, റോഡുകളില്ല ഓടാൻ. അപ്പൊ ആ സമയത്ത് ഒരു 4 പേരടങ്ങുന്ന ഒരു വീടിന് ഒരു വണ്ടി കൂടുതൽ മേലെ പെർമിറ്റ് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കണമെങ്കിൽ റോഡുകൾ വരട്ടെ, അവിടെയാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇപ്പൊ പലപ്പോഴും KSRTC ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഈ ലൈൻ സെൻട്രൽ ലൈൻ ഇപ്പുറത്താണ് അവരെ എപ്പോഴും കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ അപകടങ്ങൾ ഒരുപാട് കൂടുതൽ. പിന്നെ ഈ പറഞ്ഞ പോലെ നിയമത്തിന്റെ ഒരു കാഠിന്യം, കാരണം നമുക്കറിയാം ഇവിടെ പച്ച ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തും, ചാടിക്കഴിഞ്ഞാൽ 50,000 ഫൈനും വരും, 3 മാസത്തേക്ക് വേണേൽ വണ്ടി എടുത്തിടുമെന്നറിയാം. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള നിയമങ്ങൾ രീതിയിലുള്ള കർശനമായിട്ടുണ്ടെങ്കിൽ ഒരു വിധം വരെ നമുക്ക് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ എന്താണേലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. നമ്മുടെ പത്രങ്ങളിൽ ഒരുവിധം നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി വാർത്തകളൊക്കെ വരുന്ന മണിക്കൂറിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പൊ എന്നാലും ഹോം 92.2 അക്ഷയ മിനി പത്മയുമാണ് പ്രസ് ക്ലബ്ബിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നു. പർദീസ സോങ് ഫ്രം ദ മൂവി ഭീഷ്മപർവം.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഇന്ന് ട്രാഫിക് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറുള്ള അത്യാവശ്യം ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞ ഏരിയയിൽ മാത്രമേ ഷാർജയിലെ ട്രാഫിക് കാണുന്നുള്ളൂ. പക്ഷേ രണ്ട് ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവിടെ അലിത്തേ ടോൾ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ പോലെ തന്നെ അവിടെ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ദുബായിലേക്ക് വരുവാണെങ്കിലും എമിറേറ്റ്സ് റോഡിലേക്ക് നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. ഇങ്ങനെ തന്നെ പോട്ടെ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നത്. ഞാൻ ഇന്ന് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫ്രീ ആയിട്ടാണ് ഇന്ന് റോഡുകളൊക്കെ തന്നെ കാണാനും സാധിച്ചത് കേട്ടോ. ഷെയ്ഖ് സാ റോഡും അതുപോലെ തന്നെ അൽഖേൽ റോഡും നമ്മുടെ റാസൽ ഖോർ റോഡും ഒക്കെ തന്നെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ഡ്രൈവ് ചെയ്യാത്ത സമയത്ത് മാത്രം മെസ്സേജ് അയക്കാം. ട്രാഫിക്
0: അപ്ഡേറ്റ് ബ്രോട്ട് ടു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are listening to Sand Dunes with Akshay and Vidya.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
3: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
4: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കാണ്ടാ
4: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
4: അമ്മാണെ, എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
8: അണ്ണ ശ്രദ്ധിക്ക,
9: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അയോധ്യ സംഭാവനക്കുള്ള രാമക്ഷേത്രത്തിലെ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് ട്രസ്റ്റ് അധികൃതർ. കിരീടമില്ലാത്ത എറോണോയുടെ മടക്കം, ലോകകപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്ത്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റ് പോർച്ചുഗൽ പുറത്ത്. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. പകരക്കാരനായി ഇറങ്ങിയ മൈക്കൽ മെറീനോ ഇഞ്ചുറി സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനെ ക്വാർട്ടറിൽ എത്തിച്ചത്. 91 മിനിറ്റിലാണ് ഗോൾ വന്നത്. ബോക്സിനുള്ളിൽ നിന്ന് മെറീനോ തൊടുത്ത മനോഹരമായ ഇടംകാലൻ ഷോട്ട് പോർച്ചുഗൽ വലയിൽ പതിക്കുകയായിരുന്നു. വിരസമായ 90 മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു വിജയ ഗോൾ വന്നത്. കളിയിൽ വ്യക്തമായ ആധിപത്യം പുലർത്താൻ ശ്രമിച്ച സ്പെയിന് ആദ്യ പകുതിയിൽ തന്നെ ഗോൾ നേടാൻ സുവർണ അവസരം ലഭിച്ചു. എന്നാൽ സ്ട്രൈക്കർ മൈക്കൽ ഒയർസബാലിന് ഇത് മുതലാക്കാൻ കഴിഞ്ഞില്ല. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗീസിന്റെ പ്രധാന പ്രതിരോധ താരം ന്യൂനോ മെൻഡിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നതും പറങ്കിപ്പടയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ടീമിന്റെ പ്രതിരോധ നിരയെ ദുർബലപ്പെടുത്തി. വിജയത്തോടെ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ലോകകപ്പ് സ്വപ്നം അസ്തമിച്ചെങ്കിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വിരമിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പ്രതികരണം. ലോകകപ്പിൽ യുഎസിനെ 4-1 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ചാൾസ് ഡി കെറ്റ്ലർ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ റൊമേലോ ലുക്കാക്കുവും ഒരു ഗോൾ സ്വന്തമാക്കി. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3764 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ പ്രതിപക്ഷ എംഎൽഎമാരുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ചെലവുതുക വിശദീകരിച്ചത്. സർക്കാർ 5370 കോടി രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്നത് ശ്രദ്ധേയം. ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 817 കോടി രൂപയും അദാനി ഗ്രൂപ്പ് 2454 കോടിയും ചെലവ് ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശദീകരിച്ചു. വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പ്രതി ജിതിൻ ഭാസ്കറിന്റെ ശബ്ദരേഖ പുറത്ത്. അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ ഇക്കാര്യം സമ്മതിച്ചുവെന്നും ജിതിൻ പറയുന്നു. പ്രാദേശിക വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ ഓഡിയ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോയേഴ്സ് കോൺഗ്രസ്. യുഡിഎഫ് ഇതര കക്ഷികളുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെ നിയമിച്ചെന്നാണ് ആരോപണം. അനർഹരുടെ നിയമനം പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ പേരുകൾ പുറത്തുവിടുമെന്നും ലോയേഴ്സ് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. ജില്ലാ സബോർഡിനേറ്റ് കോടതി നിയമനങ്ങളിലും സമാന സാഹചര്യമുണ്ടാകുമെന്ന ആശങ്ക. കെപിസിസിയും എഐസിസിയും അടിയന്തരമായി ഇടപെടണമെന്നും ലോയേഴ്സ് കോൺഗ്രസ്. പാഠപുസ്തകത്തിന്റെ ഭാരം കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭാരം കുറയ്ക്കുന്നതിനെപ്പറ്റി ചർച്ചകൾ നടന്നു വരികയാണ്. ക്വാർട്ടർലിയായി പുസ്തകത്തിന്റെ കട്ടി കുറയ്ക്കും, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് എല്ലാ വിഷയങ്ങളും ഒരു പുസ്തകത്തിൽ ബൈൻഡ് ചെയ്ത് ഇറക്കുമെന്നും മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ വിവാദമായ ബ്ലീച്ചിംഗ് പൌഡർ ഇടപാട് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. മാർച്ച് 11-മെയ് 6 ഇടയിൽ നടന്ന ബ്ലീച്ചിംഗ് പൌഡർ പെർച്ചേസിലൂടെ 7 കോടിയിലധികം രൂപയുടെ അനാവശ്യ ചെലവുണ്ടായെന്നാണ് ആരോപണം. കേരളത്തിൽ മഴ തുടരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വാട്സ്ആപ്പ് യൂസർ നെയിം ഫീച്ചറിൽ മറുപടി നൽകാൻ മെറ്റയ്ക്ക് 3 ദിവസം കൂടി അനുവദിച്ചു. യൂസർ നെയിം ഫീച്ചറിനെക്കുറിച്ച് വിശദീകരിക്കാൻ മെറ്റ കൂടുതൽ സമയം തേടിയിരുന്നു. യൂസർ നെയിം ഫീച്ചർ പുറത്തിറക്കാനുള്ള തീരുമാനത്തിൽ വാട്സാപ്പിന് കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ് നൽകിയിരുന്നു. ആൾമാറാട്ടവും വഞ്ചനയും സംബന്ധിച്ച ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. ഫോൺ നമ്പർ കൈമാറുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്യാതെ തന്നെ യൂസർ ഐഡി ഉപയോഗിച്ചുകൊണ്ട് ചാറ്റ് ചെയ്യാനാകുന്ന ഫീച്ചറാണ് വാട്സ്ആപ്പ് അവതരിപ്പിക്കാനിരിക്കുന്നത്. ഇത് സ്വകാര്യത സംരക്ഷിക്കാനാണ് വാട്സ്ആപ്പ് അവതരിപ്പിക്കുന്നതെങ്കിലും തട്ടിപ്പുകാർക്ക് വളം വെച്ചു കൊടുക്കുമെന്ന ഫീച്ചറായേക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ സ്കാമുകൾ പെരുകുന്നുവെന്നും ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള ഐഡന്റിറ്റി തെളിയിക്കുന്ന യാതൊന്നുമില്ലാതെ ചാറ്റ് ചെയ്യാൻ അവസരമൊരുക്കിയാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടായേക്കുമെന്നാണ് ഉയരുന്ന ആശങ്കകൾ. അയോധ്യ സംഭാവനക്കുള്ള വിവാദത്തിനിടെ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട ട്രസ്റ്റ് അധികൃതർ. 2020 രൂപീകൃതമായതിനു ശേഷം ആകെ 3,264 കോടി രൂപ ലഭിച്ചു. 2,370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും മൂലധന ചെലവിനുമായി ചെലവഴിച്ചു. ഭക്തർ സംഭാവന ചെയ്ത വെള്ളി വസ്തുക്കൾ ഒരുക്കി കട്ടികളാക്കി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ട്രസ്റ്റ്. ഭക്തരുടെ വഴിപാടുകളിൽ നിന്നുള്ള 391 കോടി രൂപ പ്രവർത്തന ചെലവുകൾക്കായി ഉപയോഗിച്ചതായും ട്രസ്റ്റ്. ബാക്കി തുക ബാങ്ക് അക്കൌണ്ടിൽ സുരക്ഷിതമാണ്. സംഭാവനകൾ നൽകിയ ഭക്തർക്ക് വഴിപാടുകളുടെ വിനിയോഗം നേരിട്ട് പരിശോധിക്കാമെന്ന് ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ലെന്നും പണമെണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കാണിക്കകളിലെ പണം ഒന്നിച്ച് എണ്ണിയിരുന്നതും തട്ടിപ്പിന് അവസരമായെന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മണിപ്പൂരിലെ ഉഖ്രൂലിൽ ഭീകരാക്രമണം, 2 സൈനികർക്ക് വീരമൃത്യു. 40 ദിവസം റൈഫിൾസിന്റെ വാഹന വ്യൂഹത്തിന് നേരെയാണ് ഇന്നലെ ആക്രമണമുണ്ടായത്. ഉഖ്രൂൽ ജില്ലയിലെ നുങ്ഷാങ്കോങ്ങിലാണ് ആക്രമണമുണ്ടായത്. IED സ്ഫോടനത്തിന് പിന്നാലെ ഒളിച്ചിരുന്ന ഭീകരവാദികൾ വെടി ഉതിർത്തതായാണ് റിപ്പോർട്ട്. ഭീകരർക്കായി സൈന്യത്തിന്റെ തെരച്ചിലിപ്പോഴും പുരോഗമിക്കുന്നു. കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള വിലാപയാത്രയിൽ പങ്കെടുത്ത ആയിരങ്ങൾ. ജനക്കൂട്ടത്തിനൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനും കാൽനടയായി വിലാപയാത്രയിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ഇറാനിയൻ ജനതയും അവരുടെ ഐക്യദാർഢ്യവുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയെന്ന് അയത്തുള്ള അലി പഠിപ്പിച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് പസഷ്കിയാൻ എക്സിൽ കുറിച്ചു. പിതാവിന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഖാംനയുടെ മറ്റ് 3 ആൺമക്കൾ എത്തിയെങ്കിലും പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മുർത്തവ ഖാംനയുടെ സാന്നിധ്യം ചർച്ചയായി. മരണാനന്തര ചടങ്ങുകളിൽ ഇന്ത്യ പങ്കെടുത്തതിൽ ഇറാൻ സർക്കാർ നന്ദി രേഖപ്പെടുത്തി. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിച്ചതായി US. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. ഒമാൻ തീരത്തുകൂടി പോവുകയായിരുന്ന എണ്ണ ടാങ്കറും ചരക്ക് കപ്പലുമാണ് ഇറാൻ സൈന്യം ആക്രമിച്ചത്. കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണമാണ് ഉണ്ടായതെന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ. 2 കപ്പലുകൾക്കും വലിയ നാശനഷ്ടമുണ്ടായതായി US. ഇറാന് നേരെ US പ്രത്യാക്രമണം നടത്തുമെന്ന റിപ്പോർട്ട്. ഖാംനയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് വില കുറച്ചേക്കും. 20 മുൻപേ വില കുറയ്ക്കാനാണ് സാധ്യത. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുന്നതും സൌദി അറേബ്യ ക്രൂഡ് ഓയിൽ വില കുറച്ചതുമാണ് അനുകൂലമാകുന്നത്. വേനൽ അവധിക്കാലത്തെ വൻ തിരക്ക് കണക്കിലെടുത്ത് UAE നിന്നുള്ള യാത്രാ പദ്ധതികൾ സജീവമാകുന്നതോടെ 30 ലക്ഷത്തോളം യാത്രക്കാരെ വരവേൽക്കാൻ ഷാർജ രാജ്യാന്തര വിമാനത്താവളം സജ്ജമായി. ഈ സീസണിൽ 19,000 സർവീസുകളാണ് വിമാനത്താവളത്തിൽ പ്രതീക്ഷിക്കുന്നത്. യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാനും സുഗമമായ യാത്ര ഉറപ്പാക്കാനുമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള വിപുലമായ പ്രവർത്തന പദ്ധതികൾ വിമാനത്താവള അതോറിറ്റി നടപ്പിലാക്കിയിട്ടുണ്ട്. അടുത്ത വാർത്ത 9 മണിക്ക്.
4: FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Very good morning. Studio clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
3: Dubai ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 53%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: Mexico! United States! Canada!
7: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
6: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
7: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: ആഫ്രിക്ക, ബോസ്നിയ, ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
8: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
7: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ.
5: കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
9: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
10: Brought to you by Gulf Hypermarket Russell Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.

0: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.
1: പ്രതിയെത്തും നാളെ മാനവരോർക്കേണം, ജീവിതയാത്രകളെ സൽക്രിയമാക്കേണം, അന്ത്യദിനം വരെ.

0: ஆர் லிசனிங் டு சாண்ட் டியூன்ஸ் வித் அக்ஷய் அண்ட் வித்யா.
1: സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ബ്രാൻഡ് ന്യൂ ഡേ അങ്ങനെ ചൊവ്വാഴ്ചയിലേക്ക് എത്തി നിൽക്കുന്നു. ജൂലൈ 7-ാം തീയതിയായേക്കാണ് പടപടയെന്നാണ് ഓരോ ദിവസങ്ങൾ പോകുന്നത്. നമ്മളിപ്പം ഒരുപാട് പേര് ഇനിയിപ്പം അടുത്തൊരു 6 മന്ത്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ജോലി അന്വേഷിച്ചൊക്കെ നമ്മുടെ യു എയിലേക്ക് വരുന്നതാണ്. മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് പക്ഷെ കഴിഞ്ഞ ഒരു പശ്ചിമേഷ്യയിൽ സംഘർഷം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പലയിടത്തും ഹയറിംഗ് ഒരുപാട് സ്ലോയും ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് കയറി വരുന്ന ആളുകൾ ഹയറിംഗ് സ്ലോ ആവുന്നു, ഒരുപാട് പേര് തിരിച്ചും പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പല കമ്പനീസിൽ നോക്കുകയാണെങ്കിൽ ഈ സാലറി സ്കെയിൽ, ഈ ടെക്നിക്കൽ ജോബിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലാതുള്ള ജോബ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാലറി സ്കെയിലിൻ്റെ രീതിയിലാണ് പലയിടങ്ങളിലും ആളുകളെ ഹയർ ചെയ്യാനായിട്ട്. സി ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു 20,000 മേലിലേക്ക് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി തന്നെ പറയുകയാണ് 4 പേരുള്ളടുത്ത് 2 പേര് മതി, അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത് അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ. അത്രയും ഒരു 50% റിഡക്ഷൻ അല്ല ഞാൻ പറയുന്നത്. ഏകദേശം കണക്കുകൾ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 11,000 to 20,000 എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22% ഇതിൻ്റെ ഹയറിംഗ് കുറഞ്ഞിട്ടുള്ളത്. ഇനി 21,000 to 40,000 ആണെന്നുണ്ടെങ്കിൽ 19% കുറഞ്ഞിട്ടുള്ളത്. 41,000 to 80,000 വരെ ശമ്പളം ഉള്ളവരുടെ ആണെങ്കിൽ 11% കുറഞ്ഞിട്ടുണ്ട്. ഇനി അത്രയും വേണ്ട, നമ്മുടെയൊക്കെ ഒരു മിഡ് റേഞ്ചിലേക്കൊക്കെ വരികയാണെങ്കിൽ 10,000 dirhams സാലറി കിട്ടുന്ന ഒരു ആളുടെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 26% ഹയറിംഗ് താഴേക്ക് വന്നിട്ടുള്ളത്. ഇത് സി ഇതൊരു നൗക്കരിയിൽ വന്നേക്കുന്ന ഒരു കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് വന്നേക്ക റിപ്പോർട്ടാണ്. പക്ഷെ ഇത് ഇങ്ങനെ തന്നെയാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെയല്ല, ഇത് മാറാൻ എല്ലാം വിധത്തിലുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റിവിറ്റി കണ്ടുണ്ടല്ലോ, ടെക്നിക്കൽ മേഖലയിൽ, ടെക്നിക്കൽ രീതിയിൽ, അത് ടെക്നിക്കൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലെ ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, IT മേഖലയിലെ ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മീഡിയ മേഖലയിലെ ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, ടെക്നിക്കലി സൗണ്ട് അയക്കുന്നവർക്ക് വളരെയധികമാണ് ഹയറിംഗ് മേലേക്ക് വന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ജോലി മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോപ്പ് കുറയാനായിട്ടുള്ള ചാൻസ് ആണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്കില്ല് നിങ്ങൾ അക്യുർ ചെയ്യുക. അത് എന്തെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ പരമായിരിക്കാം, സോഫ്റ്റ്വെയർ പരമായിട്ടായിരിക്കും, എന്താണെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് അക്യുർ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളൊരു കാര്യം. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ ഒരുമിച്ച് എഞ്ചിനീയറിങ്ങിന് പഠിച്ചതാണ്. ആൾ IT നല്ല അടിപൊളിയാണ് ആൾ. അപ്പോൾ ആളുടെ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ, ഞങ്ങൾ ഇങ്ങനെ ഗെറ്റ് ടുഗദർ കൂടിയ സമയത്ത് പറയാണ്, ആൾ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ആളുടെ CEO ഒരു കനേഡിയനാണ്. അപ്പം ഈ അവ കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, നമ്മുടെ ഈ വർക്ക് ഫ്ലോ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അപ്പോൾ ഈ വർക്ക് ഫ്ലോ സോഫ്റ്റ്വെയർ നമ്മൾ വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന് പകരം ആളെന്തെടുത്തു, ആളുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ, വലിയ ഇൻ്റർഫേസും ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ആളുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ആളൊരു സോഫ്റ്റ്വെയർ ആ കമ്പനിക്ക് വേണ്ടി തന്നെ അങ്ങ് ഡെവലപ്പ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിന്നെ ആ കമ്പനി ആ ആളെ വിടുമോ? സാധാ ഒരു എഞ്ചിനീയറായിട്ട് കയറി പിന്നെ അദ്ദേഹം ആ ഒരു കമ്പനിയുടെ തന്നെ IT മാനേജറായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അത് വളരെ യങ് ഏജിൽ, എനിക്കൊന്നും ഒരു 28-30 ആ ഒരു പ്രായത്തിൽ ടെക്നിക്കൽ IT മാനേജറായി. വിച്ച് മീൻസ് ഞാൻ പറഞ്ഞതിൻ്റെ ചെറിയൊരു സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത എന്ത് സ്കില്ലുണ്ടോ അതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ പണ്ട് പറയുമല്ലോ, ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ അടുത്ത് പറയട്ടെ, ഒരു കൈത്തൊഴിൽ എപ്പോഴും പഠിച്ചിരിക്കണം, കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മൾ ആ കൈത്തൊഴിലല്ല, പക്ഷെ നമ്മുടെ ഫീൽഡിൽ എന്തൊക്കെയാണോ നമുക്കറിയാൻ പറ്റുന്നത്, ഓരോ ദിവസം നമുക്ക് ഇപ്പം യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് എന്തോരം ഇൻഫർമേഷൻസും എന്തോരം ടെക്നിക്കൽ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റുന്ന, അതേത് മേഖലയിലാണെങ്കിലും ഒരു സംഭവം നമുക്ക് അഡീഷണൽ അറിഞ്ഞിരുന്നാൽ അത്രയും വാല്യൂ നമ്മുടെ കൂട്ടുമെന്നുള്ളത് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ എന്താണേലും ഇത് വന്നേക്കുന്ന ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ്, നൗക്കരിയിൽ വന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൽക്കാലമാണ് ഈ ഒരു ചെറിയൊരു ഡിപ്പ് ഹയറിംഗിൽ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത്. പക്ഷേ അത് പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല, കാരണം നമുക്കറിയാം യു എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഒരിക്കലും തളരാൻ പോകുന്നില്ല, അത് ഒരിക്കലും താഴേക്കും പോകത്തില്ല. അതിൻ്റെ ഹയറിങ്ങും ബാക്കിയുള്ള മാർക്കറ്റും എല്ലാം അതുപോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളെപ്പോഴും കണ്ടത്. അപ്പോൾ എന്താണേലും ചിൽ എല്ലാവരുടെയും, അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓഫീസിലൊക്കെ നല്ല ഹയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ശമ്പളം കൊടുത്ത ആൾക്കാരെ എടുക്കുക കേട്ടോ, കാരണം നല്ല മണി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, നല്ല സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്റ്റാഫിൽ നിന്ന് കിട്ടുന്നതാണ്. നല്ലൊരു തമിഴ് സോങ്ങിലേക്ക് പോകാനുള്ള സമയമാണ്.
2: പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായ്.
1: അല്ല ക്ലാസ് പാട്ടാണ് ഈ ഒരു സംഭവം. ഇതൊക്കെ നമ്മൾ ടി വിയിൽ ഒരുപാട്, ഞാനൊക്കെ എനിക്കൊന്ന് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഒരുപാട് കണ്ട് ഇങ്ങനെ, അല്ല ഞാൻ 8-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് ശിവാജി ഇറങ്ങുന്നത്. ആ സമയത്ത് ടി വി ഇങ്ങനെ റിപ്പീറ്റ്ലി വാച്ച് ചെയ്ത് നമ്മൾ മനസ്സിലേക്ക് കയറുന്ന കുറേ പാട്ടുകളുണ്ടല്ലോ, ആ പാട്ടുകളിലൊന്നാണ് വാജി വാജി വാജി എന്ന് പറഞ്ഞത്. ശിവാജിയിലെ ബ്യൂട്ടിഫുൾ സോങ് സിറ്റ് ബാക്ക് എൻജോയ്, ഹൂം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങളുടെ ഇവിടെ ഉള്ളത്. ആ വോളിയം ഒന്ന് കൂട്ടി വെച്ചാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Tamil Song of the Hour was brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
5: Traffic update.
6: Brought to you by ABC Cargo and Courier, number one in GCC.
7: ഓൾറൈറ്റ്, ട്രാഫിക് ഭേദഗതിയുണ്ട്. ഞാൻ പലപ്പോഴും ട്രാഫിക് പറയുമ്പോൾ പല ആളുകളും എന്നോട് പറയാം, പക്ഷേ ഞങ്ങൾ കിടക്കുന്ന അതേ റോഡിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ പറയുമ്പോൾ ഒരു സന്തോഷമാണ് എന്നുള്ള രീതിയിൽ. എന്നാലല്ലേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ട്രാഫിക്, നിങ്ങൾ ഇപ്പോൾ ട്രാഫിക്കിൽ കിടക്കുകയാണെങ്കിലും വലിയ പ്രശ്നമില്ല കേട്ടോ. കാരണം പറയാനില്ല, കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഒന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലാത്ത ടോൾ റോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയും കുറച്ച് കഞ്ചക്ഷനേ ഉള്ളൂ. ഈ നമുക്ക് സ്കൂൾ ബസ് ഇല്ലാത്ത അധികമില്ല, സ്കൂൾ ബസ് അധികമില്ല, ഒന്നോ രണ്ടോ ഒക്കെ തന്നെ കാണാറുണ്ട്. പക്ഷേ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും അല്ലാത്ത ടോൾ റോഡിലും ഓരോ ആക്സിഡൻറ്റ്സ് വെച്ചും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്മിങ് ടു ദുബായ്, അല്ലെ, നമ്മുടെ ഷെയ്ഖ് സയ്യിദ് റോഡും അൽഖെയ്ൽ റോഡും അലൈൻ റോഡും എല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. ആൻഡ് ഡ്രൈവ് സേഫ് കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
5: ട്രാഫിക് അപ്ഡേറ്റ്
6: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: ാണ് ജൂലൈ 12-ാം തീയതി ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ജൂലൈ 12-ാം തീയതി ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528033110. You are listening to Sand Dunes with Akshay and with

വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും ഈ നാട്ടിലേക്ക് ഇപ്പോൾ പോകുന്ന പലരും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഈ പലപ്പോഴും നമ്മൾ ഈ നമ്മുടെ ഫോണുകൾ ഓട്ടോ പേയ്മെൻറ്റ് സിസ്റ്റങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിനൊരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകും. ആ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 1 മന്തിലേക്കായിരിക്കും സബ്സ്ക്രിപ്ഷൻ പോകുന്നത്. അല്ല, ചില സൈറ്റ്സുകളിലൊക്കെ ഫ്രീ ഫോർ 1 മന്ത് ട്രയൽ പീരീഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ട്രയൽ സബ്സ്ക്രൈബ് ചെയ്യും. അതിനുശേഷം ഈ 1 മന്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് സിറ്റുവേഷൻ? ഇത് പലരും നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ 1-2 പേരുടെ കഥകൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഒരു പെട്ടെന്നൊരു മെസ്സേജ് വരിക, 299 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്തേക്കുന്നു എന്ന് പറഞ്ഞേക്കുന്ന ഒരു മെസ്സേജ് വരികയെന്ന് വിചാരിക്കുക. ആ സമയത്തായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് 299 രൂപ നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്ന് പോയി, നമ്മൾ അവിടെ ഇവിടെ എന്തോക്കുന്നു, നമ്മൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നോക്കുന്നു, ഇതിലെങ്ങും കാണില്ല. ഇത് സംഭവം ഇതാണ്. അതായത് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത് വെച്ചേക്കുന്ന ഏതെല്ലാം സബ്സ്ക്രിപ്ഷൻ ഓണായി കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പൊതുവേ നാട്ടിലുള്ള നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അങ്ങനെ ചെയ്താൽ പോലും ഈ സബ്സ്ക്രിപ്ഷൻ പോകുകയില്ല. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം. പിന്നെ നമ്മൾ ഇത് എവിടെയാണ്, ഏത് സബ്സ്ക്രിപ്ഷനാണ്, ഇത് ഏത് ആപ്ലിക്കേഷനിലാണ് എന്നുള്ള പല വിധേനയുള്ള ഡൗട്ടുകളാണ് ഉള്ളത്. ഞാൻ യു എയിലുള്ളവരുടെ കാര്യമല്ല പറയുന്നത്, പ്രത്യേകിച്ച് നാട്ടിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയാൻ കാരണം. ഇപ്പോൾ ഒരുപാട് പേര് നാട്ടിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അവരുടെയൊക്കെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ സബ്സ്ക്രൈബായി കിടപ്പുണ്ടോ എന്ന് കൂടെ നിങ്ങൾ പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് ഐഫോണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോയി അവിടെ സബ്സ്ക്രിപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ വിഭാഗത്തിൽ എന്തൊക്കെയാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നുള്ളത് നമുക്ക് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് ഡേറ്റ അവിടുന്ന് കിട്ടും. പക്ഷേ അതുപോലെ അല്ല നാട്ടിലുള്ള. ഇപ്പോൾ UPI സിസ്റ്റം വഴിയാണ് നമ്മളൊക്കെ ചെയ്യുന്നതെങ്കിൽ, കാരണം ഇത് നമ്മൾ ഇവിടെ കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ UPI സിസ്റ്റം ആയതുകൊണ്ട് അങ്ങനെ ഒരു ഡേറ്റ കാണാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. പക്ഷേ നാട്ടിൽ പലർക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ പോലും, ഇത്തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻസ് എങ്ങനെയാണ് എവിടെ നിന്നാണ് പോകുന്നതെന്ന് യാതൊരു ധാരണയില്ല. അപ്പോൾ ഇവരോട് ഫസ്റ്റ് പറയാം, നിങ്ങൾ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തു എന്ന് വെച്ച് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പോകുന്നില്ല. അത് അവിടെ തന്നെ കിടക്കും. എല്ലാ മാസവും സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് പോവും. ഇത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പലരുടെയും ക്രെഡിറ്റ് സ്കോറിനെയും കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഒരു തുക അവിടെ നിന്ന് പോകും. അപ്പോൾ ലോൺ പേയ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കരുതി കൂട്ടി വെക്കുന്ന ലോൺ പേയ്മെൻറ്റിൽ നിന്ന് 299 രൂപയോ 50 രൂപയോ എന്തിന് 1 രൂപ കുറഞ്ഞാൽ പോലും നമുക്ക് ബാങ്കിൽ നിന്ന് ഫൈൻ വരും. ചെക്കാണെങ്കിൽ ചെക്ക് റിട്ടേൺ ആവും, ബൗൺസ് ആവും, അതിന് ഫൈൻ വരും. പിന്നെ അത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് UPI തന്നെ അവരുടെ ഒരു ഒരു ഇൻഫർമേഷനാണ് വെളിയിൽ വിട്ടിരിക്കുന്നത്. UPI ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. ഞാൻ കറക്റ്റായിട്ട് പറയാം, ആ ഒരു വെബ്സൈറ്റ് ഞാനൊന്ന് എടുത്തോട്ടെ, ഒരു മിനിറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വെബ്സൈറ്റ് തന്നെ ഇവിടെ എടുത്തു വെച്ചിരുന്നതാണ്, ഇപ്പോൾ കാണുന്നില്ല, ഒരു മിനിറ്റ്. UPI ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, UPI ഹെൽപ്പിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണ്, അതായത് നാട്ടിലുള്ള നമ്മുടെ ഫോണ് ഏതൊക്കെ സബ്സ്ക്രിപ്ഷൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നതെന്നുള്ളത് അതിനകത്ത് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ട് കാണാവുന്നതാണ്. ആ സബ്സ്ക്രിപ്ഷൻ വഴി നമുക്ക് അവിടെ പോസോ ക്യാൻസലോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ് കേട്ടോ. UPI help.npci.org.in ഇതാണ് വെബ്സൈറ്റ്. ഓക്കെ, വെള്ള ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. UPI help.npci.org.in ഈ വെബ്സൈറ്റിൽ നിങ്ങൾ നാട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ നാട്ടിലെ ഫോൺ നമ്പർ വെബ്സൈറ്റിൽ എൻ്റർ ആവുക, നിങ്ങളുടെ നാട്ടിലെ ഫോൺ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക. എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഏതൊക്കെ സബ്സ്ക്രിപ്ഷൻസ് UPI പേയ്മെൻറ്റ് മെത്തേഡ് വെച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഏതൊക്കെ വിഭാഗത്തിലാണ് കാശ് പൊക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഇനി അറിയാത്തവരുണ്ടാവും, ഇതൊന്നും ചിന്തിക്കാതെ അറിയാത്തവരുണ്ടാവും. ഓക്കെ, ഒരു 500 രൂപയുടെ 1000 രൂപയുടെ ഒക്കെ ഡിഫറൻസ് വന്ന് വലിയ കാര്യമല്ല ഇതാക്കുന്നവരുണ്ടാവും. പക്ഷേ ഒരു വർഷം 1000 എന്ന് പറയുമ്പോൾ 12,000 രൂപയാവുകയാണ്. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോസ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ പേജിൽ വിടാവുന്നതാണ്. അപ്പോൾ എന്തായാലും UPI രീതിയിൽ നിങ്ങളുടെ പാരൻസൊക്കെ എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പലരും അറിയുന്നില്ല. എന്നാൽ ഇപ്പോൾ പോകുന്ന സമയത്ത് ഒന്ന് വ്യക്തമായിട്ട് നോക്കിക്കോളുക, ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festive Offeril All Access Pack Verum AED 99.99 Matram. Adum Prativarsham. TNC Apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: Amore, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
12: ശ്രദ്ധിക്കണ്ടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
13: അണ്ണം പേടിക്കണ്ടാ,
14: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
11: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
15: അണ്ണ ശ്രദ്ധിക്ക,
16: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

ഒരു അൺബിലീവബിൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറയുന്ന മെന്റലിസം ഷോ, നമ്മുടെ ഫാസൽ ബിഷുവിന്റെ ഷോ ആണ് ഇനിയും നമുക്ക് വരാൻ പോകുന്ന July 12 ദുബായ് 4 o'clock തിയേറ്ററിൽ വെച്ചാണ് ഇനിയും അതിന്റെ ഷോ നടക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടിക്കറ്റ്സ് കഴിഞ്ഞ വട്ടത്തെ ഷോയ്ക്ക് സഫാരി മോളിൽ വെച്ച് ഒരുപാട് പേർക്കായിരുന്നു ടിക്കറ്റ്സ് കിട്ടുക. അത് ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അവിടെ 700 സീറ്റ്സ് ഉണ്ടായിരുന്നു, എന്നിട്ടും ടിക്കറ്റ്സ് അവൈലബിൾ അല്ലായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ആക്ച്വൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈമിലേക്ക് വന്നപ്പോൾ, കുറച്ചൊരു 10-20% ടിക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതും ആദ്യം വന്ന ആളുകൾ മേടിച്ചുകൊണ്ട് പോയി. എല്ലാവരും വിചാരിച്ച് ലാസ്റ്റിൽ വരുന്ന സമയത്ത്, നമ്മൾ തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നേരെ വന്ന് കയറാം, ഇല്ല നമുക്ക് സ്റ്റാൻഡിങ് പരിപാടി ഇല്ല, ഇത് ഫിക്സഡ് സീറ്റ്സ് ആണ്. കാരണം അതൊരു എന്താ പറയുന്നത്, എക്സ്പീരിയൻസ് ഷോ ആണ് അത്. നമുക്ക് ആ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഒന്നും കയറാത്ത പ്രോപ്പർ സീറ്റിൽ നമുക്ക് ആ ഒരു കംഫർട്ടിൽ ഇരുന്ന് കാണേണ്ട ഒരു ഷോ ആണ്. അപ്പോൾ എന്താണേലും അടുത്ത ഓപ്പർച്യൂണിറ്റി ആണ് വരാൻ പോകുന്ന 12 വരുന്നത്. 4 o'clock തിയേറ്ററിൽ വെച്ച് ടിക്കറ്റ്സ് വേണ്ടവരാണെങ്കിൽ നേരത്തെ പോയി പർച്ചേസ് ചെയ്യുക. അത് പിന്നെ ലിമിറ്റഡ് ടിക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്യുസെസിലെ തലാൽ മാർക്കറ്റിലുണ്ട്, റെഡ് പെപ്പർ കരാമയിലുണ്ട്, ചിമ്നി റെസ്റ്റോറൻറ്റ് ക്യുസെസിലുണ്ട്, ദേപ്പൂട്ട് സഫാരി മാളിലും വജ്ര ജ്വൽസ് സഫാരി മാളിലും ഫാസ്റ്റ് ബോട്ടിക്കിലും ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. വേഗം മേടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് കരസ്ഥമാക്കാം. ആരും ലാസ്റ്റ് മിനിറ്റത്തേക്ക് ഇരിക്കരുത്, കാരണം ഒരുപക്ഷെ സഫാരി മാളിനെക്കാട്ടിലും ഏറ്റവും നല്ലൊരു ഷോ ആയിരിക്കാം ഫോക്ലോറിൽ വരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഫോക്ലോർ തിയേറ്ററിൻ്റെ ആംബിയൻസ് കൊണ്ടാണ്. അപ്പോൾ എന്താണ്, വേഗം തന്നെ ടിക്കറ്റ് കരസ്ഥം, ആ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ടിക്കറ്റ്സ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ എന്താണേലും നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഇതൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്.

ലോകകപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്തു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനമായി. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റ് പോർച്ചുഗൽ പുറത്ത്. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. പകരക്കാരനായി ഇറങ്ങിയ മൈക്കിൾ മെറീനോ ഇഞ്ചുറി സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനെ ക്വാർട്ടറിൽ എത്തിച്ചത്. 91 മിനിറ്റിലാണ് വിജയഗോൾ പിറന്നത്. ബോക്സിനുള്ളിൽ നിന്ന് മെറീനോ തൊടുത്ത ഇടംകാലൻ ഷോട്ട് പോർച്ചുഗൽ വലയിൽ പതിക്കുകയായിരുന്നു. വിരസമായ 90 മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു വിജയഗോൾ പിറന്നത്. കളിയിൽ വ്യക്തമായ ആധിപത്യം പുലർത്താൻ ശ്രമിച്ച സ്പെയിന് ആദ്യ പകുതിയിൽ തന്നെ ഗോൾ നേടാൻ സുവർണ അവസരമുണ്ടായിരുന്നു. എന്നാൽ സ്ട്രൈക്കർ മൈക്കൽ ഒയർസബാലിനത് മുതലാക്കാൻ കഴിഞ്ഞില്ല. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം ന്യൂനോ മെൻഡിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പറങ്കിപ്പടിക്ക് വലിയ തിരിച്ചടിയായി. ടീമിന്റെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തി വിജയത്തോടെ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ലോകകപ്പ് സ്വപ്നം അസ്തമിച്ചെങ്കിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വിരമിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ലോകകപ്പിൽ യുഎസിനെ 4-1 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ചാൾസ് ഡി കെറ്റ്ലർ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ റൊമേലു ലുക്കാക്കുവും ഒരു ഗോൾ സ്വന്തമാക്കി. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടമാണ് നടക്കുക. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3764 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി. നിയമസഭയിൽ പ്രതിപക്ഷ എംഎൽഎമാരുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ചെലവ് തുക വിശദീകരിക്കുന്നത്. വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന കാഫെ സ്ക്രീൻഷോട്ട് കേസ് പ്രതി ജിതിൻ ഭാസ്കറിന്റെ ശബ്ദരേഖ പുറത്ത്. അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ ഇക്കാര്യം സമ്മതിച്ചുവെന്നും ജിതിൻ പറയുന്നു. പ്രാദേശിക വാട്സാപ്പ് കൂട്ടായ്മയിലെ ഓഡിയസ് സന്ദേശമാണിപ്പോൾ പുറത്തുവന്നത്. ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോയേഴ്സ് കോൺഗ്രസ്. UDF ഇതര കക്ഷികളുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെ നിയമിച്ചെന്നാണ് ആരോപണം. അനർഹരുടെ നിയമനം പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ പേരുകൾ പുറത്തുവിടുമെന്നും ലോയേഴ്സ് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. പാഠപുസ്തകത്തിന്റെ ഭാരം കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭാരം കുറയ്ക്കുന്നതിനെപ്പറ്റി ചർച്ചകൾ നടന്നു വരികയാണ്. ക്വാർട്ടർലിയായി പുസ്തകത്തിന്റെ കട്ടി കുറയ്ക്കും, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് എല്ലാ വിഷയങ്ങളും ഒരു പുസ്തകത്തിൽ ബൈൻഡ് ചെയ്തിറക്കുമെന്നും മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ വിവാദമായ ബ്ലീച്ചിംഗ് പൗഡർ ഇടപാട് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ലെന്നും പണമെണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള വിലാപയാത്രയിൽ പങ്കെടുത്തായിരുന്നു. ജനക്കൂട്ടത്തിനൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കാൽനടയായി വിലാപയാത്രയിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഇറാനിയൻ ജനതയും അവരുടെ ഐക്യദാർഢ്യവുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയെന്ന് അയത്തുള്ള അലി ഖാംനി പഠിപ്പിച്ചുവെന്ന് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. മരണാനന്തര ചടങ്ങുകളിൽ ഇന്ത്യ പങ്കെടുത്തതിൽ ഇറാൻ സർക്കാർ നന്ദി രേഖപ്പെടുത്തി. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിച്ചതായി US. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ ആലോചിക്കുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് വില കുറച്ചേക്കും. 20 മുൻപേ വില കുറയ്ക്കാനാണ് സാധ്യത. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുന്നതും സൌദി അറേബ്യ ക്രൂഡ് ഓയിൽ വില കുറച്ചതുമാണ് അനുകൂല ഘടകങ്ങളായി മാറുന്നത്. മലയാളി മെഡിക്കൽ വിദ്യാർത്ഥി ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി സാവരിയാണ് കൊല്ലപ്പെട്ടത്. 22 വയസ്സായിരുന്നു. സഹപാഠി ലാപ്ടോപ്പ് ഉപയോഗിച്ച് തലക്കടിച്ചു കൊല്ലുകയായിരുന്നു. പെരിന്തൽമണ്ണ സ്വദേശിയായ സദറുൽ അനം ഉസ്ബെക്കിസ്ഥാനിൽ അറസ്റ്റിലായിട്ടുണ്ട്. പെരിന്തൽമണ്ണ സ്വദേശിയായ സദറുൽ അനമാണ്. 23 വയസ്സാണ് അറസ്റ്റിലായത്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. തർക്കത്തിനിടെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് തലക്കടിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. മുപ്പത് ലക്ഷത്തോളം യാത്രക്കാരെ വരവേൽക്കാൻ സജ്ജമായി ഷാർജ രാജ്യാന്തര വിമാനത്താവളം. ഈ സീസണിൽ ഏതാണ്ട് 19,000 സർവീസുകളാണ് വിമാനത്താവളത്തിൽ പ്രതീക്ഷിക്കുന്നത്. യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ, സുഗമമായ യാത്ര ഉറപ്പാക്കാനുമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള വിപുലമായ പ്രവർത്തന പദ്ധതികൾ വിമാനത്താവള അതോറിറ്റി നടപ്പാക്കിയിട്ടുണ്ട്. അടുത്ത വാർത്ത 10 മണിക്ക്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 50%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മളെ ഒരുപക്ഷെ എല്ലാവരും മറന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, നമ്മുടെ ഈ ദുബായ് മോളിലെ നമ്മുടെ മെട്രോ സ്റ്റേഷന്റെ പണി കാരണം നമുക്ക് മെട്രോ സ്റ്റേഷൻ താൽക്കാലികമായിട്ട് അടച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരുവിധം എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ എന്ന് വരെയാണ് ഈ ഒരു ക്ലോഷർ എന്നുള്ളതിനകത്തൊരു വ്യക്തത അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻഡ് ഓഫ് 2026 ആയിരിക്കും എന്ന് ഭാവിച്ചു. മീൻസ് നമുക്ക് ഈ ഒരു വർഷം ഒരുപക്ഷെ ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള ഫയർ വർക്സിനും കാര്യങ്ങൾക്കും ഒക്കെ വീണ്ടും നമുക്കത് ഓപ്പൺ ആവാനുള്ള ചാൻസുകളും കാര്യങ്ങളും ഉണ്ട്. ബട്ട് ആസ് ഓഫ് നൗ അത് ക്ലോസ്ഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ബസ് ആൻഡ് ടാക്സി സർവീസ് നമ്മുടെ ബുർജ് ഖലീഫ ദുബായ് റോഡ് എന്നുള്ള ഏരിയയിലേക്കാണ് എനിക്ക് തോന്നുന്നു ഓഫ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ എനിക്കുള്ളത്, എനിക്ക് നമുക്ക് ഒന്നെങ്കിൽ വണ്ടികൾ, നമ്മുടെ സ്വന്തം വണ്ടികളിൽ പോകാനായിട്ടുള്ള ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ ബുർജ് പാർക്കിൻ്റെ ആ ഏരിയയിലേക്ക് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് ബുർജ് ഖലീഫയിലേക്കോ അല്ലെങ്കിൽ ദുബായ് മോളിലേക്കോ പോകാനായിട്ട് ഈസി ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ ഞാനിത് ആലോചിക്കുമ്പോൾ ഈ ബുർജ് ഖലീഫയിലെ സ്റ്റേഷൻ ഇത് ക്ലോസ് ചെയ്യുന്ന, ടെമ്പററി ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ബേയിൽ ഉണ്ടാവാൻ പോകുന്ന ട്രാഫിക് സിറ്റുവേഷൻ എന്തായിരിക്കും? ഐ മീൻ ആളുകളുടെ എണ്ണത്തിൻ്റെ കൂടുതൽ മെട്രോയിലേക്ക് കയറി ഇപ്പോൾ ഏത് ദിവസവും വൈകുന്നേരം നമ്മൾ ബിസിനസ് ബേയിലെ ആ സ്ഥലത്തോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരുപാട് പേര് അവിടെ മെട്രോയ്ക്കും ബസ്സിനും വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു കാര്യം. അപ്പം എന്താണേലും ഈ ഒരു ക്ലോഷർ വളരെയധികം നെസസറി ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സ്റ്റേഷൻ്റെ എക്സ്പാൻഷൻ്റെ ഭാഗമായതുകൊണ്ടാണ്, കാരണം അതുപോലെ ടൂറിസ്റ്റുകളാണ് വരാൻ പോകുന്നത്. പിന്നിപ്പം സീസൺ ആകുമ്പോഴത്തേക്ക്, വിന്റർ സീസൺ ആകുമ്പോഴത്തേക്ക് അത്രയധികം ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടും എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പാൻഷൻ അവർ നേരത്തെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എന്താണേലും ഈ വർഷത്തിൻ്റെ അവസാനം വരെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ബുർജ് ഖലീഫ സ്റ്റേഷനിലും ഇറങ്ങാറുണ്ടാവില്ലേ ജോലിക്കും കാര്യങ്ങളും ഒക്കെ പോകാനായിട്ട്. അവരൊക്കെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് വേ കണ്ടുപിടിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണേലും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സത്യം പറഞ്ഞാൽ അവരൊന്ന് വിളിച്ചു വയ്ക്കണം. എങ്ങനെയാണ് നിങ്ങളിപ്പോൾ അവിടെ കമ്മ്യൂണിറ്റ് ചെയ്യുന്നത്? ഇന്ന് നമ്മളെ കേൾക്കുന്ന ആരെങ്കിലും ബുർജ് ഖലീഫ ആ ഏരിയയിലേക്ക് നിങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ വരുന്ന മെട്രോയിൽ വരുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണേലും ഈ ഒരു 2026 എൻഡ് ആകുമ്പോഴത്തേക്കും ഒരു പുതിയ ഫേസിലുള്ള ഒരു ബുർജ് ഖലീഫയുടെയും ദുബായ് മോളിൻ്റെ മെട്രോ സ്റ്റേഷൻ ഒരുപക്ഷെ നമുക്ക് കാണാനും സാധിക്കുന്നതാണ്.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡ്. ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ആ ഷാർജയിലെ കൺജഷൻ ഒരു വ്യത്യാസവും ഇല്ല. അല്ലെത്തിയാറ്റോൾ റോഡ് നല്ല രീതിയിൽ ട്രാഫിക് കൂടിയിട്ടുണ്ട്. രാവിലെ തൊട്ട് പറയാൻ ഇച്ചിരി കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതിന്റെ ആ ക്ഷീണം ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഷെയ്ഖ് സായ റോഡും അൽക്കൈൽ റോഡും അലൈൻ റോഡും ഒക്കെ തന്നെ ഫ്രീ ആയിട്ടാണ്. ഷാർജ ടു അജ്മാൻ ടു റാസൽഖൈമ ഒക്കെ തന്നെ ഫ്രീ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇന്റർമീഡിയറ്റ് റോഡ്, ഷാർജയിലെ ഇന്റർമീഡിയറ്റ് റോഡ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെ കുറച്ച്, അത് ഈ ബിസിനസ് ഹൗസിന്റെ മാത്രമായിട്ടുള്ള വിഷയമാണ്, അല്ലാതെ വേറെ വിഷയങ്ങൾ പ്രത്യേകിച്ച് ആക്സിഡൻസ് കാര്യങ്ങളൊന്നും ഇല്ല. റോഡുകളൊക്കെ തന്നെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. മല്ലികാ സ്ട്രീറ്റ് കുറച്ച് കുറച്ച് ഒരു സ്ലോ മൂവിംഗിൽ തന്നെയാണ് പോകുന്നത്. ദേദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. എവിടെയെങ്കിലും എന്തെങ്കിലും കൺജഷൻ ഉണ്ടെങ്കിൽ 0585829220 അറിയിക്കാൻ.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: You are listening to Sand Dunes with Akshay and Vidhi.

0: to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchi Ude ee rahasyam. Ini ningalkum swandam.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
3: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
4: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
5: അല്ല, നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
6: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
5: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
6: ഇവിടെ എവിടെയാ?
5: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
1: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

0: ആയിട്ട് എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള സമയമാണ്. എന്താണ് മിനിപത്മ ഇന്നത്തെ എന്താ സംഭവം? ആക്ച്വലി നമ്മൾ 8:30 ആയിരുന്നു, നമ്മൾ ഇന്ന് 9:30 അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. പറയൂ മിനിപത്മ.
1: യെസ്, സുകുമാരക്കുറിപ്പ് നമുക്ക് ഇപ്പോഴും ദുരൂഹമായിട്ടുള്ള പിന്നെ നിലനിൽക്കുന്ന ഒരു വാക്കും അദ്ദേഹത്തിനെ പ്രമേയമാക്കിയിട്ട് സിനിമയൊക്കെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ആ വാർത്ത സജീവമാവുകയാണ്. സുകുമാരക്കുറിപ്പിനെ കിട്ടിയോ എന്ന ചോദ്യമാണെങ്കിൽ അതല്ല, സുകുമാരക്കുറിപ്പിന് എന്ത് സംഭവിച്ചു? 42 വർഷം നീണ്ട ഒരു വലിയ ദുരൂഹതയാണ്. അതിന് ഉത്തരം തേടാൻ വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു, കേസ് വീണ്ടും പരിശോധിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ കേരള പോലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കേസും അവർ വെറുതെ വിട്ടുകളയില്ല. നമുക്ക് വിട്ടുകളഞ്ഞു, ഒരു 10 കൊല്ലമായി വിട്ടുകളഞ്ഞു, ഇനി അന്വേഷിക്കില്ലാന്ന് തോന്നും. അടുത്ത ഒരു 20 കൊല്ലവും വിട്ടുകളഞ്ഞു, അന്വേഷണമൊക്കെ പൊടിതട്ടിയെടുക്കില്ല നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, പോലീസിന്റെ സേനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. ഒരു കേസും അവർക്ക് അവസാന തുമ്പ് കിട്ടുന്നത് വരേക്കും, അത് ഉറപ്പാക്കുന്നത് വരെയും അന്വേഷണം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും കേരളത്തിന്റെ കുറ്റകൃത്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരൂഹത നീക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് പിടികിട്ടാ പുള്ളിയായിട്ട് സുകുമാരക്കുറിപ്പിന് എന്ത് സംഭവിച്ചു എന്ന് വീണ്ടും അന്വേഷിക്കാൻ പോവുകയാണ് നമ്മുടെ ക്രൈംബ്രാഞ്ച്. രഹസ്യാന്വേഷണ വിഭാഗത്തിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നത്. കുറിപ്പ് എവിടെ പോയി എന്ന് 42 വർഷം നീണ്ട ആ ദുരൂഹത നീക്കാൻ വീണ്ടും ക്രൈംബ്രാഞ്ച് എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്? നമുക്കറിയാം, ഈ കേസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് തട്ടിയെടുക്കാനായിട്ട് സുഹൃത്തിനെ ചുട്ട് കൊലപ്പെടുത്തി

0: ായിരുന്നു കുറുപ്പെന്നാണ് കേസ്. കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നത് ഇനിയും വ്യക്തമല്ല. വർഷങ്ങളായിട്ട് മരവിച്ച ഒരു കേസാണ് ക്രൈംബ്രാഞ്ച് പുനഃപരിശോധിച്ചത്. കേരള പോലീസിന്റെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിടികിട്ടാപ്പുള്ളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും ഇന്നും അത് സുകുമാരക്കുറുപ്പ് തന്നെയാണ്. എന്തായാലും ഐ ജി അജിതാ ബീഗത്തിന്റെ നേതൃത്വത്തിൽ കേസിന്റെ പരിശോധന നടക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ സജീവമായിട്ട് വന്നിരിക്കുന്നത്.
1: ഒരു പക്ഷേ ഈ സുകുമാരക്കുറുപ്പ് എവിടെങ്കിലും ഇരുന്ന് നമ്മൾ ഈ പറയുന്നത് റേഡിയോയിലൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കുക. ഒരു പക്ഷെ താങ്കളെ പിന്തുടർന്ന് തന്നെ കേരള പോലീസ് ഉണ്ട്, അത് ലോകത്തിന്റെ ഏതറ്റം പോയാലും അവിടെ എത്തുമെന്നുള്ള ഒരു സംഭവം തന്നെയാണ് കേരളത്തിന്റെ. അത് ഇന്ത്യൻ പോലീസ് തന്നെ ഏറ്റവും വലിയ മാതൃക തന്നെയാണ് അല്ലെ?
0: ശരിക്കും അഭിമാനമാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ, ഒരു കേസും അങ്ങനെ വിട്ടുകളയില്ല. അപ്പൊ ഈ കേസിനെ കുറിച്ചിട്ട് അന്ന് ജസ്റ്റിസ് കെ ടി തോമസ് എഴുതിയത് ഇങ്ങനെയാണ് കേട്ടോ. കേരളത്തിൽ ചെങ്ങന്നൂരിനടുത്തുള്ള ചെറിയനാട് എന്ന സ്ഥലത്തുകാരനായിട്ടുള്ള സുകുമാരക്കുറുപ്പ്, ചെങ്ങന്നൂർ അക്ഷയുടെ
1: നാടാണ് സത്യം പറഞ്ഞാൽ.
0: തന്റെ ഭാര്യയോടൊപ്പം ജോലിസ്ഥലമായിട്ടുള്ള അബുദാബിയിലാണ് കഴിഞ്ഞിരുന്നത്. ഇങ്ങനൊരു പ്രവാസ ബന്ധം അങ്ങനെ ഇരിക്കെ വേഗത്തിൽ വലിയ പണക്കാരനാകാനുള്ള പദ്ധതി അയാളുടെ മനസ്സിൽ ഉദിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് അബുദാബിയിൽ വെച്ച് ഏതാണ്ട് 30 ലക്ഷം രൂപ ഒരു ഇൻഷുറൻസ് പോളിസി അയാൾ എടുക്കുന്നു. തുടർന്ന് താൻ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന ബന്ധുക്കളെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഇൻഷുറൻസ് തുക മുഴുവനായിട്ട് അയാളുടെ ഭാര്യയ്ക്ക് കിട്ടുമല്ലോ. തുടർന്ന് എവിടെയെങ്കിലും പോയിട്ട് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന ഒരു കുനഷ്ട കുബുദ്ധി അവരുടെ മനസ്സിൽ എപ്പോഴോ വന്നു. ഈ ആശയം പിന്നെ ഒരു വ്യക്തമായിട്ടുള്ള പദ്ധതിയായിട്ട് മാറുന്നു. സുകുമാരക്കുറുപ്പിന്റെ അളിയൻ ഒന്നാം പ്രതിയായിരുന്നു, വിശ്വസ്തനായിട്ടുള്ള ഡ്രൈവർ രണ്ടാം പ്രതി, അബുദാബിയിലെ കമ്പനിയിലെ ഒരു പ്യൂണും ഇതിൽ പങ്കാളിയാകുന്നു. തങ്ങളുടെ പദ്ധതി വിജയകരമാക്കിയിട്ട് നടപ്പാക്കാനായിട്ട് ഇവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ലാബിൽ നിന്ന് അല്പം ഈതർ കൈക്കലാക്കുന്നു. അങ്ങനെ 84 ജനുവരിയിലെ ആദ്യത്തെ ആഴ്ച സുകുമാരക്കുറുപ്പും ഒന്നാം പ്രതിയും പ്യൂണിനൊപ്പം തിരുവനന്തപുരത്തെത്തുന്നു. ഗൂഢാലോചനക്കാര് രണ്ടും മൂന്നും പ്രതികൾ ചേർന്ന് ചെറിയനാടുള്ള സ്മിതാ ഭവനിൽ ഒത്തുചേർന്ന് പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. 84 ജനുവരി 21 തീയതി അതിനുള്ള ഒരു ദിവസമായിട്ട് അവർ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ആ ദിവസം അവർ 4 പേരും കൽപ്പകവാടിയിൽ, ആലപ്പുഴ ടൗണിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്, ദേശീയപാതയോട് ചേർന്നുള്ള ഒരു ടൂറിസ്റ്റ് ഹോട്ടലിൽ ഒത്തുചേർന്നു. സുകുമാരക്കുറുപ്പിന്റെ അംബാസഡർ കാർ പേരൊക്കെ ഭയങ്കര നമ്പറൊക്കെ ഭയങ്കര ഇതാണ്, KLY 5959 എല്ലാവർക്കും എല്ലാ കാലവും ഓർമ്മയുള്ള ഒരു നമ്പറാണത്. മറ്റുള്ളവർ ഒന്നാം പ്രതിയുടെ കാറിലും എത്തിച്ചേരുന്നു. സുകുമാരക്കുറുപ്പ് ഒരു കാറിലും മറ്റുള്ളവർ മറ്റേ കാറിലുമായിട്ട് ദേശീയപാതയിലൂടെ തെക്ക് ഭാഗത്തെ യാത്ര തിരിക്കുന്നു. സുകുമാരക്കുറുപ്പിനോട് വലുപ്പ സാദൃശ്യമുള്ള ആളെങ്ങനെ കണ്ടെത്താൻ വേണ്ടി നിൽക്കുന്നു. അപ്പോഴാണ് ചാക്കോയെ കാണുന്നത്. അദ്ദേഹം ലിഫ്റ്റ് ചെയ്യിക്കുന്നു, അദ്ദേഹത്തിനെ കയറ്റുന്നു, കുടിക്കാൻ എന്തോ കൊടുക്കുന്നു, അദ്ദേഹം നിരസിക്കുന്നു, നിർബന്ധിച്ചിട്ട് കുടിപ്പിക്കുന്നു, കൊല്ലുന്നു. യാത്ര ഇതൊക്കെ കഴിഞ്ഞിട്ട് ചാക്കോയുടെ മൃതദേഹം ഒരു മുറിയിലേക്ക് മാറ്റുന്നു. സുകുമാരക്കുറുപ്പിന്റെ ഷർട്ടും ഡ്രസ്സുകളൊക്കെ അണിയിപ്പിക്കുന്നു, ഒരു പാടത്തേക്ക് കൊണ്ടുപോയിട്ട് ആ കാർ തള്ളിയിടുന്നു, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ഈ സമയത്ത് ഇവർക്കും പൊള്ളലേൽക്കുന്നു, ഇവരുടെ അരുടെ കണ്ണട അവിടെ ഉരി വീഴുകയും ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം സുകുമാരക്കുറുപ്പിനെ പരിസരവാസികൾ കാണുന്നു. അപ്പൊ പിന്നെ കൊല്ലപ്പെട്ടത് സുകുമാരക്കുറുപ്പാണെന്നുള്ള കാര്യത്തിന് വ്യക്തത വന്നില്ല, അവിടെയാണ് പണി പാളിപ്പോകുന്നത്. ഇതാണ് കഥ സുകുമാരക്കുറുപ്പിന്റെ. ഇതില് ജസ്റ്റിസ് കെ ടി തോമസ് എഴുതി വെച്ചതാണ്. പുലർച്ചെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാറ് കണ്ടിട്ട് സമീപവാസികൾ അതിനടുത്തേക്ക് എത്തുന്നു. കത്തുന്ന കാറിന് സമീപം ഒരു ഗ്ലൗസ് കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇതിൽ കൊലപാതകമാണെന്നുള്ളത് മണത്തു. രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതോടെ കേസിന് പൂർണ്ണരൂപമായി. സുകുമാരക്കുറുപ്പിന്റെ ഇവിടെ ഉണ്ടായിരുന്ന പ്യൂണ് മാപ്പ് സാക്ഷിയാവുകയും പ്രോസിക്യൂഷന്റെ ഒന്നാം ദൃക്സാക്ഷി തെളിവ് നൽകുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും ഒന്നാം പ്രതിയെ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ കാണണ്ടേ? പ്രധാനമായിട്ടും രണ്ട് വാദഗതികളാണ് ഈ കേസിലുണ്ടായത്. ഒന്നാമത്, മൃതദേഹം സുകുമാരക്കുറുപ്പിന്റേത് തന്നെയാണെങ്കിൽ പ്രതികളെ ശിക്ഷിക്കാൻ കഴിയില്ല. ഈ വാദഗതിയെ നേരിടാൻ കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം കണ്ടു എന്ന് പറയുന്നവരുടെ മൊഴി സ്വീകരിച്ചു. ഇനി പ്രതികളെ ശിക്ഷിക്കണമെങ്കിൽ കൊല്ലപ്പെട്ടത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളായിരിക്കണമെന്ന് നമ്മുടെ നിയമം അനുശാസിക്കുന്നില്ല. കൊല്ലപ്പെട്ടത് ഒരു മനുഷ്യനാണെന്നതുകൊണ്ട് തന്നെ അധികമാണ് എന്നാണ് നിയമം പറയുന്നത്. എല്ലാ കൊലപാതക കേസുകളിലും കൊല്ലപ്പെട്ടവൾ ആരാണെന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കണമെന്നത് അഭേദ്യമായൊരു നിയമമല്ല. മൃതശരീരം തിരിച്ചറിയപ്പെടണമെന്നതിന് നീതിയുക്തമായ ഒഴിവുകൾ വന്നേക്കാമെന്ന് പറഞ്ഞിട്ട് ഹൂഎവർ കോസസ് ഡെത്ത് ബൈ ഡൂയിങ് ആൻ ആക്ട് എന്നാണ്. ഇതേ കാര്യം തന്നെ കൊലക്കുറ്റത്തിനും അവിഭാജ്യ ഘടകം. അങ്ങനെ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ ആകെ നമുക്ക് സങ്കീർണമായിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്ന ഒരു കേസാണ്. ചാക്കോയുടെ ഭാര്യ ശാന്തമ്മയ്ക്ക് പിന്നീട് സർക്കാർ താൽക്കാലികമായിട്ടുള്ള ഒരു ജോലി നൽകി. കാരണം ചാക്കോ കൊല്ലപ്പെടുന്ന സമയത്ത് അവർ ഗർഭിണിയായിരുന്നു, അവർക്ക് പിന്നെ ജോലിയൊക്കെ കൊടുക്കും. അങ്ങനെ അത് പോവുകയും സുകുമാരക്കുറുപ്പ് പിടികിട്ട പുള്ളിയായിട്ട് തുടരുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് സർക്കാരുകൾ മാറും, ഇടയ്ക്കിടയ്ക്ക് അന്വേഷണം മാറും, അപ്പോഴൊക്കെ ഇത് പൊടി തട്ടിയെടുക്കും. ഇപ്പൊ കുറെ കാലമായിട്ട് നമ്മളിത് കേൾക്കാറേ ഇല്ല. ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഐ ജി അജിതാ ബീഗത്തിന് ഡിവിഷന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് സുകുമാരക്കുറുപ്പിന് എന്ത് സംഭവിച്ചു, ആ കേസ് എവിടെയാണ് എന്ന് പൊടിതട്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്.
1: തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന ഒരു ചാർലി അക്കൗണ്ട് പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ടെന്ന് കേട്ടോ, ചാർലി 20 26 35 അങ്ങനെ ഒരു അക്കൗണ്ട് ആണ് ഇവിടെ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: താങ്കൾ കേൾക്കണം ചാർലി, താങ്കൾ
1: കേൾക്കണം. ചാർലി ആണ് എന്ന് നമുക്കറിയില്ല.
0: ഏത് ചാർലി ആണെങ്കിലും നല്ല അക്കൗണ്ടുകളിൽ വന്നിട്ട് സംസാരിക്കാൻ പഠിക്കുക. പിന്നെ ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ നിയമം, ഇത് നാട്ടിലെ നിയമത്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്ന അന്വേഷണത്തിനെ കുറിച്ചാണ്. ഇവിടുത്തെ നിയമങ്ങളും വളരെ കൃത്യമായിട്ട്.
1: താങ്കൾ ഇതുപോലെയുള്ള ഒരുപക്ഷെ ഇത് ഫേക്ക് അക്കൗണ്ട് ആണോ എന്ന് പോലും അറിയില്ല കേട്ടോ. ഇതുപോലെയുള്ള അക്കൗണ്ടിൽ വന്നിട്ട് ഞാൻ കേൾക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത് നമ്മൾ ലൈവ് പോകുന്നൊരു
0: ഷോ ആണ്. താങ്കൾ കേൾക്കുന്നുണ്ട് പറയുമ്പോൾ താങ്കൾ എന്താണ് അർത്ഥമാക്കുന്നത്? പിന്നെ ഈ അക്കൗണ്ടിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും ഞങ്ങളും അറിയുന്നുണ്ട്. അത് താങ്കളും കൂടി ഒന്ന് മനസ്സിലാക്കുക, ഇത് എവിടം വരെ എത്തുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഈ സുകുമാരക്കുറുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ചെങ്ങന്നൂരിന്റെ അടുത്ത് തന്നെയാണ് ഈ പാടം, ഈ കത്തിച്ചേക്കുന്ന പാടമുണ്ട്. അപ്പൊ നമ്മൾക്ക് ചെറുപ്പത്തിലേ പോകുമ്പോൾ നമുക്കറി ഈ കഥ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കഥ നമുക്ക് പേടിയാണ് രാത്രിയിൽ ഇത് വഴി കൂടെ വരാൻ തന്നെ. ആ സ്ഥലം അവിടെ പിന്നെ ഒന്നുമില്ല, ആ ഒരു വലിയൊരു പാടമാണ്, ഒരു റോഡ് സൈഡിന്റെ നമ്മുടെ കൊച്ചാലുമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ആ ഒരു പാടത്താണ് ഇത് കത്തിക്കുന്നതും. പിന്നെ ഈ പറയുന്ന കൽപ്പകവാടിയിൽ ഞാനൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുള്ള ഒരു ഹോട്ടലാണ്. നമുക്ക് വിദേശത്തൊക്കെ കൽപ്പകവാടിയിൽ ഈ പഴയ ദേശീയപാത എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ അത്ര വെളിച്ചമൊന്നുമില്ല ഏതാ ഈ റോഡുകൾക്ക്. അപ്പൊ അങ്ങനെ ആ റോഡ് അത്തരത്തിലുള്ള ഇപ്പൊ മിന്നിപ്പത്മ അത് പറയുമ്പോഴും സിനിമയിൽ അത്രയും നമുക്ക് എന്താ ഒരു ഒരു ആർട്ടായിട്ട് ആണെന്നെങ്കിലും എനിക്ക് ആ വിഷ്വലൈസ് ചെയ്യാം അന്നത്തെ ആ കൽപ്പകാടി എങ്ങനെയാണ്, എം ജി റോഡ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം
0: ചെങ്ങന്നൂർക്കാർക്ക് കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും.
1: ഒരുപാട് പേർക്ക് നമ്മള് കുറച്ചിലെ പോലെ കേട്ട് വളരുന്നതാണ്.
0: അപസർപ്പക കഥ പോലെ നിങ്ങളൊക്കെ മനസ്സിലുണ്ടാവുന്നു. 84 നടന്നൊരു സംഭവമാണ്, അതിനെ കാലങ്ങൾ കഴിയുന്തോറും ആൾക്കാർ ആ കണ്ട സംഭവം, ആ സ്ഥലം, അതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർമ്മിക്കണം. നമ്മുടെയൊക്കെ മനസ്സിൽ ആ സുകുമാരക്കുറിപ്പ് ആ കഥകളെ ഉള്ളൂ. പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എവിടെ ഉണ്ടാവും എന്നാലും നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം ഇല്ലേ, ഇത്രയും വർഷമായി, 40 വർഷത്തിലധികമായി അദ്ദേഹത്തിന്റെ ഒരു 20s 30s 6 3 1 8 6 3 9 അപ്പൊ ഒരു 90 വയസ്സിന്റെ അടുത്തേക്കൊക്കെ അദ്ദേഹത്തിന് ആയിട്ടുണ്ടാവില്ല, മരിച്ചു പോയിട്ടുണ്ടാവാം, ജീവനോടെ
1: ഉണ്ടാവുമോ അതാണ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതറിയണം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണേലും.
0: എത്ര വയസ്സായി കഴിഞ്ഞാലും ഇത്ര ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടികിട്ടുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് ശിക്ഷാരീതിയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കേരള
1: പോലീസ് ചരിത്രമായിരിക്കും ഒരു പക്ഷേ. എന്താണേലും വരട്ടെ, എന്താണെങ്കിലും അങ്ങനെ ഒരു അന്വേഷണം വീണ്ടും വന്നു എന്നുള്ളത് ഇപ്പൊ ടിവിയിലും ഒക്കെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടും കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്താണെങ്കിലും എന്താ സംഭവത്തിൽ ഇന്ന് നമ്മള് വീണ്ടും സുകുമാരക്കുറുപ്പിന്റെ ആ ഒരു ചാക്കോ വധക്കേസിന്റെ ആ ഒരു ഫയൽ ഈ ഓപ്പണിങ്ങിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
11: ശ്രദ്ധിക്കണ്ട.
10: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ട,
13: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
10: അമ്മാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
11: അണ്ണ ശ്രദ്ധിക്ക.
14: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പ്രധാനമന്ത്രിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരം പ്രഖ്യാപിച്ച ഇന്തോനേഷ്യ. വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കും രാഷ്ട്രത്തലവന്മാർക്കും ഇന്തോനേഷ്യ നൽകുന്ന പരമോന്നത പുരസ്കാരമായ ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ ആദ്യ പൂർണ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുക. രാജ്യത്തിന് നൽകിയ അസാധാരണമായ സംഭാവനകളെയും മികച്ച ഉഭയകക്ഷി നയതന്ത്ര ബന്ധങ്ങളെയും മുൻനിർത്തിയാണ് വിദേശ ഭരണാധികാരികൾക്ക് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തമാക്കുന്നതിലും ആഗോളതലത്തിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ നേതൃത്വപരമായ സംഭാവനകളെ മാനിച്ചാണ് ഇന്തോനേഷ്യൻ സർക്കാർ ഈ പരമോന്നത ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റ് പോർച്ചുഗൽ പുറത്ത്. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. പകരക്കാരനായി ഇറങ്ങിയ മിഖൽ മെറിനോ ഇഞ്ചുറി സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനെ ക്വാർട്ടറിൽ എത്തിച്ചത്. 91 മിനിറ്റിലാണ് മെറിനോ സ്പെയിനിന് ജയം സമ്മാനിച്ചത്. ബോക്സിനുള്ളിൽ നിന്ന് തൊടുത്ത മനോഹരമായ ഇടംകാലൻ ഷോട്ട് പോർച്ചുഗീസിന്റെ വലകി പതിക്കുകയായിരുന്നു. വിരസമായ 90 മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു വിജയഗോൾ പിറന്നത്. കളിയിൽ വ്യക്തമായ ആധിപത്യം പുലർത്താൻ ശ്രമിച്ച സ്പെയിന് ആദ്യ പകുതിയിൽ തന്നെ ഗോൾ നേടാൻ സുവർണാവസരം ലഭിച്ചു. എന്നാൽ സ്ട്രൈക്കർ മൈക്കൽ ഒയർസബാലിന് ഇത് മുതലാക്കാനായില്ല. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം ന്യൂനോമെൻഡിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നതും പറങ്കിപ്പടയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ടീമിന്റെ പ്രതിരോധ ഘടനയെ ദുർബലമാക്കി. വിജയത്തോടെ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ലോകകപ്പിൽ യുഎസിന് 4-1 തകർത്ത ബെൽജിയം ക്വാർട്ടറിൽ. ചാൾസ് ഡി കെറ്റ്ലർ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ റൊമേലോ ലുക്കാക്കോവും ഒരു ഗോൾ സ്വന്തമാക്കി. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടമാണ് നടക്കാനിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3764 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ പ്രതിപക്ഷ എംഎൽഎമാരുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ചെലവ് തുക വിശദീകരിക്കുന്നത്. വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പ്രതി ജിതിൻ ഭാസ്കറിന്റെ ശബ്ദരേഖ പുറത്ത്. അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ ഇക്കാര്യം സമ്മതിച്ചുവെന്ന് ജിതിൻ. പ്രാദേശിക വാട്സാപ്പ് കൂട്ടായ്മയിലെ ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നത്. ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി ലോയേഴ്സ് കോൺഗ്രസ്. യു ഡി എഫ് ഇതര കക്ഷികളുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരെ നിയമിച്ചെന്നാണ് ആരോപണം. അനർഹരുടെ നിയമനം പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ പേരുകൾ പുറത്തുവിടുമെന്നും ലോയേഴ്സ് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. പാഠപുസ്തകത്തിന്റെ ഭാരം കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭാരം കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുവരികയാണ്. ക്വാർട്ടർലിയായി പുസ്തകത്തിന്റെ കട്ടി കുറയ്ക്കും, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് എല്ലാ വിഷയങ്ങളും ഒരു പുസ്തകത്തിൽ ബൈൻഡ് ചെയ്തിറക്കുമെന്നും മന്ത്രി. കേരളത്തിൽ ഇന്നും മഴ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലേർട്ട് നിലനിൽക്കുകയാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ലെന്നും പണമെണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള വിലാപയാത്രയിൽ പങ്കെടുത്ത ആയിരങ്ങൾ. ജനക്കൂട്ടത്തിനൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും. വ്യാഴാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ഇറാനിയൻ ജനതയും അവരുടെ ഐക്യദാർഢ്യവുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയെന്ന് ആയത്തുള്ള അലി ഖാംനെയെ പഠിപ്പിച്ചെന്ന് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. പിതാവിന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഖാംനെയുടെ മറ്റ് 3 ആൺമക്കൾ എത്തിയിട്ടുണ്ടെങ്കിലും പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മൂത്തബ ഖാംനെയുടെ അസാന്നിധ്യം ചർച്ചയായി. മരണാനന്തര ചടങ്ങുകളിൽ ഇന്ത്യ പങ്കെടുത്തതിൽ ഇറാൻ സർക്കാർ ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ചു. ഹോർമുസ് കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിച്ചതായി യുഎസ്. ഇന്നലെ രാത്രിയിലാണ് ആക്രമണമുണ്ടായത്. ഒമാൻ തീരത്തുകൂടി പോവുകയായിരുന്ന എണ്ണ ടാങ്കറും ചരക്ക് കപ്പലുമാണ് ഇറാൻ സൈന്യം ആക്രമിച്ചത്. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ ആലോചിക്കുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് വില കുറച്ചേക്കും. 20 മുൻപേ വില കുറയ്ക്കാനാണ് സാധ്യത. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുന്നതും സൗദി അറേബ്യ ക്രൂഡ് ഓയിൽ വില കുറച്ചതുമാണ് അനുകൂലമാകുന്നത്. അടുത്ത വാർത്ത 11 മണിക്ക്.

0: Home FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 48%.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.

0: You're listening to Home 92.2 FM. Home is a feeling.
1: നമ്മുടെ നാട്ടിലെ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ വാഹനത്തിന്റെ പല ഡോക്യുമെന്റ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു ലൈസൻസ് എടുക്കുക, ലൈസൻസ് റിന്യൂവൽ എടുക്കുക, ഇത് നിങ്ങളിപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഒരുപാട് പേരുടെ ലിസ്റ്റിൽ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളായിരിക്കും. അപ്പം ഈ നമ്മുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹൈവേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഇതുണ്ട്, പരിവാഹൻ .gov.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ ആക്ച്വലി ഒരുപാട് പുതിയതായിട്ടുള്ള എന്താ പറയുന്നത് അപ്ഡേഷൻസും കാര്യങ്ങളും വന്നു. ഇത് എത്ര പേര് നമ്മുടെ നാട്ടിലേക്ക് ഇത് അറിയുന്നുണ്ടോ, അതായത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പുതിയ ലൈസൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമാണ് പറയുന്നത്, പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ റിന്യൂ ചെയ്യാനായിട്ടുള്ളത്, ലോസ്റ്റ് കളഞ്ഞു പോയിട്ടുള്ളത് നമ്മൾ പുതിയത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ളതാണെങ്കിൽ എല്ലാം നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്ത്, ഈവൻ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നമ്മൾ പരിവാഹൻ .gov.in പോയി കഴിഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് സർവീസിനകത്ത്, നമ്മുടെ ഓൺലൈൻ സർവീസിനകത്ത് ഡ്രൈവിംഗ് സെലക്ട് ചെയ്യുക. ഡ്രൈവിംഗ് സെലക്ട് ചെയ്ത് വളരെ സിമ്പിളാണ്, ഓൺലൈനിൽ പോവുക, ഡ്രൈവിംഗ് സെലക്ട് ചെയ്യുക, അതിനകത്ത് ഏത് സ്റ്റേറ്റാണ് സെലക്ട് ചെയ്യുക, കേരളം സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഏതാണ് സർവീസ് എന്നുള്ളത് ഒരു വളരെ സിമ്പിളായിട്ട് അതിനകത്ത് കാണിക്കും. അപ്പോൾ ഈ സർവീസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് എന്താണ് ഇപ്പോൾ നമുക്ക് പുതിയ ഡ്രൈവിംഗ് ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുത്താണോ അതോ റിന്യൂവലിനാണോ ഏതാണെന്ന് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അപ്പം തന്നെ നമുക്ക് എന്താ പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ചോദിച്ചുകൊണ്ട് ഒരു പുതിയൊരു പേജ് വരും. അത് രണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ PVC ഫോർമ ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ലൈസൻസിൻ്റെ എല്ലാം PVC ഫോർമാറ്റിലാണ് PDF തന്നെ തരുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ഡിജിറ്റൽ ലൈസൻസ് ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനിയും തൊട്ട് നമ്മുടെ നാട്ടിലെ ഡിജിറ്റൽ ലൈസൻസ് കൈ വെച്ചാൽ മതിയോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. കാരണം സർക്കാർ തന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ തരുന്നത്, പഴയ പോലത്തെ പോസ്റ്റൽ രീതികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇത് തന്ന് നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് നമുക്ക് സൂക്ഷിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ കാണിച്ചാൽ മതിയായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി അത്ര ആധികാരികമായിട്ട് അറിയത്തില്ല, പക്ഷേ ഇത്ര എളുപ്പത്തിൽ നമ്മുടെ റിന്യൂവൽ പ്രോസസ്സ്, നമ്മുടെ ലൈസൻസും കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട്. വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് പെർമിറ്റൊക്കെ എടുക്കാനുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കറിയാം, ദുബായിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്ത്, ഞാൻ എൻ്റെ ഫസ്റ്റ് ലൈസൻസ് റിന്യൂ ചെയ്ത സമയത്ത് എത്ര 3 വർഷം കഴിഞ്ഞല്ലേ, ആണെന്ന് തോന്നുന്നു, 3 വർഷം കഴിഞ്ഞ് ഞാൻ റിന്യൂ ചെയ്യുന്ന സമയത്ത് എന്താ പറയണേ, അങ്ങോട്ട് ചെല്ലുക, ഞാൻ നമ്മുടെ ജാഫ്ലിയ, നമ്മുടെ സബീൽ പാർക്കിൻ്റെ തൊട്ടടുത്ത് ആ ഒരു റിന്യൂവൽ സ്റ്റേഷനിലോട്ടാണ് ചെന്ന് ചെല്ലുക, അങ്ങോട്ട് നമ്മുടെ ലൈസൻസ്, നമ്മുടെ MRH ID കാണിക്കുക, പൈസ കൊടുത്ത് അങ്ങോട്ട് എൻട്രി ചെയ്യുക, അല്ലെങ്കിൽ കാർഡ് വെക്കുക, അപ്പം തന്നെ ലൈസൻസ് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് പുതിയ ലൈസൻസ് വരികയാണ്. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് സത്യം പറഞ്ഞാൽ ദുബായിലുള്ള. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ സമാനമായിട്ട് പക്ഷേ എങ്ങും പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അപ്ഡേറ്റ് ആണ് വന്നിരിക്കുക. അപ്പോൾ എന്താണെങ്കിലും www.parivahan.gov.in എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ സർവീസും നമുക്ക് ലഭ്യമാണ്.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ, ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: രണ്ടേ രണ്ട് റോഡുകൾ മാത്രം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡ്, അല്ലിത്തേറ്റ ഓൾ റോഡ്. ഈ റോഡുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ എങ്ങും തന്നെ ട്രാഫിക് സിറ്റുവേഷൻ ഇല്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡിലെ ട്രാഫിക് സിറ്റുവേഷൻ ഒരു പരിധി വരെ കുറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനിലും ഇവിടെ കാണുന്നുണ്ട്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: വെൽക്കം ബാക്ക് ഹോം 92.2 ഹോമിലേക്ക് സ്വാഗതം. അക്ഷയുമാണ് നിങ്ങളോടെ ഉള്ളത്. എന്റെ കൂടെ ഇപ്പോ നിത്യയും ജോയിൻ ചെയ്യുന്നുണ്ട്. നിത്യ, ഗുഡ് മോർണിംഗ്.
2: വെരി വെരി ഗുഡ് മോർണിംഗ്. എന്നെ ആദ്യം തന്നെ കേട്ടുകയാണ്, ഞാൻ ഒരു ചെറിയ കഫിലൂടെയാണ് വന്നത്.
1: നിത്യ ഇവിടെ വന്നിരുന്ന് കഴിയുമ്പോഴാണ് പിന്നെ നിത്യയുടെ ഹെഡ്സെറ്റ്, നിത്യയുടെ മൈക്ക്, കുറെ മൈക്ക് ഉള്ളത്. നമുക്ക് എപ്പോഴും മൈക്കിന്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും നിത്യ ഇന്ന് ആക്ച്വലി എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴം, മാംഗോ അല്ലേ? ഏതാണ് പറ കേക്കട്ടെ.
2: മിയാസാക്കി എന്ന് പറഞ്ഞ മാങ്ങയാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയത്.
1: ശരി,
2: ഇത് ജപ്പാനിലുള്ള മാങ്ങയാണ്. ജപ്പാനിൽ ആക്ച്വലി ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ എത്ര വില ഉണ്ടാവുന്നു. നോർമലി അതിന് ഒരു കിലോയ്ക്ക് ഏകദേശം ഒരു 2.5 2.5 ലക്ഷം രൂപയാണ്. അതിന്റെ ഇനത്തിനനുസരിച്ച്, അതിന്റെ ഭംഗി അനുസരിച്ച് 3 ലക്ഷം രൂപ വരെയാണ് 1 kg പറയുന്നത്. അത് മാത്രമല്ല, ജപ്പാനിൽ ഒരിക്കലും ഒരു കർഷകൻ ഇത് കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത്, നമ്മൾ ഇതിലേക്കല്ല ശരിക്കും ഹൈലൈറ്റ് അല്ല കേട്ടോ, കൊണ്ടുവരുന്ന സമയത്ത് ഇതിന്റെ ഒരു സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ നല്ല ഭംഗിയോടുകൂടി വേണം കിട്ടാൻ. ഇത് പേർപ്പിൾ റെഡാണ്. പേർപ്പിളും അല്ല, അത് വളരുന്ന ഘട്ടങ്ങളിൽ അത് പേർപ്പിൾ ആവണമെങ്കിലും പിന്നീട് അത് ഒരു ഒരു റൂബി റെഡിലേക്ക് വരും.
1: ചുവപ്പ് കളറാണ്,
2: ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഹൈ ഫൈബർ ആണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെയാണ് കേൾക്കുന്നത്.
1: ഓ ശരി. ആക്ച്വലി കഴിഞ്ഞ വട്ടം ഞാനും ഷീബിയും കൊണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞത്, അത് കരബാവ് എന്ന് പറയുന്ന ഫിലിപ്പീൻസിൽ നിന്ന് വരുന്ന ഏറ്റവും മധുരമുള്ള മാങ്ങ,
2: ഗിന്നസ് റെക്കോർഡ് കിട്ടി.
1: ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള മാങ്ങ,
2: എക്സ്പെൻസീവ് ആയിട്ടുള്ള മാങ്ങ. ഇതിപ്പോ പറഞ്ഞു വരുന്ന കാര്യം വെച്ചാല്, ജപ്പാനിലെ ഈ മാങ്ങ നമ്മുടെ ഇന്ത്യക്കും സ്വന്തം. അയോധ്യയിൽ ഒരു കർഷകൻ, അദ്ദേഹത്തിന് ആരോ ഇത് കൊടുത്തതനുസരിച്ച് 2 വർഷം മുമ്പ് ആ തൈ നട്ട് ഇപ്പൊ അതിനകത്ത് ഫലങ്ങൾ വന്നു. അതിൽ നിന്ന് നല്ലൊരു കിടിലൻ മാങ്ങ അയോധ്യയിലെ രാംലല്ലയ്ക്ക് കാഴ്ചവെച്ചിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്നു.
1: ഇന്ത്യയിൽ ഒരുപാട് മാങ്ങാണ് ഇപ്പൊ നമ്മള് കരബാവയുടെ കാര്യമൊക്കെ പറയുമ്പോഴും പലയിടത്തും അവൈലബിൾ ആണ്. ഞാൻ ഇപ്പൊ നിത്യ പറയുന്ന സമയത്ത് മിയാസാക്കി മാംഗോ എന്ന് പറഞ്ഞ് നോക്കുമ്പോ എഗ് ഓഫ് ദ സൺ എന്നാണ്.
2: യെസ്, അത് ശരിക്കും ജപ്പാനില് അല്ലെങ്കിൽ ജാപ്പനീസിൽ ഇതിനെ തായോ നോ തമാഗോ എന്ന് പറയുന്നത്.
1: എനിക്ക് മനസ്സിലായി,
2: തായോ നോ തമാഗോ അല്ലെങ്കിൽ എഗ് ഓഫ് ദ സൺ.
1: ശരി. അല്ല, ഇത് ആക്ച്വലി ഞാൻ നോക്കുമായിരുന്നു, ഇവിടെ കിട്ടുമെന്ന്. ദുബായിൽ അവൈലബിൾ ആണ് കേട്ടോ. മാംഗോ സീസൺ വരുന്ന സമയത്ത് 2024 കലീസ് ടൈംസില് ഷാർജയിലെ മാംഗോ ഫെസ്റ്റിവലിന്റെ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിയാസാക്കി മാംഗോയുടെ കാര്യം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഒരു മാങ്ങയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 620 ദിർഹംസ് ആണ് ഒരു മാങ്ങയുടെ റേറ്റ്.
2: 620 ദിർഹംസ്
1: ആണ് ഒരു മാങ്ങയുടെ. മറ്റേ നിത്യ പറഞ്ഞത് കിലോയ്ക്കായിരുന്നു റേറ്റ്.
2: ഇന്റർനാഷണൽ മാർക്കറ്റിൽ 1 kg 2.5 ലക്ഷം.
1: മനസ്സിലായി. അതായത് ഇതിന്റെ ഫൈനസ്റ്റ്, ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള മാങ്ങയ്ക്കായിരിക്കും ആ ഒരു പക്ഷേ റേറ്റ് വരുന്നത്. ഇവിടെ ഓൺലൈനിൽ പലയിടത്തും അവൈലബിൾ ആണ് എനിക്ക്, പക്ഷെ വളരെ ലിമിറ്റഡ് ആണ് കേട്ടോ.
2: പിന്നെ
1: ആർക്കെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളൊരു 4 ഫ്രണ്ട്സ് ഷെയർ ഇട്ട്
2: വേണ്ടിയിട്ട്. ഇതിന്റെ ഏറ്റവും വലിയ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ ഇതിനൊരു റൂബി റെഡ് കളറാണെന്ന്. ആ കളറെല്ലാം നോക്കി, സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത മാങ്ങകൾ നോക്കി സെലക്ട് ചെയ്ത് ജപ്പാനിൽ ഒരിക്കലും ഒരു മാർക്കറ്റിൽ ഇത് ലേലത്തിന് വെച്ചു.
1: ശരി.
2: അതായത് 6 ലക്ഷം ജാപ്പനീസ് യെന്നിനാണ് ഇത് വില, മീൻസ് ആൾക്കാർ മേടിച്ചോണ്ട് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ.
1: പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാങ്ങ? മിയാസാക്കി മാംഗോ എന്നാണ്. അതിപ്പോ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ അത് ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ യു എയിലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളൊരു, ആരെങ്കിലും ഒക്കെ കഴിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ആരെങ്കിലും ഒക്കെ ജപ്പാനിൽ പോയിട്ടോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ന് പറയാ. എന്തായാലും ഈ ചുവപ്പ് നിറത്തിലുള്ള മാങ്ങ, മാങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കളർ മഞ്ഞയാണ് അല്ല പച്ചയാണ്. പക്ഷെ എന്നാൽ ചുവപ്പ് നിറത്തിൽ വരുന്ന മിയാസാക്കിയുടെ വിശേഷം സത്യം പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്.

0: ഗ്രഹിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

ഇലച്ചിരി മറ്റൊരു വീട്ടിലെ വിനോദം. ഒരു മുറിയിലെ കരച്ചിൽ മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയോ മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ.

Animal Formula.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അതാ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വയനാട് തുരങ്കപാത നിർമ്മാണ സ്ഥലത്തിനടുത്ത് മണ്ണിടിച്ചിൽ നിരവധി പേർ കുടുങ്ങിയതായി സംശയം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വയനാട് മേപ്പാടിയിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടായി. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മീനാക്ഷി പാലത്തിനടുത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായാണ് ഇപ്പോൾ സംശയിക്കുന്നത്. പാലത്തിനടുത്തുള്ള കുന്ന് വലിയ തോതിൽ ഇടിഞ്ഞ് റോഡിലേക്കും അടുത്തുള്ള പുഴയിലേക്കും ഇറങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. വാഹനങ്ങളും മണ്ണിനടിയിലുള്ളതായി സംശയിക്കുന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വയനാട് കല്ലാടിയിൽ മണ്ണിടിച്ചിലിൽ ഒരു മരണം സംഭവിച്ചത് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മണ്ണിടിഞ്ഞ് വീണത് തൊഴിലാളികളുടെ ഷെഡുകളുടെ മുകളിലേക്കാണ്. മണ്ണിടിച്ചിൽ തുരങ്കപാതയ്ക്കടുത്താണ് ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ഒരു മഴക്കാലം. വയനാട്ടിൽ നിന്ന് ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. മണ്ണിടിയുന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദുരന്തം മേപ്പാടി ചൂരൽമല റോഡിൽ കഴിഞ്ഞ തവണ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ അതേ പ്രദേശത്ത് തന്നെയാണ് വീണ്ടും അപകടമുണ്ടായിരിക്കുന്നത്. മണ്ണിടിയുന്നതിന്റെ വാഹനങ്ങൾ ഒഴുക്കിൽപ്പെടുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത്. മണ്ണിടിച്ചിൽ തുരങ്കപാതയ്ക്കടുത്താണ് ഉണ്ടായിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് വീണ്ടും ഒരു ദുരന്ത വാർത്തയാണ് പുറത്തുവരുന്നത്. ഒരു മരണം സ്ഥിരീകരിച്ചു. രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായി പുരോഗമിക്കുന്നു. ദുരന്തം മേപ്പാടി ചൂരൽമല റോഡിലാണ് നടന്നിരിക്കുന്നത്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ ടാക്സി ഡ്രൈവറും സിപിഎം പ്രവർത്തകനുമായ ശ്യാം രാജിനെ കൈവിട്ട് സിപിഎമ്മും ഇഡിയും. നഷ്ടപരിഹാരം നൽകിയാൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. പ്രവർത്തകരുടെ ആക്രമണത്തിൽ കാർ തകർന്ന് ശ്യാമിനെ സഹായിക്കുമെന്ന് നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു. പണി പൂർത്തിയായി വാഹനം തിരികെ ലഭിക്കാൻ 180,000 രൂപയാണ് ആവശ്യം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ രാമചന്ദ്രന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ രാമചന്ദ്രൻ ഫൌണ്ടേഷൻ ദേശീയ പുരസ്കാരം വിതരണം ചെയ്തു. ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISRO മുൻ ചെയർമാനുമായ സോമനാഥിന് മുഖ്യമന്ത്രിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. മാധ്യമമേഖലയിൽ അന്തസ്സുറ്റ പ്രവർത്തനമാണ് എൻ രാമചന്ദ്രൻ കാഴ്ചവച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനിയെ സഹപാഠി ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഹരിപ്പാട് സ്വദേശി സാവരിയാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. പെരിന്തൽമണ്ണ സ്വദേശിയായ സദറുൾ അനം അറസ്റ്റിൽ. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം ഡൽഹിയിലെത്തിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. 4 ദിവസം മുമ്പാണ് സംഭവം ഉണ്ടായത്. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയുടെ തലച്ചോറിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിക്കുകയായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലാണ് സംഭവം നടന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റ് പോർച്ചുഗൽ പുറത്ത്. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. പകരക്കാരനായി ഇറങ്ങിയ മിഖൽ മെറീനോ ഇഞ്ചുറി സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനെ ക്വാർട്ടറിൽ എത്തിച്ചത്. 91st മിനിറ്റിലാണ് മെറീനോ സ്പെയിനിന്റെ വിജയ ഗോൾ സമ്മാനിച്ചത്. വിരസമായ 90 മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു ഗോൾ പിറന്നത്. കളിയിൽ വ്യക്തമായ ആധിപത്യം പുലർത്താൻ ശ്രമിച്ച സ്പെയിന് ആദ്യ പകുതിയിൽ തന്നെ ഗോൾ നേടാൻ സുവർണ അവസരം ലഭിച്ചു. എന്നാൽ സ്ട്രൈക്കർ മൈക്കൽ ഒയർസബാലിന് അത് മുതലാക്കാൻ കഴിഞ്ഞില്ല. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം ന്യൂനോമെന്റിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗലിന് തിരിച്ചടിയായി. ടീമിന്റെ പ്രതിരോധത്തെ ഇത് ബാധിച്ചു. വിജയത്തോടെ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ലോകകപ്പ് സ്വപ്നം അസ്തമിച്ചെങ്കിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പെട്ടെന്ന് തീരുമാനമെടുത്ത് വിരമിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രതികരണം. ലോകകപ്പിൽ അമേരിക്കയെ 4-1 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ചാൾസ് ഡി കെറ്റ്ലർ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ റൊമേലു ലുക്കാക്കു ഒരു ഗോൾ സ്വന്തമാക്കി. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടമാണ് നടക്കുക. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3,764 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി. നിയമസഭയിൽ പ്രതിപക്ഷ MLA മാരുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ചെലവ് തുക VD സതീശൻ വിശദീകരിച്ചത്. വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പ്രതി ജിതിൻ ഭാസ്കറിന്റെ ശബ്ദ സംഭാഷണം പുറത്ത്. പ്രാദേശിക വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നത്. മണിപ്പൂരിലെ ഉക്രോലിൽ ഭീകരാക്രമണം. 2 സൈനികർക്ക് വീരമൃത്യു. 14 SM Rifles വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരം പുറത്ത്. സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ലെന്നും പണമെണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമനിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള വിലാപയാത്രയിൽ പങ്കെടുത്തായിരുന്നു. ജനക്കൂട്ടത്തിനൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കാൽനടയായി വിലാപയാത്രയിൽ പങ്കെടുത്തു. ഇറാനിയൻ ജനതയും അവരുടെ ഐക്യദാർഢ്യവും രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയെന്ന് ആയത്തുള്ള അലി ഖാമനെ പഠിപ്പിച്ചെന്ന് പെസഷ്കിയാൻ. മരണാനന്തര ചടങ്ങുകളിൽ ഇന്ത്യ പങ്കെടുത്തതിൽ ഇറാൻ നന്ദി രേഖപ്പെടുത്തി. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ രണ്ട് കപ്പലുകൾ ആക്രമിച്ചതായി US. ഇന്ത്യയിൽ ഇന്ധനവില കുറയ്ക്കാൻ എണ്ണക്കമ്പനികൾ. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് പെട്രോൾ ഡീസൽ വില കുറച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. വീണ്ടും വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ മണ്ണിടിച്ചിൽ 15 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത്. മണ്ണ് നീക്കി പരിശോധന നടത്താൻ ശ്രമം. 5 പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1 മരണം സ്ഥിരീകരിച്ചു. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തുണ്ട്. മീനാക്ഷി പാലത്തിനടുത്താണ് സംഭവം. NDRF സംഘം ഉടൻ എത്തുമെന്ന വാർത്തയാണ്. വയനാട്ടിൽ കനത്ത മഴ പെയ്യുകയാണ്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്താണ് മണ്ണിടിച്ചത് ഉണ്ടായിരിക്കുന്നത്. മണ്ണിടിച്ചിൽ തുരങ്കപാതയുടെ പ്രവേശന കവാടത്തിലാണ്. 1 മരണം സ്ഥിരീകരിച്ചു. 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 15 പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത വാർത്ത 12 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu. ലോക ഫുട്ബോളിന്റെ മഹാമേളം ആഫ്രിക്ക, ഹെർസഗോവീന,
2: മൊറോക്കോ, അൾജീരിയ. 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
4: Time check.
0: Brought to you by Ozone Cargo.
5: Good morning. ഇപ്പോൾ സമയം 11:08.
4: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 49%.
4: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 7th ആണ്. ആ 7/7/2026 അടുത്ത വർഷമാകുമ്പോൾ നമുക്കവിടെ 27 എന്ന് വരുമ്പോൾ എല്ലാം 7 ആയി അല്ലേ. യെസ്. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം മറ്റൊന്നല്ല, ഇന്ന് കലണ്ടറിൽ ഒരേ സമയം വളരെ സ്പെഷ്യലായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്ന് തുടക്കത്തിൽ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ വളരെ വളരെ മധുരമുള്ളൊരു കാര്യമാണ്. എല്ലാവരും എത്ര വേണ്ടെന്ന് വെച്ചാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചോക്ലേറ്റ് കഴിക്കാതെ പോകാറുണ്ടോ? മധുരം കഴിക്കാതെ പോകാറുണ്ടോ? അപ്പൊ ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. ഈ ഒരു അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് മാപ്പ് കൊടുക്കുക. നമ്മൾ ഭയങ്കര ഈ ഗ്രഡ്ജും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ പല ആൾക്കാരുണ്ട്. ഇതൊക്കെ മാറ്റി വെച്ച് ഒന്ന് മാപ്പ് കൊടുത്താൽ ആ മുഖത്തുണ്ടാവുന്ന പുഞ്ചിരി, ഇരുവരുടെയും മുഖത്ത് വിരിയുന്ന ആ പുഞ്ചിരി എത്ര മനോഹരമാണല്ലേ. ഇന്ന് വേൾഡ് ഫൊഗീവ്നെസ് ഡേ കൂടിയാണ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ആശ്വാസം തരുന്ന ഗ്ലോബൽ ഫൊഗീവ്നെസ് ഡേ കൂടിയാണ് ഇന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ആ മധുരമുള്ള കാര്യത്തിലേക്ക് ഒന്ന് ചെറുതായിട്ട് കടന്നുപോയത്. വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. ചോക്ലേറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഭാഗമാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ ഒരു ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഇന്ന് എനിക്ക് മീൻസ് ജിമ്മിൽ പോകണം, അതുകൊണ്ട് ഇന്ന് ഞാൻ ചോക്ലേറ്റ് കഴിക്കില്ല, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ചോക്ലേറ്റ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഇതിനെക്കുറിച്ചൊരു കുഞ്ഞു കഥ പറയാം. 1550 യൂറോപ്പിലേക്ക് ചോക്ലേറ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ശരിക്കും ഈ ജൂലൈ 7th എന്ന് പറയുന്നത് നമ്മൾ ചോക്ലേറ്റ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. രാവിലെ തന്നെ ഇതിൻ്റെ കഥകളൊക്കെ മധുരമൂർന്ന രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്കിലും മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഭാഗമാകുമ്പോൾ ചോക്ലേറ്റ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു കഷ്ണം ചോക്ലേറ്റ് ഇങ്ങനെ വായിലേക്ക് ഇടുമ്പോൾ നമ്മുടെയൊക്കെ സ്ട്രെസ്സൊക്കെ മാറി പെട്ടെന്ന് ആ ഒരു മൂടൊക്കെ ശരിയാവുന്നവരെ അതൊക്കെ നമ്മൾ എപ്പോഴും എത്രയോ തവണ അനുഭവിച്ചിട്ടുള്ളതാണ്. സ്ത്രീകളുടെ കാര്യം എടുക്കുമ്പോൾ തന്നെ ചോക്ലേറ്റ് അവർക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും അത് ഹെൽത്തിനെ സംബന്ധിച്ചാണെങ്കിലും മൂഡ് സ്വിങ്സ് വരുമ്പോഴും ഒക്കെ ചോക്ലേറ്റ് ഒരു വലിയ ഘടകമാണ്. പക്ഷേ ഈ ചോക്ലേറ്റ് കഴിച്ച് നമ്മുടെ നാവ് മധുരിപ്പിക്കുന്നതിനൊപ്പം നമ്മുടെ മനസ്സുകൂടി ഒന്ന് ക്ലിയർ ആക്കാൻ ഇന്നത്തെ ഈ രണ്ടാമത്തെ ദിവസത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രത്യേകതയ്ക്ക് സാധിക്കും. അതാണ് നേരത്തെ പറഞ്ഞ ഗ്ലോബൽ ഫൊഗീവ്നെസ് ഡേ, അതായത് ക്ഷമിക്കുന്നതിനുള്ള ആ ഡേ. 1994 CECA എന്നൊരു ഓർഗനൈസേഷനാണ് ശരിക്കും ഈ ഒരു ഫൊഗീവ്നെസ് ഡേ, ഇന്റർനാഷണൽ ഫൊഗീവ്നെസ് ഡേ അല്ലെങ്കിൽ ഗ്ലോബൽ ഫൊഗീവ്നെസ് ഡേ എന്നുള്ള ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത്. അതായത് മറ്റുള്ള ആൾക്കാരോട് നമ്മളെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ദേഷ്യവും വിഷമവും ഒക്കെ വിട്ടുകളയാൻ അവരോട് ക്ഷമിക്കാൻ വേണ്ടിയാണ്. ഒരു പീസ് നമുക്ക് ആവശ്യമാണ്. എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ദേഷ്യവും അല്ലെങ്കിൽ കടുത്ത സമ്മർദ്ദവും ഒക്കെ സൂക്ഷിക്കുന്നതുകൊണ്ട് ഒന്നും കിട്ടാനില്ല, നമുക്കും കിട്ടാനില്ല, നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളെ കാണുന്നവർക്കും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ. പലപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുക, ക്ഷമിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നല്ലേ. എന്നാൽ അതല്ല സത്യം. ഉള്ളിൽ ദേഷ്യവും ഗ്രഡ്ജും ഒക്കെ കൊണ്ടു നടക്കുമ്പോൾ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയാണ് വല്ലാതെ ബാധിക്കുന്നത് അല്ലേ. അപ്പോൾ പല സ്റ്റഡീസും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരോട് മറ്റുള്ള ആൾക്കാരോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയും, നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോളിലാകും. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിന് പോലും ഭയങ്കര നല്ലതുമാണ്. അപ്പോൾ ഇൻ ടേൺ നമ്മളെ കൂടുതൽ ഹാപ്പി ആക്കും എന്നുള്ളതാണ്. അപ്പോൾ ചോക്ലേറ്റ് തരുന്ന അതേ ഒരു സന്തോഷവും സമാധാനവും മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴും നമ്മുടെ മനസ്സിന് കിട്ടും. അപ്പോൾ നമ്മളെ വേദനിപ്പിച്ച ഒരാളോട് അത്ര പെട്ടെന്ന് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കില്ല ചിലർക്കെങ്കിലും. പക്ഷേ ആ ഒരു നെഗറ്റിവിറ്റി ഉള്ളിൽ നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് വരണം, നമ്മുടെ സമാധാനം വെറുതെ കളയണോ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് ഡേക്കും അതുപോലെ ആ ഫോഗീവ്നെസ് ഡേക്കും ഒരർത്ഥം വരും. അപ്പോൾ ആരോടെങ്കിലും ക്ഷമിച്ചുകൊണ്ട് ഒരു ചോക്ലേറ്റൊക്കെ കൊടുത്ത് ഈ ദിവസം ഏറ്റവും ധന്യമാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ മിഡ് മോർണിംഗ് ഷോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് നല്ല പാട്ടുകളും വിശേഷങ്ങളും നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഫിഫ വേൾഡ് കപ്പിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ദേ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്തായാലും അധിക നാൾ നമ്മൾ ഫിഫയുടെ പ്രഡിക്ഷൻ കൊണ്ടുപോകുന്നില്ല. ഏറ്റവും പെട്ടെന്ന് എത്രയും വേഗം പ്രഡിക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ വലിയ വലിയ സമ്മാനങ്ങളുടെ ഭാഗമാകാൻ സാധിക്കും. അറിയാലോ എങ്ങനെയാണ് അതിന്റെ ഫോമാറ്റ് എന്നുള്ളത്. ഫിഫ എന്ന് ടൈപ്പ് ചെയ്യുക, ഏറ്റവും അവസാനം എത്തുന്ന ആ രണ്ട് ടീമുകളും ആ ഒരു ഗോൾ പ്രഡിക്ഷനും എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യുക. നിങ്ങളുടെ പേര് കൂടി ആഡ് ചെയ്ത് അയക്കേണ്ട നമ്പർ 0585829220.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Amore! എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
10: ശ്രദ്ധിക്കണ്ടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
9: അമ്പാണ് എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
13: അണ്ണ ശ്രദ്ധിക്ക,
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.

0: Yes, welcome back to Mid Morning with Nithya on Home 92.2 FM. അപ്പൊ നമ്മൾ നല്ല കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് മനസ്സിനൊരു ആശ്വാസമൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വെള്ളിൽ പറവകളാൽ കുറേ ഈ ഫ്രണ്ട്ഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഫോട്ടോ ഇട്ടാലും എല്ലാവരും ഇടുന്ന പാട്ടാണ് അല്ലേ. ഓക്കെ, എന്തായാലും ഇന്ന് നമ്മുടെ ദുബായിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതായത് ദുബായിയുടെ അർബൻ പ്ലാനിങ്ങിലും വികസനത്തിലും വലിയൊരു ചേഞ്ചിന് തുടക്കം കുറിച്ചുകൊണ്ട് സസ്റ്റൈനബിലിറ്റി ലീഡേഴ്സ് ലാബ് എന്നൊരു പുതിയ ഇനിഷ്യേറ്റീവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദുബായിയെ നാളേക്ക് വേണ്ടി ഒരുക്കാൻ ഇവിടുത്തെ യൂത്തിനെയാണ് അവർ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതാണ് വേണ്ടത് അല്ലേ. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് ഈ ഒരു പ്രോജക്റ്റിന് നേതൃത്വം നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സസ്റ്റൈനബിലിറ്റി ലീഡേഴ്സ് ലാബ് വഴി ദുബായിലെ പബ്ലിക് പാർക്കുകളെ കൂടുതൽ എന്താ പറയുക, ജനസൗഹൃദവും അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദവും ഒക്കെ ആക്കി മാറ്റാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോജക്റ്റിൽ പങ്കെടുക്കുന്ന യൂത്തിന് അല്ലെങ്കിൽ യുവാക്കൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത് കേട്ടോ. അവർക്ക് നേരിട്ട് ദുബായിലെ പാർക്കുകൾ ഡിസൈൻ ചെയ്യാനും അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്ന് നിർദ്ദേശിക്കാനുള്ള അബ്സല്യൂട്ട് ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ്. യൂത്തിനെ കൊണ്ടുവരുമ്പോഴേ നമുക്കറിയാം അവിടെ AI കളിയുണ്ട്. ഓഫ് കോഴ്സ്, AI ഇല്ലാണ്ട് എന്താ സംഭവം? യൂത്തുമായിട്ട് റിലേറ്റഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ 600+ യങ് ഡിസൈനേഴ്സും ആർക്കിടെക്ട്സും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, സാധാരണ ഒരു സിറ്റിയുടെ വികസനം എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ കമ്പനീസും അല്ലെങ്കിൽ അവിടുത്തെ ഒഫീഷ്യൽസും ഒക്കെ ഇരുന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ ഇതുവരെ നടന്നിരുന്നത്. എന്നാൽ ഇവിടെ വരും തലമുറയ്ക്ക് എന്താണോ ആവശ്യം അത് അവർ തന്നെ പ്ലാൻ ചെയ്യട്ടെ എന്നുള്ളൊരു നല്ല ചിന്തയാണ്, നല്ലൊരു തോട്ടാണ് ഇതിന് പിന്നിൽ. അപ്പോൾ യുവാക്കളുടെ കയ്യിൽ എപ്പോഴും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവില്ലേ. സോ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ദുബായിയുടെ വികസനത്തിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അത് ശരിക്കും വേറെ ലെവലായിരിക്കും അല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീൻ എനർജി ഉപയോഗിക്കുക, വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്മാർട്ടാക്കുക, അല്ലെങ്കിൽ പാർക്കുകളിൽ വരുന്ന ആളുകൾക്ക് പരമാവധി കംഫർട്ട് നൽകുക, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. സോ ദുബായിലെ പാർക്കുകളിൽ വെറുതെ വന്നിരിക്കുക മാത്രമല്ല, അവിടെ വരുന്ന ഓരോരുത്തർക്കും അവിടുത്തെ ആ ഒരു നേച്ചറിനോട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കണം എന്നുള്ളതാണ് അധികൃതർ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ. അപ്പോൾ നമ്മളിൽ പലരും വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും ഒക്കെ ആയിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് ദുബായിലെ പാർക്കുകളിൽ സമയം ചെലവഴിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു മീൻസ് ഈ വരാൻ പോകുന്ന ഈ ഒരു പുതിയ മാറ്റത്തോടെ നമ്മുടെ ആ ഒരു പാർക്ക് എക്സ്പീരിയൻസ് കൂടുതൽ നല്ലതാകും, അല്ലെങ്കിൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആകും എന്ന കാര്യം ഉറപ്പല്ലേ. സോ യുവാക്കളുടെ ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ ദുബായ് പാർക്കുകൾക്ക് എങ്ങനെയുള്ള മാറ്റങ്ങൾ വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ? കുട്ടികളാണല്ലോ കൂടുതലും പാർക്കുകളെ ആശ്രയിക്കുന്നത്, അവർക്ക് കളിക്കാനാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ. നമ്മളൊക്കെ ആണെങ്കിൽ വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ട്വൈൻസ് ഇൻ എ വീക്ക് അങ്ങനെയൊക്കെ ആയിരിക്കാം മേ ബി. പക്ഷേ ഈ പറഞ്ഞപോലെ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകൾ അത് യാഥാർത്ഥ്യമായി മാറട്ടെ, അത് യൂത്തിന്റെ കയ്യിൽ ഭദ്രമാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. എനിക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു AI ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ പാർക്കുകളിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ദൗത്യത്തിലേക്കായിരിക്കാം പോകുന്നത്. എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ ചിന്ത? യെസ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഫ്കോഴ്സ് എന്നോടൊക്കെ പറയൂ. അതുപോലെ നിങ്ങൾ പോകുന്ന റൂട്ടുകളിൽ ഇപ്പോൾ എവിടെയെങ്കിലും ആക്സിഡൻറ്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ട്രാഫിക് എന്തെങ്കിലും മീൻസ് ഹെവി ട്രാഫിക് അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, നമുക്കൊരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ നല്ല ഭയങ്കരമായിട്ട് തിരക്ക് അനുഭവപ്പെടുന്ന ചില സ്ഥലങ്ങളിലേക്ക് പോകാം. പോർട്ട് സൈദ്, അൽ മുസല്ല സ്ട്രീറ്റ്, അതുപോലെ ഹോറലൻസ്, ഈ റൂട്ടുകളിലൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്ര വലിയ ബ്ലോക്കില്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് ഒരു കുറച്ചൊന്ന് മോഡറേറ്റ് ട്രാഫിക് ഏരിയയിലേക്കും കൂടെ നോക്കുകയാണെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ഏരിയാസൊക്കെ, അതുപോലെ ദേരാ സ്ട്രീറ്റ്, നൈഫ്, പിന്നെ നമ്മുടെ E11 അൽഇത്തിഹാദ് സ്ട്രീറ്റ്, അൽകിസൈസ് 3, ഇവിടെയൊക്കെ അത്യാവശ്യം വാഹനങ്ങളുടെ ചെറിയ തിരക്കേ ഉള്ളൂ. എങ്കിലും വലിയൊരു ഡിലേ ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ റോഡിൽ അത്യാവശ്യം നല്ല ശ്രദ്ധയോടെ സുരക്ഷിതമായിട്ട് വാഹനങ്ങൾ ഓടിക്കുക. ട്രാഫിക് അപ്ഡേറ്റ്സ് ഒന്നും ഇവിടെ തീരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക. എവിടെയെങ്കിലും കൂടുതലായിട്ട് ട്രാഫിക് ബമ്പർ ടു ബമ്പർ ട്രാഫിക് എവിടെയെങ്കിലും കാണുന്നെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും ആക്സിഡൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae.

0: TNCs apply.
1: You are listening to Mid Mornings with Nitya.
2: Nitya.
3: You're listening to Home 92.2 FM. Home is a feeling.
4: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
5: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
6: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12th ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
5: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.

0: Mid Morning with Nitya.
1: യെസ് മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ് ഹോം 92.2 FM-ൽ. അപ്പോ ഒരുപാട് പേര് ട്രിക്സ് മാനിയുടെ പരസ്യം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത്. എന്തായാലും നമ്മുടെ ഓരോ ഷോയിലും ടിക്കറ്റ് ഉണ്ട്, അതിനുവേണ്ടി നിങ്ങൾ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക. സെലക്ട് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് ഒരു കപ്ലൻട്രി പാസ് ആണ്. ജൂലൈ 12-ന് നടക്കുന്ന നമ്മുടെ ഫോക്ലോർ സൊസൈറ്റി തിയേറ്ററിൽ വെച്ച് നടക്കുന്ന ഷോയിൽ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 6 മണിക്കാണ് തുടങ്ങുന്നത്. ഗേറ്റ് ഓപ്പൺ 6 മണിക്കാണ്. സോ അതിൽ പങ്കാളികളാകാനുള്ളവരെല്ലാം കൃത്യമായിട്ട് വേഗം ഇഷ്ടമാണെങ്കിൽ മെസ്സേജ് അയക്കൂ. കാരണം ഫാസിൽ ബഷീർ അദ്ദേഹം നമ്മുടെ ലൈവിലും ജോയിൻ ചെയ്തിരുന്നു. കഴിഞ്ഞ 4-ാം തീയതി നടന്ന പ്രോഗ്രാമിനെ കുറിച്ച് വമ്പൻ അഭിപ്രായമാണ്. പല ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥ വരെ വന്നു. സഫാരി മോളിൽ വെച്ച് നടന്ന, കഴിഞ്ഞ ജൂലൈ 4-ന് നടന്ന, കഴിഞ്ഞ ആഴ്ച നടന്ന ഗംഭീര പരിപാടിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് UAE-യിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഈ ഫോക്ലോർ തിയേറ്ററിൽ വെച്ച് നടക്കുന്നത് 32nd ഷോ ആണ്. UAE-യിൽ തന്നെ 32nd ഷോ ആണ് ഫാസിൽ ബഷീറിൻ്റെ. എനിവേ, എന്തായാലും ശരി, നമുക്ക് ആ ഷോ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. അത് മാത്രമല്ല, ഇനി എവിടേക്കാണ് ടിക്കറ്റുകൾ കിട്ടുന്നതെന്നുള്ളത് ഞങ്ങൾ നമ്മുടെ ഷോ ഒന്ന് മീൻസ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു റീല് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട്. അതിൽ നിങ്ങൾക്ക് വ്യക്തമായ ഡീറ്റെയിൽസ് ഉണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ. ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ട്രിക്സ് മാനിയ എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. ഞാനിപ്പോൾ പറയാൻ പോകുന്നതേ, നമ്മുടെ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു പോകാറുള്ളതല്ലേ. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പ്രകൃതിക്ക് പറ്റിയൊരു വലിയ എററാണോ എന്ന് രാജ്യം നല്ല അർത്ഥത്തിലാണ് കേട്ടോ. ഇതിനെ അറിയാതെ അങ്ങനെ പറ്റിപ്പോയതാണോ എന്നൊക്കെ നമ്മൾ സംസാരിക്കാറില്ലേ. അങ്ങനത്തെ ഒരു രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. തനിയെ കത്തുന്ന മലകളും തിളച്ചുമറിയുന്ന എന്താ പറയുക ചെളിയും, ചെളിയാണ് കേട്ടോ, അതുപോലെ ഫിസിക്സിനെ വെല്ലുവിളിക്കുന്ന കെട്ടിടങ്ങളും, ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടാത്ത വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ നിറഞ്ഞൊരു രാജ്യത്തിലേക്കാണ് നമ്മൾ രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവിടെ വെള്ളത്തിന് പകരം സ്ട്രോബെറി മിൽക്ക് ഷേക്ക് നിറഞ്ഞൊരു തടാകമുണ്ട് കേട്ടോ. മസാസിർ പിങ്ക് ലേക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞു വരുന്നത് അസർബൈജാനിലുള്ള ചില പ്രത്യേക സ്ഥലങ്ങളെക്കുറിച്ചാണ്. ആ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ എങ്ങനെയാണ് ഈ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് നിറഞ്ഞ തടാകം വരുന്നത് വെച്ചാൽ ഇത് ഫോട്ടോഷോപ്പൊന്നും അല്ല. ശരിക്കും കാണുമ്പോൾ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത്. ശരിക്കും ഇത് അസർബൈജാനിലെ ഈ തടാകത്തിൽ വെള്ളത്തിൽ ശരിക്കും പിങ്ക് നിറമാണ്, കടും പിങ്ക് നിറം, അതായത് ഒരു റുബി പിങ്കൊക്കെ പോലെ. അപ്പോൾ വെള്ളത്തിലെ ഉപ്പിൻ്റെയും ചില ബാക്ടീരിയാസിൻ്റെയും സാന്നിധ്യം കൊണ്ടാണ് ശരിക്കും ഈ ഒരു കളർ അതിന് കിട്ടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വിറ്റ്സർലൻഡിലെ മഞ്ഞുവീഴ്ച ഏഷ്യൻ ബജറ്റിൽ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ അസർബൈജാനിൽ പോകണം. അതായത് മഞ്ഞുമലകൾക്കിടയിലൂടെയുള്ള കേബിൾ കാർ യാത്രയും അതുപോലെ സ്കീയിങ്ങും ഒക്കെ ആസ്വദിക്കാൻ ലക്ഷങ്ങൾ മുടക്കി പല ആൾക്കാർ യൂറോപ്പിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ യൂറോപ്യൻ വിൻ്ററിൻ്റെ അതേ വൈബ് പകുതി ചിലവിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അസർബൈജാനിലെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഷഹ്ദാങ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ, ഷഹ്ദാങ് എന്നാണ് ഈ പേര്. അതെവിടെയാണുള്ളത്? പിന്നെ അതുപോലെ 4000 വർഷമായിട്ട് കെടാതെ കത്തുന്ന ഒരു കുന്ന്, ഒരു മല, യനാർദാഗ് എന്ന് പറഞ്ഞൊരു ഒരു പർവ്വത പ്രദേശമുണ്ട്. അവിടെ മഴ പെയ്താലും മഞ്ഞ് വീണാലും ഈ തീ കെടുവേയില്ല. ഭൂമിക്കടിയിൽ നിന്നുള്ള ഒരു നാച്ചുറൽ ഗ്യാസ് കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്ന ഈ ഒരു ബേണിംഗ് മൗണ്ടൻ ശരിക്കും പറഞ്ഞാൽ നേച്ചറിൻ്റെ ഒരു മാന്ത്രിക വിദ്യ തന്നെയാണെന്ന് പറയാം അല്ലേ. പിന്നെ മാസിലൊക്കെ എത്തിയതുപോലെ ഒരു ഫീലാണ് ഇവിടുത്തെ മഡ് വോൾക്കാനോസ് കാണുമ്പോൾ. ചുറ്റും ഇങ്ങനെ വിചിത്രമായിട്ടുള്ള ഭൂപ്രകൃതിയും തിളച്ചുമറിയുന്ന ചെളി നിറഞ്ഞ ചെറിയ അഗ്നിപർവ്വതങ്ങൾ, ലോകത്തുള്ള പകുതിയോളം മഡ് വോൾക്കാനോസും ഇവിടെയാണുള്ളതെന്നാണ് പറയുന്നത്. ഒരു ഹോളിവുഡ് സ്കൈഫി സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ കാണുന്ന പോലെ തോന്നാം. ഇനി രാത്രിയായാലും തീ പിടിക്കുന്ന കൂറ്റൻ ടവറുകൾ അസർബൈജാനിലുണ്ട് കേട്ടോ, ഫ്ലെയിം ടവേഴ്സ് എന്നാണ് പറയുന്നത്. ബാക്കു സിറ്റിയുടെ ഐക്കണാണ് ശരിക്കും ഇത്. അപ്പോൾ തീജ്വാലയുടെ ആകൃതിയിലുള്ള ഈ 3 ടവറുകൾ രാത്രിയാകുമ്പോൾ കൂറ്റൻ LED സ്ക്രീനുകളായിട്ട് മാറും. അപ്പോൾ കെട്ടിടം മുഴുവനും ഇങ്ങനെ തീ കത്തുന്നത് പോലുള്ളൊരു കാഴ്ചയായിരിക്കും. അത് ശരിക്കും നമ്മൾ അമ്പരന്ന് പോകുന്നൊരു അവസ്ഥയാണ്. ഇനിയും വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡി കെയിൻ മൗണ്ടൻസ് ഖിസിയിലാണ്. മിഠായികൾ പോലെ നിറങ്ങൾ മാറുന്ന മാന്ത്രിക മലനിരകൾ, ചുവപ്പും വെള്ളയും നിറത്തിൽ ഇങ്ങനെ വരകൾ വീണ് നമ്മൾ കാൻഡീസ് കഴിക്കത്തില്ലേ, അതുപോലെ അതിനെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു കാൻഡി ആണെന്നേ തോന്നുള്ളൂ. അപ്പൊ ഭൂമിയിലെ ഇരുമ്പിന്റെ അംശം കാരണം ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രകൃതി വിസ്മയത്തിന് മുന്നിൽ നിന്നുള്ള ഒരു ഫോട്ടോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, പല ഫോട്ടോസ് ഉണ്ട്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ലക്ഷങ്ങൾ മുടക്കാതെ ഇനി അടുത്തത് ഇറ്റലിയിലെ വെനീസ് നമുക്കിവിടെ അസർബൈജാനിൽ കാണാം. ലിറ്റിൽ വെനീസ് ബാക്കു ഇറ്റലിയിലെ പ്രശസ്ത പ്രശസ്തമായിട്ടുള്ള വെനീസ് നഗരത്തെ അതേപടി പകർത്തി വെച്ചിരിക്കുകയാണ് ബാക്കുവിലെ ഒരു കൊച്ചു വെനീസ്. തിളങ്ങുന്ന നീല വെള്ളത്തിലൂടെ എന്താ പറയാ ഈ ഒരു എന്താ പറയാ ഗൊണ്ടോലോ യാത്ര ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ഹിറ്റാണ് ഈ ഒരു വീഡിയോസ് ഒക്കെ. പിന്നെ ഭൂമിയിൽ നിന്ന് തനിയെ തീ ഉയരുന്ന പുരാതനമായ ഒരു ക്ഷേത്രം അവിടെയുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഒരുപാട് വ്യാപാരികളും അതുപോലെ സൈറോസ്ട്രിയൻ വിശ്വാസികളും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച അത്ഭുത ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അതും കാണണമെങ്കിൽ നമ്മൾ അസർബൈജാനിൽ പോകണം. അപ്പൊ അസർബൈജാൻ അത്ര ചെറിയ രാജ്യമൊന്നുമല്ല, ഇതുപോലുള്ള അത്ഭുതങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ വലിയ കാശ് മുടക്കി വേറെ എങ്ങോട്ടും പോകണ്ട, നേരെ വിട്ടോ അസർബൈജാനിലേക്ക്. ഇപ്പോൾ നല്ല കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് മുടക്കണ്ട എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ വിഷമിപ്പിക്കുന്ന പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ വയനാട് നടക്കുന്ന ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ ദുരന്തങ്ങൾ, അതിനെക്കുറിച്ച് സത്യത്തിൽ ഇങ്ങനെ ടെലിവിഷനിൽ കാണുമ്പോൾ തന്നെ അവിടെ കള്ളാടിയിലാണ് മണ്ണിടിച്ചിൽ, ഇതുവരെ 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 6 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് പറയുന്നു. ഈ തുരങ്കബാധ മണ്ണിടിച്ചിലെ തുരങ്കബാധയ്ക്ക് സമീപമാണ് ഉണ്ടായത്. 18-ലേറെ പേര് അവിടെ കുടുങ്ങി കിടക്കുന്നതായിട്ട് സംശയിക്കുന്നുണ്ടെന്നൊക്കെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ. പഴയ കാലങ്ങളൊക്കെ നമ്മൾ ഓർത്തു പോകുന്നു. എന്തായാലും നമ്മൾ അടുത്ത എവർഗ്രീൻ ഹിറ്റിലേക്ക് കിടക്കുകയാണ്, വേഗം തിരക്കെത്താം.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വയനാട് തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിച്ചിൽ, നിരവധി പേർ കുടുങ്ങി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ വലിയ മണ്ണിടിച്ചിൽ. കള്ളാടിയിൽ മീനാക്ഷി പാലത്തിനടുത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. സ്ഥലത്ത് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സംശയം. വാഹനങ്ങളടക്കം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 30-ലധികം പേർ മണ്ണിനടിയിലുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. രക്ഷാപ്രവർത്തനം തുടരുന്നു. 5 പേരെ ആശുപത്രിയിലാക്കിയതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മണ്ണ് വലിയ തോതിൽ ഇടിഞ്ഞ് പാലത്തിലേക്ക് വീണു. പാലം അപകടാവസ്ഥയിൽ. സമീപത്തെ വീട്ടുകാരെ ഒഴിപ്പിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് മേപ്പാടി ചൂരൽമല റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. കൽപ്പറ്റയിൽ നിന്നുള്ള 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അപകടസ്ഥലത്തെത്തി. ബത്തേരിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും കൂടുതൽ യൂണിറ്റുകളും മേപ്പാടിയിലെത്തി. NDRF ടീം സ്ഥലത്തേക്ക്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ മന്ത്രി ടി സിദ്ദിഖ് നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖ് മുഖ്യമന്ത്രിയുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. റവന്യൂ കൃഷി മന്ത്രിമാരോട് വയനാട്ടിൽ എത്രയും പെട്ടെന്നെത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അപകട മുന്നറിയിപ്പ് കൊങ്കൺ കമ്പനി അവഗണിച്ചുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് ഇതാണെന്നും മന്ത്രി. തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടെ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയതുകൊണ്ടാണ് ദുരന്തമുണ്ടായതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. പ്രിയങ്ക ഗാന്ധി MP വയനാട് കലക്ടറുമായി ഫോണിൽ സംസാരിച്ച് തുരങ്കപാതയിലെ അപകടത്തിന്റെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ ടാക്സി ഡ്രൈവറും CPM പ്രവർത്തകനുമായ ശ്യാംരാജിന് നഷ്ടപരിഹാരം നൽകാതെ CPMും ED നഷ്ടപരിഹാരം നൽകിയാൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. പ്രവർത്തകരുടെ ആക്രമണത്തിൽ കാർ തകർന്ന ശ്യാമിനെ സഹായിക്കുമെന്നായിരുന്നു നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3,764 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. നിയമസഭയിൽ പ്രതിപക്ഷ MLA മാരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ 5,370 കോടി രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി. ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 817 കോടിയും അദാനി ഗ്രൂപ്പ് 2,454 കോടിയും ചെലവ് ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചു. വിഴിഞ്ഞത്തിന് സർക്കാർ നൽകിയ തുക സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് തുറമുഖ വകുപ്പ് മുൻമന്ത്രി VN വാസവൻ. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുൻപ് തന്നെ പദ്ധതിയുടെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ വിശദീകരിച്ചതാണ്. ആകെ മുടക്കിയതിന്റെ 61% സംസ്ഥാന സർക്കാരിന്റേതാണ്. 29.5% അദാനിയുടേതായി വരുന്നത്. ബാക്കി കേന്ദ്ര സർക്കാർ VGF ലോണായി തന്നതാണ്. ഗ്രാന്റായി അനുവദിച്ചിരുന്നില്ല. 817 കോടിയാണ് VGF ലഭിച്ചതെന്നും VN വാസവൻ. ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോയേഴ്സ് കോൺഗ്രസ്. UDF ഇതര കക്ഷികളുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരെ നിയമിച്ചെന്നാണ് ആരോപണം. അനർഹരുടെ നിയമനം പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ പേരുകൾ പുറത്തുവിടുമെന്നും ലോയേഴ്സ് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. ജില്ലാ സബോർഡിനേറ്റ് കോടതി നിയമനങ്ങളിലും സമാന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക. KPCCയും AICCയും അടിയന്തരമായി ഇടപെടണമെന്ന് ലോയേഴ്സ് കോൺഗ്രസ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N രാമചന്ദ്രന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ രാമചന്ദ്രൻ ഫൌണ്ടേഷൻ ദേശീയ പുരസ്കാരം വിതരണം ചെയ്തു. ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISRO മുൻ ചെയർമാനുമായ സോമനാഥിന് മുഖ്യമന്ത്രി VD സതീശനാണ് പുരസ്കാരം നൽകിയത്. മാധ്യമ മേഖലയിൽ അന്തസ്സുറ്റ പ്രവർത്തനമാണ് N രാമചന്ദ്രൻ കാഴ്ചവച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനിയെ സഹപാഠി ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഹരിപ്പാട് സ്വദേശി സാവരിയാണ് കൊല്ലപ്പെട്ടത്. 22 വയസ്സായിരുന്നു. പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം അറസ്റ്റിലായിട്ടുണ്ട്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം ഡൽഹിയിൽ എത്തിച്ചു. 4 ദിവസം മുൻപാണ് സംഭവമുണ്ടായതെന്ന് ബന്ധുക്കൾ. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയുടെ തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിക്കുകയായിരുന്നു. പാഠപുസ്തകത്തിന്റെ ഭാരം കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. ഭാരം കുറയ്ക്കുന്നതിനെപ്പറ്റി ചർച്ചകൾ നടന്നുവരികയാണ്. ക്വാർട്ടർലിയായി പുസ്തകത്തിന്റെ കട്ടി കുറയ്ക്കും, അല്ലെങ്കിൽ 1 മാസത്തേക്ക് എല്ലാ വിഷയങ്ങളും ഒരു പുസ്തകത്തിൽ ബൈൻ ചെയ്ത് ഇറക്കുമെന്നും മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ വിവാദമായ ബ്ലീച്ചിംഗ് പൌഡർ ഇടപാട് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് നീക്കം. 1 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യയിൽ ചെറു വിമാനത്താവളങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യത എന്ന മുന്നറിയിപ്പ് നൽകി CISF. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പല വിമാനത്താവളങ്ങളിലും ഇല്ല. കൂടുതൽ വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കാൻ CISF സന്നദ്ധത അറിയിച്ചു. ഉഡാൻ പദ്ധതിക്ക് കീഴിലുള്ള വിമാനത്താവളങ്ങളാണ് സുരക്ഷാ വീഴ്ചയുള്ളവരിൽ കൂടുതൽ. വിമാനത്താവളങ്ങൾക്ക് പുറത്തെ പ്രാദേശിക പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് CISF പറയുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ല. പണമെണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കും രാഷ്ട്രത്തലവന്മാർക്കും ഇന്തോനേഷ്യ നൽകുന്ന പരമോന്നത പുരസ്കാരമായ ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ ആദ്യ പൂർണ്ണയാണ് മോദിക്ക് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശന സമയത്ത് ഇരുരാജ്യങ്ങളും തമ്മിൽ അതിനിർണായകമായ പ്രതിരോധ സാമ്പത്തിക കരാറുകളിൽ ഒപ്പുവച്ചു. ഇന്തോനേഷ്യൻ സൈന്യത്തിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകളും വായുവിൽ നിന്ന് വായുവിലേക്ക് തുടക്കാവുന്ന അസ്ത്ര മിസൈലുകളും നൽകാനുള്ള സുപ്രധാന കരാറുകളാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചത്. ഇന്തോനേഷ്യയ്ക്കായി പ്രത്യേക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യ പിന്തുണ നൽകും. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാജ്യങ്ങളോട് US ആവശ്യപ്പെട്ടതായി ഇറാൻ. ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്ക അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായി ഇറാന്റെ തസ്നിം വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. 13 രാഷ്ട്രങ്ങൾ അമേരിക്ക അനുസരിച്ച് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതായും വാർത്താ ഏജൻസി പറയുന്നു. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിച്ചുവെന്ന് US. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. ഒമാൻ തീരത്തുകൂടി പോവുകയായിരുന്ന എണ്ണ ടാങ്കറും ചരക്ക് കപ്പലുമാണ് ഇറാൻ സൈന്യം ആക്രമിച്ചത്. ഇറാന് നേരെ US പ്രത്യാക്രമണം നടത്തുമെന്ന റിപ്പോർട്ട്. ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ എണ്ണക്കമ്പനികൾ തീരുമാനിക്കുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് വില കുറച്ചേക്കും. 20 മുൻപേ വില കുറയ്ക്കാനാണ് സാധ്യത. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റ് പോർച്ചുഗൽ പുറത്തായി. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. പകരക്കാരനായി ഇറങ്ങിയ മൈക്കേൽ മെറിനോ ഇഞ്ചുറി സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനെ ക്വാർട്ടറിൽ എത്തിച്ചത്. 91 മിനിറ്റിലാണ് മെറിനോ സ്പെയിന് വിജയം സമ്മാനിച്ചത്. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം ന്യൂനോ മെൻഡസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പറങ്കിപ്പടയ്ക്ക് വലിയ തിരിച്ചടിയായി. വിജയത്തോടെ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ലോകകപ്പ് സ്വപ്നം അസ്തമിച്ചെങ്കിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വിരമിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഫിഫ ലോകകപ്പിൽ സ്പെയിനോട് എതിരില്ലാത്ത ഒരു ഗോളിന് തോറ്റ് പുറത്തായതിനു പിന്നാലെ പോർച്ചുഗൽ മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് റോബർട്ടോ മാർട്ടിനസ്. സ്പെയിനെതിരായ തോൽവിയോടെ ഒരു യുഗം അവസാനിച്ചുവെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷന് ഇനി പുതിയൊരു മാനേജറെ കണ്ടെത്താമെന്നും തന്റെ കരാർ അവസാനിച്ചതായും അറിയിച്ചു. ലോകകപ്പിൽ US 4-1 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ചാൾസ് ഡി കെറ്റ്ലാർ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ റൊമേലോ ലുക്കാക്കുവും ഒരു ഗോൾ സ്വന്തമാക്കി. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടം. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ന് അർജന്റീന കളത്തിലിറങ്ങും. ഈജിപ്റ്റാണ് എതിരാളി. രാത്രി 8 കളി. മറ്റൊരു മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വിശദവാർത്ത ഒരു മണിക്ക്.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 8 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 Auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36°C, ഹ്യൂമിഡിറ്റി 50%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: ഗുഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ്. നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് കടന്നിരിക്കുമ്പോൾ ട്രിക്സ് മാനിയയുടെ ടിക്കറ്റുകൾ ലഭിക്കേണ്ടവർക്ക്, ആഗ്രഹമുള്ളവർക്ക്, അതായത് ജൂലൈ 12 ഫോക്ലോർ തിയേറ്ററിൽ നടക്കുന്ന, വൈകുന്നേരത്തെ 6 മണിക്കാണ് ഈ ഒരു ഷോ നടക്കുന്നത്. ജൂലൈ 12 ഫോക്ലോർ സൊസൈറ്റി തിയേറ്ററിൽ, മംസാറിൽ ഉള്ള ഫോക്ലോർ തിയേറ്ററിൽ. സോ 6 മണി മുതൽ ഗേറ്റ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് മീൻസ് നമ്മുടെ ട്രിക്സ് മാനിയ 2.0 പ്രശസ്ത മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ എത്തുന്ന ആ ഒരു പ്രോഗ്രാം കാണാനുള്ള ടിക്കറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇപ്പം തന്നെ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാ ഷോയിലും മെസ്സേജസ് അയച്ചുള്ളൂ. അപ്പോൾ നമുക്ക് കപ്പിൾ എൻട്രിയാണ്, ഒരു കപ്പിൾ എൻട്രിയാണ് ഇന്ന് ഈ ഷോയിൽ കിട്ടുന്നത്. സോ വേഗം തന്നെ ആയിക്കോട്ടെ. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ട്രിക്സ് മാനിയ നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0458582920. ട്രിക്സ് മാനിയ കേട്ടോ, ട്രിക്സ് മാനിയ. ഓക്കെ, നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ജോലി ചെയ്ത് നല്ല ശമ്പളമൊക്കെ വാങ്ങി, അതൊക്കെ വലിയൊരു ആഗ്രഹമാണ്. അങ്ങനത്തെ ആഗ്രഹമില്ലാത്തവരാരുമില്ല അല്ലേ. എന്നാൽ കരടിയുടെ വേഷം കെട്ടി വെറുതെ നടന്നോ, നിങ്ങൾക്ക് 14 ലക്ഷം രൂപ ഞാൻ കയ്യിൽ വെച്ച് തരാമെന്ന് പറഞ്ഞാലോ, നല്ല സംഭവമായിരിക്കും അല്ലേ. ഇത് വേറെ പോലെ ചൈനയിൽ ഉള്ള ഒരു സൂവിൽ നിന്നുള്ള വിചിത്രമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ചൈനയിലെ തായ്ഷാൻ സൂ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു ഓഫറാണിത്. കാര്യം വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാം, ഇരിക്കാം, വേണമെങ്കിൽ സുഖമായിട്ട് ഇടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങുകയും ചെയ്തോ. അതിനവർ ഓഫർ ചെയ്യുന്ന ശമ്പളം വർഷത്തിൽ 14 ലക്ഷം രൂപയാണ്, വർഷത്തിലാണേ. ഓക്കെ, അവിടെ വരുന്ന വിസിറ്റേഴ്സിനെ, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി കരടിയുടെ വേഷമൊക്കെ കെട്ടി തയ്യാറല്ല, കരടിയുടെ വേഷം കെട്ടി അവരെയൊക്കെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ, ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് അവർക്ക് വേണ്ടത്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ആ കരടിയുടെ കോസ്റ്റ്യൂം ഇട്ട് അവിടെ വരുന്ന ആളുകളോട് കുറച്ചൊന്ന് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമ്മൾ പെരുമാറണം. പിന്നെ അവർക്കൊന്ന് കൈ കൊടുക്കണം. പിന്നെ ബോറടിക്കുമ്പോൾ അവിടെ കിടന്ന് സുഖമായിട്ട് ഒന്ന് ഉറങ്ങി കാണിച്ചാൽ മതി. എന്ത് സുഖമല്ലേ. അവിടെയുള്ള ഒറിജിനൽ കരടികൾ ഭയങ്കര മടിയന്മാരായതുകൊണ്ടേ അവരെപ്പോഴും ഉറക്കുവന്ന. അതുകൊണ്ട് ആളുകളെ കാണിക്കാൻ ഒരു ആർട്ടിഫിഷ്യൽ കരടി അവർക്ക് വേണം എന്നുള്ള ചിന്തയാണ് സൂ അധികൃതർ ഇപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരാനുള്ള കാരണമായിട്ട് മാറിയത്. പക്ഷേ ഈ 14 ലക്ഷം രൂപ ശമ്പളം കെട്ടി ചാടി പുറപ്പെടാൻ വരട്ടെ, ഇതിന് ഒരു ചെറിയ ടാസ്ക് കൂടിയുണ്ട് കേട്ടോ. അതായത് ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ആ കട്ടിയുള്ള കരടി വേഷം ധരിച്ച് മണിക്കൂറുകളോളം ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നത് മുതൽ ഇതാണ് എൻ്റെ സ്വപ്ന ജോലി, ഇനി മുതൽ ഞാൻ കരടിയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഭയങ്കര കോമഡി കമൻസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് താഴെ. വർഷത്തിൽ 14 ലക്ഷം രൂപ ശമ്പളത്തിൽ ഇങ്ങനെ ഒരു ജോലി കിട്ടിയാൽ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് കരടി വേഷം കിട്ടാൻ തയ്യാറാവും, അതൊരു ചോദ്യമാണ്. വർഷത്തിൽ 14 ലക്ഷം രൂപ, ചില ആൾക്കാരൊക്കെ മാസത്തിൽ വരെ 14 ലക്ഷം രൂപയൊക്കെ സമ്പാദിക്കുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെ ജോയിൻ ചെയ്യാം. ഇത് ചൈനയിലാണ്, അവിടുത്തെ ഒരു സൂവിലാണ്. എന്ത് ചെയ്യാനോ, കരടി തന്നെ ആയിരുന്നു കാരണക്കാർ. കരടികൾ ഇങ്ങനെ മടിയന്മാരായി കേട്ടെന്ന് ഉറങ്ങുന്നതുകൊണ്ടല്ലേ ആർട്ടിഫിഷ്യലി അവർക്ക് ഒരു കരടി വേണ്ടി വന്നത്. എനിവേ, ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും ഇങ്ങനെയുള്ള എന്താ പറയുക മീൻസ് ജോലികളും ഈ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം. ട്രിക്സ് മാനിയയുടെ കാര്യം വീണ്ടും പറയുകയാണ്, ട്രിക്സ് മാനിയ 2.0 മെന്റലിസ്റ്റ് ഫാസിൽ ബഷീറിന്റെ ഈ ഒരു ഗംഭീര ഷോ നടക്കുന്നത് ജൂലൈ 12 മംസാറിലുള്ള നമ്മുടെ ഫോക്സ്ലോർ സൊസൈറ്റി തിയേറ്ററിൽ വെച്ചിട്ടാണ്. 6 മണിക്കാണ് ഗേറ്റ് ഓപ്പണിംഗ് ഉള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഹോം എഫ് എം ത്രൂവും നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാം. സോ ഈ മണിക്കൂറിൽ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ട്രിക്സ് മാനിയ നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220. Trending song of the hour.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നമ്മൾ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആരാധന മൂത്തിങ്ങനെ വട്ടുപിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇനി അങ്ങോട്ടങ്ങോട്ട് പലരുടെയും കണ്ണുനീരുകൾ കാണാം. ചില ആൾക്കാർ പറയുന്നത് ഓക്കെ എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ, അതായത് ഫൈനൽ മാച്ചിലേക്കൊക്കെ വരുമ്പോൾ, എൻ്റെ ടീമില്ല, എനിക്കെതിരെ നിന്നവനും ഇല്ല, എനിക്ക് എന്നെ തോൽപ്പിച്ചവനും ഇല്ല, ആരെങ്കിലുമൊക്കെ കളിച്ച് രക്ഷ നേരട്ടെ എന്ന് പറയുന്നവരും ഉണ്ട്. പിന്നെ കരഞ്ഞുകൊണ്ട് എൻ്റെ ടീം പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കുന്നവരും ഉണ്ട്. നാളെ ഇനി തോൽക്കാനോ ജയിക്കാനോ പോകുന്ന ആൾക്കാരുടെ പ്രതീക്ഷകളും ഉണ്ട്. അങ്ങനെയൊക്കെ നിൽക്കട്ടെ. നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ, ഇന്ന് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട കളിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ റെഫറിയുടെ കയ്യിലെ ആ കാർഡുകളില്ലാത്തൊരു ഫുട്ബോൾ കളി നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ കാർഡുകൾക്ക് പിന്നിലേക്കുള്ള ഒരു കഥയിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ റോഡിലെ ട്രാഫിക് ലൈറ്റിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് എത്തിയതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ചുവപ്പും മഞ്ഞയും കാർഡുകളെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുവോ? അല്ലേ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണ് എന്നുള്ളത്? അതിൻ്റെ നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ കാണിക്കുന്നതല്ല, നമുക്കിത് എങ്ങനെ വന്നു എന്ന് അറിയോ? ശരിക്കും അതിനൊരു ചരിത്രമുണ്ട് കേട്ടോ. അതായത് 1970 മുൻപുള്ള ഫുട്ബോൾ ചരിത്രം എടുത്തു നോക്കിയാൽ ഈ കാർഡുകളൊന്നും തന്നെ ഗ്രൗണ്ടിലില്ലായിരുന്നു. അന്നത്തെ നടന്ന ഫുട്ബോളിനെ കുറിച്ച് ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ ഉണ്ടോ? എന്തെങ്കിലും കമൻറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും. എനിവേ, എന്തായാലും ശരി, നമുക്ക് അതെടുക്കുമ്പോൾ അന്ന് കളിക്കാരെ താക്കീത് ചെയ്യാനും പുറത്താക്കാനും ഒക്കെ റഫറിമാർ സംസാരിക്കുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷെ അവിടെയാണ് വലിയൊരു പ്രോബ്ലം ഉള്ളത്. എന്ന് വെച്ചാൽ ഈ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഭാഷയാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാർ വരുമ്പോൾ ഈ റഫറി പറയുന്നവർക്ക് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ 1966 നടന്ന ഇംഗ്ലണ്ട് അർജന്റീന വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഈ റഫറി പറയുന്നൊന്നും കളിക്കാർക്ക് മനസ്സിലാവാത്തൊരവസ്ഥയിൽ, കാരണം പറയാനല്ലേ, സംസാരിക്കാനല്ലേ പറ്റൂ. അപ്പോൾ അർജന്റീനയുടെ ക്യാപ്റ്റനെ റഫറി പുറത്താക്കിയെങ്കിലും ഭാഷ മനസ്സിലാവാത്തതുകൊണ്ട് എന്ത് ചെയ്തു, പുള്ളി ഗ്രൗണ്ട് വിടാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം കളി കഴിഞ്ഞ് തിരികെ പോയി ഇംഗ്ലീഷ് റഫറി ആയിട്ടുള്ള കെൻ ആസ്റ്റൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് അവർ ആലോചിച്ചു. സോ അങ്ങനെ ആ പുള്ളി ഒരു ദിവസം വാഹനം ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ, വണ്ടി ഓടിച്ചു പോകുമ്പോൾ ട്രാഫിക് സിഗ്നലിൽ കുടുങ്ങി. അവിടെ കിടന്ന സമയത്താണ് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ റെഡ് യെല്ലോ ഗ്രീൻ ലൈറ്റുകൾ കണ്ടപ്പോൾ പുള്ളിയുടെ തലയിൽ ഒരു ബൾബ് കത്തി. സിഗ്നലിൽ ഈ മഞ്ഞ ലൈറ്റ് കണ്ടാൽ നമ്മൾ വണ്ടി സ്ലോ ചെയ്യും അല്ലേ, അതായത് അതൊരു വാർണിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ചുവപ്പ് കണ്ടാലോ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിർത്തണം, സ്റ്റോപ്പ് സിഗ്നലാണ്. അങ്ങനെ ഈ ഒരു സെയിം ലോജിക്ക് ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നാൽ ലോകത്ത് ഏത് ഭാഷ സംസാരിക്കുന്ന കളിക്കാരനായാലും കാര്യം പെട്ടെന്ന് മനസ്സിലാവില്ലേ? അങ്ങനെയാണ് അന്ന് കെൻ ആസ്റ്റൺ ചിന്തിച്ചത്. സോ പുള്ളി ഈ ഐഡിയ ഫിഫയ്ക്ക് മുന്നിൽ വെക്കുകയും അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ 1970 മെക്സിക്കോയിൽ നടന്ന വേൾഡ് കപ്പിലാണ് ആദ്യമായിട്ട് ഈ റെഡ് ആൻഡ് യെല്ലോ കാർഡുകൾ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കിയാൽ എത്ര സിമ്പിൾ ആയിട്ടില്ല, എന്നാൽ ഫുട്ബോൾ ഹിസ്റ്ററി തന്നെ മാറ്റിമറിച്ചൊരു കണ്ടുപിടുത്തമാണ് അല്ലേ. അപ്പൊ ഇന്ന് ട്രാഫിക് ലൈറ്റ് കാണുമ്പോൾ വണ്ടി ഓടിക്കുന്നവർക്ക് ഓർമ്മ വരുന്നത് റോഡ് നിയമങ്ങളാണെങ്കിൽ ഫുട്ബോൾ പ്രേമികൾക്ക് ഓർമ്മ വരുന്നതോ ഗ്രൗണ്ടിലെ വലിയ വലിയ ഫൗളുകളും കാർഡുകളും ഒക്കെയാണ്. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരുത്താൻ നമ്മൾ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടാവും. എന്തായാലും ഇത് ഫുട്ബോൾ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച വലിയൊരു ആലോചനയുടെ ഭാഗമായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഫ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഫയിൽ ഹോം 90.2 FM പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിൽ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ മെസ്സേജസ് അയച്ചുകൊണ്ട് ജോയിൻ ചെയ്യാം. കാരണം ഇനി അധിക ദിവസമില്ല, എത്ര ദിവസം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് അക്ബർ ട്രാവൽസ് ആണെങ്കിലും ആരു ആയുർവേദ RS അതുപോലെ ഗൾഫ് ഗോൾഡൻ ഡയമണ്ട്സ് ഒക്കെ നൽകുന്ന വില കൂടിയ സമ്മാനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിൻ്റെ ഭാഗമാകുക. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഫിഫ എന്ന് ടൈപ്പ് ചെയ്യുക, അതുപോലെ ഫൈനലിലെത്തുന്ന രണ്ട് ടീം ഏതാണ്, അവരുടെ ഗോൾ പ്രെഡിക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Heavy traffic report ചെയ്തിട്ടുള്ള ഏരിയാസിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അൽഖബേസി അൽനാദ ഷാർജയിലെ ന്യൂ അൽ തൗൺ റോഡ്, വാസിദ് സ്ട്രീറ്റ്, അതുപോലെ ഷെയ്ഖ് സായിദ് സ്ട്രീറ്റ്, പിന്നെ അൽ ഫൈഹ തുടങ്ങിയ റൂട്ടുകളിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് കാണുന്നുണ്ട്. ഈ വഴിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ മാക്സിമം കുറച്ചുകൂടി സമയം കയ്യിൽ കരുത്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് റൂട്ട്സ് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ അത്ര വലിയ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം വാഹനങ്ങൾ കാണുന്ന ഒരു മോഡറേറ്റ് ട്രാഫിക് റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഷാർജയിലെ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ സ്ട്രീറ്റ്, അൽദെയ്ദ് റോഡ്, മലീഹ റോഡ്, ഇവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള തിരക്കുണ്ടെങ്കിലും വലിയൊരു ഡിലേ ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തായാലും കൃത്യമായ ഇടവേളയിൽ ഞാൻ വീണ്ടും എത്താം ട്രാഫിക് അപ്ഡേറ്റ്സുമായിട്ട്. നിങ്ങളും എന്തെങ്കിലും ആക്സിഡന്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രാഫിക് സിഗ്നൽ കുടുങ്ങി കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ 0585829220 എന്ന നമ്പറിലേക്ക്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae.
3: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
4: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: കവറപ്പെടാതെ സർ പാത്തുക്കറേ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Mid-Morning with Nitya.
1: ഈ രാസികയോ ആ പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇടക്കാലത്തൊക്കെ അല്ല വേണ്ട, അത് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാവും, വേണ്ട. ഈ പാട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. അതുപോലെ നമ്മൾ നേരത്തെ ട്രാഫിക് സിഗ്നലിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അത് ഫുട്ബോളിലെ കാർഡുകളിലേക്ക് കളർ മാറ്റി കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിർമ്മൽ എന്നോട് ചോദിക്കുക, ഈ കരാട്ടയിൽ എങ്ങനെയാണ് മീൻസ് ബ്ലാക്ക് ബെൽറ്റ്, ഓറഞ്ച് ബെൽറ്റ്, ഗ്രീൻ ബെൽറ്റ് ഒക്കെ വരുന്ന ആ കളർ എങ്ങനെ വന്നു? അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, എനിക്കറിഞ്ഞൂടാ. എന്തായാലും കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഇനി വേറൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ ഈ ട്രാഫിക് സിഗ്നൽ അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ, ട്രാഫിക് സിഗ്നൽ ഇവിടെ ട്രാഫിക് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സീറ്റ് ബെൽറ്റ് ഇടുക, സ്പീഡ് ലിമിറ്റ് പാലിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കാറുള്ളത് അല്ലേ. എസ്പെഷ്യലി നമ്മുടെ UAE-യിൽ നമ്മൾ പലപ്പോഴും ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്, നമ്മൾ എല്ലാവരും അതനുസരിച്ച് മുന്നോട്ട് പോകുന്നവരുമാണ്. യെസ്. ഇനി ഷർട്ട് ഇടാതെ വണ്ടി ഓടിച്ചാലും കാറിൻ്റെ ഡോറ് ഭയങ്കരമായിട്ട് വലിച്ചടച്ചാലും ലക്ഷങ്ങൾ വരെ ഫൈൻ കിട്ടാവുന്ന ചില വിചിത്ര നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കും. കേൾക്കുമ്പോൾ തമാശയായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഇത് കൃത്യമായിട്ടും ഒറിജിനലായിട്ട് നിയമങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലുള്ള ഇവിടുത്തെ നമ്മൾ കേട്ടിട്ടുള്ള നിയമങ്ങളൊന്നും അല്ല, വേറെ നാടുകളിൽ ചില നിയമങ്ങൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ഉദാഹരണം പറഞ്ഞാൽ, തായ്ലൻഡിൽ പോയിട്ടാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഒരിക്കലും ഷർട്ട് ധരിക്കാതെ ഡ്രൈവ് ചെയ്യാനേ പാടില്ല. അവിടെ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഷർട്ട് ഇടാതെ ഓടിച്ച നിയമവിരുദ്ധമാണ്, നല്ല പിഴയും കിട്ടുക. അതിപ്പോൾ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ, ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെ. ഈ രാജ്യത്തിന് അതിൻ്റെതായ പ്രൊഫഷണലിസം ഉണ്ട്, അതനുസരിച്ച് മാത്രമാണ്. മീൻസ് നമ്മൾ ഇവിടെ കാണിക്കുന്ന ഓരോന്നും ഈ രാജ്യത്ത് നിൽക്കുന്ന ആരോ ആയിക്കോട്ടെ, അത് ആ രാജ്യത്തിന് കൂടെ നാണക്കേടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ നല്ല പിഴ കിട്ടും. ഇത് തായ്ലൻഡിലെ കാര്യമാണ് പറഞ്ഞത്. ഇനി ജർമ്മനിയിലേക്ക് പോയാൽ അവിടെ മറ്റൊരു വിചിത്ര നിയമമുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ കാറിൻ്റെ ഡോറ് ഭയങ്കര ഫോഴ്സിൽ വലിച്ചടച്ചാൽ, അതായത് ആ ഒരു സ്ലാമിങ് ദ ഡോറില്ലേ, അതവിടെ ഇല്ലീഗലാണ് കേട്ടോ. അങ്ങനെ ഇല്ലീഗൽ ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ ശബ്ദം ഉണ്ടാക്കി ഡോർ അടയ്ക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു ഇല്ലീഗലാക്കി അതിനെ മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല, ഇനി സ്വിറ്റ്സർലൻഡിൽ രാത്രി 10 മണിക്ക് ശേഷം കാറ് കഴുകാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അത്രേ. അതവിടുത്തെ സൗണ്ട് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാട്ടോ. അതുപോലെ തന്നെ റഷ്യയിലാണെങ്കിൽ നിങ്ങളുടെ കാറ് ഭയങ്കര ഡേർട്ടി ആയിട്ടാണ് റോഡിൽ ഇറക്കുന്നതെങ്കിൽ പോലീസ് നിങ്ങളെ പൊക്കും. വണ്ടി എപ്പോഴും നല്ല നീറ്റായിട്ട് സൂക്ഷിക്കണം എന്നാണ് അവരുടെ റൂൾ. അതിവിടെ അങ്ങനെ തന്നെയാണ്. വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ അത് നീറ്റായിട്ട് സൂക്ഷിക്കണം, ഡസ്റ്റി ആയിട്ടുള്ള ഏരിയയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ട് അപ്പോഴേ പോലീസ് പൊക്കും അല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ട്രാഫിക് നിയമങ്ങൾ എത്രയോ ഭേദമാണെന്ന് തോന്നും, പക്ഷെ അങ്ങനെ ഭേദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ട്രാഫിക് നിയമങ്ങളൊന്നും ആൾക്കാർ കണ്ടില്ലെന്ന് വെച്ച് നടിച്ച് മുന്നോട്ട് പോവാണ്. ഒന്നിലും ഒരു ഭയമില്ല എന്ന് തന്നെ കരുതാൻ. ട്രാഫിക് സിഗ്നൽ ഇപ്പോൾ പോലീസ് അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ റെഡ് ലൈറ്റ് ഉള്ള സമയത്ത് തന്നെ മുറിച്ചു പോകുന്ന ആൾക്കാർ നമ്മൾ കാണുന്നതാണ്. പക്ഷേ അതൊക്കെ നോക്കുമ്പോൾ നമ്മളിവിടെ എന്ത് സേഫ്റ്റിയിലാണ് മുന്നോട്ട് പോകുന്നത്? കൃത്യമായ കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ കേൾക്കും. ഇവിടെ കൃത്യമായിട്ട് പാലിക്കും, പക്ഷേ നാട്ടിൽ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ തീർന്നു. അതാണ് ഓരോരുത്തരുടെ അവസ്ഥ. എനിവേ, എന്തായാലും ഈ കുഞ്ഞൊരു ചുമ, ഓരോ രാജ്യങ്ങളുടെയും സംസ്കാരവും ചിന്താഗതിയൊക്കെ അനുസരിച്ചായിരിക്കുമല്ലോ ഇതുപോലുള്ള വിചിത്ര നിയമങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ലോക്കൽ റൂൾസൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം നമ്മുടെ റോഡുകളിൽ ഇതുപോലെ വണ്ടിയിലിരുന്ന് പാട്ട് പാടാൻ പാടില്ല, അല്ലെങ്കിൽ ജനൽ വഴി പുറത്തേക്ക് നോക്കാൻ പാടില്ല എന്നൊക്കെ വിചിത്ര നിയമങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു ഇനി അവസ്ഥ അല്ലേ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് മാത്രമാണോ മറ്റെവിടെയെങ്കിലും നിങ്ങൾ പോയപ്പോൾ എന്തെങ്കിലും വിചിത്ര നിയമങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ കാര്യങ്ങളൊന്നും പറയണ്ട, വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലും എല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണേ, മറക്കണ്ട. പിന്നെ ട്രിക്സ്മാനിയ 2.0 മെന്റലിസ്റ്റ് ഫാസിൽ ബഷീറിന്റെ ഈ കിടിലൻ ഷോ നടക്കുന്നത് July 12 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ഫോക്ലോർ സൊസൈറ്റി തിയേറ്ററിൽ വെച്ചാണ് മംസാർ. അപ്പോൾ അതുകൊണ്ട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം തിയേറ്റർ, നമ്മുടെ ഹോം FM വഴി ടിക്കറ്റ്സ് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ട്രിക്സ്മാനിയ എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചുകൊണ്ടേ ഇരിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
2: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: വയനാട്ടിൽ വീണ്ടും മണ്ണിടിച്ചിൽ ദുരന്തം. നിരവധി പേർ മണ്ണിനടിയിൽ. ദുരന്ത നിവാരണ സേന സ്ഥലത്ത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ചെലവിൽ വിവാദം. പ്രധാനമന്ത്രിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. കിരീടമില്ലാതെ റോണോയുടെ മടക്കം. ലോകകപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്ത്. ക്വാർട്ടർ ലക്ഷ്യമിട്ട് അർജന്റീന ഇന്ന് കളത്തിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ വലിയ മണ്ണിടിച്ചിൽ. കള്ളാടിയിൽ മീനാക്ഷി പാലത്തിനടുത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. സ്ഥലത്ത് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സംശയം. വാഹനങ്ങളടക്കം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 30-ലധികം പേർ മണ്ണിനടിയിലുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. രക്ഷാപ്രവർത്തനം തുടരുന്നു. 5 പേരെ ആശുപത്രിയിലാക്കിയതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മണ്ണ് വലിയ തോതിൽ ഇടിഞ്ഞ് പാലത്തിലേക്ക് വീണു. പാലം അപകടാവസ്ഥയിൽ. സമീപത്തെ വീട്ടുകാരെ ഒഴിപ്പിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് മേപ്പാടി ചൂരൽമല റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. കൽപ്പറ്റയിൽ നിന്നുള്ള 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അപകടസ്ഥലത്തെത്തി. ബത്തേരിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും കൂടുതൽ യൂണിറ്റുകളും മേപ്പാടിയിലെത്തി. NDRF ടീം സ്ഥലത്തേക്ക്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ മന്ത്രി ടി സിദ്ദിഖ് നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖ് മുഖ്യമന്ത്രിയുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. റവന്യൂ കൃഷി മന്ത്രിമാരോട് വയനാട്ടിൽ എത്രയും പെട്ടെന്നെത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അപകട മുന്നറിയിപ്പ് കൊങ്കൺ കമ്പനി അവഗണിച്ചുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് ഇതാണെന്നും മന്ത്രി. തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടെ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയതുകൊണ്ടാണ് ദുരന്തമുണ്ടായതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. പ്രിയങ്ക ഗാന്ധി MP വയനാട് കലക്ടറുമായി ഫോണിൽ സംസാരിച്ച് തുരങ്കപാതയിലെ അപകടത്തിന്റെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ ടാക്സി ഡ്രൈവറും CPM പ്രവർത്തകനുമായ ശ്യാംരാജിന് നഷ്ടപരിഹാരം നൽകാതെ CPMും ED നഷ്ടപരിഹാരം നൽകിയാൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. പ്രവർത്തകരുടെ ആക്രമണത്തിൽ കാർ തകർന്ന ശ്യാമിനെ സഹായിക്കുമെന്നായിരുന്നു നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3,764 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. നിയമസഭയിൽ പ്രതിപക്ഷ MLA മാരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ 5,370 കോടി രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി. 1-ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 817 കോടിയും അദാനി ഗ്രൂപ്പ് 2,454 കോടിയും ചെലവ് ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചു. വിഴിഞ്ഞത്തിന് സർക്കാർ നൽകിയ തുക സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് തുറമുഖ വകുപ്പ് മുൻമന്ത്രി VN വാസവൻ. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുൻപ് തന്നെ പദ്ധതിയുടെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ വിശദീകരിച്ചതാണ്. ആകെ മുടക്കിയതിന്റെ 61% സംസ്ഥാന സർക്കാരിന്റേതാണ്. 29.5% അദാനിയുടേതായി വരുന്നത്. ബാക്കി കേന്ദ്ര സർക്കാർ VGF ലോണായി തന്നതാണ്. ഗ്രാന്റായി അനുവദിച്ചിരുന്നില്ല. 817 കോടിയാണ് VGF ലഭിച്ചതെന്നും VN വാസവൻ. ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോയേഴ്സ് കോൺഗ്രസ്. UDF ഇതര കക്ഷികളുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരെ നിയമിച്ചെന്നാണ് ആരോപണം. അനർഹരുടെ നിയമനം പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ പേരുകൾ പുറത്തുവിടുമെന്നും ലോയേഴ്സ് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. ജില്ലാ സബോർഡിനേറ്റ് കോടതി നിയമനങ്ങളിലും സമാന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക. KPCCയും AICCയും അടിയന്തരമായി ഇടപെടണമെന്ന് ലോയേഴ്സ് കോൺഗ്രസ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N രാമചന്ദ്രന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ രാമചന്ദ്രൻ ഫൌണ്ടേഷൻ ദേശീയ പുരസ്കാരം വിതരണം ചെയ്തു. ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISRO മുൻ ചെയർമാനുമായ സോമനാഥിന് മുഖ്യമന്ത്രി VD സതീശനാണ് പുരസ്കാരം നൽകിയത്. മാധ്യമ മേഖലയിൽ അന്തസ്സുറ്റ പ്രവർത്തനമാണ് N രാമചന്ദ്രൻ കാഴ്ചവച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനിയെ സഹപാഠി ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഹരിപ്പാട് സ്വദേശി സാവരിയാണ് കൊല്ലപ്പെട്ടത്. 22 വയസ്സായിരുന്നു. പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം അറസ്റ്റിലായിട്ടുണ്ട്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം ഡൽഹിയിൽ എത്തിച്ചു. 4 ദിവസം മുൻപാണ് സംഭവമുണ്ടായതെന്ന് ബന്ധുക്കൾ. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയുടെ തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിക്കുകയായിരുന്നു. പാഠപുസ്തകത്തിന്റെ ഭാരം കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. ഭാരം കുറയ്ക്കുന്നതിനെപ്പറ്റി ചർച്ചകൾ നടന്നുവരികയാണ്. ക്വാർട്ടർലിയായി പുസ്തകത്തിന്റെ കട്ടി കുറയ്ക്കും, അല്ലെങ്കിൽ 1 മാസത്തേക്ക് എല്ലാ വിഷയങ്ങളും ഒരു പുസ്തകത്തിൽ ബൈൻ ചെയ്ത് ഇറക്കുമെന്നും മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ വിവാദമായ ബ്ലീച്ചിംഗ് പൌഡർ ഇടപാട് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് നീക്കം. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യയിൽ ചെറു വിമാനത്താവളങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യത എന്ന മുന്നറിയിപ്പ് നൽകി CISF. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പല വിമാനത്താവളങ്ങളിലും ഇല്ല. കൂടുതൽ വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കാൻ CISF സന്നദ്ധത അറിയിച്ചു. ഉഡാൻ പദ്ധതിക്ക് കീഴിലുള്ള വിമാനത്താവളങ്ങളാണ് സുരക്ഷാ വീഴ്ചയുള്ളവരിൽ കൂടുതൽ. വിമാനത്താവളങ്ങൾക്ക് പുറത്തെ പ്രാദേശിക പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് CISF പറയുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ല. പണമെണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭാവന കൊള്ള വിവാദത്തിനിടെ അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് ട്രസ്റ്റ് അധികൃതർ. 2020 രൂപീകൃതമായ ശേഷമാകെ 3,264 കോടി രൂപ ലഭിച്ചു. 2,370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും മൂലധനത്തിലേക്കും മാറ്റിവച്ചു. ഭക്തർ സംഭാവന ചെയ്ത വെള്ളിവസ്തുക്കൾ ഒരുക്കി കട്ടികളാക്കി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ട്രസ്റ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കും രാഷ്ട്രത്തലവന്മാർക്കും ഇന്തോനേഷ്യ നൽകുന്ന പരമോന്നത പുരസ്കാരമായ ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ ആദ്യ പൂർണ്ണയാണ് മോദിക്ക് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശന സമയത്ത് ഇരുരാജ്യങ്ങളും തമ്മിൽ അതിനിർണായകമായ പ്രതിരോധ സാമ്പത്തിക കരാറുകളിൽ ഒപ്പുവച്ചു. ഇന്തോനേഷ്യൻ സൈന്യത്തിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകളും വായുവിൽ നിന്ന് വായുവിലേക്ക് തുടക്കാവുന്ന അസ്ത്ര മിസൈലുകളും നൽകാനുള്ള സുപ്രധാന കരാറുകളാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചത്. ഇന്തോനേഷ്യയ്ക്കായി പ്രത്യേക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യ പിന്തുണ നൽകും. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള വിലാപയാത്രയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ജനക്കൂട്ടത്തിനൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കാൽനടയായി വിലാപയാത്രയിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ഇറാനിയൻ ജനതയും അവരുടെ ഐക്യദാർഢ്യവുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയെന്ന് ആയത്തുള്ള അലി ഖാംനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. മരണാനന്തര ചടങ്ങുകളിൽ ഇന്ത്യ പങ്കെടുത്തതിൽ ഇറാൻ സർക്കാർ നന്ദി രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാജ്യങ്ങളോട് US ആവശ്യപ്പെട്ടതായി ഇറാൻ. ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്ക അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായി ഇറാന്റെ തസ്നിം വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. 13 രാഷ്ട്രങ്ങൾ അമേരിക്ക അനുസരിച്ച് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതായും വാർത്താ ഏജൻസി പറയുന്നു. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിച്ചുവെന്ന് US. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. ഒമാൻ തീരത്തുകൂടി പോവുകയായിരുന്ന എണ്ണ ടാങ്കറും ചരക്ക് കപ്പലുമാണ് ഇറാൻ സൈന്യം ആക്രമിച്ചത്. ഇറാന് നേരെ US പ്രത്യാക്രമണം നടത്തുമെന്ന റിപ്പോർട്ട്. ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ എണ്ണക്കമ്പനികൾ തീരുമാനിക്കുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് വില കുറച്ചേക്കും. 20 മുൻപേ വില കുറയ്ക്കാനാണ് സാധ്യത. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റു പോർച്ചുഗൽ പുറത്തായി. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. പകരക്കാരനായി ഇറങ്ങിയ മൈക്കൽ മെറിനോ ഇഞ്ചുറി സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനെ ക്വാർട്ടറിൽ എത്തിച്ചത്. 91st മിനിറ്റിലാണ് മെറിനോ സ്പെയിന് വിജയം സമ്മാനിച്ചത്. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം ന്യൂനോ മെൻഡസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പറങ്കിപ്പടയ്ക്ക് വലിയ തിരിച്ചടിയായി. വിജയത്തോടെ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ലോകകപ്പ് സ്വപ്നം അസ്തമിച്ചെങ്കിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വിരമിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഫിഫ ലോകകപ്പിൽ സ്പെയിനോട് എതിരില്ലാത്ത 1 ഗോളിന് തോറ്റ് പുറത്തായതിനു പിന്നാലെ പോർച്ചുഗൽ മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് റോബർട്ടോ മാർട്ടിനസ്. സ്പെയിനെതിരായ തോൽവിയോടെ ഒരു യുഗം അവസാനിച്ചുവെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷന് ഇനി പുതിയൊരു മാനേജറെ കണ്ടെത്താമെന്നും തന്റെ കരാർ അവസാനിച്ചതായും അറിയിച്ചു. ലോകകപ്പിൽ US 4-1 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ചാൾ ഡി കെറ്റ്ലാർ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ റൊമേലോ ലുക്കാക്കുവും 1 ഗോൾ സ്വന്തമാക്കി. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടം. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ന് അർജന്റീന കളത്തിലിറങ്ങും. ഈജിപ്റ്റാണ് എതിരാളി. രാത്രി 8 കളി. മറ്റൊരു മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെയും നേരിടും. യുഎഇയിൽ വർഷത്തിലെ ഏറ്റവും ചൂടേറിയതും വരണ്ടതുമായ ജംറത്തുൽ ഖൈദ് കാലഘട്ടം ആരംഭിച്ചതായി എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അറിയിച്ചു. ഈ മാസം 3 മുതൽ ഓഗസ്റ്റ് 10 വരെ നീണ്ടുനിൽക്കുന്ന ഈ കാലയളവിലാണ് യുഎഇയിലും അറേബ്യൻ ഉപദ്വീപിലും കടുത്ത വേനൽ അനുഭവപ്പെടാറുള്ളത്. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 54%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Mid-morning with Nitya.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12th ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വയനാട് തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിച്ചിൽ, നിരവധി പേർ കുടുങ്ങി. പ്രധാനമന്ത്രിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ വലിയ മണ്ണിടിച്ചിൽ. കള്ളാടിയിൽ മീനാക്ഷി പാലത്തിനടുത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. സ്ഥലത്ത് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സംശയം. വാഹനങ്ങളടക്കം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 30-ലധികം പേർ മണ്ണിനടിയിലുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. രക്ഷാപ്രവർത്തനം തുടരുന്നു. 5 പേരെ ആശുപത്രിയിലാക്കിയതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മണ്ണ് വലിയ തോതിൽ ഇടിഞ്ഞ് പാലത്തിലേക്ക് വീണു. പാലം അപകടാവസ്ഥയിൽ. സമീപത്തെ വീട്ടുകാരെ ഒഴിപ്പിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് മേപ്പാടി ചൂരൽമല റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. കൽപ്പറ്റയിൽ നിന്നുള്ള 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അപകടസ്ഥലത്തെത്തി. ബത്തേരിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും കൂടുതൽ യൂണിറ്റുകളും മേപ്പാടിയിലെത്തി. NDRF ടീം സ്ഥലത്തേക്ക്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ മന്ത്രി ടി സിദ്ദിഖ് നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖ് മുഖ്യമന്ത്രിയുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. റവന്യൂ കൃഷി മന്ത്രിമാരോട് വയനാട്ടിൽ എത്രയും പെട്ടെന്നെത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അപകട മുന്നറിയിപ്പ് കൊങ്കൺ കമ്പനി അവഗണിച്ചുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് ഇതാണെന്നും മന്ത്രി. തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടെ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയതുകൊണ്ടാണ് ദുരന്തമുണ്ടായതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. പ്രിയങ്ക ഗാന്ധി MP വയനാട് കലക്ടറുമായി ഫോണിൽ സംസാരിച്ച് തുരങ്കപാതയിലെ അപകടത്തിന്റെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3,764 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. നിയമസഭയിൽ പ്രതിപക്ഷ MLA മാരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ 5,370 കോടി രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി. 1-ാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 817 കോടിയും അദാനി ഗ്രൂപ്പ് 2,454 കോടിയും ചെലവ് ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചു. വിഴിഞ്ഞത്തിന് സർക്കാർ നൽകിയ തുക സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് തുറമുഖ വകുപ്പ് മുൻമന്ത്രി VN വാസവൻ. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുൻപ് തന്നെ പദ്ധതിയുടെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ വിശദീകരിച്ചതാണ്. ആകെ മുടക്കിയതിന്റെ 61% സംസ്ഥാന സർക്കാരിന്റേതാണ്. 29.5% അദാനിയുടേതായി വരുന്നത്. ബാക്കി കേന്ദ്ര സർക്കാർ VGF ലോണായി തന്നതാണ്. ഗ്രാന്റായി അനുവദിച്ചിരുന്നില്ല. 817 കോടിയാണ് VGF ലഭിച്ചതെന്നും VN വാസവൻ. ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോയേഴ്സ് കോൺഗ്രസ്. UDF ഇതര കക്ഷികളുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരെ നിയമിച്ചെന്നാണ് ആരോപണം. അനർഹരുടെ നിയമനം പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ പേരുകൾ പുറത്തുവിടുമെന്നും ലോയേഴ്സ് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. ജില്ലാ സബോർഡിനേറ്റ് കോടതി നിയമനങ്ങളിലും സമാന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക. KPCCയും AICCയും അടിയന്തരമായി ഇടപെടണമെന്ന് ലോയേഴ്സ് കോൺഗ്രസ്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനിയെ സഹപാഠി ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഹരിപ്പാട് സ്വദേശി സാവരിയാണ് കൊല്ലപ്പെട്ടത്. 22 വയസ്സായിരുന്നു. പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം അറസ്റ്റിലായിട്ടുണ്ട്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം ഡൽഹിയിൽ എത്തിച്ചു. 4 ദിവസം മുൻപാണ് സംഭവമുണ്ടായതെന്ന് ബന്ധുക്കൾ. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയുടെ തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിക്കുകയായിരുന്നു. ഇന്ത്യയിൽ ചെറു വിമാനത്താവളങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യത എന്ന മുന്നറിയിപ്പ് നൽകി CISF. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പല വിമാനത്താവളങ്ങളിലും ഇല്ല. കൂടുതൽ വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കാൻ CISF സന്നദ്ധത അറിയിച്ചു. ഉഡാൻ പദ്ധതിക്ക് കീഴിലുള്ള വിമാനത്താവളങ്ങളാണ് സുരക്ഷാ വീഴ്ചയുള്ളവയിൽ കൂടുതലും. വിമാനത്താവളങ്ങൾക്ക് പുറത്തെ പ്രാദേശിക പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് CISF പറയുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ല. പണമെണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭാവന കൊള്ള വിവാദത്തിനിടെ അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് ട്രസ്റ്റ് അധികൃതർ. 2020 രൂപീകൃതമായ ശേഷമാകെ 3,264 കോടി രൂപ ലഭിച്ചു. 2,370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും മൂലധനത്തിലേക്കും മാറ്റിവച്ചു. ഭക്തർ സംഭാവന ചെയ്ത വെള്ളിവസ്തുക്കൾ ഒരുക്കി കട്ടികളാക്കി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ട്രസ്റ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കും രാഷ്ട്രത്തലവന്മാർക്കും ഇന്തോനേഷ്യ നൽകുന്ന പരമോന്നത പുരസ്കാരമായ ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ ആദ്യ പൂർണ്ണയാണ് മോദിക്ക് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശന സമയത്ത് ഇരുരാജ്യങ്ങളും തമ്മിൽ അതിനിർണായകമായ പ്രതിരോധ സാമ്പത്തിക കരാറുകളിൽ ഒപ്പുവച്ചു. ഇന്തോനേഷ്യൻ സൈന്യത്തിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകളും വായുവിൽ നിന്ന് വായുവിലേക്ക് തുടക്കാവുന്ന അസ്ത്ര മിസൈലുകളും നൽകാനുള്ള സുപ്രധാന കരാറുകളാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചത്. ഇന്തോനേഷ്യയ്ക്കായി പ്രത്യേക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യ പിന്തുണ നൽകും. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള വിലാപയാത്രയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ജനക്കൂട്ടത്തിനൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കാൽനടയായി വിലാപയാത്രയിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ഇറാനിയൻ ജനതയും അവരുടെ ഐക്യദാർഢ്യവുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയെന്ന് ആയത്തുള്ള അലി ഖാംനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. മരണാനന്തര ചടങ്ങുകളിൽ ഇന്ത്യ പങ്കെടുത്തതിൽ ഇറാൻ സർക്കാർ നന്ദി രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാജ്യങ്ങളോട് യുഎസ് ആവശ്യപ്പെട്ടതായി ഇറാൻ. ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്ക അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായി ഇറാന്റെ തസ്നിം വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. 13 രാഷ്ട്രങ്ങൾ അമേരിക്ക അനുസരിച്ച് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതായും വാർത്താ ഏജൻസി പറയുന്നു. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിച്ചുവെന്ന് യുഎസ്. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. ഒമാൻ തീരത്തുകൂടി പോവുകയായിരുന്ന എണ്ണ ടാങ്കറും ചരക്ക് കപ്പലുമാണ് ഇറാൻ സൈന്യം ആക്രമിച്ചത്. ഇറാന് നേരെ യുഎസ് പ്രത്യാക്രമണം നടത്തുമെന്ന റിപ്പോർട്ട്. ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റു പോർച്ചുഗൽ പുറത്തായി. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. പകരക്കാരനായി ഇറങ്ങിയ മൈക്കൽ മെറിനോ ഇഞ്ചുറി സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനെ ക്വാർട്ടറിൽ എത്തിച്ചത്. ലോകകപ്പിൽ യുഎസിനെ 4-1 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടം. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ന് അർജന്റീന കളത്തിലിറങ്ങും. ഈജിപ്റ്റാണ് എതിരാളി. രാത്രി 8 കളി. മറ്റൊരു മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെയും നേരിടും. യുഎയിൽ വർഷത്തിലെ ഏറ്റവും ചൂടേറിയതും വരണ്ടതുമായ ജംറത്തുൽ ഖൈത് കാലഘട്ടം ആരംഭിച്ചതായി എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അറിയിച്ചു. ഈ മാസം 3 ഓഗസ്റ്റ് 10 വരെ നീണ്ടുനിൽക്കുന്ന ഈ കാലയളവിലാണ് യുഎയിലും അറേബ്യൻ ഉപദ്വീപിലും കടുത്ത വേനൽ അനുഭവപ്പെടാറുള്ളത്. അടുത്ത വാർത്ത 3
4: was brought to you by Danya Group of Companies since 1982. Mexico!
5: United States! Canada! ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
6: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
5: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: FIFA World Cup 2026. Scotland, Turkey. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: Good afternoon. ഇപ്പോൾ സമയം 2 കഴിഞ്ഞ് 9
10: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
11: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 55%.
10: Weather update.
12: was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

ഹലോ, നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. മലയാളി ഡായിലേക്ക് നിങ്ങളുടെ കൂടെ ഷീബ അല്ല, നിത്യയാണ്. ഇപ്പോഴും എല്ലാവരും ഷീബയ്ക്ക് വേണ്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായാലും ഒരു 10-25 ദിവസത്തേക്ക് ഞാനായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഷീബ തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ചുകൊണ്ട് പുതുതായിട്ട് കൂടെ ചേർന്ന പലർക്കും അറിയില്ല. അപ്പോൾ ഷീബ്സ് നാട്ടിൽ പോയേക്കും കേട്ടോ കുറച്ച് ദിവസത്തേക്ക്. അതുവരെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിൽക്കും. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു വിശേഷം, വളരെ സന്തോഷത്തോടുകൂടി മിസ്റ്റർ ഷാജൻ, അദ്ദേഹം നല്ലൊരു ലിസ്ണറാണ്, നമ്മുടെ ഏറെ കാലമായിട്ട് നമുക്കറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം നാട്ടിൽ നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ നിത്യ, ഇത് ഷാജൻ വർഗീസ്. ഇപ്പോൾ നാട്ടിൽ നിന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രം പൊഴിയൂർ ഇന്ന് അവരുടെ വി പി ഫാമിലിയിലുള്ള മുതിർന്ന ചേച്ചി ഷേർലി റോക്കി ദാസിന്റെ ബർത്ത്ഡേ ആണ്. സോ ഷാജനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന അമ്മയാണ് അത്രേ. അതുപോലെ ഞങ്ങൾ വി പി ഫാമിലി വക പ്രേയേഴ്സും വിഷസും അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ഹസ്ബൻഡ് റോക്കി ദാസ്, അതുപോലെ മക്കൾ ഡോക്ടർ ഷിജി ആൻഡ് ഡോക്ടർ സജിൻ, ഷിജിൻ ദാസ് ആൻഡ് ജലീന, അതോടൊപ്പം ഷിബിൻ ദാസ്, സെൽവരാജ് ആൻഡ് ഷൈനി, ആരതി ആൻഡ് സുജൻ, അജി, ഷാജു ആൻഡ് സിന്ധു, അലീന, സെറീന, ഷാജൻ ആൻഡ് പ്രിൻസി, നിധി, ഷാജൻ, നവീൻ, ഷാജൻ, പിന്നെ ഇത്രയും പേരാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഹോം എഫ് എം മലയാളി ഡാവാക ഒരു സൂപ്പർ ഹിറ്റ് പാട്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് കിട്ടിയില്ല. കിളിയെ കിളിയെ നറുതേൻ മൊഴിയെ, ആ പാട്ടാണ്. ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആ പാട്ട് കിട്ടിയില്ല കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും നോക്കട്ടെ, തപ്പി കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഈ പാട്ടാണെങ്കിൽ ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല.

എനിക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ഞാൻ പെട്ടെന്ന് രണ്ടുപേരി പാടിയെന്നുള്ളു കേട്ടോ. അപ്പോ ഈ പാട്ട് റെക്കോർഡ് ചെയ്യണോ? റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങളുടെ വി പി ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷാജൻ, എന്തായാലും നിങ്ങളുടെ ആ ഒരു ആഘോഷ നിമിഷത്തിൽ, സന്തോഷ നിമിഷത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. ആ പാട്ട് ഇത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു നല്ല മനോഹരമായിട്ടുള്ള, ആരും കേട്ടിരുന്നു പോകുന്ന ഒരു നല്ല പാട്ടാണ് ഞാനിപ്പോ പകരം കേൾപ്പിക്കുന്നത്. പക്ഷെ ഈ പാട്ടിന് വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യും കേട്ടോ. അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷാജൻ വർഗീസിന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും, അതുപോലെ ഇന്ന് വി പി ഫാമിലിയുടെ മുതിർന്ന ചേച്ചിയായിട്ടുള്ള ഷേർലി റോക്കിദാസിന് ഞങ്ങളുടെയും ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. ഇന്ന് കേൾക്കുന്ന പാട്ടെല്ലാം നമ്മൾ നമ്മുടെ ഈ ഷേർലി ചേച്ചിക്ക് വേണ്ടി കൊടുത്താലോ അല്ലേ? സന്തോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ട് കേൾക്കാം. എൻജോയ് ദ സോങ് ഒൺലി ഓൺ മലയാളി ഡാ.

0: Home 92.2 FM. Home is a feeling.
1: ലോകകപ്പ് ഫുട്ബോളിൽ മത്സരങ്ങൾ ആവേശഘട്ടത്തിലേക്ക്. ലോക കിരീടമില്ലാതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും മടങ്ങി. ക്വാർട്ടർ ലക്ഷ്യമിട്ട അർജന്റീന ഇന്ന് കളത്തിൽ. ലോകകപ്പിന് പുതിയ അവകാശിയോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
2: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's
5: 055-666-5859. Home 92.2 FM. Home is a feeling.
6: എന്റെ വണ്ടിയുടെ കാര്യം.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: கேருவாடா மக்களே, கேருவா.
1: കേറി വന്നല്ലോ അല്ലേ. ആദ്യം തന്നെ കുറച്ച് മെസ്സേജ് വായിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ മെസ്സേജുമായിട്ട്. ആദ്യം തന്നെ ഹാദിക്കിൻ്റെ മെസ്സേജ് വായിക്കാട്ടോ. ആള് ഇന്ന് ഞാൻ പാടിയപ്പോൾ അത് കേട്ടിട്ട് ആൾക്ക് ഉറക്കം വന്നു എന്നൊക്കെ പറഞ്ഞു മെസ്സേജ് ചെയ്തു. ഉറക്കം വന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യല്ലേ. അപ്പോൾ ഒന്നുകൂടെ പാടി ഉറങ്ങും, പക്ഷെ ഡ്രൈവ് ചെയ്യാണെന്ന്. ഞാൻ പാടിയിട്ട് ഇതുവരെ ആരും ഉറങ്ങിയതൊന്നും കേട്ടിട്ടില്ല. കുഴപ്പമില്ല, ഞാൻ പാടിയാലും ഉറങ്ങുമല്ലോ. അപ്പോൾ എന്തായാലും സുഖമായിട്ട് ഉറങ്ങിക്കോട്ടോ, വീട്ടിലെത്തണേ. പിന്നെ ഹായ് നിത്യ, ഞാൻ ഹരീഷ്. എനിക്കൊരു സോങ് കേൾപ്പിക്കണം, നമ്മുടെ മെസ്സി കുട്ടനും ടീംസിനും വേണ്ടിയാണെന്ന്. ഓക്കെ, മെസ്സി മാത്രമേ ഉള്ളൂ, ബാക്കി കൂടെ ഉള്ളവരെല്ലാം പോയതുകൊണ്ട് ഇപ്പം മെസ്സിനെ കളിയാക്കിയവരെല്ലാം കൂടെ തന്നെ ഉണ്ട് കേട്ടോ. മെസ്സിയും വന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിവേ, നമ്മുടെ ഗണേഷിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. എസ് വയനാട് മണ്ണിടിച്ചിലിനെ കുറിച്ച് അയ്യോ ഒന്നും പറയാനില്ല. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 9 പേര് ആശുപത്രിയിലാണെന്നും 7 പേരെ കാണാനില്ല എന്നൊക്കെ അറിയുന്നുണ്ട്. എനിക്കൊന്നും ഉച്ചയ്ക്ക് മുമ്പ് വരെ 2 പേരായിരുന്നു മരണപ്പെട്ടത്, ഇപ്പോൾ അത് 4 ഉയർന്നിരിക്കുകയാണ് കേട്ടോ. കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്താണ് മണ്ണിടിഞ്ഞു വീണത്. വല്ലാത്തൊരു, അവിടെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പൊക്കെ തുറന്നിട്ടുണ്ട്. ഈ കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ. കാരണം ഇപ്പോൾ മഴ കൂടിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് തന്നെ അധികം സ്ഥലങ്ങളിലേക്കൊന്നും ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലുകൾ മറ്റും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. എത്രയും വേഗം എല്ലാം ശരിയാവട്ടെ അല്ലേ. കാരണം നമ്മളിവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെല്ലാവരും സമാധാനമായിട്ട് ഇരിക്കുന്നു എന്നൊരു വിശ്വാസമാണല്ലോ. സോ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനും വിഷമമൊക്കെയാണ്. എനിവേ, ഷാജൻ അദ്ദേഹം മെസ്സേജൊക്കെ കേട്ടു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ മണിക്കൂറിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ലിങ്കിൽ കേട്ട എല്ലാ പാട്ടും ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു കേട്ടോ. ഇനി അത് കഴിഞ്ഞ ശേഷം നമ്മുടെ വേറൊരു സുഹൃത്ത്, ഹായ് ഷീബ, പേരെന്തായിരുന്നു, പേര് ണോ. ഇന്ന് ഈജിപ്തിനെ തോൽപ്പിക്കാൻ ഒരുങ്ങുന്ന അർജന്റീനയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് അർജന്റീന ഫാൻസ് വാഗയാട്. സോഷ്യൽ മീഡിയ ട്രെൻഡായ അർജന്റീന അർജന്റീന എന്ന സോങ്. അയ്യോ, പാട്ട് ഞാൻ അങ്ങോട്ട് തരും, നിങ്ങൾ അങ്ങോട്ട് എടുത്തോ, അല്ലെങ്കിൽ ഏത് സോങ് ആയാലും പ്രശ്നമില്ലാതെ. സാമ്പാർ മുന്നണിക്ക് പ്രത്യേകം ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഷീബ അല്ല, നിത്യയാണ്. എന്നാലും കുഴപ്പമില്ല, ഷീബ നാട്ടിൽ പോയിക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ അയക്കുന്ന എല്ലാവരോടും പറയാം. പിന്നെ ഷിഹാസിന്റെ ഒരു വോയിസ് മെസ്സേജ് ഒക്കെ ഓൺ എയറിൽ ഞാൻ എങ്ങനെ കേൾക്കാനാ, ടൈപ്പ് ചെയ്തായിരിക്കും കേട്ടോ. പിന്നെ ഹലോ, ദിസ് ഇസ് ദേവൻ ഹിയർ, ക്യാൻ ഐ പ്ലേ എ സോങ് ഫോർ മീ, ആ രാത്രി മാഞ്ഞുപോയി. ഓക്കെ, ചിത്രം പഞ്ചാഗ്നി, ആ രാത്രി മാഞ്ഞുപോയി കേട്ടോ. പിന്നെ ഹലോ, ദിസ് ദേവൻ ഹിയർ, ക്യാൻ ഐ പ്ലേ എ സോങ് ഫോർ മീ, ആ രാത്രി മാഞ്ഞുപോയി. ഓക്കെ, ചിത്രം പനി, ആ

0: പാട്ടുകളിലേക്ക് പോയി. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എന്റെ ഇഷ്ടമല്ല ഇപ്രാവശ്യം, എന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യമില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട് പാട്ട് കേൾക്കാനായിട്ടിരിക്കുമ്പോൾ എല്ലാവരും ചോദിച്ച പാട്ടുകൾ നമുക്ക് ഒരേ സമയം പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരു തമിഴ് സോങ്ങിലേക്ക് പോവാണ്. നിങ്ങൾക്കറിയാം, പന്നയാരും പത്മിനി എന്ന സിനിമയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സോങ്, ഏറ്റവും ലവ്ലി ആൻഡ് റൊമാൻറ്റിക് സോങ്, ഒനക്കാക പുറന്തായി എന്ന തഴക. ഈ പാട്ട് കേട്ടാലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മലയാളി ഡയലെ അടുത്ത തമിഴ് ഹിറ്റിലേക്ക്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: നമുക്കൊരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ട്രാഫിക് ഹെവി ട്രാഫിക് ആയിട്ടുള്ള ഏരിയാസിലേക്ക് നമുക്കൊന്ന് നോക്കാം. യെസ് E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് മുഹൈസിന ഫോർത്തിൽ അത്യാവശ്യം നല്ല ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അൽക്കിസൈസ് 2 നല്ല ട്രാഫിക്കുണ്ട്. ദെൻ അൽ ദരാറി കൊമേഴ്ഷ്യൽ, പിന്നെ S117 വാസി സ്ട്രീറ്റ് അൽ ഫലാജ് അവിടെയും അത്യാവശ്യം നല്ല ട്രാഫിക് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ അൽമജാസ് 3 അവിടെയും അത്യാവശ്യം ഹെവി ട്രാഫിക്കാണ്, ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ്. ഇനി ഒരു മോഡറേറ്റ് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് ലെവലിലേക്കുള്ള ട്രാഫിക്കുകൾ വരട്ടെ. യെസ് നമ്മുടെ കോർണിഷ് സ്ട്രീറ്റ് അൽമംസാർ ഷാർജ അവിടെയൊക്കെ അത്യാവശ്യം നല്ല ട്രാഫിക് കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. അൽഷർക്ക് സ്ട്രീറ്റ് ഷാർജ ഇവിടെയൊക്കെ അത്യാവശ്യം ട്രാഫിക് കുറഞ്ഞായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും എവിടെയെങ്കിലും നിങ്ങൾ പോകുന്ന വഴിക്ക് ട്രാഫിക് കൂടുതലായിട്ട് ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്ന റോഡുകളാണെങ്കിലും ശരി, അതുപോലെ മീൻസ് നമ്മുടെ ആക്സിഡൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. 0585829220 എന്ന നമ്പറിലേക്ക്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: You are listening to Malayalida with Sheba.

0: ലോകകപ്പ് ഫുട്ബോളിൽ മത്സരങ്ങൾ ആവേശഘട്ടത്തിലേക്ക്. ലോക കിരീടമില്ലാതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും മടങ്ങി. ക്വാർട്ടർ ലക്ഷ്യമിട്ട അർജന്റീന ഇന്ന് കളത്തിൽ. ലോകകപ്പിന് പുതിയ അവകാശിയോ?
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800 9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.

0: கேள்வாடா மக்களே, கேள்வா.
1: കേസ് മലയാളി ഡായാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ. ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് നിത്യയാണ്. ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നുണ്ട്, ഒരുപാട് പേര് ഓഫ് എയറിൽ വിളിക്കുന്നുണ്ട്. എല്ലാവർക്കോടും കൂടി ഇന്നും കൂടി ഞാൻ പറയാം, നമ്മുടെ ഷീപ്സ് നാട്ടിൽ പോയിക്കാണ്, വെക്കേഷനൊക്കെ ആയിട്ട് കുറച്ച് ദിവസം സ്വസ്ഥമായിട്ട് നിൽക്കാൻ പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, ആൾ സ്വസ്ഥമായിട്ട് വീട്ടിലൊക്കെ പോയി മഴയൊക്കെ കണ്ട് സമാധാനമായിട്ട് തിരിച്ചു വരട്ടെ. അതുവരെ ആ കുറവ് നികത്താൻ പറ്റത്തില്ല. എന്നാലും ഞാനും ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് പാട്ടൊക്കെ പാടി എല്ലാവരെയൊക്കെ ഒന്ന് ഉറക്കി രണ്ട് പാട്ടൊക്കെ കേൾപ്പിച്ച് 10 മെസ്സേജൊക്കെ വായിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ മെസ്സേജുകളൊക്കെ വരട്ടെ, ബാക്കി വായിച്ചതൊക്കെയാണ്. എനിവേ, നമുക്ക് അടുത്ത എവർഗ്രീൻ ഹിറ്റിലേക്ക് പോകാനുള്ള ടൈമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ട്രിക്സ് മാനിയയുടെ കാര്യം ഓർമ്മിക്കുകയാണ് കേട്ടോ വീണ്ടും. അതായത് ജൂലൈ 12 ഞായറാഴ്ച വൈകിട്ട് 6 ഷോ നടക്കുന്നത്. ഇത് ഫോക്ലൂർ സൊസൈറ്റി തിയേറ്ററിൽ വെച്ചിട്ടാണ്, മംസാറിലുള്ള ഫോക്ലൂർ തിയേറ്ററിൽ വെച്ചിട്ടാണ് ഈ ഷോ നടക്കുന്നത്. 6 ഗേറ്റ് ഓപ്പണിംഗ്. സോ ഇതിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക്, നിങ്ങൾക്കറിയാലോ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു മെന്റലിസ്റ്റാണ് ഫാസിൽ ബഷീർ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗംഭീര ഷോ കാണാനായിട്ട് നമ്മൾ മലയാളി ഡയലൂടെയും ടിക്കറ്റ് തരുന്നുണ്ട്. നിങ്ങളതിന് വേണ്ടി ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, സിമ്പിൾ, വെരി വെരി സിമ്പിൾ. ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ട്രിക്സ് മാനിയ എന്ന് ടൈപ്പ് ചെയ്യുക. ട്രിക്സ് ആണ്, TRICKS കേട്ടോ, ട്രിക്സ് മാനിയ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് ഞാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് അയക്കുക. 0585829220 എന്ന നമ്പറിലേക്ക് വേഗം വാട്സപ്പ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ ഒരു കംപ്ലൈൻറ്ററി പാസ്സായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇത് നടക്കുന്നത് മംസാറിലുള്ള ഫോക്ലോർ തിയേറ്ററിലാണേ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് അടുത്ത പാട്ട് കേട്ടതിനു ശേഷം വേഗം തിരികെ എത്താം മലയാളി ഡയലേക്ക്.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വയനാട്ടിൽ വീണ്ടും മണ്ണിടിച്ചിൽ ദുരന്തം. നിരവധി പേർ മണ്ണിനടിയിൽ. ദുരന്ത നിവാരണ സേന സ്ഥലത്ത്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ വലിയ മണ്ണിടിച്ചിൽ. കല്ലാടിയിൽ മീനാക്ഷി പാലത്തിനടുത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. 30-ലധികം പേർ മണ്ണിനടിയിലുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വാഹനങ്ങളടക്കം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നു. 5 പേരെ ആശുപത്രിയിലാക്കിയതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മണ്ണ് വലിയ തോതിൽ ഇടിഞ്ഞ് പാലത്തിലേക്ക് വീണു. പാലം അപകടാവസ്ഥയിൽ. സമീപത്തെ വീട്ടുകാരെ ഒഴിപ്പിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് മേപ്പാടി ചൂരൽമല റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. കൽപ്പറ്റയിൽ നിന്നുള്ള 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അപകടസ്ഥലത്തെത്തി. ബത്തേരിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും കൂടുതൽ യൂണിറ്റുകളും മേപ്പാടിയിലെത്തി. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ മന്ത്രി ടി സിദ്ദിഖ് നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖ് മുഖ്യമന്ത്രിയുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അപകട മുന്നറിയിപ്പ് കൊങ്കൺ കമ്പനി അവഗണിച്ചുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് ഇതാണെന്നും മന്ത്രി. തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടെ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയതുകൊണ്ടാണ് ദുരന്തമുണ്ടായതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. പ്രിയങ്ക ഗാന്ധി MP വയനാട് കലക്ടറുമായി ഫോണിൽ സംസാരിച്ച് തുരങ്കപാതയിലെ അപകടത്തിന്റെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ ടാക്സി ഡ്രൈവറും CPM പ്രവർത്തകനുമായ ശ്യാംരാജിന് നഷ്ടപരിഹാരം നൽകാതെ CPMഉം ED നഷ്ടപരിഹാരം നൽകിയാൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. പ്രവർത്തകരുടെ ആക്രമണത്തിൽ കാർ തകർന്ന ശ്യാമിനെ സഹായിക്കുമെന്നായിരുന്നു നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3,764 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. നിയമസഭയിൽ പ്രതിപക്ഷ MLA ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ 5,370 കോടി രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി. 1-ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 817 കോടിയും അദാനി ഗ്രൂപ്പ് 2,454 കോടിയും ചെലവ് ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചു. വിഴിഞ്ഞത്തിന് സർക്കാർ നൽകിയ തുക സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന വസ്തുതാ വിരുദ്ധമെന്ന് തുറമുഖ വകുപ്പ് മുൻമന്ത്രി VN വാസവൻ. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുൻപ് തന്നെ പദ്ധതിയുടെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ വിശദീകരിച്ചതാണ്. ആകെ മുടക്കിയതിന്റെ 61% സംസ്ഥാന സർക്കാരിന്റേതാണ്. 29.5% അദാനിയുടേതായി വരുന്നത്. ബാക്കി കേന്ദ്ര സർക്കാർ VGF ലോണായി തന്നതാണ്. ഗ്രാന്റായി അനുവദിച്ചിരുന്നില്ല. 817 കോടിയാണ് VGF ലഭിച്ചതെന്നും VN വാസവൻ. ഇന്ത്യയിൽ ചെറുവിമാനത്താവളങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യത എന്ന മുന്നറിയിപ്പ് നൽകി CISF. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പല വിമാനത്താവളങ്ങളിലും ഇല്ല. കൂടുതൽ വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കാൻ CISF സന്നദ്ധത അറിയിച്ചു. ഉഡാൻ പദ്ധതിക്ക് കീഴിലുള്ള വിമാനത്താവളങ്ങളാണ് സുരക്ഷാ വീഴ്ചയുള്ളവരിൽ കൂടുതലും. വിമാനത്താവളങ്ങൾക്ക് പുറത്തെ പ്രാദേശിക പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് CISF പറയുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ല. പണമെണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭാവനക്കൊള്ള വിവാദത്തിനിടെ അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് ട്രസ്റ്റ് അധികൃതർ. 2020 രൂപീകൃതമായ ശേഷമാകെ 3,264 കോടി രൂപ ലഭിച്ചു. 2,370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും മൂലധനത്തിലേക്കും മാറ്റിവച്ചു. ഭക്തർ സംഭാവന ചെയ്ത വെള്ളിവസ്തുക്കൾ ഒരുക്കി കട്ടികളാക്കി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ട്രസ്റ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കും രാഷ്ട്രത്തലവന്മാർക്കും ഇന്തോനേഷ്യ നൽകുന്ന പരമോന്നത പുരസ്കാരമായ ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ ആദ്യ പൂർണ്ണയാണ് മോദിക്ക് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശന സമയത്ത് ഇരുരാജ്യങ്ങളും തമ്മിൽ അതിനിർണായകമായ പ്രതിരോധ സാമ്പത്തിക കരാറുകളിൽ ഒപ്പുവച്ചു. ഇന്തോനേഷ്യൻ സൈന്യത്തിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകളും വായുവിൽ നിന്ന് വായുവിലേക്ക് തുടക്കാവുന്ന അസ്ത്ര മിസൈലുകളും നൽകാനുള്ള സുപ്രധാന കരാറുകളാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചത്. ഇന്തോനേഷ്യയ്ക്കായി പ്രത്യേക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യ പിന്തുണ നൽകും. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള വിലാപയാത്രയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ജനക്കൂട്ടത്തിനൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കാൽനടയായി വിലാപയാത്രയിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ഇറാനിയൻ ജനതയും അവരുടെ ഐക്യദാർഢ്യവുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയെന്ന് ആയത്തുള്ള അലി ഖാംനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. മരണാനന്തര ചടങ്ങുകളിൽ ഇന്ത്യ പങ്കെടുത്തതിൽ ഇറാൻ സർക്കാർ നന്ദി രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാജ്യങ്ങളോട് US ആവശ്യപ്പെട്ടതായി ഇറാൻ. ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്ക അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായി ഇറാന്റെ തസ്നിം വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. 13 രാഷ്ട്രങ്ങൾ അമേരിക്ക അനുസരിച്ച് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതായും വാർത്താ ഏജൻസി പറയുന്നു. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിച്ചുവെന്ന് US. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. ഒമാൻ തീരത്തുകൂടി പോവുകയായിരുന്ന എണ്ണ ടാങ്കറും ചരക്ക് കപ്പലുമാണ് ഇറാൻ സൈന്യം ആക്രമിച്ചത്. ഇറാന് നേരെ US പ്രത്യാക്രമണം നടത്തുമെന്ന റിപ്പോർട്ട്. ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ എണ്ണക്കമ്പനികൾ തീരുമാനിക്കുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് വില കുറച്ചേക്കും. 20 മുൻപേ വില കുറയ്ക്കാനാണ് സാധ്യത. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റു പോർച്ചുഗൽ പുറത്തായി. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. പകരക്കാരനായി ഇറങ്ങിയ മൈക്കൽ മെറിനോ ഇഞ്ചുറി സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനെ ക്വാർട്ടറിൽ എത്തിച്ചത്. 91 മിനിറ്റിലാണ് മെറിനോ സ്പെയിന് വിജയം സമ്മാനിച്ചത്. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം ന്യൂനോ മെൻഡസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പറങ്കിപ്പടയ്ക്ക് വലിയ തിരിച്ചടിയായി. വിജയത്തോടെ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ലോകകപ്പ് സ്വപ്നം അസ്തമിച്ചെങ്കിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വിരമിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഫിഫ ലോകകപ്പിൽ സ്പെയിനോട് എതിരില്ലാത്ത ഒരു ഗോളിന് തോറ്റ് പുറത്തായതിനു പിന്നാലെ പോർച്ചുഗൽ മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് റോബർട്ടോ മാർട്ടിനസ്. സ്പെയിനെതിരായ തോൽവിയോടെ ഒരു യുഗം അവസാനിച്ചുവെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷന് ഇനി പുതിയൊരു മാനേജറെ കണ്ടെത്താമെന്നും തന്റെ കരാർ അവസാനിച്ചതായും അറിയിച്ചു. ലോകകപ്പിൽ US 4-1 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ചാൾ ഡി കെറ്റ്ലാർ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ റൊമേലോ ലുക്കാക്കുവും ഒരു ഗോൾ സ്വന്തമാക്കി. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടം. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ന് അർജന്റീന കളത്തിലിറങ്ങും. ഈജിപ്റ്റാണ് എതിരാളി. രാത്രി 8 കളി. മറ്റൊരു മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെയും നേരിടും. അടുത്ത വാർത്ത 4
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സ് ട്രേഡിംഗ് ഷാർജ ദുബായ് അബുദാബി ആൻഡ് അലൈൻ സിൻസ് 1982.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
6: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
9: Time check.
8: Brought to you by Ozone Cargo.
10: Good evening. ഇപ്പോൾ സമയം 3 കഴിഞ്ഞ് 9
9: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
8: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
10: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 degrees Celsius, ഹ്യൂമിഡിറ്റി 58%.
9: Weather update.
8: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Quero ir embora, Magalhães. Quero ir embora.
1: വെൽക്കം ബാക്ക് ടു മലയാളി ഡേ. വെൽക്കം ബാക്ക് ടു കഴിഞ്ഞ പിന്നെ സ്വന്തം പ്രോഗ്രാമിന്റെ പേര് പറഞ്ഞത് ശീലമായി മാറിയിട്ടുണ്ട്. ഓക്കേ, അപ്പോൾ നമ്മൾ മലയാളി ഡേ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് എത്തിയിരിക്കുന്ന ഇപ്പോൾ സമയം 3 കഴിഞ്ഞ് 15. ഇനിയും പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേൾക്കാനുണ്ട്. ഞാനിങ്ങനെ വിയറ്റ്നാം കോളനിയിലെ പാട്ടുകൾ തപ്പുമായിരുന്നു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ആക്ച്വലി ലല്ലല്ലം ചൊല്ലുന്ന ചെല്ലക്കിളികൾ ഈ പാട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഊരുവലം തരും എന്ന് പറഞ്ഞാൽ ആ പാട്ട് ഇപ്പം ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. എന്തായാലും എടുത്തു വെക്കാം കേട്ടോ, നോ വറീസ്. പിന്നെ അതുപോലെ തന്നെ അതിൽ വേറൊരു പാട്ടുണ്ടല്ലോ, ഓ പെട്ടെന്ന് ഈ പാട്ടുകൾ നാവിൻ തുമ്പിൽ വന്ന് നിൽക്കും, പേര് മറന്നു. ആ പോട്ടെ പോട്ടെ, വിശേഷങ്ങൾ ഇനിയും വേഗം, കുറച്ച് സമയങ്ങളേ ഉള്ളൂ, വിശേഷങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക. ഇനി വേറെ സന്തോഷ വാർത്ത പറയാൻ, ഈ ആഴ്ച ഇതൊരു സിനിമയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ വിയറ്റ്നാം കോളനിയിലെ പാട്ട് ചോദിച്ചിരിക്കുന്നത് പേരൊന്നും ആരും പറയില്ലല്ലോ. ആ ഷീബ പാട്ട് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഷീബ്സ് ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ പേരാറ്റിനക്കരയക്കരയക്കര ഏതോ, ആ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ആ പാട്ടിൽ നമ്മുടെ സുധീഷൊക്കെ അഭിനയിച്ച സിനിമ അല്ലേ. അപ്പോൾ നമ്മുടെ ഹബീബാണ് ഈ മെസ്സേജ് വെച്ചിരിക്കുന്നത്. ഹബീബേ, ഹബീബ് ആയതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടിയത്. അല്ലല്ല, ഇത് വേറെയാണോ? ഓയ്യോ, ഇത് വേറെ ഹബീബാട്ടോ. ഓക്കെ, ഷീബ്സ് അല്ല, ഷീബ്സ് നാട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത എനിക്കൊന്ന് വിയറ്റ്നാം കോളനിയിലെ പാട്ട് ചോദിച്ച ആൾക്ക് എനിക്ക് ലല്ലല്ലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ കേൾപ്പിച്ചു കൊടുക്കാനാണ് ഇപ്പം തോന്നിയത്. യെസ്, അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് അങ്ങനെ തന്നെ എടുക്കാം. ഓക്കെ, എൻജോയ് ദി സോങ്. അത് കേട്ടതിന് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. മറ്റു വിശേഷങ്ങൾ, ഇനിയും ഒരുപാട് വിശേഷങ്ങൾ. ജൂലൈ 16 റിലീസ് ചെയ്യുന്ന വരവ് സിനിമ കാണണ്ടേ, അതിനെക്കുറിച്ച് പറയാം ഈ പാട്ടിന് ശേഷം.

0: ലോകകപ്പ് ഫുട്ബോളിൽ മത്സരങ്ങൾ ആവേശഘട്ടത്തിലേക്ക്. ലോക കിരീടമില്ലാതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും മടങ്ങി. ക്വാർട്ടർ ലക്ഷ്യമിട്ട അർജന്റീന ഇന്ന് കളത്തിൽ. ലോകകപ്പിന് പുതിയ അവകാശിയോ?
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
2: യു ആർ ലിസണിംഗ് ടു മലയാളിട വിത്ത് ഷീബ.
3: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
4: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
3: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
4: ഇവിടെ എവിടെയാ?
3: നമ്മുടെ ദുബായിൽ അൽഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
5: MVR Diagnostic Clinic, Dubai. Call
6: 050-860-9611. മക്കളൊക്കെ കേറി വന്നോ? യെസ്, ആദ്യം തന്നെ ഞാൻ മെഹബൂബയുടെ കാര്യം പറഞ്ഞിരുന്നു. ഹായ് മെഹബൂബ ഡാ, എന്റെ പേര് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിട്ടുണ്ട്. കേട്ടോളൂ, ഞാൻ ദാ മെഹബൂബയുടെ പേര് എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അതുപോലെ ഗണേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വയനാട്ടിലെ മണ്ണിടിച്ചിലിനെ കുറിച്ചാണ്. പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും അല്ലേ, ടെലിവിഷനിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ആരാണ് ഹബീബ് പറഞ്ഞിരിക്കുന്നത്? ഓ മൈ ഗുഡ്നസ്, ആദ്യം ഉദ്ദേശിച്ചത് ഈ പാട്ടിന്. ഏത് പാട്ടായിരുന്നു? ഞാൻ കുറേ പാട്ട് കേട്ടോണ്ടിരുന്നതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, എനിവേ, എന്തായാലും നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകണം. അധികം വായിക്കാനായിട്ട് മെസ്സേജുകളൊന്നും ഇപ്പോൾ അറ്റ് പ്രസന്റ് വന്നിട്ടില്ല. നേരത്തെ മെസ്സേജുകളൊക്കെ വന്നു ഞാൻ വേഗം വായിച്ചു പോകുന്നുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അടുത്ത തമിഴ് പാട്ടിലേക്ക് പോവാണ്. നിങ്ങൾ റെഡിയാണോ പാട്ട് കേൾക്കാൻ? ഞാൻ പോട്ടെ. ആ, നിർമ്മലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ഷീബയ്ക്ക് ടീം മലയാളി ഡായുടെ വകയിൽ ഹാപ്പി വെക്കേഷൻ വിഷയണേ. പിന്നെ പോർച്ചുഗൽ വിഷമിക്കണ്ടാടാ. ഓക്കെ, പിന്നെ ഞാൻ ഇതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തൊരു സമാധാനം. എല്ലാവരും ടീമുകളുടെ പേരും പറഞ്ഞ് അടി കൂടുന്നു, കരയുന്നു, തെരവിളിക്കുന്നു. ഐ ഡോണ്ട് കെയർ. നമ്മൾ നോക്കിയിരുന്ന് കാണും, നമുക്ക് എല്ലാവരും ഒരുപോലെയാ. ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും എല്ലാം കണ്ടോണ്ടിരിക്കും. രാഷ്ട്രീയം ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, എല്ലാം നോക്കിയിരുന്ന് അങ്ങനെ കാണും. ഓണെയറിൽ വന്നിങ്ങനെ പറയും, അത്ര തന്നെ. അതുകൊണ്ട് പേഴ്സണൽ ഗ്രഡ്ജൊന്നുമില്ല. ഇന്ന് ഗ്ലോബൽ ഫൊഗീവ്നെസ് ഡേ ആണ്. ആരോടെങ്കിലും പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അതൊക്കെ അങ്ങ് വിട്ടിട്ട് സന്തോഷമായിട്ടിരിക്കാൻ നോക്കണം കേട്ടോ. ഞാൻ അതുകൊണ്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ ചോക്ലേറ്റ് ആണ്, ഇനി ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് പതുക്കെ അങ്ങ് റെഡിയായാൽ മതി. ഇനിയിപ്പോൾ ഇതിന് ഈ ഉച്ചമുക്കാലിന് പറയുന്നതായിരിക്കും, അല്ലെ, രാവിലെ പറഞ്ഞതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചെന്ന് മാത്രം. ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊക്കെ റെഡിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ തമിഴ് പാട്ടങ്ങ് കേട്ടാലോ? ഒട്ട് സമയം കളയണ്ട. എന്ത് പറയുന്നു? യെസ്, ഐ എം റെഡി. നിങ്ങളും റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: சுகம் எஃப்எம் பிரசன்ஸ் தமிழ் சாங் ஆஃப் தி ஆர். தமிழ் பாட்டு கேட்கலாமா? பிராட் யூ பை ஆரு ஆயுர்வேதா அரஸ், அகத்தியர் பில்டிங், அல்வன்கோல், பருத்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, നമുക്ക് വേഗം ഒന്ന് ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്ക് പോകുമ്പോൾ ദുബായിൽ നിന്ന് ഷാർജ ഭാഗത്തേക്ക് പോകുന്ന ലൈനുകളിൽ വലിയ കുരുക്ക് കാണാം. മുഹൈസന കിസൈസ് പരിസരങ്ങളിലൊക്കെ വാഹനങ്ങൾ നീങ്ങുന്ന പോലുമില്ല. അതുപോലെ മുഹൈസന ഫോർത്ത് ആൻഡ് അൽകിസൈസ് 1 and 2 നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇന്നർ റോഡുകളിലും പ്രധാന കണക്ടിംഗ് റോഡുകളിലൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്ക് കാണുന്നുണ്ട്. അതുപോലെ D97 അമ്മൻ സ്ട്രീറ്റ് എടുക്കുമ്പോൾ കിസൈസ് ഫസ്റ്റ് മേഖലയിൽ ഈ റൂട്ടിൽ കനത്ത ട്രാഫിക് കാണാം. ബദൽ റോഡുകൾ നോക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ അൽക്കൂസിലെ ഇൻഡസ്ട്രിയൽ ഏരിയകളിലേക്കുള്ള റോഡുകളിൽ വെഹിക്കിൾസിന്റെ വലിയൊരു നിര തന്നെ കാണാം. യെസ്, അതുപോലെ ദേര അൽറിഗ ആൻഡ് അൽമക്തൂൺ സ്ട്രീറ്റ് നോക്കുമ്പോൾ ദേരയിലെ പ്രധാന ബിസിനസ് തെരുവ് സ്ട്രീറ്റ്സ് ആണ്. അതൊക്കെ ഇവിടെ പാർക്കിംഗ് തിരക്കുകൾ കൂടുന്നതോടൊപ്പം തന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി മോഡറേറ്റ് ട്രാഫിക് നോക്കുകയാണെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് അറ്റ് പ്രസന്റ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പരിസരങ്ങളിലും ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ റൂട്ടുകളിലും മിതമായ തിരക്കേ ഉള്ളൂ. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരൊക്കെ നേരത്തെ ഇറങ്ങുന്ന നന്നായിരിക്കും. അതുപോലെ അൽനാദ സെക്കൻഡ് നോക്കുമ്പോൾ അൽനാദ സെക്കൻഡിൽ വലിയ കുരുക്കൊന്നുമില്ല. വാഹനങ്ങൾ വളരെ സ്ലോലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റാസൽ കൗർ ഇൻഡസ്ട്രിയൽ ഏരിയ 2 and 13 സ്ട്രീറ്റ് നോക്കുമ്പോൾ ഇവിടെയും അത്യാവശ്യം ബ്ലോക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നെയ്ഫ് ആൻഡ് അൽ സബ്ഖ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഉൾപ്രദേശങ്ങളിൽ സാധാരണ ഉണ്ടാവാറുള്ള ചെറിയ ഗതാഗത കുരുക്ക് മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഷാർജ ഭാഗത്തേക്ക് പോകുന്നവർ ഈ 311 പകരം എമിറേറ്റ്സ് റോഡ് യൂസ് ചെയ്യുന്ന നന്നായിരിക്കും തോന്നുന്നു. അപ്പോൾ വലിയ കുരുക്കില്ലാതെ രക്ഷപ്പെടാം. അപ്പോൾ ജാഗ്രതയോടുകൂടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: ട്രാഫിക് അപ്ഡേറ്റ്,
0: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശീബ.

0: ¡Qué va, mátale! ¡Qué va!
1: കയറി വന്നടാ മക്കളെ, കയറി വന്നു. ഒരുപാട് മെസ്സേജുകളുണ്ട്, അത് വേഗം വായിച്ചിട്ട് നമുക്ക് ചാടിച്ചാടി പോകാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ മുക്ഷിതിന്റെ മെസ്സേജിലേക്ക് പോവാണ്. ഹൈ നിത്യ, ഗുഡ് ആഫ്റ്റർനൂൺ, വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ, ഇറ്റ്സ് മീ മുക്ഷിത്, ഹൗ ആർ യു? ഞാൻ സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു, നിങ്ങളും അങ്ങനെ തന്നെ ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഒരു പാട്ട് നമ്മുടെ കോഹിനൂറിലെ ഹേമന്ദമൻ, ഈ പാട്ട് കേൾക്കണമെന്നാണ് മുക്ഷിത് പറഞ്ഞിരിക്കുന്നത്. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? യെസ്, ആരാണ് കോഹിൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഈ ലാസ്റ്റ് മിനിറ്റ് ഇപ്പോഴാണല്ലേ ഓർത്തത്. ഓക്കെ, കുഴപ്പമില്ല, ഇന്നിനിപ്പോൾ സമയമില്ല, എങ്കിലും മെസ്സേജ് അയച്ചോളൂ, നാളെ ഞാൻ വായിച്ചോളാം. ഓക്കെ, തമിഴ് സോങ് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നിർമ്മല്. ഓക്കെ, ആ ഓക്കെ, നമ്മുടെ ഷീബയ്ക്ക് ടീ മലയാളി ഡായുടെ വകയിൽ ഹാപ്പി വെക്കേഷൻ വിഷ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, എന്തായാലും ഇപ്പോൾ ഈ പാട്ട് കേൾക്കാനായിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, വളരെ ഇപ്പോൾ ഒരാൾ ചോദിച്ച പാട്ട് വേറൊരാൾക്ക് കേട്ടുകൂടാന്നൊന്നുമില്ലല്ലോ അല്ലേ? നമ്മളിങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മുക്ഷിത് ചോദിച്ച പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. കോഹിനൂർ എന്ന സിനിമയിൽ നമ്മുടെ വിജയ് യേശുദാസ് പാടിയ പാട്ടാണ്. എ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ്, എൻജോയ് ദ സോങ്, ഓൺലി ഓൺ മലയാളി ഡാ. അതും നമ്മുടെ ഹോം 92.2 FM. അപ്പോൾ ഈ പാട്ടൊക്കെ കേട്ട് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയം എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എപ്പോഴാണ് നമ്മളിനി നാളെ വീണ്ടും 11 മണി മുതലേ ഞാൻ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഷീപ്സ് നാട്ടിൽ വെക്കേഷൻ പോയേക്കാണേ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആൾ വരുള്ളൂ, അതുവരെ എന്നെ സഹിച്ചേ പറ്റൂ. ഓക്കെ, പാട്ടൊക്കെ കേൾക്കാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: ലോകകപ്പ് ഫുട്ബോളിൽ മത്സരങ്ങൾ ആവേശഘട്ടത്തിലേക്ക്. ലോക കിരീടമില്ലാതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും മടങ്ങി. ക്വാർട്ടർ ലക്ഷ്യമിട്ട അർജന്റീന ഇന്ന് കളത്തിൽ. ലോകകപ്പിന് പുതിയ അവകാശിയോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: യു ആർ ലിസണിംഗ് ടു മലയാളിടാ വിത്ത് ഷീബ.

0: 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വയനാട്ടിൽ വീണ്ടും മണ്ണിടിച്ചിൽ ദുരന്തം. നിരവധി പേർ മണ്ണിനടിയിൽ. ദുരന്ത നിവാരണ സേന സ്ഥലത്ത്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ വലിയ മണ്ണിടിച്ചിൽ. കള്ളാടിയിൽ മീനാക്ഷി പാലത്തിനടുത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. 30-ലധികം പേർ മണ്ണിനടിയിലുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വാഹനങ്ങളടക്കം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നു. 5 പേരെ ആശുപത്രിയിലാക്കിയതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മണ്ണ് വലിയ തോതിൽ ഇടിഞ്ഞ് പാലത്തിലേക്ക് വീണു. പാലം അപകടാവസ്ഥയിൽ. സമീപത്തെ വീട്ടുകാരെ ഒഴിപ്പിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് മേപ്പാടി ചൂരൽമല റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. കൽപ്പറ്റയിൽ നിന്നുള്ള 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അപകടസ്ഥലത്തെത്തി. ബത്തേരിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും കൂടുതൽ യൂണിറ്റുകളും മേപ്പാടിയിലെത്തി. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ മന്ത്രി ടി സിദ്ദിഖ് നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖ് മുഖ്യമന്ത്രിയുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അപകട മുന്നറിയിപ്പ് കൊങ്കൺ കമ്പനി അവഗണിച്ചുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് ഇതാണെന്നും മന്ത്രി. തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടെ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയതുകൊണ്ടാണ് ദുരന്തമുണ്ടായതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. പ്രിയങ്ക ഗാന്ധി MP വയനാട് കലക്ടറുമായി ഫോണിൽ സംസാരിച്ച് തുരങ്കപാതയിലെ അപകടത്തിന്റെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ ടാക്സി ഡ്രൈവറും CPM പ്രവർത്തകനുമായ ശ്യാംരാജിന് നഷ്ടപരിഹാരം നൽകാതെ CPM ED. നഷ്ടപരിഹാരം നൽകിയാൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. പ്രവർത്തകരുടെ ആക്രമണത്തിൽ കാർ തകർന്ന ശ്യാമിനെ സഹായിക്കുമെന്നായിരുന്നു നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3,764 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. നിയമസഭയിൽ പ്രതിപക്ഷ MLA ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ 5,370 കോടി രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി. ഒന്നാംഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 817 കോടിയും അദാനി ഗ്രൂപ്പ് 2,454 കോടിയും ചെലവ് ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചു. വിഴിഞ്ഞത്തിന് സർക്കാർ നൽകിയ തുക സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് തുറമുഖ വകുപ്പ് മുൻമന്ത്രി VN വാസവൻ. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുൻപ് തന്നെ പദ്ധതിയുടെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ വിശദീകരിച്ചതാണ്. ആകെ മുടക്കിയതിന്റെ 61% സംസ്ഥാന സർക്കാരിന്റേതാണ്. 29.5% അദാനിയുടേതായി വരുന്നത്. ബാക്കി കേന്ദ്ര സർക്കാർ VGF ലോണായി തന്നതാണ്. ഗ്രാന്റായി അനുവദിച്ചിരുന്നില്ല. 817 കോടിയാണ് VGF ലഭിച്ചതെന്നും VN വാസവൻ. ഇന്ത്യയിൽ ചെറുവിമാനത്താവളങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യത എന്ന മുന്നറിയിപ്പ് നൽകി CISF. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പല വിമാനത്താവളങ്ങളിലും ഇല്ല. കൂടുതൽ വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കാൻ CISF സന്നദ്ധത അറിയിച്ചു. ഉഡാൻ പദ്ധതിക്ക് കീഴിലുള്ള വിമാനത്താവളങ്ങളാണ് സുരക്ഷാ വീഴ്ചയുള്ളവരിൽ കൂടുതലും. വിമാനത്താവളങ്ങൾക്ക് പുറത്തെ പ്രാദേശിക പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് CISF പറയുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ല. പണമെണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭാവനക്കൊള്ള വിവാദത്തിനിടെ അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് ട്രസ്റ്റ് അധികൃതർ. 2020 രൂപീകൃതമായ ശേഷമാകെ 3,264 കോടി രൂപ ലഭിച്ചു. 2,370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും മൂലധനത്തിലേക്കും മാറ്റിവച്ചു. ഭക്തർ സംഭാവന ചെയ്ത വെള്ളിവസ്തുക്കൾ ഒരുക്കി കട്ടികളാക്കി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ട്രസ്റ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കും രാഷ്ട്രത്തലവന്മാർക്കും ഇന്തോനേഷ്യ നൽകുന്ന പരമോന്നത പുരസ്കാരമായ ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ ആദ്യ പൂർണ്ണയാണ് മോദിക്ക് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശന സമയത്ത് ഇരുരാജ്യങ്ങളും തമ്മിൽ അതിനിർണായകമായ പ്രതിരോധ സാമ്പത്തിക കരാറുകളിൽ ഒപ്പുവച്ചു. ഇന്തോനേഷ്യൻ സൈന്യത്തിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകളും വായുവിൽ നിന്ന് വായുവിലേക്ക് തുടക്കാവുന്ന അസ്ത്ര മിസൈലുകളും നൽകാനുള്ള സുപ്രധാന കരാറുകളാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചത്. ഇന്തോനേഷ്യയ്ക്കായി പ്രത്യേക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യ പിന്തുണ നൽകും. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള വിലാപയാത്രയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ജനക്കൂട്ടത്തിനൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കാൽനടയായി വിലാപയാത്രയിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ഇറാനിയൻ ജനതയും അവരുടെ ഐക്യദാർഢ്യവുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയെന്ന് ആയത്തുള്ള അലി ഖാംനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. മരണാനന്തര ചടങ്ങുകളിൽ ഇന്ത്യ പങ്കെടുത്തതിൽ ഇറാൻ സർക്കാർ നന്ദി രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാജ്യങ്ങളോട് യുഎസ് ആവശ്യപ്പെട്ടതായി ഇറാൻ. ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്ക അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായി ഇറാന്റെ തസ്നിം വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. 13 രാഷ്ട്രങ്ങൾ അമേരിക്ക അനുസരിച്ച് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതായും വാർത്താ ഏജൻസി പറയുന്നു. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിച്ചുവെന്ന് യുഎസ്. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. ഒമാൻ തീരത്തുകൂടി പോവുകയായിരുന്ന എണ്ണ ടാങ്കറും ചരക്ക് കപ്പലുമാണ് ഇറാൻ സൈന്യം ആക്രമിച്ചത്. ഇറാന് നേരെ യുഎസ് പ്രത്യാക്രമണം നടത്തുമെന്ന റിപ്പോർട്ട്. ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ എണ്ണക്കമ്പനികൾ തീരുമാനിക്കുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് വില കുറച്ചേക്കും. 20 മുൻപേ വില കുറയ്ക്കാനാണ് സാധ്യത. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റു പോർച്ചുഗൽ പുറത്തായി. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. പകരക്കാരനായി ഇറങ്ങിയ മൈഖേൽ മെറിനോ ഇഞ്ചുറി സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനെ ക്വാർട്ടറിൽ എത്തിച്ചത്. 91 മിനിറ്റിലാണ് മെറിനോ സ്പെയിന് വിജയം സമ്മാനിച്ചത്. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം ന്യൂനോ മെൻഡസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പറങ്കിപ്പടയ്ക്ക് വലിയ തിരിച്ചടിയായി. വിജയത്തോടെ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ലോകകപ്പ് സ്വപ്നം അസ്തമിച്ചെങ്കിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വിരമിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഫിഫ ലോകകപ്പിൽ സ്പെയിനോട് എതിരില്ലാത്ത ഒരു ഗോളിന് തോറ്റ് പുറത്തായതിനു പിന്നാലെ പോർച്ചുഗൽ മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് റോബർട്ടോ മാർട്ടിനസ്. സ്പെയിനെതിരായ തോൽവിയോടെ ഒരു യുഗം അവസാനിച്ചുവെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷന് ഇനി പുതിയൊരു മാനേജറെ കണ്ടെത്താമെന്നും തന്റെ കരാർ അവസാനിച്ചതായും അറിയിച്ചു. ലോകകപ്പിൽ യുഎസിനെ 4-1 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ചാൾ ഡി കെറ്റ്ലാർ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ റൊമേലോ ലുക്കാക്കുവും ഒരു ഗോൾ സ്വന്തമാക്കി. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടം. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ന് അർജന്റീന കളത്തിലിറങ്ങും. ഈജിപ്റ്റാണ് എതിരാളി. രാത്രി 8 കളി. മറ്റൊരു മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെയും നേരിടും. അടുത്ത വാർത്ത 4
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
1: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
6: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
7: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
1: Let's talk.

0: Let's talk with Mini Padma.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നമ്മൾ ഫുട്ബോൾ വാർത്തയിലേക്കാണ്. ഇന്ന് നമ്മൾ ലോകം കാത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഫുട്ബോൾ മത്സരം നടക്കാൻ വേണ്ടി പോവുകയാണ്. അർജന്റീന കളത്തിലിറങ്ങാൻ വേണ്ടി പോകുന്ന ഒരു സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അവസാന ഡാൻസ്, ലാസ്റ്റ് ഡാൻസ് ആടിയിട്ട് അങ്ങനെ ഫുട്ബോളിൻ്റെ മനോഹരമായിട്ടുള്ള വിഖ്യാതമായിട്ടുള്ള ഫിഫ ലോകകപ്പിൻ്റെ ആ മൈതാനത്ത് നിന്ന് വിട പറഞ്ഞ് പോവുകയാണ്. ഈ സമയത്ത് അർജന്റീനയുടെ മത്സരം കൂടി നടക്കുമ്പോൾ എത്രത്തോളം ശ്രദ്ധേയമാണ്, എത്രത്തോളം പ്രതീക്ഷയുണ്ട് എല്ലാവരുടെയും. ലൂക്ക മോദ്രിച്ചിൻ്റെ, റൊണാൾഡോയുടെ, നെയ്മറിൻ്റെ, ഇനിയിപ്പോൾ ഇതാ അവസാനമായിട്ട് ലിയണൽ മെസ്സിയും മത്സരത്തിനിറങ്ങുകയാണ്. ഇത് അവസാനം വരെ എത്തുമോ, ഫൈനൽ വരെ എത്തുമോ, ഇനിയും മെസ്സിയുടെ ആ ഒരു ലാസ്റ്റ് ഡാൻസ് കാണാൻ നമുക്ക് അവസരമുണ്ടാകുമോ എന്നൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും അർജന്റീനയാണല്ലേ അവസാനം വരെ എത്തുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. പക്ഷേ പോർച്ചുഗലിൻ്റെ ആ തോൽവി വരുന്നു, അതിനു മുമ്പ് ബ്രസീലിൻ്റെ തോൽവി വരുന്നു, ക്രൊയേഷ്യ എങ്ങുമെത്താതെ മടങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഇന്നത്തെ മത്സരത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഈജിപ്റ്റ് ഒരു വലിയ എതിരാളിയാകുമോ? മുഹമ്മദ് സലാഹയുടെ ഈജിപ്റ്റ് അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. പക്ഷേ പോർച്ചുഗലിൻ്റെ ആ തോൽവി വരുന്നു, ബ്രസീലിൻ്റെ തോൽവി വരുന്നു, ക്രൊയേഷ്യ എങ്ങുമെത്താതെ മടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഇന്നത്തെ മത്സരത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഈജിപ്റ്റ് ഒരു വലിയ എതിരാകുമോ? മുഹമ്മദ് സലാഹ ഈജിപ്റ്റ്

0: യിലുണ്ട് എന്ന സങ്കടപ്പെടുത്തുന്ന വാർത്തകളൊക്കെ വരികയാണ്. നമ്മൾ ഫുട്ബോൾ വാർത്തകളിലേക്ക്, ഫുട്ബോൾ വിശകലനത്തിലേക്ക്, ഫുട്ബോൾ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ഒപ്പം പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. നമുക്ക് പന്ത് കളിച്ചാലോ, അതുപോലെ പ്രെഡിക്റ്റ് ആൻഡ് വിൻ, പന്ത് കളിച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ആൻഡ് വിൻ മത്സരത്തിൽ പങ്കുചേരാം. ഫിഫ സ്പേസ് അവസാന ഫൈനലിലെത്തുന്ന രണ്ട് പേര് ആരൊക്കെയാണ് വിത്ത് ഗോൾ പ്രെഡിക്ഷൻ കേട്ടോ, എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങളുടെ പേരും കൂടി ചേർത്ത് 0582-582-9220 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. കൃത്യമായിട്ട് പ്രവചിക്കുന്നവരിൽ നിന്ന് നമ്മൾ ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ വിളിക്കൂ, 800-922-0. എങ്ങനെയായിരുന്നു പോർച്ചുഗലിൻ്റെ മത്സരത്തെ നിങ്ങൾ നോക്കിക്കാണുന്നത്? വളരെ മികച്ച മത്സരമായിരുന്നു. അതുപോലെ യു എസിനെ 4-1 തകർത്തിട്ട് ബെൽജിയം വരുന്നു. അങ്ങനെ ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടമൊക്കെ വരുമ്പോൾ തുല്യശക്തികളാണ്, എങ്ങനെയായിരിക്കും ആ മത്സരം ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സ്പെയിനോട് തോറ്റിട്ടാണ് പോർച്ചുഗൽ പുറത്തായത്. സ്പെയിൻ കരുത്തരാണ്, അവരോട് തോൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ സി ആർ 7 അല്ലേ, അത്ഭുതമുണ്ടാകും. ഫോൺ കട്ടാവുന്നുണ്ട് അല്ലേ, ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ കട്ടാവുന്നുണ്ട്. എങ്കിലും പ്രിയപ്പെട്ട ശ്രോതാക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളിപ്പം ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്, അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാലോ. 0582-582-9220 എന്നത് നമ്മുടെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്കാണ് നിങ്ങൾ പ്രെഡിക്റ്റ് ആൻഡ് വിൻ, പന്ത് കളിക്കാമെന്ന നമ്മുടെ ഒരു സെഗ്മെൻ്റ് ആണ്. പ്രെഡിക്റ്റ് ആൻഡ് വിൻ ആണ്. ഫിഫ വേൾഡ് കപ്പിൽ ആരാണ് ചാമ്പ്യന്മാരാകുന്നത്, അങ്ങനെ ഫൈനലെത്തുന്ന രണ്ട് ടീമുകൾ വിത്ത് ഗോൾ പ്രെഡിക്ഷൻ ആണ് നിങ്ങൾ ഇവിടെ അയക്കേണ്ടത്. നിങ്ങളുടെ പേര് വയ്ക്കാനും മറക്കരുത്. പലരും പേര് വയ്ക്കാൻ മറക്കുന്നുണ്ട്. ആ പേര് വയ്ക്കാൻ മറക്കരുത്, കാരണം നമ്മൾ വിന്നറാകുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് സഹായിക്കും. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ആരാണ്?
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഷമീറാണോ? ഷമീർ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഇന്ന് ക്ലിയർ ഉണ്ടല്ലോ, എനിക്ക് കേൾക്കാം. അർജന്റീനയുടെ മത്സരം വരികയാണ്. അർജന്റീന ഈജിപ്റ്റ്,
1: മിക്കവാറും
0: അർജന്റീന അല്ലേ.
1: ഈജിപ്റ്റ് നല്ല ടീമാണ് ഇപ്പോ, പക്ഷെ അർജന്റീന നിലവിലുള്ള സാഹചര്യത്തില് അർജന്റീന ചാമ്പ്യനാണ്, മെസ്സിയാണ്.
0: കളിക്കുന്ന ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ടല്ലേ.
1: അതെ, അർജന്റീന
0: യെസ്, അങ്ങനെ ആവട്ടെ, എന്തായാലും നോക്കാം നമുക്ക് അല്ലേ. പോർച്ചുഗൽ പോർച്ചുഗൽ തോറ്റ് പുറത്താകുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് കപ്പ് ഇല്ലാത്തൊരു വേൾഡ് കപ്പ് ആയിട്ട് മാറുന്നു.
1: അർഹരായ കളിക്കാരാണ്, പക്ഷെ അവർക്ക് ഇനി ആ ദിവസത്തിൽ എന്താ പറയുക, കളി ഞാൻ ഉദാഹരണം പറയാം, ബ്രസീൽ തന്നെ കളിയിലേക്ക് ഭാഗ്യം കൂടി ഉണ്ട്. ആ 14 പുറത്ത് കടിച്ചു പോയതൊക്കെ ദുർഭാഗ്യമാണെന്ന് പറയണം, അല്ലെങ്കിൽ ബോളിയുടെ കഴിവും കൂടി ഉണ്ട് അവര്. എങ്കിലും
0: ഒന്ന് ആലോചിച്ച് നോക്കൂ ഷമീർ, നമുക്ക് ഇനി ഒരിക്കലും ഒരു ലോകകപ്പിന്റെ ഏറ്റവും ആവേശമുള്ള വേദിയിൽ റൊണാൾഡോയോ മെസ്സിയോ നെയ്മറിയോ ലൂക്ക മോദ്രിച്ചിനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സംഘടന.
1: 2006 ലോകകപ്പിനെ കുറിച്ചൊന്ന് 2006 2006 എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ
0: യെസ്, അതെ അതെ. അതിനുശേഷം ഇപ്പൊ വരുന്നു 2026 അല്ലേ.
1: 2006
0: അവരുടെയൊക്കെ തുടക്കം അല്ലേ.
1: അന്ന് ഫിഗോ കളിക്കുന്നുണ്ട്, അതേമാതിരി ഒരുപാട് വലിയ താരങ്ങൾ കളിച്ച ഒരു ലോകകപ്പാണ്
0: പോർച്ചുഗൽ. അതെ അതെ,
1: മറ്റേ റൊണാൾഡോ ബ്രസീലിന്റെ റൊണാൾഡോ ഒക്കെ കളിച്ച ലോകകപ്പാണ്.
0: യെസ്, അപ്പൊ അതുപോലെ ഒരു തലമുറ മാറ്റത്തിലേക്ക് കൂടി ഫുട്ബോൾ പോവുകയാണ് അല്ലേ. അതിന് സമാനമായിട്ട് ഇപ്പൊ 2026 വരാൻ വേണ്ടി പോവാണ് അല്ലേ.
1: താരങ്ങള് ബെക്കാമിനെ പോലെ ഒരു കളിക്കാരന് ലോകകപ്പ് നേടാൻ കഴിഞ്ഞില്ല. അത് അദ്ദേഹം കളിച്ച കാലഘട്ടത്തില് അത്രയും പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക, കളിക്കാരന്
0: ശരിക്കും വലിയ നഷ്ടമാണ്. അപ്പൊ ഒരു ലോക കിരീടം ഉയർത്താതെ പോകുന്നത്, പക്ഷെ ഒരു ലോക കിരീടം ഉയർത്തി എന്നതുകൊണ്ട് മാത്രമാണ് ഒരു ഫുട്ബോളർ നമ്മൾ അടയാളപ്പെടുത്തുന്നത്.
1: കിട്ടാത്തത്ര ആളുകള് ഇപ്പോഴും സ്മരിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഡേവിഡ് ബെക്കാമിനൊക്കെ ആളുകൾ ഇപ്പോഴും ആ കാലഘട്ടത്തില് ഫുട്ബോളിനെ കണ്ടിരുന്ന ആളുകളൊക്കെ ബെക്കാമിന്റെ പേര് പറയുമ്പോ ഇപ്പോഴും ആവേശം കൊണ്ടാണ്.
0: അതെ,
1: കപ്പ് കിട്ടിയിട്ടല്ലല്ലോ.
0: അതെ, ഒരിക്കലും അല്ല. അപ്പൊ കപ്പ് കിട്ടുന്നവർക്ക് കിട്ടട്ടെ, അത് അവരുടെ ഒരു
1: പൊന്തുകളായിട്ട് നിൽക്കട്ടെ.
0: യെസ്, താങ്ക് യു സോ മച്ച് ഷമീർ. ഇപ്പോഴും മുറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. അടുത്ത കോൾ ആരാണിത്? 800.

0: 200 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ 800-9220. ഇത് ആരാണ് സുഹൃത്തെ, ആരാണ് വിളിക്കുന്നത്? ഫോണിന്റെ ശബ്ദം അല്ലെങ്കിൽ റേഡിയോയുടെ ശബ്ദമൊക്കെ പൂർണ്ണമായിട്ട് കുറച്ചിട്ട് കോൾ ചെയ്യണം കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: എന്റെ പേര് അബ്ദുൽ
0: ഖാദർ. അബ്ദുൽ ഖാദർ എവിടെയാണ് നാട്?
1: കണ്ണൂര്.
0: കണ്ണൂര്. അർജന്റീനൻ ഫാനാണോ?
1: യെസ്.
0: ഇന്ന് മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഈജിപ്ത് ഒരു എതിരാളിയെ അല്ല എന്നാണ് തോന്നുന്നത്, അതോ ഏത് എതിരാളിയെയും ബഹുമാനിക്കുന്നോ?
1: നമ്മള് ആരെയും വില കുറച്ചാവും കാണാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഫിഫ എന്നൊരു വേൾഡ് കപ്പിൽ എത്തണമെങ്കിൽ അത്രയും മെനക്കെട്ടിട്ടായിരിക്കും എത്തുന്നത്.
0: എന്നാലും കേപ്പ് വേർഡയുടെ മുന്നിൽ ഒന്ന് വേർത്തിട്ട് വരുന്ന ഒരു അർജന്റീനയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷെ ഫൈനൽ വരെ എത്തും അല്ലേ?
1: തീർച്ചയായിട്ടും ഫൈനൽ വരെ എത്താൻ വേണ്ടി മാക്സിമം കളിക്കുന്നുണ്ട്. ഇവരായിട്ടൊരു നമ്മളെ പോർച്ചുഗലിനെ സംബന്ധിച്ച് ഒരു ടീം സ്പിരിറ്റ് അതിൽ ഉള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഫൈനൽ വരെ എത്തും,
0: എത്താൻ പറ്റും അല്ലേ?
1: സംബന്ധിച്ചിട്ട് റൊണാൾഡോ ഒരു ബോൾ പാസ് വരെ നമുക്ക് ഇന്നലെ കാണാൻ പറ്റില്ല നല്ല രീതിയിൽ. അങ്ങനെ ഒരു പാസ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പോർച്ചുഗൽ ഉണ്ടായിരുന്നു.
0: തീർച്ചയായിട്ടും ആ പോർച്ചുഗലിന്റെ പോക്ക് ഒരു നമുക്ക് സങ്കടം ഉണ്ടാക്കുന്നത് തന്നെയാണ് അല്ലേ?
1: തീർച്ചയായിട്ടും റൊണാൾഡോ എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ പോർച്ചുഗൽ എന്നൊരു രാജ്യത്തെ നമ്മൾ സ്നേഹിക്കില്ലായിരുന്നു,
0: ഒരിക്കലും സ്നേഹിക്കില്ലായിരുന്നു. കുട്ടികളൊക്കെ വാവിട്ട് കരയുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ ഒക്കെ ഫീഡുകളിൽ വരുന്നത്. CR7 കുട്ടികൾക്ക് അത്രമേൽ പ്രിയങ്കരനാകുന്ന ഒരു താരം, എനിക്കൊന്നും മറ്റൊരു കളിക്കാരനും കുട്ടികളുടെ മനസ്സിൽ ഇത്ര ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു.
1: ഇല്ല ഇല്ല, കാരണം ചെറുപ്പത്തിൽ ഇപ്പൊ എന്റെ മകനെ എന്ന് പറയുന്നത് മെസ്സി ഫാൻ ആയിരുന്നു. പാപ്പാന്റെ, അതായത് ഉപ്പാന്റെ
0: ടീമിന്റെ ഒപ്പം നിന്നു മകൻ അല്ലേ?
1: അങ്ങനെയായിരുന്നു. ബട്ട് ഞാൻ ഇപ്രാവശ്യം വന്നപ്പോ എനിക്ക് റൊണാൾഡോന്റെ മതി, റൊണാൾഡോന്റെ ജേഴ്സി മതി, പോർച്ചുഗൽ മതി.
0: അതാണ് ആ ഒരു CR7 ലാസ്റ്റ് ഡാൻസ് ആണ് നമ്മൾ കണ്ടത് അല്ലേ വേൾഡ് കപ്പില്. ഒന്നുമില്ല, ഇങ്ങനെ നിശ്ചലനായിട്ടുള്ള ഒരു റൊണാൾഡോയെ കണ്ടു അല്ലേ.
1: ക്വാർട്ടർ ഫൈനൽ കളിക്കുന്ന കളിയായിരുന്നില്ല, നോക്കൗട്ടിൽ കളിക്കുന്ന കളിയായിരുന്നില്ല അവർ ഇന്നലെ കളിച്ചത്.
0: ശരിക്കും ശരിക്കും. എന്നാലും ആ 90th മിനിറ്റിലൊക്കെ ഒരു അത്ഭുത ഗോളൊക്കെ വരുന്നതല്ലേ?
1: ലാസ്റ്റ് ഒരു 90th മിനിറ്റ് അത്ഭുത കാര്യമില്ല, അതിന് മുന്നേ മെനക്കെട്ടെങ്കിൽ അത്ര മിനിറ്റിലേക്ക് പോകണ്ടായിരുന്നു.
0: ശരിക്കും. എന്തായാലും ഒരു ഒരു ഒരു ആവേശം നിറഞ്ഞതല്ലാത്ത ഒരു ഒരു ഒരു വികാരമില്ലാത്ത ഒരു കളിയായി പോയി അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അതെ, അപ്പൊ ഇനി വരാൻ പോകുന്ന അർജന്റീന ഈജിപ്ത് മത്സരം കുറച്ചുകൂടെ വാശിയേറിയതായിരിക്കുമോ?
1: തീർച്ചയായിട്ടും ആശയതായിരിക്കും, കാരണം രണ്ട് ടീമിനും എത്തേണ്ടത് അവരെ സംബന്ധിച്ചൊരു വലിയൊരു, കാരണം ചെറിയ ഒരു അർജന്റീനയെ സംബന്ധിച്ച് നമുക്ക് ഈജിപ്ത് ചെറിയ ടീമാണല്ലോ.
0: അതെ,
1: അങ്ങനെ ഒരു ടീമിന്റെ എപ്പോഴും എന്തായാലും അവർക്കൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ പറ്റണം എന്നാണ് എന്റെ ഒരു ഇത്.
0: യെസ്. അപ്പൊ എന്തായാലും വലിയ മാർജിനോടുകൂടി ജയിക്കും ഇന്നും നമ്മുടെ മെസ്സി ഗോൾ അടിക്കട്ടെ അല്ലേ? അതാണ് ഒരു നല്ല അർജന്റീനൻ ഫാൻ തന്നെയാണ് താങ്കൾ, അത് കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വലിയ മാർജിൻ ഒന്നും വേണ്ട, നമുക്ക് ജയിച്ചാ മതി അല്ലേ? യെസ്. താങ്ക് യു സോ മച്ച് അബ്ദുൽ ഖാദർ.
1: അതെ
0: അതെ, ഗോൾ ഉണ്ടല്ലോ, ഒരൊറ്റ ഗോളിനെങ്കിലും ജയിച്ചാ മതിയല്ലോ അല്ലേ?
1: ശരിക്കും.
0: അതെ അതെ, തീർച്ചയായിട്ടും. ഫ്രാൻസും അങ്ങനെയാണ്, ഒറ്റ ഗോളിലാണ് കടന്നു കൂടുന്നത് അല്ലേ? യെസ്, അങ്ങനെ ആവട്ടെ.
1: എന്തായാലും
0: അതെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. താങ്ക് യു, താങ്ക് യു. അബ്ദുൽ ഖാദറാണ് വിളിച്ചത്, ഫൈനൽ ഡേയിലൊക്കെ വിളിക്കണം കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? ദീപക്കേ, ഇന്ന് അർജന്റീന ഈജിപ്ത് അതുപോലെ ബ്രസീൽ, പിന്നെ നമ്മുടെ പോർച്ചുഗലിന്റെ മത്സരത്തെ, സ്പെയിനുമായിട്ടുള്ള മത്സരത്തെ എങ്ങനെ കണ്ടു? ദീപക്കെ, ഇത് എവിടുന്നാ വിളിക്കുന്നത്? എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ കേൾക്കാം, ഇപ്പൊ കേൾക്കാം. അപ്പൊ ദീപക്ക് അവിടെ എന്തോ ചെയ്തു കേട്ടോ, പറയൂ.
2: എനിക്ക് 2022
0: ആരെയും വില കുറച്ച് കാണരുത്, അതുകൊണ്ട് തന്നെ ഈജിപ്തിനുമായിട്ടുള്ള മത്സരം ഏറ്റവും നിർണായക മത്സരമായിട്ട് തന്നെ അർജന്റീന എടുക്കും, ജയിച്ചു കയറും അല്ലേ?
2: ഫ്രാൻസ്
0: ഒരിക്കലും കളത്തിൽ ഇറങ്ങുമ്പോ നമ്മള് കാണുമോ അല്ലേ?
2: അതെ അതെ അതെ ഈ ഫാൻസിന്റെ പറഞ്ഞത് നമുക്ക് എല്ലാവരും തുല്യരാണെന്നുള്ളതൊക്കെ തന്നെ അവരും കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയല്ലേ കളിക്കുന്നത്.
0: പക്ഷെ ഇന്ന് ഇന്നൊരു സാധാരണ ഒരു ബ്രസീൽ ഫാനും പോർച്ചുഗൽ ഫാനും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ, ഒരു സാധാരണ ഞാൻ ഈ കളിയെ ഫുട്ബോളിനെ ഏറ്റവും നല്ല രീതിയിൽ കാണുന്നവരെ കുറിച്ചല്ല പറയുന്നത്, ഈ അന്ധമായിട്ടൊരു ഫാൻ ഇതിൽ പോകുന്നവർ ഇന്ന് വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും അർജന്റീന ഒന്ന് തോൽക്കണം എന്ന്, എന്നാ പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഇത് കാണാലോ എന്ന് ഫൈനൽ. ശരിക്കും ശരിക്കും ബ്രസീലും പോർച്ചുഗലും ഒക്കെ അങ്ങ് തോറ്റ് പുറത്താകുമ്പോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട അർജന്റീനയെങ്കിലും അവിടെ ഉണ്ടാവട്ടെ എന്ന് അല്ലേ. ദീപക്കെ സന്തോഷം വിളിച്ചില്ല, ദീപക്കിന്റെ ഫോൺ കട്ടായി തോന്നുന്നു. നമസ്കാരം, ഗുഡ്
3: ഈവനിങ്.
0: യെസ്, പത്മയാണല്ലോ, ആരാണ് ഇത്? നമസ്കാരം. സന്തോഷ് കുമാർ പച്ചാട്ട് ഒരു കട്ട അർജന്റീനൻ ഫാനാണെന്ന് എനിക്കറിയാം. എനിക്ക് വിഷമമുണ്ട്, പിന്നെ പേടിക്കണ്ട, സങ്കടപ്പെടേണ്ട എന്നൊക്കെയുള്ള മെസ്സേജൊക്കെ ഞാൻ കണ്ടു. ഞാനൊരു ബ്രസീൽ ഫാനാണ്, ഒരു കട്ട ബ്രസീൽ ഫാനാണ്. അത് നമ്മുടെ ഒരു ടീം തോൽക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടും, അത് സങ്കടപ്പെട്ടില്ലെങ്കിൽ അത് വിഷമമാണ്. പക്ഷെ അന്ധമായിട്ട് മറ്റൊരു രാജ്യം തോൽക്കണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതെ, നല്ലത് വരട്ടെ. എന്തായാലും എന്താ പറയാ, ഫുട്ബോളിന്റെ മിശിഹായാണ് കളത്തിൽ ഇറങ്ങുന്നത്, മറിച്ചൊന്നും സംഭവിക്കാതെ നല്ലതായിട്ട് വരട്ടെ. യെസ്, എന്നാലും റൊണാൾഡോയും നെയ്മറും ലൂക്ക മോദ്രിച്ചും ഒക്കെ ശരിക്കും
2: അതാണ് അവരെ ഏറ്റവും വലിയ താറ് ഇപ്പൊ ഈ ഈ ലാസ്റ്റ് നിമിഷത്തിൽ വരെ ബോള് അദ്ദേഹത്തിന് കൊടുക്കില്ല, അദ്ദേഹം ബോള് കൊടുത്താലേ അദ്ദേഹം ചെയ്യാൻ പറ്റുള്ളൂ.
0: അതെ, ഒത്തിണക്കത്തോടെ കളിക്കുന്നില്ല എന്നത്. ബ്രസീൽ ഒത്തിണക്കത്തോടെ കളിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പ്രതിഭകളുടെ ഒരു അഭാവം വല്ലാത്ത രീതിയിലുണ്ട്. ഇവിടെ സി ആർ സെവൻ ഇല്ലെങ്കിൽ പോർച്ചുഗൽ ഇല്ല അല്ലേ.
2: ഇല്ലില്ല, സത്യമായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും അദ്ദേഹം അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്.
0: പക്ഷെ നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്, മെസ്സി ഇല്ലെങ്കിൽ, നെയ്മർ ഇല്ലെങ്കിൽ, റൊണാൾഡോ ഇല്ലെങ്കിൽ, ലൂക്ക ഇല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോൾ കാലം അസ്തമിച്ചു എന്ന്. പക്ഷെ നമുക്ക് അതിനെയൊക്കെ പകരം വെക്കാൻ പറ്റുമെന്നറിയില്ല. അങ്ങനെ ഒരു പുതിയ പ്രതിഭകളായിട്ട് എംബാപ്പയും അതുപോലെ നമുക്ക് യാമിൻ ലമീനും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്, അതൊക്കെ ഒരു പ്രതീക്ഷയല്ലേ.
2: നേരത്തെ അദ്ദേഹം പറഞ്ഞ ബക്കാമിന്റെ കാര്യം, ആ കളി ഞാൻ ചെറുപ്പത്തെ കണ്ടതാ, തലോണ്ട് കുത്തിയിട്ട് മറിഞ്ഞ് റെഡ് കാറിൽ കയറുന്നത്.
0: യെസ്,
2: ആ ടീം ഭയങ്കര
0: ഇംഗ്ലണ്ടിന്റെ കളി അല്ലേ.
2: ആ കളി അത് അവര് മോശമായി സംസാരിച്ചോണ്ടാണ് അദ്ദേഹം ചെയ്യേണ്ടി വന്നത്, ബക്കാമ ചെയ്തത്.
0: അതെ,
2: പക്ഷെ ഞാൻ ആ കളി കണ്ടാളാ, എനിക്കല്ല ഓർമ്മ, ഇപ്പോഴും എന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കണ്ട കളിന്റെ.
0: അതാണ് അതാണ് ഈ ഫുട്ബോളിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ മായാത്ത ചില കളിയോർമ്മകളുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും അർജന്റീനയും കേപ്പ് വേർഡെയും തമ്മിലുള്ള ആ മത്സരം നമ്മുടെ കണ്ണിൽ നിന്ന് പോവോ അല്ലേ. യെസ്, എന്തായാലും ഇന്ന് താങ്കളുടെ ടീം ജയിക്കട്ടെ, ഈജിപ്ത് ഒരു ചെറിയ എതിരാളിയാണ്.
2: ഇന്നത്തെ പ്രവചനം ഞാനൊരു പ്രവചനം നടത്തുകയാണ്,
0: പറട്ടെ.
2: 14-ാം മിനിറ്റിലും 43-ാം മിനിറ്റിലും
0: ഗോൾ അടിച്ചുകൊണ്ട് അർജന്റീന 2-0 ഈജിപ്തിനെതിരെ.
2: 3-1
0: അപ്പൊ ഈജിപ്തിന് ഒരു അവസരം കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങള്.
2: 3-1
0: എന്തായാലും അതൊരു നല്ല അപകടമായിട്ടുള്ള സ്കോർ ആണ്. മെസ്സി ഡബിൾ അടിക്കും അല്ലേ, ഇരട്ട ഗോൾ. അങ്ങനെ ആവട്ടെ കേട്ടോ, താങ്കൾ പറയുന്നതൊക്കെ സാധിക്കാറുണ്ട്, നടക്കാറുണ്ട്. അപ്പൊ അർജന്റീനിയൻ ഫാൻസ്, ആരാധകരെ നിങ്ങൾ ആവേശത്തിലായിക്കോ. സന്തോഷ് കുമാർ പച്ചാട്ടാണ് പറഞ്ഞിരിക്കുന്നത്, 3-1. താങ്ക് യു സോ മച്ച്. ഒരു കോൾ കൂടി എടുക്കാം. നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: ഗുഡ് ഈവനിങ്,
0: വെരി ഗുഡ് ഈവനിങ്, വെരി ഗുഡ് ഈവനിങ്.
4: ഹലോ,
0: രാഹുൽ, എന്തൊക്കെയാണ് വിശേഷം, സുഖമായിരിക്കുന്നോ രാഹുൽ? ഏതാണ് ടീം? വരൂ വരൂ, ഇങ്ങ് വരും, നമുക്ക് ഒന്നിച്ച് ദുഃഖിക്കാം, വരൂ.
4: അർജന്റീന തോക്കുകയാണെങ്കിൽ കുറച്ച്
0: അവരൊരു ഇത്ര സന്തോഷം അല്ലേ. അയ്യോ അയ്യോ, നമ്മളിപ്പോ പറഞ്ഞതേ
4: അർജന്റീന
0: ഫാൻസിനെ കൊണ്ടാണ് അല്ലേ. ആ ഫാൻസിനെ എനിക്ക് മാത്രം കാര്യമായിട്ട് ഇഷ്ടമല്ല, അവർക്ക് ഒത്തിരി കൂടുതലാണ്.
4: ഫാൻസിനെ കുറവാണ്, അല്ലാതെ അർജന്റീന ടീം അങ്ങനെ ഇതാക്കണമെന്നില്ല,
0: ഒരിക്കലും.
4: ഫാൻസ്
0: അർജന്റീന ടീമിനോടോ മെസ്സി എന്ന വ്യക്തിയോടോ നമുക്ക് ഒരു പരാതിയില്ല. പക്ഷെ ഈ
4: അന്ധമായിട്ടുള്ള
0: അരകളെന്നും നമ്മൾ വിളിച്ച് കളിയാക്കുന്നവരല്ലേ.
4: പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ അർജന്റീന ഇല്ല, എനിക്ക് ഈ പ്രാവശ്യം ഫ്രാൻസ് കിട്ടണം ആഗ്രഹം. കഴിഞ്ഞ പ്രാവശ്യം അവർ ഫൈനൽ വന്ന ടീമാണ്.
0: യെസ്,
4: അവരൊക്കെ കിട്ടണം. അവര് കളിച്ചു നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്.
0: പക്ഷെ മൊറോക്കോ ഒന്ന് ആലോചിക്കാം, മൊറോക്കോ സ്പെയിൻ ഇതൊക്കെ വന്നാൽ.
4: മൊറോക്കോ സ്പെയിൻ അതെ, അതൊക്കെ നല്ല ടൈറ്റ് ആണ് ഇപ്രാവശ്യം.
0: അല്ലേ, ഇപ്രാവശ്യം ഒരു പ്രവചിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല അല്ലേ.
4: പ്രവചിക്കാൻ പറ്റുന്നില്ല, പ്രവചിക്കാൻ പറ്റാത്ത കാരണം ജർമ്മനി ഔട്ടായി, ബ്രസീൽ ഔട്ടായി, പോർച്ചുഗൽ ഔട്ടായി,
0: അതെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ഇതുവരെ കാണാത്ത, ഇനി കാണാൻ പറ്റാത്ത ഒരു മുഹൂർത്തത്തിലൂടെ നമ്മൾ കളി കണ്ടു വളർന്ന, നമ്മൾ ഇഷ്ടപ്പെട്ട, നമ്മൾ ആരാധിച്ച, നമ്മൾ അത്ഭുതം കൊണ്ട മനുഷ്യർ നമ്മുടെ മുന്നിൽ കളി അവസാനിപ്പിച്ച് മടങ്ങുകയാണ്.
4: കാരണം എനിക്ക് ഓർമ്മയുണ്ട് 2002 നമ്മൾ ബ്രസീൽ, റൊണാൾഡോ, റിവാൾഡോ, റോബർട്ടോ കാർലോസ്, ആ ഒരു അങ്ങനെ നമ്മൾ ബ്രസീലിന്റെ ഫാനായി മാറിയതാണ്.
0: ശരിക്കും ആ ഒരു ഗണത്തിലേക്ക് പുതിയൊരു ബ്രസീൽ വന്നില്ല.
4: സിദാൻ അങ്ങനെയൊക്കെയുള്ള കളി, ഇനിയിപ്പം പുതിയ തലമുറ വരണം,
0: വരും, 4 വർഷമുണ്ട്, അതിനിടയിൽ തന്നെ പുതിയ തലമുറ വരുന്നുണ്ട്. അതെ അതെ, സുൽത്താൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, ഏറ്റവും കൂടുതൽ നല്ല പ്രതിഭ ഉണ്ടായിട്ടും പരിക്കുകൾ അലട്ടിയ വേറൊരു ഫുട്ബോൾ താരം ലോകത്ത് ഉണ്ടാവും തന്നെ സംശയമാണ് അല്ലേ.
4: പെനാൾറ്റി, ഫസ്റ്റ് പെനാൾറ്റിയാണ് ബ്രസീലിന് ഏറ്റവും.
0: ശരിക്കും അതെ അതെ, ഒരു അവർക്കെതിരെ ഒരു മാനസികമായിട്ട് ഒരു മുൻതൂക്കം നമുക്ക് കിട്ടുമായിരുന്നു. എനിക്ക് ഞാൻ അങ്ങ് തകർന്നു പോയി. എനിക്ക് ഞാൻ മിനിഞ്ഞാന്നത് എനിക്ക് ആരോടും സംസാരിക്കാനോ ആരോടും പിന്നെ ഷെയർ ചെയ്യാനോ കരയാനോ സങ്കടം ഒന്നും പറ്റുന്നില്ല. ഇങ്ങനെ സ്തബ്ധമായ ഒരു അവസ്ഥയില്ലേ. നമുക്കറിയാം നമ്മുടെ ബ്രസീല് അത്ര വലിയ ഫോമിലല്ല, ക്വാർട്ടറിലൊന്നും എത്താനുള്ള ഇതില്ല. പക്ഷെ ആ ഒരു യാഥാർത്ഥ്യം എന്താ പറയാ, അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ, ഒരു ഒരു മാനസികാവസ്ഥ വരുന്നില്ല. അതാണ് ഇടിവെട്ടി മഴ പെയ്തില്ല. അതെ അതെ, ഇടിവെട്ടുന്നതിന്റെ കൂടെ ഒരു മിന്നലും. അതെ, 36 34 ഇയറിൽ ഒരു കളി മതിയാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ
4: പറ്റില്ല.
0: ഇപ്പൊ 40 അവർ കളിക്കുന്നില്ലേ.
4: അതെ, ഇപ്പം മെസ്സി ആയാലും ശരി, CR7 ആയാലും ശരി, എല്ലാം 40 ഓൾമോസ്റ്റ് ആയല്ലോ.
0: തീരുമാനം മാറ്റിയിട്ട് നെയ്മർ വരുന്ന നമുക്ക് വിചാരിക്കാം. പക്ഷെ പരിക്കുകൾ അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി 40s നീങ്ങുന്ന കളിക്കാരനാവും 4 കൊല്ലം കഴിയുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും പരിക്കുകൾ ഉണ്ടാക്കുന്ന ഒരു ശാരീരിക ക്ഷമത കുറയും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചത്.
4: എന്തായാലും തോറ്റാലും ബ്രസീലിന് ഉയിര്.
0: അല്ല പിന്നെ, തോറ്റാലും ജയിച്ചാലും നമ്മൾ ഉയിരുള്ളിടത്തോളം ആ മഞ്ഞക്കുപ്പായക്കാരും കാൻട്രികളും സാമ്പത്താവും നമ്മുടെ കൂടെ ഉണ്ടാവും. താങ്ക് യു രാഹുൽ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ട ടീമുകൾ, പ്രിയ ടീമുകളൊക്കെ ഉണ്ടാവും. അതിലൊന്ന് നമുക്ക് ബ്രസീൽ. അതുകൊണ്ട് നമ്മൾ അർജന്റീനയോ പോർച്ചുഗലോ അല്ലെങ്കിൽ ഫ്രാൻസോ ഇംഗ്ലണ്ടോ ഈ പറഞ്ഞ പോലെ മൊറോക്കോ ഒന്നും ജയിച്ച് കയറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കരുത്തരുടെ മത്സരമാണ് 2026 കാത്തിരിക്കുന്നത്. ഏറ്റവും അവസാനത്തിൽ ആ കലാശ പോരാട്ടത്തിൽ ആരായിരിക്കും അവസാന രണ്ടിൽ എത്തുന്നത്, എത്ര സ്കോർ, നെഞ്ചിടിപ്പേറ്റുന്ന ആ മത്സരത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. നമുക്ക് നാളെ മറ്റൊരു ഫുട്ബോൾ വാർത്ത, അർജന്റീന ജയിച്ചു കയറിയ നല്ല വാർത്തയിൽ തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്തോഷം, സ്നേഹം. Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വയനാട് മണ്ണിടിച്ചിലിൽ മരണസംഖ്യ ഉയരുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വയനാട് മേപ്പാടിയിൽ മണ്ണിടിഞ്ഞ് മരിച്ചവരുടെ എണ്ണം 5. കനത്ത മഴയിൽ വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്കടുത്ത് മീനാക്ഷി പാലത്തുണ്ടായ മണ്ണിടിച്ചിലാണ് 5 പേർക്ക് ജീവൻ നഷ്ടമായത്. 9 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. 5 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അടിഞ്ഞുകൂടിയ ചെളി മാറ്റിയുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ്. NDRFന്റെ 2 സംഘങ്ങൾ സ്ഥലത്തുണ്ട്. തുരങ്കപാതയുടെ നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും ശക്തമാക്കി. ചിലർ മണ്ണിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. ഇതിനിടെ വയനാട്ടിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓറഞ്ച് അലേർട്ട് നാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ കനത്ത സാഹചര്യത്തിൽ വയനാട്ടിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മന്ത്രിമാരായ ടി സിദ്ദിഖും അനിൽകുമാറും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി ജില്ലയിൽ എത്തി. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിയും മണ്ണിടിച്ചിലിൽ തകർന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ മേപ്പാടി SIക്കും പരിക്കേറ്റു. ഇദ്ദേഹത്തെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കിയില്ലെങ്കിൽ അപകടമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്ന രേഖകൾ പുറത്ത്. കൂട്ടിയിട്ട് മണ്ണുണ്ടാക്കാൻ പോകുന്ന അപകടാവസ്ഥയെക്കുറിച്ച് ഉദ്യോഗസ്ഥ സംഘം രേഖകളിൽ ചൂണ്ടിക്കാട്ടുന്നു. ദുരന്തത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മന്ത്രി TS സിദ്ദിഖും പറഞ്ഞു. പ്രതിപക്ഷം സർക്കാരിന്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അനാസ്ഥ പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വയനാട് കല്ലാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കേസെടുത്ത് മേപ്പാടി പോലീസ്. കല്ലാടി പാലത്തിലുണ്ടായ മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിതമാണെന്നും കലക്ടർ ആവശ്യപ്പെട്ടിട്ടും മണ്ണ് നീക്കം ചെയ്യാത്തതാണ് അപകടത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. മണ്ണിടിച്ചിലിൽ 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. PWD നിർദ്ദേശം ലംഘിച്ച് നിർമ്മാണ സ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിനിടയാക്കിയത്. കഴിഞ്ഞ മാസം ചേർന്ന അവലോകന യോഗത്തിന്റെ മിനിറ്റ്സ് PWD പുറത്തുവിട്ടിരുന്നു. വയനാട്ടിലേത് മനുഷ്യനിർമ്മിത അപകടം. കലക്ടർ ആവശ്യപ്പെട്ടപ്പോൾ മണ്ണ് മാറ്റിയിരുന്നുവെങ്കിൽ അപകടമുണ്ടാകുമായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രശ്നബാധിത മേഖലയായിരിക്കെ മണ്ണ് മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. ദൌർഭാഗ്യകരമായ സംഭവമെന്ന് രമേശ് ചെന്നിത്തല. അറിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടു. കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രി. വയനാട് മേപ്പാടി കല്ലാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ്. ദുരന്തം അങ്ങേയറ്റം ദാരുണവും ഞെട്ടിപ്പിക്കുന്നതും. രക്ഷാപ്രവർത്തനം തുടരാനും അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാനുമുള്ള ഘട്ടമാണിത്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ പേരെയും പുറത്തെടുക്കാൻ അടിയന്തരമായ നടപടി ആവശ്യം. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണെന്ന് പിണറായി വിജയൻ. വയനാട് കല്ലാടിയിലുണ്ടായ മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിതമെന്ന് ആവർത്തിച്ച് മന്ത്രി TS സിദ്ദിഖ്. മനുഷ്യസാധ്യമായ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. മാറ്റി താമസിപ്പിക്കേണ്ടവരുടെ ഏകോപനം നടത്തി. രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു. പുനരധിവാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നിർദ്ദേശം നൽകി. കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകി. ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു. സഞ്ജീവനി എന്ന ഉപകരണം ഉപയോഗിച്ച് NDRFന്റെ പ്രവർത്തനം ആരംഭിച്ചു. SDRF ടീം സ്ഥലത്ത്. ആത്മ വോളണ്ടിയേഴ്സും സിവിൽ വോളണ്ടിയേഴ്സും ഇന്ത്യ ടീമും അപകടസ്ഥലത്തുണ്ട്. മന്ത്രിമാരുടെ സംഘം ഉടൻ തന്നെ വയനാട്ടിൽ മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്ത് എത്തുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രിമാർ എത്തിയിരിക്കുകയാണ്. അപകടത്തിൽ 5 പേരാണ് മരിച്ചത്. 7 ആളുകളെ കാണാതായിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ 9 പേരെയാണ്. മണ്ണിടിച്ചിലിൽ ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവം. സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്നയിടത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടും അത് പാലിച്ചില്ല. ഇതൊരു വീഴ്ചയുടെ ഉദാഹരണമാണ്. തുരങ്കപാത നിർമ്മാണവുമായി മുന്നോട്ടു പോകുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും സുരേഷ് ഗോപി. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാർ നടപടിയെടുക്കണമെന്നും കേന്ദ്ര സഹമന്ത്രി.

രാജ്യത്തെ ചെറു വിമാനത്താവളങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യത എന്ന മുന്നറിയിപ്പുമായി CISF. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ പല വിമാനത്താവളങ്ങളിലും ഇല്ല. കൂടുതൽ താവളങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കാൻ CISF സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കും രാഷ്ട്രത്തലവന്മാർക്കും ഇന്തോനേഷ്യ നൽകുന്ന പരമോന്നത പുരസ്കാരമായ ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ ആദ്യ പൂർണ്ണയാണ് മോദിക്ക് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശന സമയത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ അതിനിർണായകമായ പ്രതിരോധ സാമ്പത്തിക കരാറുകളിൽ ഒപ്പുവച്ചു. ഇന്തോനേഷ്യൻ സൈന്യത്തിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളും വായുവിൽ നിന്ന് വായുവിലേക്ക് തുടക്കാവുന്ന അസ്ത്ര മിസൈലുകളും നൽകാനുള്ള സുപ്രധാന കരാറുകളാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനം. പ്രീക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റ് പോർച്ചുഗൽ പുറത്തായി. ഫിഫ ലോകകപ്പിൽ സ്പെയിനോടെതിരില്ലാത്ത ഒരു ഗോളിന് തോറ്റ് പുറത്തായതിനു പിന്നാലെ പോർച്ചുഗൽ മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് റോബർട്ടോ മാഗ്നസ്. ലോകകപ്പിൽ USA 4-1 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ടെന്ന് അർജന്റീന ഇറങ്ങും. ഈജിപ്റ്റാണ് എതിരാളി. രാത്രി 8 കളി. മറ്റൊരു മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക
2: കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
5: Time check.
0: Brought to you by Ozone Cargo.
1: Weather update.
0: Was brought to you by Altras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit altras.me.

നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2. ഒപ്പം ഇത് ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 18 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇറ്റ്സ് ദി 7th of July 2026. ഗുഡ് ഈവനിംഗ് പറഞ്ഞ് തുടങ്ങുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം, മലയാളികൾ, നമ്മൾ മലയാളികളായിട്ടുള്ള പ്രവാസികൾ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സും നമ്മുടെയൊക്കെ ശരീരം മാത്രം ഇവിടെ പണിയെടുക്കുകയും ആൻഡ് മനസ്സും കാതുകളും കണ്ണുകളും എല്ലാം തന്നെ നാട്ടിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്തിരിക്കുന്നവരാണ് ഓരോ പ്രവാസികളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നടക്കുന്ന ഓരോ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അത്രമാത്രം നമുക്ക് ആശങ്കകൾ ജനിപ്പിക്കുന്ന സംഗതികൾ തന്നെയാണ്. ഒരുപക്ഷെ 2 വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ദുരന്ത കാലത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും കൈപ്പേറിയ മുറിവുകളായിട്ട് മനസ്സിൽ പേറുന്നവർ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഉത്തര മലബാർ മേഖലയിലുള്ളവർ, അല്ലെങ്കിൽ വയനാട് മേഖലയിലുള്ളവർ, എന്റെ മലയാളികളൊക്കെ തന്നെയും. ഇപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് അത്രമാത്രം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. വയനാട് കള്ളാടി ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു തുരങ്കപാതയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അപകടം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിൽ ഉണ്ടായിരുന്ന മണ്ണിടിച്ചിൽ മൂലം ഉണ്ടായിരുന്ന അപകടങ്ങളൊക്കെ തന്നെ. പക്ഷേ തീർച്ചയായിട്ടും ഏറ്റവും ഊർജിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളും എല്ലാവിധ ഡിപ്പാർട്ട്മെന്റുകളും സംയോജിച്ചെത്തി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ തീരുമാനങ്ങൾ ഏറ്റവും നിയന്ത്രണ വിധേയമാക്കി കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ ആളപായങ്ങൾ പരമാവധി ഇല്ലാത്ത രീതിയിൽ കുറച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നമ്മുടെ അതോറിറ്റീസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും അനാവശ്യമായിട്ടുള്ള വാർത്തകൾ പലപ്പോഴും നമുക്കറിയാം, ഇന്ന് ഈ സോഷ്യൽ മീഡിയ സൈബർ യുഗത്തിൽ പലതരത്തിലുള്ള പാനിക് ജനിപ്പിക്കുന്ന വാർത്തകൾക്കാണ് ഈ ക്ലിക്ക് ബൈറ്റ് ആയിട്ട് കൂടുതൽ സ്വീകാര്യത കിട്ടാറുള്ളത്. നമുക്ക് ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ, അല്ലെങ്കിൽ ആകാംക്ഷ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അനാവശ്യമായിട്ടുള്ള ഭയം വിതയ്ക്കുന്ന തരത്തിലേക്കുള്ള ക്ലിക്ക് ബൈറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് പുറത്തുവിടുക എന്ന് പറയുന്നത് ഒരു വലിയ ട്രെൻഡായിട്ട് തന്നെ മാറിയിട്ടുണ്ട് പല സോഷ്യൽ മീഡിയ പേജുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പം അത്തരം പേജുകളിൽ വരുന്ന ചില വാർത്തകൾ, അല്ലെങ്കിൽ ചില ക്ലിക്ക് ബൈറ്റ് വാർത്തകൾ പടച്ചു വിടുമ്പോൾ ഇത് കാണേണ്ടി വരുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്ത് എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും അത് പടച്ചു വിടുന്നവർ ആലോചിക്കാറില്ല. പക്ഷെ അത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു മേഖലയിലൊക്കെ താമസിക്കുന്നവർ, അല്ലെങ്കിൽ ആ ഒരു റീജിയണിൽ വീടുകളുള്ളവർ, ബന്ധുക്കളുള്ളവർ, സുഹൃത്തുക്കളുള്ളവരൊക്കെ തന്നെ അത്രമാത്രം ആശങ്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ജെനുവിനായിട്ടുള്ള വാർത്തകൾ, ജെനുവിനായിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് നിയന്ത്രണ വിധേയമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് മാനസികമായിട്ട് ആന്തരികമായിട്ട് ഉണ്ടാകുന്ന ദുഃഖങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രാർത്ഥനയിലൂടെയും, അല്ലെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ടാണെങ്കിലും അവിടെ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരോടൊപ്പം നമുക്ക് ആ ഒരു ഐക്യപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഐക്യപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് നിൽക്കാം. തീർച്ചയായിട്ടും അനാവശ്യമായിട്ടുള്ള വാർത്തകൾ സ്പ്രെഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ ഒരു അവസരത്തിൽ ശ്രമിക്കുക കൂടി ചെയ്യാം. എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് തിരികെ വരുന്ന സമയത്ത് മറ്റു പല വിശേഷങ്ങളും ആൻഡ് ഓഫ് കോഴ്സ് വിധേയമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ആസുഖമാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Amore, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ടാ
6: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: നെയ്മർ ആയിരുന്നെങ്കിൽ ഇന്ന് CR7 ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഈവൻ ദോ ആ ഒരു രാജ്യത്തിന്റെ, പ്രത്യേകിച്ചും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബ്രസീലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ഇന്നിപ്പോൾ പോർച്ചുഗലിന്റെ ഫാൻസ് അല്ലാത്തവർക്ക് പോലും ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നൊമ്പരം, ഒരു ചെറിയ സങ്കടം തീർച്ചയായിട്ടും CR7 എന്ന താരത്തെ ആലോചിച്ചുകൊണ്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു യാത്രയപ്പ് വേൾഡ് കപ്പിൽ താൻ ടീമിന് വേണ്ടിയിട്ട് നേടിക്കൊടുത്ത പല കിരീടങ്ങളുടെ കൂട്ടത്തിൽ ഒരു വേൾഡ് കപ്പ് കൂടി കാണണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും തീർച്ചയായിട്ടും ഓരോ CR7 ആരാധകരും. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ സ്പെയിനോട് പരാജയപ്പെട്ട് വേൾഡ് കപ്പിൽ നിന്നും പുറത്താവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിൻ ബ്രസീലിന്റെ കാര്യം പറഞ്ഞ പോലെയല്ല, കാരണം ബ്രസീൽ നോർവേ മത്സരത്തിൽ നമുക്കൊരു 60% എങ്കിലും നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത് ബ്രസീലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആയിരിക്കും. കാരണം നോർവേയിൽ ഇപ്പോൾ എർലിംഗ് ഹാളാൻഡിന്റെ പുറമെ മാത്രമല്ല, നോർവേ ഒരു വലിയ ബ്രേക്കിന് ശേഷം വേൾഡ് കപ്പിലേക്ക് എത്തുന്ന ഒരു രാജ്യമാണ്. മാത്രമല്ല എർലിംഗ് ഹാളാൻഡിനെ കൂടാതെ മറ്റ് വലിയ രീതിയിൽ പ്രതാപശാലികളായിട്ടുള്ള വലിയ പ്ലെയേഴ്സിന്റെ പേര് നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ പോർച്ചുഗൽ സ്പെയിൻ മത്സരത്തിലേക്ക് അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ, ഒരു 50-50 ഇക്വേഷനിൽ തന്നെ ആയിരുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളൊരു 60% പ്രെഡിക്ഷൻ ആനുകൂല്യം കൂടുതലും നമ്മൾ സ്പെയിന് തന്നെ ആയിരുന്നു പറഞ്ഞിരുന്നത്. കാരണം സ്പെയിൻ കഴിഞ്ഞ വേൾഡ് കപ്പിൽ 2010 ശേഷം കണ്ട ഒരു സ്പെയിനിൽ നിന്നും 2014, 2018, 2022 വേൾഡ് കപ്പിൽ കണ്ട സ്പെയിൻ ആയിരുന്നില്ല 2026 വേൾഡ് കപ്പിലേക്ക് എത്തിയിരുന്നത്. ഇതുവരെയും ഒരു ഗോള് പോലും വഴങ്ങാതെയാണ് അവർ അവരുടെ തേരോട്ടം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രമാത്രം കളിത്തന്ത്രങ്ങളുമായിട്ട് ഏറ്റവും യങ് ബ്ലഡുമായിട്ട് എത്തുന്ന സ്പെയിനെ നേരിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഹിമാലയൻ ടാസ്ക് തന്നെയായിരുന്നു. ആൻഡ് ഇവഞ്ച്വലി പോർച്ചുഗൽ സ്പെയിനോട് പരാജയപ്പെട്ട് വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ പുറത്താവുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഓരോ ആരാധകന്റെയും മനസ്സിൽ നിറയുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ ചിത്രം തന്നെയായിരിക്കും. കാരണം അടുത്ത വേൾഡ് കപ്പിന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അടുത്ത വേൾഡ് കപ്പിന് അദ്ദേഹം ഉണ്ടാകണമെന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്ന പോലെ തന്നെ അന്താരാഷ്ട്ര കരയിൽ നിന്ന് വിരമിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വേൾഡ് കപ്പിന്റെ ആ ഒരു പ്രഭയിൽ ഒരുപക്ഷെ ഇനി CR7 കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. വടേറയിലെ ഒരു ചെറിയ ദ്വീപിൽ നിന്നും ലോക ഫുട്ബോളിന്റെ കൊടുമുടിയിലേക്ക് ചേക്കേറിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ വേൾഡ് കപ്പ് ജേണിക്ക് കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരാമമാകുന്നത്. 12-ാമത്തെ വയസ്സിൽ കുടുംബത്തിൽ നിന്ന് മകന്ന് ലിസ്ബണിലേക്ക് പോയ ഒരു കുട്ടി പിന്നീട് ലോകം മുഴുവൻ ആരാധിക്കുന്ന CR7 മാറിയ ഒരു ഇതിഹാസ കഥ തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. പലപ്പോഴും ഈ ഫുട്ബോൾ ഇതിഹാസങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്തെല്ലാം ലോകം ഇരു ധ്രുവങ്ങളിലായിട്ട് മാറാറുണ്ട്, മെസ്സിയുടെയും CR7ൻ്റെയും പേരിൽ. പക്ഷേ പലപ്പോഴും മെസ്സിക്കുള്ള ഒരു ആനുകൂല്യം അർജന്റീനയെ പോലെ ഫുട്ബോൾ ശ്വസിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നെയ്മറിന്റെ കാര്യത്തിലും ബ്രസീൽ പോലെ ഒരു രാജ്യത്ത് നിന്നും വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രസീൽ ആരാധകരുടേതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൂടിയുണ്ട്. എന്നാൽ ലോക ഫുട്ബോളിൽ അത്ര കണ്ട് അടയാളപ്പെടുത്താതെ പോയ പോർച്ചുഗൽ എന്ന രാജ്യത്തെ, പോർച്ചുഗലിനെ സ്നേഹിക്കുന്നവരെക്കാൾ, പോർച്ചുഗലിന്റെ ഫുട്ബോൾ പാരമ്പര്യത്തെ സ്നേഹിക്കുന്നവരെക്കാൾ CR7 ഉള്ളത് കൊണ്ട് പോർച്ചുഗലിനെ സ്നേഹിക്കുന്നത് പറയുന്നവരായിരിക്കും കൂടുതൽ പേരും എന്നുള്ളതാണ്. ചില വിടപറച്ചിലുകൾ കണ്ണുകളെ നനയിക്കും, ചില വിടപറച്ചിലുകൾ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായി മാറും. അത്തരത്തിലുള്ളൊരു വിടപറയലായിരുന്നു കഴിഞ്ഞ ദിവസം റോണോയുടേത്. ഒരു നമ്പർ മാത്രമായിരുന്നില്ല ആ 7-ാം നമ്പർ, ഒരു രാജ്യത്തിന്റെ രഞ്ചടിപ്പായിരുന്നു, ഒരു തലമുറയുടെ സ്വപ്നമായിരുന്നു. പോർച്ചുഗൽ ജയിച്ച ഓരോ രാത്രിയിലും ആർത്ത് വിളിച്ചത് ഒരു സ്റ്റേഡിയമല്ല, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഹൃദയങ്ങളായിരുന്നു. വീണിട്ടും എഴുന്നേറ്റ പരാജയങ്ങളെ ചവിട്ടുപടിയാക്കി അസാധ്യത്തെ പോലും പതിവാക്കിയ അത്രമാത്രം ഇതിഹാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നായകൻ കൂടിയാണ് CR7. എനിവേ, എന്തായാലും ഇറ്റ്സ് എ ഗെയിം, ഇറ്റ്സ് പാർട്ട് ഓഫ് ഫുട്ബോൾ. ഓഫ് കോഴ്സ് ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി തന്നെയാണ് ഫുട്ബോൾ എന്ന കായികത്തിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള സവിശേഷതകളിലൊന്നും, അതിന്റെ ഏറ്റവും വലിയ ഭംഗിയും ഏറ്റവും വലിയ ബ്യൂട്ടിയും. ആൻഡ് ഇന്നെന്തായാലും ആരാധകർ കാത്തിരിക്കുകയാണ്, അർജന്റീനയുടെ മത്സരമുണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സരം കൂടെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്വാർട്ടറിലേക്ക്, സെമിയിലേക്ക്, ഫൈനലിലേക്ക്, ഓഫ് കോഴ്സ് 2026 എന്ന വർഷം, ഈ വർഷത്തെ ലോക ചാമ്പ്യന്മാരെ നിർണ്ണയിക്കപ്പെടുന്ന ഒരു ദിവസത്തിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. നമ്മൾ ഇനിഷ്യൽ പ്രഡിക്ഷൻ കോൺടെസ്റ്റുകളൊക്കെ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. ഒരുപക്ഷെ ഇതുവരെയും ആരും ശരിയായിട്ടുള്ള കൃത്യ പ്രഡിക്ഷൻസ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഒരു ക്വാർട്ടർ തുടങ്ങുന്നവരെ, ഇന്നൊരു ദിവസം അല്ലെങ്കിൽ നാളെയൊക്കെ തന്നെ നമ്മൾ അയക്കുന്നവർക്ക് ഒരു എക്സ്ക്യൂസ് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പരിഗണിക്കുന്നതായിരിക്കും. വലിയ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് എയർ ടിക്കറ്റ്സ്, കേരളത്തിലേക്ക്, നാട്ടിലേക്കുള്ള എയർ ടിക്കറ്റ്സ്, അതുപോലെ തന്നെ ആയുർവേദ പാക്കേജുകൾ, ഗോൾഡ് വൗച്ചേഴ്സ്, നിരവധി സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഫിഫ സ്പേസ് നിങ്ങളുടെ ഫൈനൽ പ്രഡിക്ഷൻ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമുക്ക് മെസ്സേജ് അയക്കുക 0585829220.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾ റൈറ്റ്, ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ടു ദ റോഡ്സ് റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ പലയിടത്തും പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ ആക്സിഡന്റ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഇതിഹാസ് ടോൾ റോഡിൽ ഖബൈസി ഭാഗത്തായിട്ട് രണ്ട് ആക്സിഡന്റുകൾ ബാക്ക് ടു ബാക്ക് സംഭവിച്ചിട്ടുണ്ട്. സോ ഓഫ്കോഴ്സ് വൈകുന്നേരങ്ങളിലുള്ള ഈ ഒരു ട്രാഫിക് കൺഡീഷൻസിന്റെ കൂട്ടത്തിൽ ആ ഒരു ആക്സിഡൻസ് കൂടി ആഡോൺ ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. എയർപോർട്ട് സ്ട്രീറ്റിലും നല്ല രീതിയിൽ പാക്ഡ് സിറ്റുവേഷൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടുന്ന് കണക്ട് ചെയ്യുന്ന ഷെയ്ഖ് റാഷിദ് റോഡ് ആവട്ടെ, അൽമക്തൂം സ്ട്രീറ്റ് ആവട്ടെ, ഒക്കെ തന്നെ നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അൽദർഗ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നായിഫ് ഭാഗത്ത് ൊക്കെ വരുന്നവർക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒമർ ബിൻ അതാബ് സ്ട്രീറ്റിലായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അറൌണ്ട് ആ ഒരു യൂണിയൻ സ്ക്വയറിന്റെ ഭാഗത്ത് അൽമുസല്ല സ്ട്രീറ്റ് വന്ന് കണക്ട് ചെയ്യുന്ന ചെയ്യുന്ന ഇടം, പ്രത്യേകിച്ചും ആ ഒരു അൽഗുറൈർ സെന്ററിലേക്കൊക്കെ തിരിഞ്ഞു പോകുന്നവരാണെങ്കിൽ ആ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആണ്. ഓഫ്കോഴ്സ് വൈകുന്നേരങ്ങളിൽ നല്ല കഞ്ചഷൻസ് ഉണ്ടാവാറുള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം ഈ ഒരു ആക്സിഡന്റ് കൂടി അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. കമ്മിങ് ഓൺ ടു അനദർ റോഡ്സ്, ഊദ്മേത്ത ഭാഗത്തായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട റോഡിൽ ആക്സിഡന്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്, ഷെയ്ഖ് റാഷിദ് സ്ട്രീറ്റിലെ ഒരു ആക്സിഡന്റ് കുറച്ചധികം കഞ്ചഷൻസ് ഉണ്ടാക്കുകയും ആൻഡ് അവിടെ നിന്ന് കണക്ട് ദുമുഹുറൈർ സ്ട്രീറ്റ് എടുക്കുന്നവർക്കും കുറച്ചധികം ഡിലേ അവിടെ കിട്ടുന്നുണ്ട്. ഊദ്മേത്ത സ്ട്രീറ്റിലും കുറച്ചധികം കഞ്ചഷൻസ് അതിന്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബർദുബായ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് പോകുന്നിടത്തായിട്ട് ഷെയ്ഖ് സായദ് റോഡിൽ ഒരു ആക്സിഡന്റ് അപ്ഡേറ്റ് കൂടി ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡന്റുകളോ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതുകൂടി ഒന്ന് അറിയിക്കാം. ഹോം 92.2 FM-ന്റെ വാട്സാപ്പിലേക്ക് 0585829220 ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് ഒന്ന് അറിയിച്ചാൽ മതി.
1: ട്രാഫിക് അപ്ഡേറ്റ്
0: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply. You are listening to Back to Home with Asif.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
2: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE-യിലേക്ക് എത്തുകയാണ്. July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: July 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
3: You're tuned into Home 92.2 FM. Home is a feeling.
4: Back to home, back to home, back to home, back to home.
5: Back to home, brought to you by Z5 Festive Offeril All Access Pack varum AED 99.99 matram, adum prathi varsham. TNC apply.
6: തമിഴ് സിനിമാ ലോകത്ത് നിന്നും മറ്റൊരു താരം കൂടി രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇങ്ങനെ സൂചനകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, ഒരുപക്ഷെ തമിഴ് സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തി വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്ന തളപതി വിജയ്ക്ക് പിന്നാലെ ഒരുപക്ഷെ പല താരങ്ങൾക്കും ഇത്തരത്തിലുള്ള ചിന്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കൂടി കടന്നു വന്നുകൂടാ എന്നൊരു ചിന്ത പലരുടെയും തലയിൽ ഉദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ചില കോളിവുഡ് കോളങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ധനുഷിന്റെ പേരുമായി ചേർത്തുകൊണ്ടാണ് കേട്ടോ. ധനുഷ് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള കാരണമായി പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന്, അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ ഈ അടുത്ത് പ്രഖ്യാപിച്ച അവരുടെ ഔദ്യോഗിക പതാകയാണ്. ഓൾ ഇന്ത്യ ധനുഷ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ അവരുടെ ഔദ്യോഗിക കൊടി പുറത്തിറക്കിയതോടുകൂടിയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും പുതിയ ചർച്ചകൾക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ തുടക്കമിട്ടിരിക്കുന്നത്. തളപതി വിജയുടെ TVK രൂപീകരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിന് പിന്നാലെ ധനുഷും സമാനമായിട്ടുള്ള ഒരു പാതയിലാണോ എന്നാണ് ഇപ്പോൾ ആരാധകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഇങ്ങനെ ഉറ്റുനോക്കുന്നത്. ചുവപ്പും വെള്ള നിറങ്ങളും ഒക്കെ ചേർന്ന പശ്ചാത്തലം ഒക്കെ ആയിട്ടുള്ള ഒരു ധനുഷ് ഇങ്ങനെ കൈകൂപ്പി വണങ്ങി നിൽക്കുന്ന ഒരു രൂപത്തിലുള്ള ഒരു കറുത്ത ചിത്രമൊക്കെ ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു പതാക ഒരു പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ ധനുഷിനെ പോലെ ഒരാളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഏർലി സ്റ്റേജിൽ എടുക്കുന്ന തെറ്റായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു താരത്തെ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ അംഗീകരിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഇങ്ങനെ 1 to 1 ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ജനങ്ങൾ അംഗീകരിച്ചോളണമെന്നില്ല. നമ്മളാരാണ് ഇതിലേക്ക് അഭിപ്രായം പറയാൻ? വോട്ടവറിറ്റീസ് അവരായ അവരുടെ പാടായി. എന്തായാലും ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. ഞാനല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമുക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ നമ്മൾ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ്? ആൻഡ് ദാറ്റ് ഇറ്റ്സെൽഫ് നമ്മുടെ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. മനസ്സ് കവർന്നെടുക്കുക എന്നൊക്കെ ചുമ പറഞ്ഞതാണ് കേട്ടോ, നമ്മളിങ്ങനെ പോയട്രിക് ആയിട്ട് പറയാറുണ്ടല്ലോ. അത്തരത്തിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലെ പല നിഗൂഢ ലോകത്തേക്കും നമ്മളെ കൂട്ടിക്കൊണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള യാത്ര പോവുകയാണ്. ഓഫ് കോഴ്സ് ട്രിക്സ് മാനിയ 2.0 കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ദിവസം അതിന്റെ ആദ്യത്തെ സെഷൻ, ആദ്യത്തെ സെറ്റ് ഓഫ് ഇവന്റ്സ് നമ്മുടെ സഫാരി മോളിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഷോയുടെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് നമുക്ക് മുന്നിൽ ദുബായ് ഫോക്ലോർ അക്കാദമിയിൽ ഒരുങ്ങുന്നത്. ഈ വരുന്ന July 12 നമുക്ക് മുന്നിൽ ഫാസിൽ ബഷീർ ഈ ഒരു യാത്രയെന്ന് തന്നെ വിളിക്കാം. അത്തരത്തിൽ മനസ്സുകളിലൂടെ ആ ഒരു സഞ്ചാരവുമായിട്ട് എത്താൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല കുറേയധികം കാലത്തേക്ക് നമുക്ക് മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരുപിടി ഓർമ്മകൾ സമ്മാനിക്കാൻ പോകുന്ന ഒരു മെഗാ ഇവന്റ് തന്നെയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കഴിഞ്ഞ ഷോ സഫാരി മോൾ അറ്റൻഡ് ചെയ്ത് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. അവർ പറയും എത്രമാത്രം ഹാർട്ട്ഫുള്ളായിട്ടാണ് അവർ ആ ഒരു ഇവന്റ് കഴിഞ്ഞ് പുറത്തേക്ക് പോയത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ടിക്കറ്റ് നിങ്ങൾക്കും ബുക്ക് ചെയ്യാം. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇടങ്ങൾ തീർച്ചയായിട്ടും ടിക്കറ്റ് ലഭ്യമായിട്ടുള്ള ഇടങ്ങൾ ഞാനൊന്ന് പറയാം. അതായത് ദുബായ് കിസൈസ് ഭാഗത്തുള്ളവരാണെങ്കിൽ ദുബായ് ഗ്രാൻഡ് ഹോട്ടലിന് അടുത്തുള്ള തലാൽ മാർക്കറ്റ്, തലാൽ ഗ്രിൽസ് എന്നിവിടങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് വാങ്ങാവുന്നതാണ്. കരാമയിലും കിസൈസിലുമുള്ള റെഡ് പെപ്പർ റെസ്റ്റോറൻറ്റ്, കിസൈസിലുള്ള ചിമിനി റെസ്റ്റോറൻറ്റ്, സഫാരി മോളിലുള്ള ദേപുട്ടിലും വജ്ര ജുവൽസിലും പിന്നെ അജ്മാൻ ലുലുവിനടുത്തുള്ള ഫാസ് ബുട്ടീക്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ്സ് സ്വന്തമാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും കമ്പൽസറി ആയിട്ട് നിങ്ങൾ വന്നതൊന്ന് അറ്റൻഡ് ചെയ്യണം. ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്മാനിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ പരിമിതമായ ടിക്കറ്റ്സേ ഉള്ളൂ. ഇനി അധികം കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഗ്രാബ് യു ടിക്കറ്റ്സ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ബാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്,

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വയനാട്ടിൽ മണ്ണിടിച്ചിൽ, മരണസംഖ്യ ഉയരുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ചെലവിൽ വിവാദം. പ്രധാനമന്ത്രിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. കിരീടമില്ലാതെ റോണോയുടെ മടക്കം. ലോകകപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്ത്. ക്വാർട്ടർ ലക്ഷ്യമിട്ട് അർജന്റീന ഇന്ന് കളത്തിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വയനാട് മേപ്പാടി കല്ലാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ ഉയരുന്നു. 5 പേർക്ക് ജീവൻ നഷ്ടമായി. മണ്ണിനടിയിൽപ്പെട്ടുപോയവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട 9 ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കള്ളാടി മീനാക്ഷി പാലത്തിനടുത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. വയനാട് കള്ളാടി തുരങ്കപാതയുടെ പണികൾ നടക്കുന്ന സ്ഥലത്തായിരുന്നു അപകടം. പാലത്തിനടുത്തുള്ള കുന്ന് കനത്ത മഴയിൽ ഇടിഞ്ഞ് നിർമ്മാണ സ്ഥലത്തേക്ക് വീഴുകയായിരുന്നു. തൊഴിലാളികളുമായി വന്ന 2 ബസുകളും മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്. തുരങ്കപാതയ്ക്കായി കെട്ടിയുണ്ടാക്കിയ കോൺക്രീറ്റ് മതിൽ ഉൾപ്പെടെ ഇടിഞ്ഞു വീണു. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 2 സംഘങ്ങളാണ് നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ആകെ 70 രക്ഷാപ്രവർത്തകരാണ് സംഘത്തിലുള്ളത്. മൺകൂനകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും വേഗം കണ്ടെത്തുകയും ജീവനോടെ പുറത്തെത്തിക്കുന്നതിനുമാണ് ശ്രമം. നിർമ്മാണ കമ്പനി തുരങ്ക നിർമ്മാണ സ്ഥലത്ത് നിന്ന് മണ്ണ് മാറ്റാത്തതാണ് ദുരന്തത്തിനിടയാക്കിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ മാസം 20 കലക്ടർ രേഖാമൂലം കരാറുകാരെ അറിയിച്ചിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയും ഇക്കാര്യം അറിയിച്ചു. പൊതുമരാമത്ത് മന്ത്രിയും യോഗം ചേർന്ന് മണ്ണ് മാറ്റാൻ നിർദ്ദേശം നൽകി. പക്ഷേ കരാറുകാർ അത് പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലേത് മനുഷ്യനിർമ്മിത അപകടം. കലക്ടർ ആവശ്യപ്പെട്ടപ്പോൾ മണ്ണ് മാറ്റിയിരുന്നുവെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നില്ലെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പ്രശ്നബാധിത മേഖലയായിരിക്കെ മണ്ണ് മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. ദൌർഭാഗ്യകരമായ സംഭവമെന്ന് രമേശ് ചെന്നിത്തല. ദുരന്തം അങ്ങേയറ്റം ദാരുണവും ഞെട്ടിപ്പിക്കുന്നതുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രക്ഷാപ്രവർത്തനം തുടരാനും അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാനുമുള്ള ഘട്ടമാണിത്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ പേരെയും പുറത്തെടുക്കാൻ അടിയന്തരമായ നടപടി ആവശ്യം. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് പിണറായി വിജയൻ. വയനാട് മണ്ണിടിച്ചിൽ ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്നയിടത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടും അത് പാലിച്ചില്ല. ഇത് വീഴ്ചയെന്നും സുരേഷ് ഗോപി. മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖ് മുഖ്യമന്ത്രിയുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അപകട മുന്നറിയിപ്പ് കൊങ്കൺ കമ്പനി അവഗണിച്ചുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് ഇതാണെന്നും മന്ത്രി. തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടെ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയതുകൊണ്ടാണ് ദുരന്തമുണ്ടായതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. പ്രിയങ്ക ഗാന്ധി MP വയനാട് കലക്ടറുമായി ഫോണിൽ സംസാരിച്ച് തുരങ്കപാതയിലെ അപകടത്തിന്റെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിൽ കേസെടുത്ത് മേപ്പാടി പോലീസ്. കള്ളാടി പാലത്തിലുണ്ടായ മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിതമാണെന്നും കലക്ടർ ആവശ്യപ്പെട്ടിട്ടും മണ്ണ് നീക്കം ചെയ്യാത്തതാണ് അപകടത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ ടാക്സി ഡ്രൈവറും CPM പ്രവർത്തകനുമായ ശ്യാംരാജിന് നഷ്ടപരിഹാരം നൽകാതെ CPMും ED നഷ്ടപരിഹാരം നൽകിയാൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. പ്രവർത്തകരുടെ ആക്രമണത്തിൽ കാർ തകർന്ന ശ്യാമിനെ സഹായിക്കുമെന്നായിരുന്നു നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3,764 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. നിയമസഭയിൽ പ്രതിപക്ഷ MLA ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ 5,370 കോടി രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി. ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 817 കോടിയും അദാനി ഗ്രൂപ്പ് 2,454 കോടിയും ചെലവ് ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശദീകരിച്ചു. വിഴിഞ്ഞത്തിന് സർക്കാർ നൽകിയ തുക സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് തുറമുഖ വകുപ്പ് മുൻമന്ത്രി VN വാസവൻ. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുൻപ് തന്നെ പദ്ധതിയുടെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ വിശദീകരിച്ചതാണ്. ആകെ മുടക്കിയതിന്റെ 61% സംസ്ഥാന സർക്കാരിന്റേതാണ്. 29.5% അദാനിയുടേതായി വരുന്നത്. ബാക്കി കേന്ദ്ര സർക്കാർ VGF ലോണായി തന്നതാണ്. ഗ്രാന്റായി അനുവദിച്ചിരുന്നില്ല. 817 കോടിയാണ് VGF ആയി ലഭിച്ചതെന്നും VN വാസവൻ. ഇന്ത്യയിൽ ചെറുവിമാനത്താവളങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യത എന്ന മുന്നറിയിപ്പ് നൽകി CISF. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പല വിമാനത്താവളങ്ങളിലും ഇല്ല. കൂടുതൽ വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കാൻ CISF സന്നദ്ധത അറിയിച്ചു. ഉഡാൻ പദ്ധതിക്ക് കീഴിലുള്ള വിമാനത്താവളങ്ങളാണ് സുരക്ഷാ വീഴ്ചയുള്ളവരിൽ കൂടുതൽ. വിമാനത്താവളങ്ങൾക്ക് പുറത്തെ പ്രാദേശിക പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് CISF പറയുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ല. പണമെണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭാവന കൊള്ള വിവാദത്തിനിടെ അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് ട്രസ്റ്റ് അധികൃതർ. 2020 രൂപീകൃതമായ ശേഷമാകെ 3264 കോടി രൂപ ലഭിച്ചു. 2370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും മൂലധനത്തിലേക്കും മാറ്റിവച്ചു. ഭക്തർ സംഭാവന ചെയ്ത വെള്ളി വസ്തുക്കൾ ഒരുക്കി കട്ടികളാക്കി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ട്രസ്റ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കും രാഷ്ട്രത്തലവന്മാർക്കും ഇന്തോനേഷ്യ നൽകുന്ന പരമോന്നത പുരസ്കാരമായ ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ ആദ്യ പൂർണ്ണയാണ് മോദിക്ക് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശന സമയത്ത് ഇരുരാജ്യങ്ങളും തമ്മിൽ അതിനിർണായകമായ പ്രതിരോധ സാമ്പത്തിക കരാറുകളിൽ ഒപ്പുവച്ചു. ഇന്തോനേഷ്യൻ സൈന്യത്തിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകളും വായുവിൽ നിന്ന് വായുവിലേക്ക് തുടക്കാവുന്ന അസ്ത്ര മിസൈലുകളും നൽകാനുള്ള സുപ്രധാന കരാറുകളാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചത്. ഇന്തോനേഷ്യയ്ക്കായി പ്രത്യേക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യ പിന്തുണ നൽകും. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള വിലാപയാത്രയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ജനക്കൂട്ടത്തിനൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കാൽനടയായി വിലാപയാത്രയിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ഇറാനിയൻ ജനതയും അവരുടെ ഐക്യദാർഢ്യവുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയെന്ന് ആയത്തുള്ള അലി ഖാംനെയെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. മരണാനന്തര ചടങ്ങുകളിൽ ഇന്ത്യ പങ്കെടുത്തതിൽ ഇറാൻ സർക്കാർ നന്ദി രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാജ്യങ്ങളോട് യു എസ് ആവശ്യപ്പെട്ടതായി ഇറാൻ. ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്ക അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായി ഇറാന്റെ തസ്നിം വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. 13 രാഷ്ട്രങ്ങൾ അമേരിക്ക അനുസരിച്ച് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതായും വാർത്താ ഏജൻസി പറയുന്നു. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിച്ചുവെന്ന് US. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. ഒമാൻ തീരത്തുകൂടി പോവുകയായിരുന്ന എണ്ണ ടാങ്കറും ചരക്ക് കപ്പലുമാണ് ഇറാൻ സൈന്യം ആക്രമിച്ചത്. ഇറാന് നേരെ US പ്രത്യാക്രമണം നടത്തുമെന്ന റിപ്പോർട്ട്. ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തീരുമാനിക്കുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് വില കുറച്ചേക്കും. 20 മുൻപേ വില കുറയ്ക്കാനാണ് സാധ്യത. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റ് പോർച്ചുഗൽ പുറത്തായി. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. പകരക്കാരനായി ഇറങ്ങിയ മൈക്കേൽ മെറിനോ ഇഞ്ചുറി സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനെ ക്വാർട്ടറിൽ എത്തിച്ചത്. 91 മിനിറ്റിലാണ് മെറിനോ സ്പെയിന് വിജയം സമ്മാനിച്ചത്. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം ന്യൂനോ മെൻഡസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പറങ്കിപ്പടയ്ക്ക് വലിയ തിരിച്ചടിയായി. വിജയത്തോടെ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ലോകകപ്പ് സ്വപ്നം അസ്തമിച്ചെങ്കിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വിരമിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഫിഫ ലോകകപ്പിൽ സ്പെയിനോട് എതിരില്ലാത്ത ഒരു ഗോളിന് തോറ്റ് പുറത്തായതിനു പിന്നാലെ പോർച്ചുഗൽ മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് റോബർട്ടോ മാർട്ടിനസ്. സ്പെയിനെതിരായ തോൽവിയോടെ ഒരു യുഗം അവസാനിച്ചുവെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷന് ഇനി പുതിയൊരു മാനേജറെ കണ്ടെത്താമെന്നും തന്റെ കരാർ അവസാനിച്ചതായും അറിയിച്ചു. ലോകകപ്പിൽ യുഎസിനെ 4-1 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ചാൾ ഡി കെറ്റ്ലാർ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ റൊമേലോ ലുക്കാക്കുവും ഒരു ഗോൾ സ്വന്തമാക്കി. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടം. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ന് അർജന്റീന കളത്തിലിറങ്ങും. ഈജിപ്റ്റാണ് എതിരാളി. രാത്രി 8 കളി. മറ്റൊരു മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെയും നേരിടും. യുവയിൽ വർഷത്തിലെ ഏറ്റവും ചൂടേറിയതും വരണ്ടതുമായ ജംറത്തുൽ ഖൈദ് കാലഘട്ടം ആരംഭിച്ചതായി എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അറിയിച്ചു. ഈ മാസം 3 ഓഗസ്റ്റ് 10 വരെ നീണ്ടുനിൽക്കുന്ന ഈ കാലയളവിലാണ് യുവയിലും അറേബ്യൻ ഉപദ്വീപിലും കടുത്ത വേനൽ അനുഭവപ്പെടാറുള്ളത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

ദുബായിലെ മംസാറിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇലക്ട്രിക് അബ്ര വീണ്ടും സർവീസ് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. മംസാർ മറൈൻ ട്രാൻസ്പോർട്ടേഷനിലാണ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരുന്ന ഒരു ടൂറിസ്റ്റ് ഇലക്ട്രിക് അബ്ര സർവീസ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനെ തുടർന്നാണ് ഇത് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് ടൂറിസ്റ്റുകളായിട്ട് എത്തുന്നവർക്ക് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി വരുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചധികം സമയം നല്ല രീതിയിൽ, പ്രത്യേകിച്ചും വിന്ററൊക്കെ ആണെങ്കിൽ, ചൂടത്ത് കയറി അബ്രയിൽ പോകുന്ന കാര്യമല്ല പറയുന്നത്, പക്ഷേ വിന്ററൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കുറെ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിടം തന്നെയാണ്. 30 മിനിറ്റ് യാത്ര ചെയ്യുന്നതിന് 60 ദിർഹംസും ആൻഡ് 60 മിനിറ്റ് യാത്രയ്ക്ക് 120 ദിർഹംസുമാണ് നിരക്ക്. ഒരു അബ്രയിൽ പരമാവധി 8 പേർക്ക് വരെ യാത്ര ചെയ്യാവുന്നതാണ് കേട്ടോ. മംസാറിന്റെ ആ ഒരു ബീച്ച് സൈഡും ദുബായുടെ മനോഹരമായിട്ടുള്ള കടൽ കാഴ്ചകളും ആൻഡ് ഓഫ് കോഴ്സ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു അന്തരീക്ഷം ഒക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ടൂറിസ്റ്റ് അബ്ര യാത്ര തീർച്ചയായിട്ടും മികച്ചൊരു അനുഭവം തന്നെയായിരിക്കും. ആൻഡ് യെസ്, ഇന്ന് UAE വന്നിട്ടുണ്ടായിരുന്ന വാർത്തകളിൽ പ്രത്യേകിച്ചും ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ട സംഗതികളിൽ ഒന്ന് തന്നെയാണ് ഇവിടെ പ്രത്യേകിച്ചും ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരു കോടതി സ്ഥാപിക്കുന്നുവെന്ന UAE ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം ഇന്ന് പലയിടത്തും ഈ വ്യാജ തൊഴിൽ തട്ടിപ്പുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയത്ത്, പല വാർത്തകൾ വരുന്ന സമയത്ത് നമ്മൾ തന്നെയും നമ്മുടെ അനിയന്മാരെ കുറിച്ച് അല്ലെങ്കിൽ അനിയത്തിമാരെ കുറിച്ച് നമ്മുടെ തന്നെ ഭാവിയെക്കുറിച്ചിട്ടൊക്കെ ആശങ്കയോടെ നോക്കിക്കാണുന്ന സമയത്താണ് മനുഷ്യക്കടത്തും അല്ലെങ്കിൽ അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായിട്ടും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് പുതിയ കോടതി, പ്രത്യേക കോടതി തന്നെ സ്ഥാപിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ UAE അതോറിറ്റീസ് പോയിരിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതിയുടെ ചെയർമാനുമായിട്ടുള്ള ഹിസ് ഹൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ സയ്ദ് അൽ നഹ്യാന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ ഒരു പുതിയ കോടതി ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ പ്രത്യേകമായിട്ടുള്ള പ്രോസിക്യൂഷൻ സംവിധാനം ആൻഡ് പ്രൈമറി കോടതി, അപ്പീൽ കോടതി എന്നിവയൊക്കെ തന്നെ ഉൾപ്പെടും എന്നാണ് പറയുന്നത്. നിലവിൽ അന്വേഷണം നടക്കുന്നതും ആൻഡ് വിചാരണയിലുള്ളതുമായിട്ടുള്ള കേസുകളൊക്കെ തന്നെ ഈ ഒരു പ്രത്യേക കോടതിയിലേക്ക് മാറ്റുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇരകൾക്ക് വേഗത്തിൽ നീതി ഉറപ്പാക്കുകയും മനുഷ്യക്കടത്തിനെതിരെ കർശനമായിട്ടുള്ള നടപടി ശക്തപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു തീരുമാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുള്ള വളരെ ഭയങ്കര വില്ലേനിയസ് ആയിട്ടുള്ള ഒരു ആക്റ്റായിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ അങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പലതരത്തിലും ഈ തൊഴിൽ തട്ടിപ്പുകളുമായിട്ടൊക്കെ ചേർത്ത് വെച്ച് പറയേണ്ടുന്ന ഒരു സംഗതി കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ പുതിയൊരു ലക്ഷ്യം അല്ലെങ്കിൽ പുതിയ ജീവിതത്തിൽ പുതിയ ഒരു പ്രകാശം കാണുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പുതിയൊരു സ്വപ്നം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ ആഗ്രഹത്തോടെ കടന്നു വരുന്ന പലരും ഈ തട്ടിപ്പുകളിൽ ചെന്ന് വീഴാറുണ്ട്. എന്നാൽ UAE പേരിൽ, ഈ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അത്തരത്തിൽ ഏതൊരു തരം തട്ടിപ്പ് നടത്തി കഴിഞ്ഞാലും അതിന് കർശനമായിട്ടുള്ള നിയമ നടപടികളിലൂടെ പ്രതികൾക്ക് ഏറ്റവും തക്കതായിട്ടുള്ള ശിക്ഷ നൽകുക എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ നിലപാട്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രസ്താവന തന്നെയാണ് ഈ ഒരു കോടതിയുടെ, പ്രത്യേകമാക്കപ്പെട്ട ഒരു കോടതിയുടെ അറിയിപ്പിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും കേട്ടുകൊണ്ടേ ഒരു ബ്യൂട്ടിഫുൾ ട്രെൻഡിങ് ട്രാക്ക് ഇസ് കമ്മിങ് ഫോർ യു ഗൈസ്. ഇത് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ചധികം വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ആൻഡ് ദിസ് ഇസ് ആസ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ഇപ്പോൾ റീ റിലീസിലൂടെ ട്രെൻഡിങ് ആയി മാറിയിരിക്കുന്ന ഹാപ്പിയിലൊരു ട്രാക്കിനെ നമുക്ക് കേൾക്കാം. Trending song of the hour.

0: You are listening to At Home with Asif. Asif.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: You're tuned into Home 92.2 FM. Home is a feeling.

0: ഫിഫ വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പലതരത്തിലുള്ള വിവാദങ്ങൾ കൂടി 2026 വേൾഡ് കപ്പ് കളമൊരുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും അമേരിക്കയുടെ ടീമിനോട് കാണിച്ച ഒരു സഹാനുഭൂതി, അത് ഫിഫയുടെ തന്നെ ഒരു നിലപാടാണോ അവരുടെ പൊളിറ്റിക്സ് ആണോ ഈ കാണിക്കുന്നത്? റെഡ് കാർഡ് കിട്ടിയിട്ടും കളിക്കാരനെ പുറത്താക്കാത്തത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ എന്തെങ്കിലും അന്തർധാരയിലെ സജീവ സാന്നിധ്യങ്ങൾ കൊണ്ടാണോ എന്നതുൾപ്പെടെ വലിയ ചർച്ചകൾ ഇങ്ങനെ ഫുട്ബോൾ കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആക്ച്വലി അതൊരു ഫുട്ബോൾ ഒരു കായിക ഇനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ വിഷയമായി മാറുന്ന കാഴ്ച കൂടിയാണ് നമ്മളവിടെ കാണുന്നത്. ചുവപ്പ് കാർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിലേക്ക് വന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് അറിയാവോ? അച്ചടക്കമില്ലാത്ത കളിക്കാർക്ക് കിട്ടുന്ന ട്രോഫിയാണല്ലോ ഈ റെഡ് കാർഡ്. ഫൗള് കാണിക്കുന്ന കളിക്കാർക്ക് 2 തവണ മഞ്ഞ കാർഡ് കിട്ടും, 2 തവണ പിന്നെ പറയണ്ടല്ലോ, ഒപ്പം റെഡ് കാർഡ് കൂടി വരും, അതാണ് നിയമം. എന്നാൽ എന്ന് മുതലാണ് ഈ കാർഡുകൾ കളിയിൽ ഉപയോഗിച്ച് തുടങ്ങിയത് എന്നുള്ള കാര്യം അറിയാവോ? 1966 ഫിഫ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് അർജന്റീന ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുകയാണ്. ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ കളി മുറുകിക്കൊണ്ടിരിക്കുന്ന സമയം ഇതിനിടയിൽ ഫൗള് കാണിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് താരങ്ങളായിട്ടുള്ള ബോബി ചാൾട്ടനും അദ്ദേഹത്തിന്റെ സഹോദരൻ ജാക്ക് ചാൾട്ടനും റഫറിയായിരുന്ന റുഡോൾഫ് ക്രീറ്റൻ താക്കീത് നൽകി, വാർണിംഗ്സ് നൽകി. ആൻഡ് ഒടുവിൽ മറ്റു വഴികളില്ലാതെ റഫറി അർജന്റീനയുടെ അന്റോണിയോ റാറ്റിനെ പുറത്താക്കുന്ന ഒരു സാഹചര്യം വരെ കളിയിലേക്ക് എത്തി. എന്നാൽ ഈ വിവരം ആരും അറിഞ്ഞില്ല, കളിക്കാരല്ലാതെ. അത് അറിയുന്നതാകട്ടെ മത്സരം കഴിഞ്ഞിറങ്ങിയ പത്രവാർത്തയിലൂടെയും. പിന്നെ പറയണോ പുകിൽ, റഫറിയുടെ ഈ ഒരു നീക്കത്തിനെതിരെ ഇംഗ്ലീഷ് ടീമിന്റെ മാനേജറായിരുന്ന അൽഫ റാംസെ ഫിഫയെ സമീപിച്ചു. അവരുടെ പരാതി റഫറിയുടെ തീരുമാനത്തിൽ വ്യക്തതയില്ല എന്നുള്ളതായിരുന്നു. അതൊരാളെ ഇരുത്തി ചിന്തിപ്പിച്ചു ആരാണെന്നല്ലേ, അത് റഫറി ആയിരുന്ന ക്ലെൻ ആസ്റ്റനെ ആയിരുന്നു കേട്ടോ. റഫറിയുടെ തീരുമാനങ്ങൾ എന്തുതന്നെ ആയിരുന്നാലും അത് കളിക്കാരെയും കാണികളെയും വ്യക്തമായി അറിയിച്ചേ മതിയാവുള്ളൂ. മാത്രമല്ല കളിക്കാർ പല ഭാഷക്കാരായതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ഒരു ആശയവിനിമയം അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ക്രിക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 6 ആണ് എന്നുള്ളതിന് റഫറി മൈക്കിൽ കൂടെ വിളിച്ച് പറയില്ല, ഇതൊരു 6 ആണ്. ഐ മീൻ അമ്പയർ ഒരിക്കലും മൈക്കിൽ കൂടെ വിളിച്ച് പറയില്ല ഇതൊരു 6 ആണ് കേട്ടോ, ഇതൊരു 4 ആണ് കേട്ടോ, ആ നിങ്ങൾ ഔട്ടായി കേട്ടോ. ഇതിന് പകരമായിട്ട് അവർ യൂസ് ചെയ്യുന്ന സിമ്പിൾസും ഇൻഡിക്കേഷൻസും കണ്ടിട്ടില്ലേ? ഇതുപോലെ ഒരു സ്കീമാറ്റിക്സ് അക്കാലത്ത് ഫുട്ബോളിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് ഒരു പോംവഴി എന്ന് ആലോചിച്ച കെൻ ആസ്റ്റൺ എന്ന റഫറിയുടെ മനസ്സിലാണ് ഈ ഒരു ആശയം ആദ്യം ഉദിക്കുന്നത്. നിറം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ആശയവിനിമയമാണ് ഇതിന് ബെസ്റ്റ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ട്രാഫിക് സിഗ്നലുകൾ പോലെ ഒരു താരത്തെ പുറത്താക്കാനായിട്ട് ചുവപ്പ് കാർഡും ആൻഡ് ഒരു മുന്നറിയിപ്പ്, ഒരു വാർണിംഗ് സൈൻ നൽകുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞ കളറും അദ്ദേഹം തിരഞ്ഞെടുത്തു. അങ്ങനെ അടുത്ത വേൾഡ് മത്സരമായപ്പോഴേക്കും ആ കാര്യത്തിലൊരു തീരുമാനമായി. 1970 മെക്സിക്കോ വേൾഡ് കപ്പിൽ അങ്ങനെ റെഡ് കാർഡും യെല്ലോ കാർഡും കളിയിൽ ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ റെഡ് കാർഡും യെല്ലോ കാർഡും ഇല്ലാത്ത ഒരു ഫുട്ബോൾ മാച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഫുട്ബോളിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം ഫുട്ബോൾ എന്ന ആ കായിക ഇനത്തിന്റെ ഇൻഡിക്കേഷൻ പോയിന്റ് ആയിട്ട് ഈ കാർഡുകളും മാറി എന്നുള്ളതാണ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
2: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: കാണപ്പെടാതെ സാർ ഞാൻ പാത്രക്കാരൻ. ആ
4: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
5: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
6: You are listening

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif. Asif.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
3: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
10: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
11: എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
3: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
12: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
13: Stay connected with Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: വയനാട്ടിൽ മണ്ണിടിച്ചിൽ, മരണസംഖ്യ ഉയരുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ചെലവിൽ വിവാദം. പ്രധാനമന്ത്രിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. കിരീടമില്ലാതെ റോണോയുടെ മടക്കം. ലോകകപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്ത്. ക്വാർട്ടർ ലക്ഷ്യമിട്ട് അർജന്റീന ഇന്ന് കളത്തിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വയനാട് മേപ്പാടി കല്ലാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ ഉയരുന്നു. 5 പേർക്ക് ജീവൻ നഷ്ടമായി. മണ്ണിനടിയിൽപ്പെട്ടുപോയവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട 9 ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കള്ളാടി മീനാക്ഷി പാലത്തിനടുത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. വയനാട് കള്ളാടി തുരങ്കപാതയുടെ പണികൾ നടക്കുന്ന സ്ഥലത്തായിരുന്നു അപകടം. പാലത്തിനടുത്തുള്ള കുന്ന് കനത്ത മഴയിൽ ഇടിഞ്ഞ് നിർമ്മാണ സ്ഥലത്തേക്ക് വീഴുകയായിരുന്നു. തൊഴിലാളികളുമായി വന്ന 2 ബസുകളും മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്. തുരങ്കപാതയ്ക്കായി കെട്ടിയുണ്ടാക്കിയ കോൺക്രീറ്റ് മതിൽ ഉൾപ്പെടെ ഇടിഞ്ഞു വീണു. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 2 സംഘങ്ങളാണ് നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ആകെ 70 രക്ഷാപ്രവർത്തകരാണ് സംഘത്തിലുള്ളത്. മൺകൂനകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും വേഗം കണ്ടെത്തുകയും ജീവനോടെ പുറത്തെത്തിക്കുന്നതിനുമാണ് ശ്രമം. നിർമ്മാണ കമ്പനി തുരങ്ക നിർമ്മാണ സ്ഥലത്തുനിന്ന് മണ്ണ് മാറ്റാത്തതാണ് ദുരന്തത്തിനിടയാക്കിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ മാസം 20 കലക്ടർ രേഖാമൂലം കരാറുകാരെ അറിയിച്ചിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയും ഇക്കാര്യം അറിയിച്ചു. പൊതുമരാമത്ത് മന്ത്രിയും യോഗം ചേർന്ന് മണ്ണ് മാറ്റാൻ നിർദ്ദേശം നൽകി. പക്ഷേ കരാറുകാർ അത് പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലേത് മനുഷ്യനിർമ്മിത അപകടം. കലക്ടർ ആവശ്യപ്പെട്ടപ്പോൾ മണ്ണ് മാറ്റിയിരുന്നുവെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നില്ലെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പ്രശ്നബാധിത മേഖലയായിരിക്കെ മണ്ണ് മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. ദൌർഭാഗ്യകരമായ സംഭവമെന്ന് രമേശ് ചെന്നിത്തല. ദുരന്തം അങ്ങേയറ്റം ദാരുണവും ഞെട്ടിപ്പിക്കുന്നതുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രക്ഷാപ്രവർത്തനം തുടരാനും അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാനുമുള്ള ഘട്ടമാണിത്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ പേരെയും പുറത്തെടുക്കാൻ അടിയന്തരമായ നടപടി ആവശ്യം. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് പിണറായി വിജയൻ. വയനാട് മണ്ണിടിച്ചിൽ ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്നയിടത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടും അത് പാലിച്ചില്ല. ഇത് വീഴ്ചയെന്നും സുരേഷ് ഗോപി. മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖ് മുഖ്യമന്ത്രിയുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അപകട മുന്നറിയിപ്പ് കൊങ്കൺ കമ്പനി അവഗണിച്ചുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് ഇതാണെന്നും മന്ത്രി. തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടെ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയതുകൊണ്ടാണ് ദുരന്തമുണ്ടായതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. പ്രിയങ്ക ഗാന്ധി MP വയനാട് കലക്ടറുമായി ഫോണിൽ സംസാരിച്ച് തുരങ്കപാതയിലെ അപകടത്തിന്റെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിൽ കേസെടുത്ത് മേപ്പാടി പോലീസ്. കള്ളാടി പാലത്തിലുണ്ടായ മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിതമാണെന്നും കലക്ടർ ആവശ്യപ്പെട്ടിട്ടും മണ്ണ് നീക്കം ചെയ്യാത്തതാണ് അപകടത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ ടാക്സി ഡ്രൈവറും CPM പ്രവർത്തകനുമായ ശ്യാംരാജിന് നഷ്ടപരിഹാരം നൽകാതെ CPM ED. നഷ്ടപരിഹാരം നൽകിയാൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. പ്രവർത്തകരുടെ ആക്രമണത്തിൽ കാർ തകർന്ന ശ്യാമിനെ സഹായിക്കുമെന്നായിരുന്നു നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3,764 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. നിയമസഭയിൽ പ്രതിപക്ഷ MLA ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ 5,370 കോടി രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി. 1-ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 817 കോടിയും അദാനി ഗ്രൂപ്പ് 2,454 കോടിയും ചെലവ് ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചു. വിഴിഞ്ഞത്തിന് സർക്കാർ നൽകിയ തുക സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന വസ്തുതാ വിരുദ്ധമെന്ന് തുറമുഖ വകുപ്പ് മുൻമന്ത്രി VN വാസവൻ. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുൻപ് തന്നെ പദ്ധതിയുടെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ വിശദീകരിച്ചതാണ്. ആകെ മുടക്കിയതിന്റെ 61% സംസ്ഥാന സർക്കാരിന്റേതാണ്. 29.5% അദാനിയുടേതായി വരുന്നത്. ബാക്കി കേന്ദ്ര സർക്കാർ VGF ലോണായി തന്നതാണ്. ഗ്രാന്റായി അനുവദിച്ചിരുന്നില്ല. 817 കോടിയാണ് VGF ആയി ലഭിച്ചതെന്നും VN വാസവൻ. ഇന്ത്യയിൽ ചെറുവിമാനത്താവളങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യത എന്ന മുന്നറിയിപ്പ് നൽകി CISF. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പല വിമാനത്താവളങ്ങളിലും ഇല്ല. കൂടുതൽ വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കാൻ CISF സന്നദ്ധത അറിയിച്ചു. ഉഡാൻ പദ്ധതിക്ക് കീഴിലുള്ള വിമാനത്താവളങ്ങളാണ് സുരക്ഷാ വീഴ്ചയുള്ളവരിൽ കൂടുതൽ. വിമാനത്താവളങ്ങൾക്ക് പുറത്തെ പ്രാദേശിക പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് CISF പറയുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ല. പണമെണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭാവന കൊള്ള വിവാദത്തിനിടെ അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് ട്രസ്റ്റ് അധികൃതർ. 2020 രൂപീകൃതമായ ശേഷമാകെ 3,264 കോടി രൂപ ലഭിച്ചു. 2,370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും മൂലധനത്തിലേക്കും മാറ്റിവച്ചു. ഭക്തർ സംഭാവന ചെയ്ത വെള്ളിവസ്തുക്കൾ ഒരുക്കി കട്ടികളാക്കി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ട്രസ്റ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കും രാഷ്ട്രത്തലവന്മാർക്കും ഇന്തോനേഷ്യ നൽകുന്ന പരമോന്നത പുരസ്കാരമായ ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ ആദ്യ പൂർണ്ണയാണ് മോദിക്ക് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശന സമയത്ത് ഇരുരാജ്യങ്ങളും തമ്മിൽ അതിനിർണായകമായ പ്രതിരോധ സാമ്പത്തിക കരാറുകളിൽ ഒപ്പുവച്ചു. ഇന്തോനേഷ്യൻ സൈന്യത്തിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകളും വായുവിൽ നിന്ന് വായുവിലേക്ക് തുടക്കാവുന്ന അസ്ത്ര മിസൈലുകളും നൽകാനുള്ള സുപ്രധാന കരാറുകളാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചത്. ഇന്തോനേഷ്യയ്ക്കായി പ്രത്യേക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യ പിന്തുണ നൽകും. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള വിലാപയാത്രയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ജനക്കൂട്ടത്തിനൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കാൽനടയായി വിലാപയാത്രയിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ഇറാനിയൻ ജനതയും അവരുടെ ഐക്യദാർഢ്യവുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയെന്ന് ആയത്തുള്ള അലി ഖാംനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. മരണാനന്തര ചടങ്ങുകളിൽ ഇന്ത്യ പങ്കെടുത്തതിൽ ഇറാൻ സർക്കാർ നന്ദി രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാജ്യങ്ങളോട് US ആവശ്യപ്പെട്ടതായി ഇറാൻ. ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്ക അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായി ഇറാന്റെ തസ്നിം വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. 13 രാഷ്ട്രങ്ങൾ അമേരിക്ക അനുസരിച്ച് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതായും വാർത്താ ഏജൻസി പറയുന്നു. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിച്ചുവെന്ന് US. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. ഒമാൻ തീരത്തുകൂടി പോവുകയായിരുന്ന എണ്ണ ടാങ്കറും ചരക്ക് കപ്പലുമാണ് ഇറാൻ സൈന്യം ആക്രമിച്ചത്. ഇറാന് നേരെ US പ്രത്യാക്രമണം നടത്തുമെന്ന റിപ്പോർട്ട്. ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ എണ്ണക്കമ്പനികൾ തീരുമാനിക്കുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് വില കുറച്ചേക്കും. 20 മുൻപേ വില കുറയ്ക്കാനാണ് സാധ്യത. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റു പോർച്ചുഗൽ പുറത്തായി. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. പകരക്കാരനായി ഇറങ്ങിയ മൈക്കൽ മെറിനോ ഇഞ്ചുറി സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനെ ക്വാർട്ടറിൽ എത്തിച്ചത്. 91st minute മെറിനോ സ്പെയിന് വിജയം സമ്മാനിച്ചത്. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം ന്യൂനോ മെൻഡസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പറങ്കിപ്പടയ്ക്ക് വലിയ തിരിച്ചടിയായി. വിജയത്തോടെ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ലോകകപ്പ് സ്വപ്നം അസ്തമിച്ചെങ്കിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വിരമിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഫിഫ ലോകകപ്പിൽ സ്പെയിനോട് എതിരില്ലാത്ത 1 ഗോളിന് തോറ്റ് പുറത്തായതിനു പിന്നാലെ പോർച്ചുഗൽ മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് റോബർട്ടോ മാർട്ടിനസ്. സ്പെയിനെതിരായ തോൽവിയോടെ ഒരു യുഗം അവസാനിച്ചുവെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷന് ഇനി പുതിയൊരു മാനേജറെ കണ്ടെത്താമെന്നും തന്റെ കരാർ അവസാനിച്ചതായും അറിയിച്ചു. ലോകകപ്പിൽ US 4-1 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ചാൾ ഡി കെറ്റ്ലാർ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ റൊമേലോ ലുക്കാക്കുവും 1 ഗോൾ സ്വന്തമാക്കി. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടം. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ന് അർജന്റീന കളത്തിലിറങ്ങും. ഈജിപ്റ്റാണ് എതിരാളി. രാത്രി 8 കളി. മറ്റൊരു മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെയും നേരിടും. യുഎഇയിൽ വർഷത്തിലെ ഏറ്റവും ചൂടേറിയതും വരണ്ടതുമായ ജംറത്തുൽ ഖൈത് കാലഘട്ടം ആരംഭിച്ചതായി എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അറിയിച്ചു. ഈ മാസം 3 മുതൽ ഓഗസ്റ്റ് 10 വരെ നീണ്ടുനിൽക്കുന്ന ഈ കാലയളവിലാണ് യുഎഇയിലും അറേബ്യൻ ഉപദ്വീപിലും കടുത്ത വേനൽ അനുഭവപ്പെടാറുള്ളത്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. Loham Muruvan, oru pandinu pinnale payunu.
6: Germany, Netherlands, Argentina, Portugal.
5: Loga football inde mahamelam.
6: Africa, Bosnia and Herzegovina, Morocco, Algeria.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. സ്വിറ്റ്സർലൻഡ്, സ്കോട്ട്ലൻഡ്, ടർക്കി. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒൺലി ഓൺ ഹോം 92.2 എഫ്എം.
2: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
1: Time check. Time check.
2: Brought to you by Ozone Cargo.
8: ഗുഡ് ഈവനിങ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ്.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
9: Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
8: ദുബായ് മേഖലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ് അറ്റ് 71%.
1: Weather update.
9: Weather update.
2: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Back to Home brought to you by Z5 Festive Offer il All Access Pack varum AED 99.99 matram adum prathi varsham TNC apply.
1: തിരികെത്താം ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസഫാണ് കൂടെ ഉള്ളത്. ഈ ഒരു മേഖലയിൽ പശ്ചിമേഷ്യയിൽ നിലനിന്ന് പലവിധങ്ങളായിട്ടുള്ള സംഘർഷ സാധ്യതകളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് വിസയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും വിസ പുതുക്കുന്ന കാര്യത്തിലൊക്കെ കുറേയധികം ഇളവുകൾ ഈ ഒരു രാജ്യം തന്നിരുന്നു. ആൻഡ് ആ ഒരു ഇളവുകൾ കഴിഞ്ഞ ആഴ്ച അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യുകയാണ്. വിസ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം മുതൽ 50 ദിർഹംസ് പിഴയായി വരും എന്നുള്ളൊരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർത്തു വെച്ചിരിക്കണം. പുതിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം. വിസ പുതുക്കാൻ വേണ്ടിയിട്ട് ട്രാഫിക് പിഴകൾ അടയ്ക്കണം എന്നുള്ളതാണ് കേട്ടോ. റെസിഡൻസി വിസ പുതുക്കുന്നതിന് മുമ്പ് വാഹനങ്ങളുടെ പേരിലുള്ള ട്രാഫിക് ഫൈനുകൾ പൂർണ്ണമായിട്ടും അടച്ചു തീർക്കണമെന്നും പുതിയ ഡിജിറ്റൽ സംവിധാനം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സോ പിഴകൾ നിലവിലുണ്ടെങ്കിൽ നമ്മുടെ വിസ നടപടികൾ തടസ്സപ്പെട്ടേക്കാം. ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഓവർ സ്റ്റേ ഫൈൻ വരും എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. വിസിറ്റോ ടൂറിസ്റ്റ് വിസകളിലൊക്കെ വരുന്നവർക്ക് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ നൽകിയിരിക്കുന്ന ആ ഒരു ഇളവ്, ഗ്രേസ് പീരീഡ് ഒഴിവാക്കിയിട്ടുണ്ട്. സോ വിസ കാലാവധി കഴിഞ്ഞ് ആദ്യത്തെ ദിവസം മുതൽ തന്നെ പ്രതിദിനം 50 ദിർഹംസ് അത് ഫ്ളാറ്റ് നിരക്കിൽ പിഴ ഈടാക്കപ്പെടും എന്നുള്ളതാണ്. എല്ലാ എമിറേറ്റുകളിലും ഈ ഒരു നിരക്ക് ഇപ്പോൾ ഏകീകരിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ വിസ കാറ്റഗറികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് 10 വർഷത്തെ ബ്ലൂ വിസ, AI വിനോദ മേഖലകൾക്ക് വേണ്ടി പ്രത്യേകം വിസിറ്റ് വിസകൾ, അതോടൊപ്പം തന്നെ മികച്ച സേവനം അനുഷ്ഠിക്കുന്ന അധ്യാപകർക്കും നഴ്സുമാർക്കുമൊക്കെ ഗോൾഡൻ വിസ എന്നിവയൊക്കെ തന്നെ പുതുതായിട്ട് അനുവദിക്കും എന്നുള്ള കാര്യം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് അക്കൗണ്ടിൽ നിശ്ചിതമായിട്ടുള്ള തുക ബാലൻസ് കാണിക്കുന്നവർക്ക് സ്പോൺസർ ഇല്ലാതെ തന്നെ 5 വർഷത്തേക്ക് മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസയും ഇപ്പോൾ സ്വന്തമാക്കാം എന്നുണ്ട് കേട്ടോ. ഇൻകൺട്രി വിസ എക്സ്റ്റൻഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ രാജ്യം വിട്ടു പോകാതെ തന്നെ നമുക്ക് UAE ഉള്ളിൽ വെച്ച് ഓൺലൈനായിട്ട് വിസിറ്റ് വിസകൾ പുതുക്കാനുള്ള സൗകര്യവും ഇപ്പോൾ ലഭ്യമാണ് എന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് എന്തായാലും വിസയുടെ കാര്യമൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ മാസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട, മെയ് മാസത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഒന്നായിരുന്നു, ഇനി മുതൽ കൃത്യമായിട്ട് എല്ലാ മാസവും ശമ്പളം 1ാം തീയതി തന്നെ നൽകിയിരിക്കണം എന്നുള്ളൊരു കാര്യം. ആൻഡ് അത് നൽകാത്ത പക്ഷം കമ്പനികൾക്കെതിരെ കർശനമായിട്ടുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി അതോറിറ്റീസൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കമ്പനികളും അവരുടെ തന്നിഷ്ടപ്രകാരം തൊഴിലാളികളുടെ രേഖാമൂലമുള്ള അനുമതി ഇല്ലാതെ തൊഴിൽ കരാറുകളിലൊക്കെ മാറ്റം വരുത്താറുണ്ട്. പക്ഷേ അത്തരം മാറ്റം വരുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ഈ HR റിലേറ്റഡ് റോളുകളിൽ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ മിക്ക കമ്പനീസിലും കാണുമല്ലോ അങ്ങനത്തെ ചില എന്താ പറയുന്നത് ഉടായിപ്പുകൾ. അപ്പോൾ അത്തരം ഉടായിപ്പ് പ്രവർത്തനങ്ങളൊക്കെ കമ്പനികളിൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പണി പാളാനുള്ള സകല സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു പ്രവണതയാണ് ഈ മുതലാളിയേക്കാൾ വലിയ മുതലാളിത്തം കാണിക്കുന്ന ചില സ്റ്റാഫുകൾ മിക്ക കമ്പനീസിലുണ്ടായിരിക്കും. ഇവർ ഈ മുതലാളിയുടെ പക്ഷം പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുതലാളിയുടെ പ്രീതി നേടിയെടുക്കാൻ വേണ്ടി ഇത്തരം ചില നിയമങ്ങൾ വരുന്ന സമയത്ത് സാർ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംഗതി, നമുക്ക് അതിനകത്തൊരു കുറവ് വരുത്താം, അല്ലെങ്കിൽ 1ാം തീയതി ശമ്പളം കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കുന്നത് എമൗണ്ട് കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഉടായ്പകളുമായിട്ട് രംഗപ്രവേശം ചെയ്യാറുണ്ട്. പക്ഷേ ചില സാധുക്കളായിട്ടുള്ള മുതലാളിമാർ ഇത് കേൾക്കുന്ന സമയത്ത് ഈ ഒരു കെണിയിൽ പോയി വീഴാറുണ്ട്. അങ്ങനെ വീണു കഴിഞ്ഞാൽ നഷ്ടം വരുന്നത് അവസാനം മുതലാളിക്ക് തന്നെ ആയിരിക്കും എന്നാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പൊടിയും തട്ടി അങ്ങ് പോകും. അവസാനം എൻഡ് ഓഫ് ദി ഡേ ആ കമ്പനിയുടെ ഓണർഷിപ്പ് കൈകാര്യം ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു ഫൈനുകളും ആൻഡ് നിയമ നടപടികളും ഒക്കെ നേരിടേണ്ടി വരുന്നത് എന്നുള്ളൊരു കാര്യം എല്ലായ്പ്പോഴും ഓർത്തിരിക്കണം. എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, പക്ഷേ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായിട്ട് ഇതിന് യാതൊരു സാമ്യമില്ല എന്ന് പറയുന്നത് പോലെ, ലൈക്ക് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരം പല കമ്പനീസിലും ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാൽ കർശനമായിട്ട് ഇപ്പോൾ UAE അതോറിറ്റീസ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, കമ്പനികളുടെ തന്നിഷ്ടം നടക്കില്ല, തൊഴിലാളികളുടെ രേഖാമൂലമുള്ള അനുമതിയും ഇല്ലാതെ അവരുടെ തൊഴിൽ കരാറുകളിൽ മാറ്റം വരുത്താനാവില്ല എന്ന നിയമം കർശനമാക്കിയിരിക്കുകയാണ് UAE കേട്ടോ. അപ്പോൾ അവരുടെ ജോബ് ടൈറ്റിൽ ആവട്ടെ, ആൻഡ് അനുമതിയില്ലാതെ ശമ്പളം, ജോലിയുടെ സ്വഭാവം എന്നിവയൊക്കെ ഉൾപ്പെടെയുള്ള എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ തൊഴിലുടമകൾക്ക് അവകാശമില്ല എന്നാണ് MOHRA അറിയിച്ചിരിക്കുന്നത്. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും ഒക്കെ അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള തൊഴിൽ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള 2021 നമ്പർ ഫെഡറൽ നിയമം അനുസരിച്ചാണ് ഈ ഒരു നടപടികളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. സോ നിയമങ്ങളുടെ കാര്യം വരുമ്പോൾ, അത് നടപ്പിലാക്കേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് വരുമ്പോൾ, അതിനെക്കുറിച്ചൊക്കെ 100% ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു നിയമം പാസാക്കി അത് നടപ്പിൽ വരുത്തണം, അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. Ammone, enda idu? Ee vandide AC adichu poyalla. Idakka sradhikana paadu.
5: Sradhikana.
4: Eda mone, poyada poi. Vandide AC adichu poi.
5: Annam pedikkanada.
6: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
7: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് ഡോട്ട് എം ഇ.
0: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കുറച്ച് വാർത്തകളും ഹോളിവുഡ് സിനിമകളും ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരായിരിക്കും. പക്ഷേ ഈ മോളിവുഡ് ടൈംസ് സിനിമ റിലീസായതിനു ശേഷം ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസുകളിൽ നിറയുന്ന പേരുകളിൽ ഒന്നാണ് മനോജ് നൈറ്റ് ശ്യാമളൻ. മോളിവുഡ് ടൈംസ് റിലീസായതിനു ശേഷം സ്റ്റാറ്റസിലാവട്ടെ ആൻഡ് മലയാളി കോളങ്ങളിലൊക്കെ ഭയങ്കര ചർച്ചയായി മാറുന്ന ഒരു മലയാളിയുടെ പേരാണ് മനോജ് നൈറ്റ് ശ്യാമളൻ. നമ്മളിതിനു മുൻപ് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് തോന്നുന്നു ഓൾറെഡി, കാരണം അദ്ദേഹത്തിൻ്റെ ചില സിനിമകൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സിക്സ് സെൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ത്രില്ലടിച്ച് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളാണ്. എന്തായാലും മനോജ് നൈറ്റ് ശ്യാമളൻ മയ്യഴിയിൽ ജനിച്ച് പെൻസിൽവാനിയയിൽ വളർന്ന് ഹോളിവുഡിലെത്തി ലോകത്തെ മുഴുവൻ തൻ്റെ ത്രില്ലർ സിനിമകളിലൂടെ താൻ നൽകുന്ന അവസാന നിമിഷത്തിലെ ആ ഒരു ട്വിസ്റ്റിലൂടെ ഞെട്ടിച്ച വ്യക്തിയാണ് മനോജ് നൈറ്റ് ശ്യാമളൻ. മാഹിയിൽ ഒരു മലയാളി ഡോക്ടർ ദമ്പതികളുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ജനിച്ചതിന് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ജനനത്തിന് ശേഷം അമേരിക്കയിലേക്ക് കുടിയേറി. പാരമ്പര്യമനുസരിച്ചൊരു ഡോക്ടർ ആകേണ്ടിയിരുന്ന മനോജിന് കുട്ടിക്കാലം മുതലേ സിനിമകളോടും ക്യാമറയോടും വിഷ്വൽസിനോടും ഒക്കെ ആയിരുന്നു കമ്പം. 8 വയസ്സുള്ള സമയത്ത് ഒരു സൂപ്പർ 8 ക്യാമറ കയ്യിൽ കിട്ടിയത് മുതലാണ് അദ്ദേഹം സ്വന്തമായിട്ട് ചെറിയ സിനിമകൾ എടുത്തു തുടങ്ങിയത്. അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ 2 സിനിമകൾ വലിയൊരു വിജയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 1999 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ദ സിക്സ്ത് സെൻസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഈ മോളിവുഡ് ടൈംസിലും ആ സിനിമ കണ്ടതിനു ശേഷമാണ് നെസ്ലിൻ്റെ ക്യാരക്ടറിന് വലിയൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ഹോളിവുഡിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. വെറും $40 മില്യൺ ഇന്നിപ്പോൾ നമ്മൾ ഒബ്സഷൻ്റെ ഒക്കെ വലിയ വിജയം കൊണ്ടാടുന്നുണ്ട്. പക്ഷേ ഒരു മലയാളി സംവിധാനം ചെയ്ത ചിത്രം, അതായത് 1999 വെറും $40 മില്യൺ നിർമ്മിച്ചിരുന്ന ഈ സിക്സ് സെൻസ് എന്ന് പറയുന്ന മനോജ് നൈറ്റ് ശ്യാമളൻ്റെ ഈ സിനിമ ലോകമെമ്പാടും നിന്നും ഏകദേശം $670 മില്യൺ വാരിക്കൂട്ടിയത്. അതൊരു വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരൊറ്റ സിനിമയിലൂടെ മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനുമുള്ള ഓസ്കാർ നോമിനേഷൻ വരെ അന്ന് മനോജ് സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിലെ ആ ഒരു വമ്പൻ ട്വിസ്റ്റ് ഇന്നും ഹോളിവുഡിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ട്വിസ്റ്റുകളിൽ ഒന്നായിട്ട് സിനിമ ഫയലുകൾ കൊണ്ടാടാറുണ്ട്. സ്റ്റാർ വാസിന് മാത്രം പിറകിൽ ആ വർഷം ഇറങ്ങിയ സ്റ്റാർ വാസ് എന്ന സിനിമ മാത്രമായിരുന്നു ഹോളിവുഡിൽ കളക്ഷനിൽ ആക്ച്വലി മനോജ് നൈറ്റ് ശ്യാമളൻ്റെ ഈ സിക്സ്ത് സെൻസിന് മുന്നിലുണ്ടായിരുന്നത്. അത്തവണ ആ വർഷം ലോകമെമ്പാടുമായിട്ട് ഇറങ്ങിയ ഹോളിവുഡ് സിനിമകളിൽ കളക്ഷൻ്റെ കാര്യത്തിൽ 2nd സ്ഥാനം സ്വന്തമാക്കുകയായിരുന്നു ഈ ഒരു സിക്സ് സെൻസ് എന്ന് പറഞ്ഞ സിനിമ. അതിനെ തുടർന്ന് അൺബ്രേക്കബിൾ, സയൻസ് തുടങ്ങിയിട്ടുള്ള സൂപ്പർ ഹിറ്റുകൾ അദ്ദേഹം ഹോളിവുഡിൽ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഹോളിവുഡിലെ മുൻനിര സംവിധായകരിൽ ഒരാളായിട്ട് അദ്ദേഹം മാറി. സൂപ്പർ ഹീറോ സിനിമകളെ ഇതിനെ തികച്ചും റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ട്രിലോജി തന്നെയുണ്ട്, അൺബ്രേക്കബിൾ, സ്പ്ലിറ്റ്, ഗ്ലാസ് എന്നീ പറഞ്ഞിട്ട്. അത് സിനിമാ പ്രേമികൾക്കിടയിൽ വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ച ട്രിലോജിയാണ്. തൻ്റെ സിനിമകളിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ പോലെ ചെറിയ ചെറിയ വേഷങ്ങൾ, ഇപ്പോൾ മാർവൽ സിനിമകളിൽ സ്റ്റാൻലിയെ കാണിക്കുന്ന പോലെ ചെറിയ വേഷങ്ങളിൽ അദ്ദേഹം തന്നെ നേരിട്ടൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അമാനുഷിക ശക്തികൾ, നിഗൂഢത, ഒടുവിൽ ആരും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ട്വിസ്റ്റ്, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനോജ് നൈറ്റ് ശ്യാമളൻ്റെ സ്റ്റൈൽ. എല്ലാ വിജയങ്ങൾക്ക് ശേഷം കരിയറിൽ വലിയൊരു തകർച്ചയും അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ദി ലാസ്റ്റ് എയർ ബെൻഡർ, ആഫ്റ്റർ എർത്ത് തുടങ്ങിയ വലിയ ബജറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന സിനിമകളാണ്. അത് പക്ഷേ ബോക്സ് ഓഫീസിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പലരും അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിച്ചു എന്നൊക്കെ വിചാരിച്ചു, അങ്ങനെ വിധിയെഴുതി. എന്നാൽ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത്, സ്വന്തം പണം മുടക്കി നിർമ്മിച്ച് 2016 പുറത്തിറങ്ങിയ സ്പ്ലിറ്റ് എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം ഹോളിവുഡിലേക്ക് രാജകീയമായിട്ട് തിരിച്ചെത്തി തൻ്റെ ഫിലിമോഗ്രഫി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓഫ് കോഴ്സ് എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനത്തോടെ എടുത്തു കാണിക്കാൻ പറ്റുന്ന, പറയാൻ പറ്റുന്ന പേരുകൾ ഒന്ന് തന്നെയാണ് മനോജ് നൈറ്റ് ശ്യാമളൻ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
3: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12th ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
1: Back to home, brought to you by Z5 festive offer il all access pack varum AED 99.99 matram adum prativarsham TNC apply.
4: ഇന്ന് ലോകം അംഗീകരിക്കുന്ന ലോക നേതാക്കൾ, പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കാം, ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളുടെയും പരമോന്നത പദവികളിൽ ഇരിക്കുന്ന ലോക നേതാക്കൾ, അവരുടെയൊക്കെ ആരംഭം രാഷ്ട്രീയത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിട്ടായിരിക്കാം അവരുടെ കരിയർ ആരംഭിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. പക്ഷേ അങ്ങനെയല്ല. ആക്ച്വലി ഇന്ന് ലോകത്തിന്റെ ആ ഒരു ചക്രം നിയന്ത്രിക്കുന്നതെന്ന് പോലും നമ്മൾ കരുതുന്ന അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള പല ലോക നേതാക്കളുടെയും സ്റ്റാർട്ടിംഗ് ആരംഭം മറ്റു പല തൊഴിലുകളുമായിരുന്നു. ഓഫ്കോഴ്സ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ എല്ലാ ഇന്റർവ്യൂസിലും അദ്ദേഹം എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഇലക്ഷൻ സമയത്ത് മുതൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ സാധാരണ നിലയിൽ ഒരു ചായക്കടയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ തൊഴിൽ ആരംഭിക്കുന്നത്. ആൻഡ് ചായയോടൊപ്പം ചർച്ച എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ടീ ടൈം ടോക്സ് ഒക്കെ 2014 തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒരു ചായക്കടക്കാരനിൽ നിന്നും ആരംഭിച്ച് തന്റെ കരിയർ ആരംഭിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തി നിൽക്കുന്ന ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മൾ മറ്റു ലോക നേതാക്കളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റാണ്. ആ ഒരു പദവിയിൽ വരുന്നതിന് മുൻപേ തന്നെ കോടീശ്വര പട്ടികയിലൂടെ പലപ്പോഴും ലോക മാധ്യമങ്ങൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ആൾ തന്നെയായിരുന്നു അദ്ദേഹം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശ്രദ്ധ അതിന് മുൻപ് ചെലുത്തിയിരുന്നത്. ആൻഡ് റഷ്യയുടെ പ്രസിഡന്റായിട്ടുള്ള വ്ളാദിമിർ പുടിൻ, അദ്ദേഹം ഒരു KGB, റഷ്യയുടെ രഹസ്യാന്വേഷണ സംഘടനയായിട്ടുള്ള KGBയുടെ ഓഫീസറായിരുന്നു എന്നുള്ളതാണ്. ജോർജിയ മെലോണി ഇപ്പോൾ ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്ററാണ്. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള മെലോണി അവരുടേതായിട്ടുള്ള ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ തൻ്റെതായിട്ടുള്ള വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വെയിട്രസ് ആയിട്ടും ബാർടെൻഡറായിട്ടും ഒരു ഇറ്റാലിയൻ സൂപ്പർ സ്റ്റാറിൻ്റെ കുട്ടിയുടെ ബേബി സിറ്ററായിട്ട് പോലും ജോലി ചെയ്തിട്ടുള്ള ആളാണത്രേ. ഫ്രാൻസ്

0: മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ പോപ്പ് ഫ്രാൻസിസിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് കുറച്ച് നാളുകൾക്ക് മുൻപായിട്ട് അദ്ദേഹം ഒരു നൈറ്റ് ക്ലബിലെ ബൗൺസറായിട്ട് പോലും ജോലി നോക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. തുർക്കിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള തയ്യിബ് എർദോഗാൻ, അദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ആൻഡ് ഇമാനുവൽ മാക്രോൺ, അദ്ദേഹം ഒരു എഡിറ്റോറിയൽ അസിസ്റ്റന്റ് ആയിട്ട് ഒരു പത്രത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പല മേഖലകളിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് ജനസേവനം എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കി അതിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ് ഈ നേതാക്കളെല്ലാം കേട്ടോ. സോ വാട്ട് എവർ യു ഗൈസ് ആർ ഡൂയിങ് റൈറ്റ് നൗ, അതെല്ലാം റിലവൻറ്റ്. നമ്മൾ ഭാവിയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
7: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വയനാട്ടിൽ മണ്ണിടിച്ചിൽ, മരണസംഖ്യ ഉയരുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ചെലവിൽ വിവാദം. പ്രധാനമന്ത്രിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. കിരീടമില്ലാതെ റോണോയുടെ മടക്കം. ലോകകപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്ത്. ക്വാർട്ടർ ലക്ഷ്യമിട്ട് അർജന്റീന ഇന്ന് കളത്തിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വയനാട് മേപ്പാടി കല്ലാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ ഉയരുന്നു. 5 പേർക്ക് ജീവൻ നഷ്ടമായി. മണ്ണിനടിയിൽപ്പെട്ടുപോയവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട 9 ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കള്ളാടി മീനാക്ഷി പാലത്തിനടുത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. വയനാട് കള്ളാടി തുരങ്കപാതയുടെ പണികൾ നടക്കുന്ന സ്ഥലത്തായിരുന്നു അപകടം. പാലത്തിനടുത്തുള്ള കുന്ന് കനത്ത മഴയിൽ ഇടിഞ്ഞ് നിർമ്മാണ സ്ഥലത്തേക്ക് വീഴുകയായിരുന്നു. തൊഴിലാളികളുമായി വന്ന 2 ബസുകളും മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്. തുരങ്കപാതയ്ക്കായി കെട്ടിയുണ്ടാക്കിയ കോൺക്രീറ്റ് മതിൽ ഉൾപ്പെടെ ഇടിഞ്ഞു വീണു. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 2 സംഘങ്ങളാണ് നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ആകെ 70 രക്ഷാപ്രവർത്തകരാണ് സംഘത്തിലുള്ളത്. മൺകൂനകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും വേഗം കണ്ടെത്തുകയും ജീവനോടെ പുറത്തെത്തിക്കുന്നതിനുമാണ് ശ്രമം. നിർമ്മാണ കമ്പനി തുരങ്ക നിർമ്മാണ സ്ഥലത്ത് നിന്ന് മണ്ണ് മാറ്റാത്തതാണ് ദുരന്തത്തിനിടയാക്കിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ മാസം 20 കലക്ടർ രേഖാമൂലം കരാറുകാരെ അറിയിച്ചിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയും ഇക്കാര്യം അറിയിച്ചു. പൊതുമരാമത്ത് മന്ത്രിയും യോഗം ചേർന്ന് മണ്ണ് മാറ്റാൻ നിർദ്ദേശം നൽകി. പക്ഷേ കരാറുകാർ അത് പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലേത് മനുഷ്യനിർമ്മിത അപകടം. കലക്ടർ ആവശ്യപ്പെട്ടപ്പോൾ മണ്ണ് മാറ്റിയിരുന്നുവെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നില്ലെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പ്രശ്നബാധിത മേഖലയായിരിക്കെ മണ്ണ് മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. ദൌർഭാഗ്യകരമായ സംഭവമെന്ന് രമേശ് ചെന്നിത്തല. ദുരന്തം അങ്ങേയറ്റം ദാരുണവും ഞെട്ടിപ്പിക്കുന്നതുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രക്ഷാപ്രവർത്തനം തുടരാനും അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാനുമുള്ള ഘട്ടമാണിത്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ പേരെയും പുറത്തെടുക്കാൻ അടിയന്തരമായ നടപടി ആവശ്യം. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് പിണറായി വിജയൻ. വയനാട് മണ്ണിടിച്ചിൽ ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്നയിടത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടും അത് പാലിച്ചില്ല. ഇത് വീഴ്ചയെന്നും സുരേഷ് ഗോപി. മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖ് മുഖ്യമന്ത്രിയുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അപകട മുന്നറിയിപ്പ് കൊങ്കൺ കമ്പനി അവഗണിച്ചുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് ഇതാണെന്നും മന്ത്രി. തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടെ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയതുകൊണ്ടാണ് ദുരന്തമുണ്ടായതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. പ്രിയങ്ക ഗാന്ധി MP വയനാട് കലക്ടറുമായി ഫോണിൽ സംസാരിച്ച് തുരങ്കപാതയിലെ അപകടത്തിന്റെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിൽ കേസെടുത്ത് മേപ്പാടി പോലീസ്. കള്ളാടി പാലത്തിലുണ്ടായ മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിതമാണെന്നും കലക്ടർ ആവശ്യപ്പെട്ടിട്ടും മണ്ണ് നീക്കം ചെയ്യാത്തതാണ് അപകടത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ ടാക്സി ഡ്രൈവറും CPM പ്രവർത്തകനുമായ ശ്യാംരാജിന് നഷ്ടപരിഹാരം നൽകാതെ CPMും ED നഷ്ടപരിഹാരം നൽകിയാൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. പ്രവർത്തകരുടെ ആക്രമണത്തിൽ കാർ തകർന്ന ശ്യാമിനെ സഹായിക്കുമെന്നായിരുന്നു നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കുവേണ്ടി സർക്കാർ ചെലവിട്ടത് 3764 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. നിയമസഭയിൽ പ്രതിപക്ഷ MLA മാരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ 5370 കോടി രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി. ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 817 കോടിയും അദാനി ഗ്രൂപ്പ് 2454 കോടിയും ചെലവ് ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചു. വിഴിഞ്ഞത്തിന് സർക്കാർ നൽകിയ തുക സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് തുറമുഖ വകുപ്പ് മുൻമന്ത്രി VN വാസവൻ. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുൻപ് തന്നെ പദ്ധതിയുടെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ വിശദീകരിച്ചതാണ്. ആകെ മുടക്കിയതിന്റെ 61% സംസ്ഥാന സർക്കാരിന്റേതാണ്. 29.5% അദാനിയുടേതായി വരുന്നത്. ബാക്കി കേന്ദ്ര സർക്കാർ VGF ലോണായി തന്നതാണ്. ഗ്രാന്റായി അനുവദിച്ചിരുന്നില്ല. 817 കോടിയാണ് VGF ആയി ലഭിച്ചതെന്നും VN വാസവൻ. ഇന്ത്യയിൽ ചെറുവിമാനത്താവളങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യത എന്ന മുന്നറിയിപ്പ് നൽകി CISF. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പല വിമാനത്താവളങ്ങളിലും ഇല്ല. കൂടുതൽ വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കാൻ CISF സന്നദ്ധത അറിയിച്ചു. ഉഡാൻ പദ്ധതിക്ക് കീഴിലുള്ള വിമാനത്താവളങ്ങളാണ് സുരക്ഷാ വീഴ്ചയുള്ളവരിൽ കൂടുതൽ. വിമാനത്താവളങ്ങൾക്ക് പുറത്തെ പ്രാദേശിക പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് CISF പറയുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ല. പണമെണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭാവനക്കൊള്ള വിവാദത്തിനിടെ അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് ട്രസ്റ്റ് അധികൃതർ. 2020 രൂപീകൃതമായ ശേഷമാകെ 3,264 കോടി രൂപ ലഭിച്ചു. 2,370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും മൂലധനത്തിലേക്കും മാറ്റിവച്ചു. ഭക്തർ സംഭാവന ചെയ്ത വെള്ളിവസ്തുക്കൾ ഒരുക്കി കട്ടികളാക്കി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ട്രസ്റ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരം. വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കും രാഷ്ട്രത്തലവന്മാർക്കും ഇന്തോനേഷ്യ നൽകുന്ന പരമോന്നത പുരസ്കാരമായ ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ ആദ്യ പൂർണ്ണയാണ് മോദിക്ക് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശന സമയത്ത് ഇരുരാജ്യങ്ങളും തമ്മിൽ അതിനിർണായകമായ പ്രതിരോധ സാമ്പത്തിക കരാറുകളിൽ ഒപ്പുവച്ചു. ഇന്തോനേഷ്യൻ സൈന്യത്തിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകളും വായുവിൽ നിന്ന് വായുവിലേക്ക് തുടക്കാവുന്ന അസ്ത്ര മിസൈലുകളും നൽകാനുള്ള സുപ്രധാന കരാറുകളാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചത്. ഇന്തോനേഷ്യയ്ക്കായി പ്രത്യേക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യ പിന്തുണ നൽകും. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള വിലാപയാത്രയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ജനക്കൂട്ടത്തിനൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കാൽനടയായി വിലാപയാത്രയിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ഇറാനിയൻ ജനതയും അവരുടെ ഐക്യദാർഢ്യവുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയെന്ന് ആയത്തുള്ള അലി ഖാംനെയെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. മരണാനന്തര ചടങ്ങുകളിൽ ഇന്ത്യ പങ്കെടുത്തതിൽ ഇറാൻ സർക്കാർ നന്ദി രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാജ്യങ്ങളോട് US ആവശ്യപ്പെട്ടതായി ഇറാൻ. ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്ക അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായി ഇറാന്റെ തസ്നിം വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. 13 രാഷ്ട്രങ്ങൾ അമേരിക്ക അനുസരിച്ച് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതായും വാർത്താ ഏജൻസി പറയുന്നു. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിച്ചുവെന്ന് US. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. ഒമാൻ തീരത്തുകൂടി പോവുകയായിരുന്ന എണ്ണ ടാങ്കറും ചരക്ക് കപ്പലുമാണ് ഇറാൻ സൈന്യം ആക്രമിച്ചത്. ഇറാന് നേരെ US പ്രത്യാക്രമണം നടത്തുമെന്ന റിപ്പോർട്ട്. ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ എണ്ണക്കമ്പനികൾ തീരുമാനിക്കുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് വില കുറച്ചേക്കും. 20 മുൻപേ വില കുറയ്ക്കാനാണ് സാധ്യത. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് അവസാനം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റു പോർച്ചുഗൽ പുറത്തായി. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു സ്പെയിന്റെ ജയം. പകരക്കാരനായി ഇറങ്ങിയ മൈക്കേൽ മെറിനോ ഇഞ്ചുറി സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനെ ക്വാർട്ടറിൽ എത്തിച്ചത്. 91st മിനിറ്റിലാണ് മെറിനോ സ്പെയിന് വിജയം സമ്മാനിച്ചത്. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം ന്യൂനോ മെൻഡസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പറങ്കിപ്പടയ്ക്ക് വലിയ തിരിച്ചടിയായി. വിജയത്തോടെ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ലോകകപ്പ് സ്വപ്നം അസ്തമിച്ചെങ്കിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വിരമിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഫിഫ ലോകകപ്പിൽ സ്പെയിനോട് എതിരില്ലാത്ത 1 ഗോളിന് തോറ്റ് പുറത്തായതിനു പിന്നാലെ പോർച്ചുഗൽ മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് റോബർട്ടോ മാർട്ടിനസ്. സ്പെയിനെതിരായ തോൽവിയോടെ ഒരു യുഗം അവസാനിച്ചുവെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷന് ഇനി പുതിയൊരു മാനേജറെ കണ്ടെത്താമെന്നും തന്റെ കരാർ അവസാനിച്ചതായും അറിയിച്ചു. ലോകകപ്പിൽ US 4-1 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ചാൾ ഡി കെറ്റ്ലാർ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ റൊമേലോ ലുക്കാക്കുവും 1 ഗോൾ സ്വന്തമാക്കി. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിൻ പോരാട്ടം. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ന് അർജന്റീന കളത്തിലിറങ്ങും. ഈജിപ്റ്റാണ് എതിരാളി. രാത്രി 8:00 കളി. മറ്റൊരു മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെയും നേരിടും. യുവയിൽ വർഷത്തിലെ ഏറ്റവും ചൂടേറിയതും വരണ്ടതുമായ ജംറത്തുൽ ഖൈദ് കാലഘട്ടം ആരംഭിച്ചതായി എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അറിയിച്ചു. ഈ മാസം 3 മുതൽ ഓഗസ്റ്റ് 10 വരെ നീണ്ടു നിൽക്കുന്ന ഈ കാലയളവിലാണ് യുവയിലും അറേബ്യൻ ഉപദ്വീപിലും കടുത്ത വേനൽ അനുഭവപ്പെടാറുള്ളത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: back to home. Brought to you by Z5 Festive Offer. All Access Pack varum AED 99.99 matram. Adum prati varsham. TNC apply.
1: തിരികെ താം ഹോം 92.2 FM ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസഫ് ആണ് കൂടെയുള്ളത് കേട്ടോ. വ്യാജന്മാരെ തിരിച്ചറിയുക, അതിപ്പോ ബന്ധങ്ങളിലാണെങ്കിലും വ്യാജ പ്രൊഡക്റ്റുകളാണെങ്കിലും എല്ലാം തിരിച്ചറിഞ്ഞിരിക്കുക. കാരണം ഈ വ്യാജന്മാർ എപ്പോഴും കെണിയല്ലാതെ വേറൊരു ഗുണവും നമുക്ക് വരുത്തി വെക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും UAE-യിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് 1 million dirhams വരെ പിഴ വരും എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വ്യാജ ഉൽപ്പന്നങ്ങൾ ഫേക്ക് പ്രൊഡക്ട്സ് വാങ്ങുന്നതും വിൽക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും UAE-യിൽ ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് എന്ന് ദുബായ് പോലീസ് ഇപ്പോൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ട്രേഡ് മാർക്ക് വ്യാജമായിട്ട് ഉപയോഗിക്കുകയോ ഫേക്ക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ ആൻഡ് ഇമ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുകയോ അത് കച്ചവടം നടത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് 100,000 dirhams മുതൽ 1 million dirhams വരെ, ലോട്ടറി അടിക്കുന്ന തുകയല്ല ഞാൻ പറയുന്നത്, പിഴ കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. 100,000 dirhams മുതൽ 1 million dirhams വരെ പിഴ, തടവ്, കൂടാതെ ഉൽപ്പന്നങ്ങൾ കണ്ടുകെട്ടി നശിപ്പിക്കുന്നതടക്കമുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ദുബായ് പോലീസ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിശ്വസനീയമായിട്ടുള്ള വിൽപ്പനക്കാരിൽ നിന്നും മാത്രം, നമ്മൾ ഏതൊരു ബ്രാൻഡഡ് പ്രൊഡക്ട്സ് വാങ്ങുകയാണെങ്കിലും എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും അതെൻറ്റിക് ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് സംശയാസ്പദമായ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിന്, ഇപ്പോൾ തന്നെ ബ്യൂട്ടി കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആവട്ടെ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളാവട്ടെ, ഇത്തരം സാധനങ്ങൾ ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടിയാണ് ഹാനികരമായി മാറാറുള്ളത്. സോ ഇത്തരം സംശയാസ്പദമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അധികൃതരെ അറിയിക്കുക കൂടി നിങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം കൂടി ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേട്ടോ.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: എന്റെ വണ്ടിയുടെ കാര്യം.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
8: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: ഒരു പ്രധാനപ്പെട്ട ട്രെയിൻ അപ്ഡേറ്റ് ആണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ട്രെയിൻ എന്ന് പറയുമ്പോഴേക്കും നമ്മളിവിടെ കഴിഞ്ഞ ആഴ്ച ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റിയ സംഭവങ്ങളൊന്നായിരുന്നു എത്തിഹാദ് റെയിലിന്റെ കടന്നുവരവ്. ആൻഡ് അത് ഫുജൈറയിൽ നിന്നും അബുദാബിയിലേക്ക് ഓടി തുടങ്ങിയിട്ട് അത് നമ്മുടെ ഇവിടെ ജീവിക്കുന്നവരുടെ സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറിയിരിക്കുകയാണല്ലേ. അതേസമയത്ത് നമ്മുടെ നാട്ടിൽ നിന്നുമുള്ള ഒരു പ്രധാനപ്പെട്ട ട്രെയിൻ അപ്ഡേറ്റ് ആണ് അറിയിക്കാനുള്ളത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഈ വരുന്ന ജൂലൈ 17 ഓടിത്തുടങ്ങുകയാണ്. ഇന്ത്യൻ റെയിൽവേ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. കൽക്കരിയും ഡീസലും വൈദ്യുതിയും കഴിഞ്ഞ് ഇനി ട്രെയിനുകൾ ഓടാൻ പോകുന്നത് ഹൈഡ്രജൻ ഫ്യൂവലിലായിരിക്കും എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഹരിയാനയിലെ ജിന്ദ് മുതൽ സോനിപത്ത് വരെയുള്ള റൂട്ടിലാണ് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുക. ഏകദേശം 90 കിലോമീറ്റർ ദൂരമുള്ള ഈ ഒരു റൂട്ടിൽ നിലവിൽ ഡീസൽ ട്രെയിനുകൾക്ക് 2 മണിക്കൂർ യാത്ര ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പുതിയ ഹൈഡ്രജൻ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കൊണ്ട് ഈ ഒരു ദൂരം പിന്നിടാം എന്നാണ് റെയിൽ വിദഗ്ധർക്ക് തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഈ ഒരു ട്രെയിൻ 1200 കിലോവാട്ട് കരുത്തുള്ള ശക്തമായിട്ടുള്ള ഒരു എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. യാത്രക്കാർക്ക് 10 ആധുനിക കോച്ചുകളും ഇതിൽ ഉണ്ടായിരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഫെയർ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. 5 രൂപ മുതൽ 25 രൂപ വരെയാണ് ടിക്കറ്റ് റേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് 2500 യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫെസിലിറ്റി കൂടി ഈ ഒരു ട്രെയിനിലുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഡീസൽ ട്രെയിനുകൾ വായുമലിനീകരണം ഉണ്ടാക്കുമ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിക്കുന്ന ഈ ട്രെയിനുകളിൽ നിന്നും ഒട്ടും തന്നെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളപ്പെടില്ല. പകരം പുകയ്ക്ക് പകരമായിട്ട് നമ്മുടെ വേപ്പർ മാത്രമായിരിക്കും ഇതിൽ നിന്ന് പുറത്തു വരിക എന്നാണ് പറയുന്നത്. അതായത് പൊല്യൂഷന്റെ കാര്യത്തിൽ നോക്കാനാണെങ്കിൽ 0 പൊല്യൂഷൻ ആണ് ഇത്തരം ഹൈഡ്രജൻ ട്രെയിനുകൾ വാഗ്ദാനം ചെയ്യുന്നത്. ഒരു പക്ഷേ ഇന്ത്യൻ റെയിൽവേയുടെ ഭാവി തന്നെ ഇത്തരം ട്രെയിനുകൾ ആയിരിക്കും കേട്ടോ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ തമിഴ് പാട്ട് കേക്കലാമാ. ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
7: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
5: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
5: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
9: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE യിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക് ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
5: ജൂലൈ 12 ദുബായ് മംസാർ ഫോക് ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
0: You're tuned into Home 92.2 FM. Home is a feeling.
10: Back to home, back to home, back to home, back to home.
7: Back to home brought to you by Z5 festive offer il all access pack varum AED 99.99 matram, adum prativarsham. TNC apply.
11: ഒറ്റയ്ക്ക് സംസാരിക്കുന്നവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നവരാണോ നിങ്ങൾ? ഈ രണ്ട് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒറ്റയ്ക്ക് സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പലപ്പോഴും പലരും കരുതാറുള്ളത് അവനെന്തോ കിറുക്ക് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവന് ഭ്രാന്താണ് എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്വയം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഭ്രാന്തോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളതാണ് സൈക്കോളജി തെളിയിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡീസിന്റെ ഫലം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ ആവശ്യത്തിലധികം ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ വണ്ടിയോട് സംസാരിക്കും, എന്നോട് തന്നെ സംസാരിക്കും. വാഷ്റൂമിലൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ഇപ്പം ഞാനൊക്കെ ബാത്റൂമിൽ കയറി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തോടെ ആരെങ്കിലും പോവാണെങ്കിൽ അവർ വിചാരിക്കും ഞാൻ അകത്ത് വേറെ ആരോടത്തോ ഭയങ്കര കാര്യമായിട്ട് കൂലങ്കശമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ എന്നോട് തന്നെ ഭയങ്കരമായിട്ട് വാഷ്റൂമിലൊക്കെ വെച്ചിട്ട്, കാരണം വാഷ്റൂം അതല്ല നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്നത്, അവിടെയൊക്കെ വെച്ച് സംസാരിക്കുന്ന ആളാണ്. വീട്ടിലാരുമില്ലെങ്കിൽ ഞാനിങ്ങനെ ഒച്ചത്തിൽ തന്നെ എന്നോട് തന്നെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിയുടെ അടയാളമുള്ള ആളാണെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ സി, ഈ സ്വയം സംസാരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഈ സ്റ്റഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭ്രാന്തല്ല, നമ്മുടെ ബുദ്ധിയുടെ അടയാളപ്പെടുത്തലാണ് എന്നാണ് പറയുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്വയം സംസാരിക്കുന്നത് അസാധാരണമല്ല എന്നാണ് മനഃശാസ്ത്ര പഠനം, ഏറ്റവും പുതിയൊരു പഠനം സൂചിപ്പിക്കുന്നത് കേട്ടോ. ഈ സെൽഫ് ടോക്ക് നമ്മുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിനും പ്രശ്നങ്ങൾക്ക്, നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രോബ്ലംസിനും സൊല്യൂഷൻസ് കണ്ടെത്താനും ആൻഡ് നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും നമ്മുടെ തീരുമാനങ്ങൾ കൂടുതൽ ക്ലാരിറ്റിയോടെ വ്യക്തതയോടെ എടുക്കാനും നമ്മളെ സഹായിക്കുമെന്നാണ് ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മളോട് തന്നെ എന്ത് പറയുന്നു എന്നതാണ്. ആൻഡ് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്വയം സംസാരം നമ്മുടെ ആത്മവിശ്വാസത്തിനും ആൻഡ് നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും നമ്മുടെ തീരുമാനങ്ങൾ കൂടുതൽ ക്ലാരിറ്റിയോടെ വ്യക്തതയോടെ എടുക്കാനും നമ്മളെ സഹായിക്കുമെന്നാണ് ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മളോട് തന്നെ എന്ത് പറയുന്നു എന്നതാണ്.

0: ആണ് കേട്ടോണ്ടിരുന്നത്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, Verum AED 99.99 Matram, Adum Prativarsham, TNC Apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: അപ്പാർട്ട്മെന്റിന്റെ ഡോർ തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
1: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അതാ സമ്മതിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാർ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിലിക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: മാണിക്കക്കുയിലെ നീ കാണാത്ത കാടുണ്ടോ?

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, varum AED 99.99 matram, adum prativarsham, TNC apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജിങ്ങനെ
1: സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: You're my sunshine, you're my moonlight, you're the stars in the sky. Come with me now. You have my...

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ

0: എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്, ദാറ്റ്സ് ദ പവർ ഓഫ് റേഡിയോ അഡ്വർടൈസിംഗ്.
0: ഫോർ ആർ സ്പെഷ്യൽ പാക്കേജസ് കോൾ നൗ ഓർ വാട്സ്ആപ്പ് ടു 055-666-5859. ദാറ്റ്സ് 055-666-5859.
2: Home 92.2 FM. Home is a feeling.